33 मिनट और 17 सेकेंड हो चुके हैं साथियों। नीता अग्रवाल के साथ और अभी

ആകാശവാണി 103.6 റിയൽ എഫ്എം. സമയം ഇപ്പോൾ 5 മണി കഴിഞ്ഞ് 53:25. 103.6 മെഗാഹെഡ്സിൽ എഫ്എം ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948 ആശ്വിനം 20, കൊല്ലവർഷം 1202 കന്നി 26, 2026 ഒക്ടോബർ 12 തിങ്കളാഴ്ച.

0: ആകാശവാണി 103.6 റിയൽ എഫ്എമ്മിന്റെ ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇപ്പോൾ
1: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് എടപ്പാൾ സി സുബ്രഹ്മണ്യൻ.
2: ഇന്നത്തെ നമ്മുടെ ചിന്ത ശരിയെക്കുറിച്ചാകട്ടെ. ശരി രണ്ടക്ഷരമുള്ള ഒരു ചെറിയ വാക്കാണ്, പക്ഷേ ആ ചെറിയ വാക്കിൽ വലിയ കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. മനുഷ്യ ജീവിതം തന്നെ അതിൽ കുടുങ്ങിക്കിടപ്പുണ്ട്. ശരി എന്നാൽ എന്താണ്? ശരിയും തെറ്റും ആരാണ് തീരുമാനിക്കുന്നത്? സ്കൂളിൽ കണക്കിന് ഉത്തരം ശരിയോ തെറ്റോ എന്ന് ടീച്ചർ പറയും, പക്ഷേ ജീവിതത്തിൽ ഇത് ആരാണ് പറഞ്ഞു തരിക? ശരിയായ കാര്യം എപ്പോഴും സത്യത്തോട് ചേർന്ന് നിൽക്കും. കള്ളം പറഞ്ഞ് താൽക്കാലികമായി രക്ഷ നേടാം, പക്ഷേ ശരി പറയുന്നവർക്കാണ് ശരിക്കും ഉറക്കം കിട്ടുന്നത്. ശരി പറയാൻ നല്ല ധൈര്യം വേണം, കാരണം ശരി പലപ്പോഴും ഒറ്റയ്ക്കായിരിക്കും. തെറ്റ് പറ്റമായിട്ടാണ് സഞ്ചരിക്കുക. തെറ്റ് ചെയ്യാൻ എളുപ്പമാണ്, ശരി എന്നത് അത്ര എളുപ്പമായ കാര്യമല്ല. ക്യൂവിൽ നിൽക്കാതെ മുന്നിൽ കയറുക, പരീക്ഷയിൽ കോപ്പിയടിക്കുക, കൈക്കൂലി കൊടുത്ത് കാര്യം സാധിക്കുക, ഇതെല്ലാം എളുപ്പവഴികളാണ്. ശരിയായ വഴി എപ്പോഴും കയറ്റമാണ്. അതിനുവേണ്ടി വിയർക്കണം, കാത്തിരിക്കണം, സഹിക്കണം. അതുകൊണ്ട് തന്നെയാണ് പലരും ശരി ഉപേക്ഷിക്കുന്നത്. ശരിയായ ശരി എന്നത് എന്താണ്? അങ്ങനെയൊന്നുണ്ടോ? അതോ ശരിയെന്നത് കേവലം ആപേക്ഷികമാണോ? ഒരാൾക്ക് ശരിയെന്ന് തോന്നുന്നത്

0: മറ്റൊരാൾക്ക് തെറ്റായി തോന്നില്ലേ? പ്രശസ്തയായ ഒരു സാഹിത്യകാരി ഈയിടെ അത്തരമൊരു കാര്യം പ്രസ്താവിക്കുകയുണ്ടായി. അവർ ഒരു കോളേജ് പ്രൊഫസറായിരുന്നു. അധ്യാപക സമര സന്ദർഭത്തിൽ അവരോട് സംഘടനാ നേതാക്കൾ പണിമുടക്കാൻ ആവശ്യപ്പെട്ടു. ഞാൻ സമരത്തിൻ്റെ ഭാഗമാകാം, പക്ഷേ കുട്ടികൾക്ക് പഠനം നിഷേധിക്കാൻ പാടില്ല, ഞാൻ അവരെ പഠിപ്പിക്കുക തന്നെ ചെയ്യും. അവരുടെ ശരി അതായിരുന്നു. ഏതാണ് ശരിയെന്ന് ജീവിതത്തിൻ്റെ പല സന്ദർഭങ്ങളിലും നാം അന്തിച്ചു നിൽക്കാറുണ്ട്. വിവാഹിതനായ ഒരു യുവാവ് അമ്മ പറയുന്നത് കേൾക്കണോ ഭാര്യ പറയുന്നത് കേൾക്കണോ എന്ന് വിഷമിച്ചു നിൽക്കുന്നത് കഥകളിലും സിനിമകളിലും മാത്രമല്ല, നിത്യജീവിതത്തിലെ അനുഭവിച്ചറിയുന്ന ഒരു കാഴ്ചയാണ്. കുരുക്ഷേത്രത്തിൽ യുദ്ധസന്നദ്ധനായി ഇറങ്ങിത്തിരിച്ച അർജുനൻ കാണുന്ന കാഴ്ചകൾ മഹാഭാരതത്തിൽ വിവരിക്കുന്നുണ്ട്. ശത്രുപക്ഷത്തിൽ അണിനിരന്നിരിക്കുന്നത് സഹോദരങ്ങളാണ്, ഗുരുവാണ്, പിതാമഹനാണ്, ബന്ധുക്കളും സുഹൃത്തുക്കളുമാണ്. ഇവരെയെല്ലാം ഇല്ലാതാക്കിയിട്ട് വേണം തനിക്ക് വിജയം നേടാനെന്ന് മനസ്സിലാക്കിയ അർജുനൻ തേർത്തട്ടിൽ ബോധരഹിതനായി വീണുപോയി. അർജുനനെ ഉണർത്തുകയും ക്ഷത്രിയധർമ്മം എന്താണെന്ന് അർജുനനെ ബോധ്യപ്പെടുത്തുകയും ചെയ്തത് ശ്രീകൃഷ്ണനാണ്. ഭഗവത്ഗീത ശരിയെക്കുറിച്ചുള്ള ഉജ്ജ്വല ചിന്തകളാണ്. ലോകത്താകമാനമുള്ള ധർമ്മസംഹിതകളും ദർശനങ്ങളും തത്വചിന്തകളും ശരിയെ അന്വേഷിച്ചുള്ള മഹത്തായ യാത്രകളാണ്. മതങ്ങളും ശരി കണ്ടെത്താനുള്ള ദീപസ്തംഭങ്ങളായി പരിഗണിക്കപ്പെടുന്നു. ആചാരങ്ങളുടെ മേൽ ചാരിവെച്ച ശരികൾക്ക് പലപ്പോഴും പരിണാമം സംഭവിക്കാറുണ്ട്. സതി നിർത്തലാക്കേണ്ടി വന്നത് അങ്ങനെയാണ്. ഇന്നലെ ചെയ്തോരബദ്ധം മൂഢർക്കിന്നത്തെ ആചാരമാകാം, നാളത്തെ ശാസ്ത്രമതാകാം, അതിൽ മൂളായിക സമ്മതം രാജ്യൻ എന്ന് ചണ്ഡാലഭിക്ഷുകിയിൽ മഹാകവി കുമാരനാശാൻ പാടിയിട്ടുണ്ടല്ലോ. പ്രസിദ്ധമായ ഒരു ഉദ്ധരണി ഇങ്ങനെ: ഒരു കുട്ടി ശരിയെന്ന് പറയുമ്പോൾ അതിൽ കേവലമായ അനുസരണത്തിൻ്റെ ഒരു സമ്മതമുണ്ട്. ഒരു അച്ഛൻ ശരിയല്ല എന്ന് പറയുമ്പോൾ അതിൽ സ്നേഹവും കരുതലുമുണ്ട്. ഒരു സുഹൃത്ത് നീ ചെയ്തത് ശരിയാണ് എന്ന് പറയുമ്പോൾ അതിൽ ധൈര്യവുമുണ്ട്. ജീവിതത്തിൻ്റെ അവസാനം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ സമ്പാദിച്ചു കൂട്ടിയത് കുറേ ധനമല്ല, ചില മൂല്യങ്ങളാണ്. ശരിയായ വഴിയിലൂടെയാണ് സഞ്ചരിച്ചത് എന്ന് ഉറങ്ങാൻ കിടക്കുമ്പോൾ സ്വന്തം മനസ്സിനോട് പറയാൻ കഴിയുക എന്നതാണ് പരമപ്രധാനമായ ആ മഹാമൂല്യം.
1: വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് എടപ്പാൾ സി സുബ്രഹ്മണ്യൻ.
2: FM പ്രധാന വാർത്തകൾ. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിന് ഇന്ന് തുടക്കം. ഈ മാസം 29 വരെ ആകെ 9 ദിവസമാണ് സഭ സമ്മേളിക്കുന്നത്. റിയാദിലെ കിംഗ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ഹൂതി വിമതർ നടത്തിയ വ്യോമാക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഇന്ത്യൻ പൌരൻ മരിച്ചു. റിയാദിലെ ഇന്ത്യൻ എംബസിയാണ് മരണം സ്ഥിരീകരിച്ചത്. സന്തോഷത്തോടെ പഠിക്കാം. സംസ്ഥാന വ്യാപക ബോധവൽക്കരണ യജ്ഞത്തിന് ഇന്ന് തുടക്കം. വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം സംരക്ഷിക്കുകയും സന്തോഷകരമായ പഠനാന്തരീക്ഷം ഒരുക്കുകയുമാണ് പരിപാടിയുടെ ലക്ഷ്യം. വനിതകൾക്കായി കെഎസ്എഫ്ഇ ആവിഷ്കരിച്ച പിങ്ക് ചിട്ടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് നിർവഹിക്കും. നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ ചേംബറിലാണ് പരിപാടി. വർക്കല ശിവഗിരി മഠത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കം. രാവിലെ ചലച്ചിത്ര താരം ദേവൻ ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് മാറാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും MDMA യുമായി 2 യുവാക്കൾ പോലീസ് പിടിയിൽ. ഇവരുടെ കാറിൽ നിന്നും 9 ഗ്രാമോളം MDMA പിടിച്ചെടുത്തു. കേരള പത്മശാലിയ സംഘം സംസ്ഥാന പ്രസിഡന്റായി വിശ്വംഭരൻ പിള്ളയെയും ജനറൽ സെക്രട്ടറിയായി വി കരുണാകരനെയും കണ്ണൂരിൽ സമാപിച്ച 46th സംസ്ഥാന സമ്മേളനം തിരഞ്ഞെടുത്തു. സമ്മേളനം KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ വെസ്റ്റിൻഡീസ് 5 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3rd മത്സരത്തിൽ ഇന്ത്യ വെസ്റ്റിൻഡീസിനെതിരെ 14 റൺസിന് പരാജയപ്പെടുത്തി. ഇതോടെ പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലെത്തി. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

ഇപ്പോൾ ആകാശവാണി 103.6 റിയൽ എഫ് എം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ അറിയാം. 6:10 കാവ്യാഞ്ജലിയിൽ കേൾക്കാം ഇരയമ്മൻ തമ്പിയുടെ ഓമനത്തിങ്കൾ കിടാവോ എന്ന കവിത, ആരതി വി ജി ആലപിക്കുന്നു. 6:15 പ്രഭാതവന്ദനം. 6:30 കേൾക്കാം സ്മൃതി മധുരം. 6:40 ശോഭിക വെഡിംഗ് മോൾ ചുറ്റുവട്ടം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 കേൾക്കാം പാരസൻഷായ ഹാപ്പി ജേണി, തുടർന്ന് പാരസൻ സ്ലിബർട്ടി സൺഫ്ലെയർ ഓയിൽ മാർക്കറ്റ് പൾസ്. 7:00 സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം, സഹപ്രായോജകർ ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ. 7:05 കേൾക്കാം ഓപ്പൺ ഫോറം, ഞാൻ എന്റെ വായന. 7:15 ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ ഒരു ഗാനം മാത്രം, സഹപ്രായോജകർ വിനീസിയ ബാദ്വേർ. 7:20 ട്രഡിമിക്സ് ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 7:25 മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം. 7:30 പാട്ടുപെട്ടിക്കാലം. 7:35 മുബാറക് ജ്വല്ലറി ശ്രദ്ധ. ഏഴ് 7:45 സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം, സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ. 7:50 ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കോഴിക്കോട് അവതരിപ്പിക്കുന്ന ഇളയ നില, സഹപ്രായോജകർ വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ പേരാമ്പ്ര. 7:55 എച്ച് ആൻഡ് കെ യൂറോളജി സെന്റർ നോവൽ ടൈമിൽ പട്ടുനൂൽ പുഴു, എസ് ഹരീഷ് എഴുതിയ നോവൽ. 8:20 പുത്തലത്ത് ഐ ഹോസ്പിറ്റൽ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. 8:30 ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ ആർട്ട് കഫി. 8:45 കേൾക്കാം ഗാനോപഹാരം. 9:15 ബി എം എച്ച് ആരോഗ്യജാലകം. 9:20 മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം സർവധനാൽ പ്രധാനം. 9:30 വാർത്താ തരംഗിണി. 9:45 ചലച്ചിത്ര ഗാനങ്ങൾ. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം. 10:30 റീഗൽ ജ്വൽസ് ഗോൾഡ് റേറ്റ്, തുടർന്ന് പ്രിയഗീതം. വൺ സീറോ 3.6 റിയൽ എഫ് എം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളാണ് ഇപ്പോൾ കേട്ടത്. ഇനി അല്പസമയത്തിനകം കേൾക്കാം ഇംഗ്ലീഷിൽ വാർത്തകൾ.

0: ഷോപ്പിക്ക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ഷോപ്പിക്ക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: പരിസൻസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM-ൽ സമർപ്പിക്കുന്നത്
4: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
5: 103.6 Real FM.

0: സ്മൃതി മധുരം
1: 103.6 റിയൽ FM. സ്മൃതി മധുരത്തിൽ ആദ്യം റബേക്ക എന്ന ചിത്രത്തിനായി എ എം രാജയും പി സുശീലയും പാടിയ ഗാനം.

0: സ്മൃതി മധുരം
1: 103.6 റിയൽ എഫ്എം.
0: സ്മൃതിമധുരത്തിൽ ഇനി കായംകുളം കൊച്ചുണ്ണി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ജാനകിയും പാടിയ ഗാനമാണ് പി ഭാസ്കരന്റെ വരികൾക്ക് ബി എച്ച് ചിദംബരനാഥിന്റെ സംഗീതം.

0: സ്മൃതി മധുരം
1: 103.6 റിയൽ എഫ്എം.
0: ഇനി ചങ്ങമ്പുഴ കൃഷ്ണപിള്ള രചിച്ച, കെ രാഘവൻ സംഗീതം നൽകി, കെ പി ഉദയഭാനുവും പി ലീലയും പാടിയൊരു ഗാനം, ചിത്രം രമണൻ.

0: ஆவனாலோலன ஏகனாய் போவுக போவுக ஜீவநாதா.
1: ஸ்மிருதி மதுரம்
2: 103.6 ரியல் எஃப்எம்.
3: ட்ரெடி மிக்ஸ் கரி பவுடர் இங்கிலீஷ் மேட்டர்ஸ். பிரயோஜகர் ட்ரெடி மிக்ஸ் கரி பவுடர், எ ட்ரெடிஷ்னல் பிளண்ட்.
4: ஷோபிகா வெட்டிங் மால் சுற்றுவட்டம் சமர்ப்பிக்கின்றது
5: ஷோபிக வெட்டிங்ஸ்,
6: கோழிக்கோட், கொயிலாண்டி, காஞ்ஞங்காட், குட்டியாடி, நிலம்பூர் ஆண்ட் இடப்பாள்.
7: എക്സലന്റ് കളക്ഷൻസ്, ട്രെൻഡി ഫാഷൻ, ഏത് ബഡ്ജറ്റിലും എല്ലാവർക്കും കൈ നിറയെ പർച്ചേസ് ചെയ്യാം. അതുകൊണ്ടാണ് ശോഭിക എന്നെന്നും ഏവർക്കും പ്രിയപ്പെട്ടതായത്.
1: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടത്തിൽ കോഴിക്കോട് നഗരപരിധിയിൽ ഇന്ന് നടക്കുന്ന ചില പ്രധാന പരിപാടികൾ. ഹോട്ടൽ അളഗാപുരിയിൽ പ്രൊഫസർ ശോഭീന്ദ്രൻ ഗ്രീൻ ട്രസ്റ്റിന്റെ പ്രൊഫസർ ശോഭീന്ദ്രൻ ഹരിത പുരസ്കാരം മലാപ്പറമ്പ് ദേശോധാരണി വായനശാലയ്ക്ക് നൽകുന്നു. ഉദ്ഘാടനം വൈകിട്ട് 4 മണിക്ക് കവി ആലങ്കോട് ലീലാകൃഷ്ണൻ നിർവഹിക്കും. ഖാദിപോഡ് ഓഡിറ്റോറിയത്തിൽ കേരള സാഹിത്യ സമിതിയുടെ എൻ വി കൃഷ്ണവാര്യർ അനുസ്മരണവും സാഹിത്യ ചർച്ചയും വൈകിട്ട് 4:30. കേരള സാഹിത്യ സമിതിയുടെ എൻ വി കൃഷ്ണവാര്യർ അനുസ്മരണം ഇന്ന് വൈകിട്ട് 4:30 മിഠായി തെരുവ് ഖാദിപോഡ് ഓഡിറ്റോറിയത്തിൽ. ടി സി ബാലകൃഷ്ണൻ, ഡോക്ടർ സി രാജേന്ദ്രൻ, കെ സി വെങ്കിടാചലം എന്നിവർ പങ്കെടുക്കും. ടൗൺഹാളിൽ സംഗീത് മിലൻ മ്യൂസിക് ബാൻഡിന്റെ ഗാനസന്ധ്യ വൈകുന്നേരം 5:30. കുതിരവട്ടം ഗവൺമെന്റ് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ലോക മാനസികാരോഗ്യ ദിനാചരണത്തിന്റെ സമാപനം കലക്ടർ എം എസ് മാധവിക്കുട്ടി, വി കെ ഫൈസൽ ബാബു എംഎൽഎ എന്നിവർ 11 മണിക്ക് നിർവഹിക്കും. എരഞ്ഞിപ്പാലം ശ്രീ വാഗ്ഭടാനന്ദ ഗുരുദേവൻ സ്മാരക വായനശാലയിൽ ഇ സി ഗാന്ധിനിയുടെ ഹൃദയത്തിന്റെ കയ്യൊപ്പ് കവിതാ സമാഹരണത്തെ ആസ്പദമാക്കി സാഹിത്യ ചർച്ച വൈകിട്ട് 6

0: ആറിന്. ശോഭിക വെഡിമാൾ ചുറ്റുവട്ടം ഇനി നാളെ രാവിലെ 6:40.
1: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
2: ശോഭിക വെഡിംഗ്സ്,
3: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
4: അതിരുകളില്ലാത്ത വിനോദത്തിന് ഇനി പുത്തൻ പേര്. പ്രസാർ ഭാരതി അവതരിപ്പിക്കുന്നു വേവ്സ്,
5: ഭാരതത്തിന്റെ സ്വന്തം ഒ ടി ടി പ്ലാറ്റ്ഫോം.
4: ക്ലാസിക് ദൂരദർശൻ ടെലിവിഷൻ ഷോകൾ, ഡോക്യുമെന്ററികൾ തുടങ്ങിയവ മുതൽ പുതിയ വെബ് സീരീസുകളും സിനിമകളും വരെ,
5: ഒപ്പം 65 തത്സമയ ടി വി ചാനലുകൾ, കായിക മാമാങ്കങ്ങൾ, ആകാശവാണിയുടെ അപൂർവ ശ്രവ്യശേഖരങ്ങൾ,
4: എല്ലാം പൂർണ്ണമായും സൗജന്യമായി നിങ്ങളുടെ സ്വന്തം ഭാഷയിൽ.
5: വിനോദത്തിനൊപ്പം മൊബൈൽ ഗെയിമുകൾ, പരീക്ഷാ പരിശീലനങ്ങൾ, ഇ ബുക്കുകൾ, കൂടാതെ ആപ്പിലൂടെ നേരിട്ട് ഷോപ്പിംഗ് നടത്താനുള്ള ഒ എൻ ഡി സി സൗകര്യവും.
4: മൊബൈലിലും സ്മാർട്ട് ടിവിയിലും സൗജന്യമായി ആസ്വദിക്കുവാൻ ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ ആപ്പിൾ ആപ്പ് സ്റ്റോറിലോ നിന്ന് ഡൗൺലോഡ് ചെയ്യൂ ഡിജിറ്റൽ വിനോദരംഗത്തെ പുതിയ തരംഗം വേവ്സ് ആപ്പ്.
6: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ
7: ഇളയനില
6: സമർപ്പിക്കുന്നത് 24 വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ
8: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിന് ഇന്ന് തുടക്കം. റിയാദിലെ കിം ഖാലിദ് വിമാനത്താവളത്തിനു നേരെ ഹൂതി വിമതർ നടത്തിയ വ്യോമാക്രമണത്തിൽ പരിക്കേറ്റ ഇന്ത്യൻ പൗരൻ മരിച്ചു. 5 ഇന്ത്യക്കാർ ചികിത്സയിലെന്ന് ഇന്ത്യൻ എംബസി. വനിതകൾക്ക് KSFE ആവിഷ്കരിച്ച പിങ്ക് ചിട്ടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് നിർവഹിക്കും. സന്തോഷത്തോടെ പഠിക്കാം സംസ്ഥാന വ്യാപക ബോധവൽക്കരണ യജ്ഞത്തിന് ഇന്ന് തുടക്കമാകും. ഇന്ത്യ വെസ്റ്റിൻഡീസ് 5 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3rd മത്സരത്തിൽ ഇന്ത്യ വെസ്റ്റിൻഡീസിനെ 14 റൺസിന് തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. ഈ മാസം 29 വരെയാണ് സമ്മേളനം. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: 16th നിയമസഭയുടെ 2nd സമ്മേളനത്തിനാണ് ഇന്ന് തുടക്കമാകുന്നത്. ഈ മാസം 29 വരെ ചേരുന്ന സഭ 9 ദിവസങ്ങളിൽ സമ്മേളിക്കാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. പ്രധാനമായും നിയമനിർമ്മാണത്തിനാണ് ഇത്തവണ സഭ സമ്മേളിക്കുന്നത്. കോർട്ട് ഫീസ് ഭേദഗതി ബിൽ, ഹിന്ദുമത ചാരിറ്റബിൾ എൻഡോമെന്റ് ഭേദഗതി ബിൽ എന്നിവ ഇന്ന് അവതരിപ്പിക്കും. മറ്റ് ദിവസങ്ങളിലെ നിയമനിർമ്മാണം സംബന്ധിച്ച് ഇന്ന് ചേരുന്ന കാര്യോപദേശക സമിതി യോഗം തീരുമാനം കൈക്കൊള്ളുമെന്നാണ് സ്പീക്കർ അറിയിച്ചിട്ടുള്ളത്. ബജറ്റ് ഉപധനാഭ്യർത്ഥന ചർച്ചയും വോട്ടെടുപ്പും 26th നടത്തും.
0: സൗദി അറേബ്യൻ തലസ്ഥാനമായ റിയാദിലെ കിംഗ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിനു നേരെ യമനിലെ ഹൂതി വിമതർ നടത്തിയ വ്യോമാക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഇന്ത്യൻ പൗരൻ മരണപ്പെട്ടു. റിയാദിലെ ഇന്ത്യൻ എംബസിയാണ് മരണം സ്ഥിരീകരിച്ചത്. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
2: ശനിയാഴ്ചയാണ് ഇന്ത്യൻ പൗരനുൾപ്പെടെ 13 പേരുടെ മരണത്തിനും 300-ലധികം പേർക്ക് പരിക്കേൽക്കാനും കാരണമായ ആക്രമണമുണ്ടായത്. പരേതന്റെ കുടുംബത്തെ അനുശോചനമറിയിച്ച എംബസി ഭൗതിക ശരീരം നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികൾ തുടങ്ങി. ഇന്നലെ വിമാനത്താവളത്തിലെ പാസഞ്ചർ ടെർമിനൽ 4 നേരെ വീണ്ടും ആക്രമണമുണ്ടാവുകയും ഒരാൾ കൊല്ലപ്പെടുകയും 11 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പരിക്കേറ്റ 5 ഇന്ത്യക്കാർ ചികിത്സയിലാണെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു. സൗദിയിലെ ഇന്ത്യൻ പൗരന്മാർക്കായി മുഴുസമയ ഹെൽപ്പ് ലൈൻ നമ്പറുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. സിവിലിയൻ കേന്ദ്രങ്ങൾക്കും വിമാനത്താവളങ്ങൾക്കും നേരെ നടക്കുന്ന തുടർച്ചയായ

0: ഭീകരാക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. സൗദി അറേബ്യയുടെ പരമാധികാര സംരക്ഷണത്തിൽ രാജ്യം പൂർണ്ണ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. അതേസമയം ഹൂതി വിമതർക്കെതിരെ സൈനിക നീക്കം നടത്തുന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമെടുക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവന രംഗത്ത് 25 വർഷം പൂർത്തിയാക്കി. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ 2047 ഇന്ത്യയെ വികസിത രാജ്യമാക്കുന്ന പ്രയത്നത്തിലാണ് കേന്ദ്ര ഗവൺമെന്റ്. ഇതോടനുബന്ധിച്ച് ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക റിപ്പോർട്ടിൽ ഇന്ന് മേരാ യുവഭാരത് സംരംഭത്തെക്കുറിച്ച് ഒരു റിപ്പോർട്ട്.
0: 2023 October 31 ആരംഭിച്ച കേന്ദ്ര ഗവൺമെന്റിന്റെ യുവജന കേന്ദ്രീകൃത സംരംഭമാണ് മേരാ യുവഭാരത് മൈ ഭാരത്. രാജ്യത്തെ യുവാക്കളെ രാഷ്ട്രനിർമ്മാണ പ്രക്രിയയുമായി ബന്ധിപ്പിക്കുകയും വിവിധ സാമൂഹിക പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കാളികളാകാൻ അവർക്ക് അവസരമൊരുക്കുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യം. 21st century രാഷ്ട്രനിർമ്മാണത്തിൽ മൈ ഭാരത് നിർണായക പങ്കുവഹിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസ്താവിച്ചിരുന്നു. യുവാക്കളിൽ നേതൃപാഠവം, ഉത്തരവാദിത്തബോധം, പൌരബോധം എന്നിവ വളർത്തുക, വികസിത ഭാരതം കെട്ടിപ്പടുക്കുന്നതിൽ അവരെ സജീവ പങ്കാളികളാക്കുക എന്നിവയാണ് മൈഭാരത് പദ്ധതിയിലൂടെ വിഭാവനം ചെയ്യുന്നത്.
1: ശ്രീനാരായണഗുരു സാംസ്കാരിക സമുച്ചയം സജീവമായി പ്രവർത്തിക്കുന്ന ഇടമാക്കി മാറ്റുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞു. കൊല്ലം ശ്രീനാരായണഗുരു സാംസ്കാരിക സമുച്ചയത്തിൽ അഷ്ടമുടി വാട്ടർഗേറ്റ് മ്യൂസിക് ഫെസ്റ്റിവലിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. തുടർവർഷങ്ങളിലും അഷ്ടമുടി വാട്ടർഗേറ്റ് മ്യൂസിക് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഡിസംബറിൽ നടക്കുന്ന കൊല്ലം ഇന്റർനാഷണൽ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ ലോഗോ ചടങ്ങിൽ മന്ത്രി പ്രകാശനം ചെയ്തു. ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന്റെ വെബ്സൈറ്റ് മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. വനിതകൾക്കായി KSFE ആവിഷ്കരിച്ച പിങ്ക് ചിട്ടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് നിർവഹിക്കും. നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ ചേംബറിലാണ് പരിപാടി. കണ്ണൂർ ആറളം ഫാമിലെയും പുനരധിവാസ മേഖലയിലെയും ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ നേരിട്ടറിയാനും പ്രദേശത്തെ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്താനും പ്രിൻസിപ്പൽ ജില്ലാ ആൻഡ് സെഷൻസ് ജഡ്ജി M. Manojinte നേതൃത്വത്തിൽ പ്രദേശം സന്ദർശിച്ചു. ജില്ലാ കലക്ടർ P. Vishnuraj, സബ് ജഡ്ജിയും ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറിയുമായ M. Shruti എന്നിവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു. ആറളം ഫാമിൽ ചേർന്ന യോഗത്തിൽ ഉദ്യോഗസ്ഥരിൽ നിന്ന് ഫാമിന്റെ പ്രവർത്തനങ്ങളുടെ വിശദാംശങ്ങൾ അദ്ദേഹം ചോദിച്ചറിഞ്ഞു. ആനമതിൽ നിർമ്മാണം നടക്കുന്ന പ്രദേശവും സംഘം സന്ദർശിച്ചു. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന്റെ ഭാഗമായ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ DPR ഫൈനലൈസ് ചെയ്തതായി BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് അറിയിച്ചു. ശബരിമല മുന്നൊരുക്കം വിലയിരുത്തുന്നതിന്റെ ഭാഗമായി ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ചതിനു ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. പനമ്പരം കോട്ടയാക്രമണത്തിന്റെ 224th വാർഷികം വയനാട് പൈതൃക സംരക്ഷണ കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ ആചരിച്ചു. പനമരം തലക്കര ചന്തു സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന, അനുസ്മരണ സമ്മേളനം, കവർ പ്രകാശനം എന്നിവ നടന്നു. അനുസ്മരണ സമ്മേളനം വനവാസി വികാസ കേന്ദ്രം സംസ്ഥാന രക്ഷാധികാരി പള്ളിയറ രാമൻ ഉദ്ഘാടനം ചെയ്തു. 1802 October 11 തലയ്ക്കൽ ചന്തുവിന്റെ നേതൃത്വത്തിലാണ് പനമരത്തെ ബ്രിട്ടീഷുകാരുടെ കോട്ട ആക്രമിച്ചത്. ജസ്റ്റിസ് VR കൃഷ്ണയ്യരുടെ പേരിൽ നിയമ സർവകലാശാല സ്ഥാപിക്കണമെന്ന് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ സംസ്ഥാന സമ്മേളനം തലശ്ശേരിയിൽ ആവശ്യപ്പെട്ടു. നിയമവിദ്യാഭ്യാസത്തിന്റെ നിലവാരം മെച്ചപ്പെടുത്തണമെന്നും സമ്മേളനം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. കേരള പത്മശാലിയ സംഘം സംസ്ഥാന പ്രസിഡന്റായി വിശ്വംഭരൻപിള്ളയെയും ജനറൽ സെക്രട്ടറിയായി VV കരുണാകരനെയും കണ്ണൂരിൽ സമാപിച്ച 46th സംസ്ഥാന സമ്മേളനം തെരഞ്ഞെടുത്തു. സമ്മേളനം KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സന്തോഷത്തോടെ പഠിക്കാം സംസ്ഥാന വ്യാപക ബോധവൽക്കരണ യജ്ഞത്തിന് ഇന്ന് തുടക്കമാകും. വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം സംരക്ഷിക്കുകയും സന്തോഷകരമായ പഠനാന്തരീക്ഷം ഒരുക്കുകയുമാണ് പരിപാടിയുടെ ലക്ഷ്യം. ഈ മാസം 17 വരെ ഗവൺമെന്റ് സ്കൂളുകളിലും ഗവൺമെന്റ് നിയന്ത്രണത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പരിപാടികൾ സംഘടിപ്പിക്കും. ലോക മാനസികാരോഗ്യ ദിനാചരണത്തിന്റെ ഭാഗമായി വിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ ആരോഗ്യവകുപ്പാണ് പദ്ധതി സംഘടിപ്പിക്കുന്നത്. ദക്ഷിണ കർണാടകയിലെ പ്രസിദ്ധമായ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ നവരാത്രി ആഘോഷങ്ങളുടെ ആദ്യ ദിനം തന്നെ വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത്. നവരാത്രി ആഘോഷങ്ങളിൽ പങ്കാളികളാകാൻ കേരളത്തിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി ഭക്തജനങ്ങളാണ് എത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി കാസർകോട്ട് നിന്ന് P. Jagannivasan.
2: ദുർഗ, ലക്ഷ്മി, സരസ്വതി എന്നീ ദേവീ സങ്കല്പങ്ങളുടെ സമന്വയമായി ആരാധിക്കപ്പെടുന്ന മൂകാംബിക ദേവിയുടെ അനുഗ്രഹം തേടിയെത്തുന്ന ഭക്തർക്ക് നവരാത്രി ദിനങ്ങൾ ആത്മീയ അനുഭവത്തിന്റെ പുണ്യനാളുകളാണ്. വിജ്ഞാനത്തിന്റെയും വിദ്യയുടെയും അധിഷ്ഠാന ദേവതയായി വിശ്വസിക്കപ്പെടുന്ന മൂകാംബിക ദേവിയുടെ സന്നിധിയിൽ നവരാത്രി ആഘോഷങ്ങൾക്കായി കേരളത്തിൽ നിന്നും കർണാടകയിൽ നിന്നുമായി ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് എത്തുന്നത്. വിജയദശമി ദിനത്തിൽ അറിവിന്റെ ആദ്യാക്ഷരം കുറിക്കാൻ 1000+ കുരുന്നുകളാണ് കൊല്ലൂർ മൂകാംബികയിൽ എത്തുന്നത്. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്ന രഥോത്സവവും ഭക്തരുടെ ശ്രദ്ധാകേന്ദ്രമാണ്. വാദ്യമേളങ്ങളും ഭക്തിനിർഭരമായ

0: പ്രാർത്ഥനകളും നിറയുന്ന രഥോത്സവം ക്ഷേത്രത്തിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ്.
1: പത്മനാഭപുരത്ത് നിന്ന് വിഗ്രഹഘോഷയാത്ര ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തിയതോടെ തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങൾക്ക് കൊടിയേറി. വിഗ്രഹഘോഷയാത്രയെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഉടവാളേറ്റുവാങ്ങി ആചാരപ്രകാരം വരവേറ്റു. പത്മതീർത്ഥക്കുളത്തിലെ ആറാട്ടിന് ശേഷം സരസ്വതീ ദേവിയെ നവരാത്രി മണ്ഡപത്തിൽ പൂജക്കിരുത്തി. കോഴിക്കോട് കേസരി ഭവനിൽ ആരംഭിച്ച നവരാത്രി സർഗോത്സവം കലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ പ്രൊഫസർ പി രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മാതൃശക്തി പൂജ ഭാരതത്തിൽ എന്ന വിഷയത്തിൽ സീമാ ജാഗരൺ മഞ്ച് ദേശീയ മുഖ്യ സംരക്ഷ എ ഗോപാലകൃഷ്ണൻ പ്രഭാഷണം നടത്തി. ചലച്ചിത്രതാരം വിവേക് ഗോപൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. നവരാത്രിയോടനുബന്ധിച്ച് കണ്ണൂർ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കണ്ണൂർ ദസറ വൈകിട്ട് മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. കലക്ട്രേറ്റ് മൈതാനിൽ ഈ മാസം 21 വരെ വിവിധ പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത്. വർക്കല ശിവഗിരി മഠത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. രാവിലെ ചലച്ചിത്രതാരം ദേവൻ ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും. സ്വാമി പരാനന്ദ ദീപം തെളിക്കും. ശ്രീനാരായണ മഹാസമാധി നവതി സ്മാരക മന്ദിരത്തിലാണ് പരിപാടികൾ. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 5 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരത്തിൽ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിനെ 14 റൺസിന് തോൽപ്പിച്ചു. ടോസ് നേടിയ വെസ്റ്റ് ഇൻഡീസ് ബൌളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു. വിജയത്തോടെ പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലെത്തി. 4-ാം മത്സരം മറ്റന്നാൾ ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടക്കും. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ വിജയത്തുടക്കം. ഇന്ദ്രകാശി FC യെ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനത്തിന് ഇന്ന് തുടക്കം. റിയാദിലെ കിം ഖാലിദ് വിമാനത്താവളത്തിന് നേരെ ഹൂതി വിമതർ നടത്തിയ വ്യോമാക്രമണത്തിൽ പരിക്കേറ്റ ഇന്ത്യൻ പൗരൻ മരിച്ചു. 5 ഇന്ത്യക്കാർ ചികിത്സയിലെന്ന് ഇന്ത്യൻ എംബസി. വനിതകൾക്ക് KSFE ആവിഷ്കരിച്ച പിങ്ക് ചിട്ടികളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് നിർവഹിക്കും. സന്തോഷത്തോടെ പഠിക്കാം സംസ്ഥാന വ്യാപക ബോധവൽക്കരണ യജ്ഞത്തിന് ഇന്ന് തുടക്കമാകും. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 5 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3-ാം മത്സരത്തിൽ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിനെ 14 റൺസിന് തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: പരിസൺസ് ചായ, ഹാപ്പി ജേണി.
1: പരിസൺസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: ട്രെയിൻ സമയം രാവിലെ 9 മണി വരെയുള്ളത്. 7:27 ചെന്നൈയിൽ നിന്നും മംഗലാപുരത്തേക്ക് പോകുന്ന മെയിൽ 20 മിനിറ്റ് വൈകി ഓടുന്നു. അടുത്ത 2 മണിക്കൂറിൽ കോഴിക്കോട് വഴി കടന്നു പോകുന്ന മറ്റ് യാത്രാ വണ്ടികളെല്ലാം ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നു.
0: പരിസൺസ് ചായ, ഹാപ്പി ജേണി.
3: കാത്തിരുന്ന് മടുത്തോ? എങ്കിലൊരു കപ്പ് പരിസൺസ് ചായ കുടിക്കൂ, ഉന്മേഷം വീണ്ടെടുക്കൂ.
4: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
5: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ, കോഴിക്കോട്.
6: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
7: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
6: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
0: ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്.
8: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളത് എന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസിൽ വിപണിയിൽ ഇന്നലെ സ്വർണം ഗ്രാമിന് 13,880 രൂപ, പവന് 1,11,040 രൂപ.
8: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളത് എന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

0: റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
2: എച്ച് എൻ കെ യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
3: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
4: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
3: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
5: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
6: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വിമൻ ആൻഡ് ചൈൽഡ് കെയർ സെന്ററും ഗൈനക്കോളജി പീഡിയാട്രിക് ജനറൽ മെഡിസിൻ വിഭാഗവും വെറും 10,000 രൂപയിൽ ഡെലിവറി പാക്കേജുമായി കൊയിലാണ്ടിയിൽ ആരോഗ്യ വിപ്ലവം തീർക്കുകയാണ് സഹാനി ഹോസ്പിറ്റൽ.
7: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
8: ഇന്ത്യൻ ചലച്ചിത്ര സംഗീതത്തിൽ ഗിത്താറിന്റെ വ്യത്യസ്തമായ ശബ്ദവിസ്മയങ്ങൾ തീർത്ത സംഗീതജ്ഞനാണ് എഹസാൻ നൂറാനി. ശങ്കർ മഹാദേവനും ലോയ് മെൻഡോൻസയ്ക്കുമൊപ്പം ചേർന്ന് നിരവധി ഹിറ്റ് ഗാനങ്ങൾ സമ്മാനിച്ച എഹസാന്റെ ശ്രദ്ധേയമായ സൃഷ്ടികളിലൊന്നാണ് താരേ ജമീൻ പർ എന്ന ചിത്രത്തിലെ മാ എന്ന ഗാനം.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
0: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
3: നിങ്ങളുടെ ഹൃദയതാളത്തിനൊപ്പം താങ്ങായി, കരുത്തായി, കരുതലായി എന്നും ഞങ്ങൾ കൂടെയുണ്ട്.
4: 24 മണിക്കൂറും കാർഡിയോളജി സേവനം, ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ആധുനിക സേവന രംഗത്ത് അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ.
3: ഹൃദയസ്പന്ദനം നിലച്ചു പോകാത്ത രീതിയിലുള്ള മിതമായ ചികിത്സാ ചെലവ്, കാരുണ്യ, മെഡിസെപ്പ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളും. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
5: എന്റെ ബാല്യം 70-കളുടെ ആദ്യമാണ്. 70-കളിൽ നമുക്കൊരു ചുറ്റും ഉള്ള അന്തരീക്ഷം വായനയുടെ ഒരു അന്തരീക്ഷമായിരുന്നു.
6: ഞാൻ എന്റെ വായന ഈ പരമ്പരയിൽ പങ്കെടുത്ത് ഓർമ്മകളും നിരീക്ഷണങ്ങളും പങ്കുവെക്കുന്നത് എഴുത്തുകാരനായ എൻ സന്തോഷ് കുമാർ.

70കളിൽ നമുക്കൊരു ചുറ്റും ഉള്ള അന്തരീക്ഷം വായനയുടെ ഒരു അന്തരീക്ഷമായിരുന്നു. അത് സ്വാഭാവികമായിട്ടും നമ്മൾ ജനിച്ചു വളരുന്ന ചുറ്റുപാടിൽ നിറയെ പുസ്തകങ്ങളുണ്ട്, മാസികകളുണ്ട്, പത്രങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ അക്കാലത്ത് മറ്റ് നമുക്ക് സമയം കളയാനുള്ള ഉപാധി എന്ന് പറഞ്ഞാൽ മറ്റ് എൻ്റർടൈൻമെൻറ്റുകളില്ല. ഇന്നത്തെ പോലെ ഫോണില്ല, മറ്റ് ഉപാധികളൊന്നുമില്ല. അപ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ ചുറ്റും നടന്നു വരുന്ന ഒരുപാട് ചർച്ചകൾ, മറ്റു കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ ലോക കാര്യങ്ങളിലേക്കാണ് കൂടുതലായിട്ടും ശ്രദ്ധ പതിപ്പിക്കുന്നത്. അത് ഒന്ന് ഇന്ത്യൻ രാഷ്ട്രീയം, കേരള രാഷ്ട്രീയം, അതുപോലെ ലോകത്ത് നടക്കുന്ന മാറ്റങ്ങൾ, ഇതൊക്കെ നമ്മുടെ ഒരു പ്രധാന ചർച്ച അക്കാലത്ത് പൊതുവെ ഉണ്ടായിരുന്നു, എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നു. 70കളിൽ അത് വളരെ ശക്തമായിരുന്നു. അതും ഒരു ഭാഗ്യമാണ്. ഒരുപക്ഷെ ഒരുപാട് പുസ്തകവും മാസികകളും പത്രങ്ങളും ഒക്കെയുള്ളൊരു വീട്ടിൽ ജനിക്കാൻ കഴിഞ്ഞു എന്നും ഇത്തരം ഒരു അന്തരീക്ഷത്തിൽ വളരാൻ കഴിഞ്ഞു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അക്കാലത്ത് ഞാൻ ആലോചിക്കുന്നത് കലാകൗമുദി, മാതൃഭൂമി, അക്കാലത്ത് ദേശാഭിമാനിയും മോശമല്ല. അതുകൂടാതെ ബദലായിട്ട് പ്രസക്തി, പ്രേരണ തുടങ്ങിയിട്ടുള്ള ഈ മാസികകളൊക്കെ വീട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ പത്രങ്ങളിലൊരു പ്രധാന കാര്യം എന്താ വെച്ചാൽ, ഇന്ത്യൻ രാഷ്ട്രീയം മാത്രമല്ല, പത്രങ്ങളിൽ മിക്കവാറും വിദേശരംഗം ഉണ്ടാവും. ഈ വിദേശരംഗത്ത് വിദേശ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നത് പത്രങ്ങളിലൂടെയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ശ്രദ്ധ വല്ലാതെ ആകർഷിച്ചിരുന്നു. അതോടൊപ്പം ഞാനും ഒരിക്കലും പിന്നെ വായനയിലേക്ക് നമ്മൾ പോവുക എന്ന് പറഞ്ഞാൽ അന്ന് ലൈബ്രറികൾ, പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ ആളുകൾ പുസ്തകങ്ങൾ കൊണ്ടുവന്ന് വായിക്കുന്ന ഒരു ശീലം. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും നമ്മളെ വായനയിലേക്ക് കൊണ്ടുപോകുമെന്നുള്ളതാണ് ശരി. ഞാൻ ബാലസാഹിത്യം അധികം വായിച്ച ഒരാളല്ല. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ വായിച്ച രണ്ട് ബാലസാഹിത്യ പുസ്തകം എന്ന് എനിക്ക് തോന്നുന്നു, രണ്ടോ മൂന്നോ ആണ്. അത് ഒന്ന് ഒരു റഷ്യയിൽ നിന്ന് വന്ന് കൊണ്ടുവന്ന, സോവിയറ്റിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന കളിക്കോപ്പുകൾ എന്ന് പറഞ്ഞ എ ബർത്തോ എഴുതിയിട്ടുള്ള ഒരു വളരെ സചിത്ര പുസ്തകമായിരുന്നു ഞാൻ വായിച്ചിട്ടുള്ള ഒരു ബാലസാഹിത്യം. പിന്നീടൊന്ന് അർക്കാദി ഗൈദാർ എഴുതിയിട്ടുള്ള ചുക്കും കെക്കുമാണ്. നമ്മളൊരു ഭാവന സഞ്ചാരം ശരിക്കും ഇതെല്ലാം വായിച്ചിട്ട് നടന്നിട്ടുണ്ട്, നമ്മുടെ മനസ്സിൻ്റെ അകത്ത് നടന്നിട്ടുണ്ട്. പിന്നെ ഞാൻ വായിച്ച എനിക്ക് ഒന്ന് പി നരേന്ദ്രനാഥിൻ്റെ പങ്കുണ്ണി എന്നുള്ളൊരു നോവലാണ് ഞാൻ വായിച്ചത്. ഒരുപക്ഷെ എനിക്ക് ബാലസാഹിത്യം എന്ന് പറയാൻ അടുപ്പമുള്ള കാര്യങ്ങൾ ഇവ മാത്രമായിരുന്നു. പക്ഷെ അതിനേക്കാൾ ഞാൻ ആ കാലത്ത് വായിച്ചത് ഒരുപക്ഷെ പിന്നെ മാതൃഭൂമി വീക്കിലി ഞാൻ വായിച്ചിട്ടുണ്ട്. കലാകൗമുദി എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നുന്നത് കലാകൗമുദിയാണ്. ആ കലാകൗമുദിയിൽ തുടർച്ചയായിട്ട് വന്നിരുന്ന രവീന്ദ്രൻ്റെ അകലങ്ങളുടെ മനുഷ്യർ, ശരിക്കും അത് എത്രമാത്രം ഞാൻ അന്ന് ആ കാലത്ത് തന്നെ എൻജോയ് ചെയ്ത് വായിച്ചിരുന്നു എന്നുള്ളതാണ്. അങ്ങേറ്റ ആഹ്ലാദത്തോടെ വായിച്ചതെന്നാണ്. ഇങ്ങനെയുള്ള ഈ കലാകൗമുദി ഫിലിം മാഗസിൻ, ഇപ്പോൾ ലോക സിനിമകളെക്കുറിച്ചൊക്കെ അതിൽ ഒരുപാട് വരുമായിരുന്നു. കാരണം നമുക്ക് വലിയ ധാരണകളൊന്നുമില്ലെങ്കിലും നമ്മുടെ ചുറ്റുപാടുമുള്ള ഈ

പത്രങ്ങളും ഇതൊക്കെ വായിച്ച് നമുക്ക് അത്തരം സിനിമകളെ കുറിച്ചിട്ടുള്ള വായന ആ കാലത്ത്, ഇത് ഞാൻ പറഞ്ഞ 80കൾക്ക് മുമ്പ് തന്നെയാണ് ഇത് നടന്നത്. ഞാൻ ചെറിയ ക്ലാസ്സാണ് വാസ്തവത്തിൽ, ഒരു കൂട്ടി വായിക്കാനൊക്കെ പഠിക്കുന്ന ഒരു 2ാം ക്ലാസ് അല്ലെങ്കിൽ കുറച്ചുകൂടി അക്ഷരം ഉറച്ച ഒരു 3ാം ക്ലാസ് മുതലേ നമ്മളിങ്ങനെ പത്രവും മാഗസീനുകളൊക്കെ പുസ്തകങ്ങളും വായിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. എന്റെ വായന ഒന്ന് മാറി മറിഞ്ഞു പോയത് എനിക്ക് തോന്നുന്നത് അക്കാലത്തെ വിവർത്തന ഗ്രന്ഥങ്ങളിലൂടെയാണ്. ഒട്ടേറെ വിവർത്തന പുസ്തകങ്ങൾ നമ്മുടെ ചുറ്റും വന്നിരുന്നു. അത് എനിക്ക് തോന്നുന്നു ബംഗാളി സാഹിത്യം, ബംഗാളിൽ നിന്ന് ഇപ്പോൾ ലീല സർക്കാർ ആയാലും ഇപ്പോൾ വിമൽ മിത്രയുടെ പുസ്തകങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് പുസ്തകങ്ങൾ നമുക്ക് ആ കാലത്ത് തർജ്ജിമ വഴി നമുക്ക് കിട്ടി. ഇവയൊക്കെ ഞാൻ വായിക്കുന്നുണ്ട്. മറ്റൊന്ന് സോവിയറ്റ് റഷ്യയിൽ നിന്ന് ഒരുപാട് പുസ്തകങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ വായിച്ച് നമ്മൾ ഒരു വല്ലാതെ ആവേശം കൊള്ളിക്കാനുള്ള ശേഷി ആ പുസ്തകങ്ങൾക്ക് അന്ന് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അന്ന് മലയാളത്തിൽ ഉണ്ടാവുന്ന സാഹിത്യത്തെക്കാൾ നമ്മൾ ആസ്വദിച്ച് വായിച്ചിരുന്നത് ഇത്തരത്തിലുള്ള വിവർത്തനങ്ങളാണ് എന്നുള്ളതാണ് സത്യം. ഞാനടക്കം, ഞാൻ 8ാം ക്ലാസിൻ്റെ വെക്കേഷനിലാണ് എനിക്ക് ടോൾസ്റ്റോയുടെ റിസറക്ഷൻ കിട്ടുന്നത്. അന്ന് എനിക്ക് തോന്നുന്നു 1100 പേജുള്ള ഗോപാലകൃഷ്ണൻ തർജ്ജം ചെയ്തിട്ടുള്ള പ്രോഗ്രസ് പബ്ലിക്കേഷൻസ് മോസ്കോ ഇറക്കിയിട്ടുള്ള പുസ്തകമാണ്. 8ാം ക്ലാസ് പഠിക്കുമ്പോഴേ തന്നെ ഞാൻ വായിച്ചൊരു പുസ്തകമാണ് പെളസ് ബെക്കിന്റെ ഗുഡർത്ത്. അതിൽ ഗുഡർത്തിന്റെ വാങ്ലൂങ്ങിനെയൊന്നും എനിക്ക് ഇന്നും മറക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു മുട്ടത്തുവർക്കിയാണ് ഇത് വിവർത്തനം ചെയ്തു തോന്നും. മനോഹരമായിട്ടുള്ള വിവർത്തനമാണ്. ഇതൊക്കെ നമ്മൾ കടന്നുപോയ കുട്ടിക്കാലമാണ്. ഇന്ന് നമുക്കൊരു ധാരണയുണ്ട് കുട്ടികൾ ബാലസാഹിത്യം വായിച്ച് വളരണം. സത്യത്തിൽ ബാലസാഹിത്യം ഒന്നും കുട്ടികൾ വായിക്കണം ഞാൻ പറയില്ല. കാരണം ഒരു കുട്ടിക്ക് എങ്ങനെയാണോ അത് സ്വീകരിക്കാൻ പറ്റുക, എങ്ങനെയാണോ സംശീകരിക്കാൻ പറ്റുക, അങ്ങനെ സ്വീകരിക്കുന്നതിനും സംശീകരിക്കുന്നതിനും ആസ്പദമായ തരത്തിലുള്ള ഒരു വായനയാണ് ഓരോ ആളും നടത്തേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ വായനയുടെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ആളുകൾ ചിലവർ പറയും ഞാൻ ഭയങ്കര വായനയായിരുന്നു, പണ്ട് വായനയായിരുന്നു, ഇന്ന് വായന. പക്ഷേ ഈ വായനയുടെ ഒരു അത് സംശീകരിച്ചതിൻ്റെ ഒന്നും അയാൾ കാണാനും നമുക്ക് കാണില്ല. അങ്ങനെ വായിച്ചുകൊണ്ട് വല്ല കാര്യമുണ്ടോ ചോദിച്ചാൽ ഒരു കാര്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ ഓരോ കാലത്തും നമ്മുടെ വായന കടന്നു പോകുന്ന പല വഴികളുണ്ട്. ആ വഴികൾ, ഇപ്പോൾ ഉദാഹരണം, നമ്മളിപ്പോൾ ഇന്ന് ഇപ്പോൾ ഈ പോപ്പുലർ സാഹിത്യം ഒരു കാലത്ത് ജനപ്രിയ സാഹിത്യത്തിന് ഒരുപാട് വായനക്കാരുണ്ടായിട്ടുണ്ട്. അത് മംഗളമായിട്ടും മനോരമയായിട്ടും ഒക്കെ വായിച്ചു വരുന്നുണ്ട്. പക്ഷേ ചിലവരൊക്കെ അതിൽ തറഞ്ഞു നിന്നപ്പോൾ ചിലവർ അതിനൊക്കെ അതിലംഘിച്ചിട്ട് മുമ്പോട്ട് പോയവരുണ്ട്. വാസ്തവത്തിൽ വായനക്ക് ഇങ്ങനൊരു തലമുണ്ട്. നമ്മൾ ഒരു കാലത്ത് വായിച്ചതിൽ നിന്നും ഭിന്നമായിട്ട് പിന്നീട് അതിൻ്റെ ഒരു മേൽത്തട്ടിലേക്ക് പോയിട്ട് നമ്മുടെ ഒരു വായനാനുഭവത്തെ മാറ്റിമറിക്കും. നമ്മൾ അതിൻ്റെ ഒരു പുതിയ ജ്ഞാനത്തെ, പുതിയ സൗന്ദര്യശാസ്ത്രത്തെ, പുതിയ അനുഭവ ലോകത്തെ ഒക്കെ നമ്മളിങ്ങനെ നിരന്തരമായിട്ട് എത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നമ്മുടെ വായനയോട് അത് അറിയാതെ നടക്കുന്ന ഒരു കാര്യമാണ്. അത് സ്വാഭാവികം സംഭവിക്കുന്നുണ്ട്. അത്തരത്തിൽ എനിക്ക് തോന്നുന്നു പിന്നീട് ഒരു വലിയൊരു മാറ്റം എനിക്ക് ഉണ്ടായിട്ടുള്ള, ഞാൻ ഒരു പ്രീഡിഗ്രി കാലമാണ്. ഈ പ്രീഡിഗ്രി കാലത്ത് അന്ന് എല്ലാ പ്രീഡിഗ്രി കോളേജുകളിലും നല്ല ലൈബ്രറി ഉണ്ടായിരുന്നു, എല്ലാ പുസ്തകങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ കോളേജിലെത്തുന്ന ഒരു കുട്ടി പ്രീഡിഗ്രിക്ക് ചേരുമ്പോൾ തന്നെ അവനൊരു വായനയുടെയും പുസ്തകത്തിൻ്റെ ലോകത്തേക്കാണ് അവിടെ എത്തുന്നത്. പിന്നെ ഈ സ്കൂൾ കാലത്തുണ്ടായ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, നിരന്തരം ഈ നമ്മൾ മത്സരങ്ങൾക്ക് അധ്യാപകർ കൂട്ടിപ്പോവുക, കവിത എഴുതാക്കുക, കഥ എഴുതിക്കുക, പിന്നെ ലേഖനങ്ങൾ എഴുതിക്കുക, ക്വിസ് മത്സരത്തിന് പോവുക. ഈ ക്വിസ് മത്സരത്തിനൊക്കെ പോകണമെങ്കിൽ നമ്മൾ ഗൈഡൊന്നും വായിച്ചിട്ടല്ല പോകുന്നത്. നേരെ മറിച്ച് നമ്മൾ വായിച്ച പത്രം വായിച്ചിട്ടുള്ള അനുഭവങ്ങൾ വെച്ചിട്ട് മാത്രമാണ് നമ്മൾ ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. അത് മിക്കവാറും എനിക്ക് തോന്നുന്നു ഞാൻ പോയിട്ടുള്ള ചുറ്റുപാട് നടക്കുന്ന മത്സരങ്ങളിൽ എനിക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ട്. കാരണം അപ്പോഴും ഒരു കാര്യം ഉറപ്പാണ്, ഇന്നത്തെ പോലെ ഗൈഡല്ല നമ്മുടെ പ്രധാന ഉപാധി. നമ്മുടെ പത്രവായനകൾ, മാസിക വായനകൾ ഒക്കെയായിരുന്നു നമ്മുടെ പ്രധാന ഉപാധി എന്നുള്ളതാണ്. ഞാൻ പ്രീഡിഗ്രി എത്തുമ്പോൾ വന്ന ഒരു മാറ്റം, അന്ന് പുസ്തക പ്രസാദ സംഘത്തിൻ്റെ ഒരു ബ്രാഞ്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന കോളേജിനടുത്ത് കാഞ്ഞങ്ങാട് നഗരത്തിൽ ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു ഇന്നിപ്പോൾ പഴയ മുൻ തിരുവമ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് ജോളി ജോസഫാണ് അവിടെ ഈ പുസ്തകങ്ങളും കൊണ്ടുവന്നത്. അപ്പോൾ ജോളിയുടെ കയ്യിൽ നിന്നാണ് ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ കാണുന്നത്. മിത്തു യാഥാർത്ഥ്യവും രോഷജനകമായ പ്രബന്ധങ്ങൾ, ആനന്ദിൻ്റെ പ്രജ്ഞയും കരുണയും പോലുള്ള ഇതൊക്കെ മറ്റൊരു തലത്തിലുള്ള പുസ്തകങ്ങൾ. അതുവരെ നമ്മൾ വായിച്ചിരുന്ന കഥ, കവിത തുടങ്ങിയിട്ടുള്ള പുസ്തകങ്ങൾ, നോവലുകൾ തുടങ്ങിയ പുസ്തകങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു തരത്തിൽ മറ്റൊരു ലെവല്, മനുഷ്യരെ വേറൊരു തരത്തിൽ ആലോചിപ്പിക്കുകയും വേറൊരു തരത്തിൽ ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന പുസ്തകങ്ങൾ ഞാൻ ജോളിയാണ് ശരിക്കും എനിക്ക് ഈ പുസ്തകങ്ങൾ കാണുന്നു. എനിക്കൊന്ന് അക്കാലത്ത് ഞാൻ പലരെയും അടുത്ത് പോയിട്ട് കമ്മീഷൻ ഒന്നും വാങ്ങിക്കാതെ തന്നെ അവർ കൊടുക്കുന്ന ആ പൈസക്ക് ഞാൻ എന്ത് ചെയ്തു, ഈ പുസ്തകം മറ്റ് പലരിലും എത്തിക്കുന്നുണ്ട്. പലരോടും ഞാൻ പറയുന്നു ഇങ്ങനെ പുസ്തകം ഉണ്ടെന്ന് പറയുന്നു, അവർ വാങ്ങിക്കുന്നു. അപ്പോൾ അന്ന് വരെ സയൻസ് പഠിച്ച് നമ്മൾ ഇതോടുകൂടിയിട്ട് മറ്റൊരു വഴിയിൽ സാഹിത്യം ഇഷ്ടപ്പെടുന്നു, നമ്മൾ ഒരുപക്ഷെ മലയാള ഭാഷ പഠിക്കണം എന്നുള്ള താല്പര്യം വരുന്നു നമുക്ക്. അപ്പോൾ നമ്മൾ അത്തരം വായനയ്ക്ക് നമ്മൾ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നൊരവസ്ഥ ഉണ്ടാകുന്നു. എനിക്ക് തോന്നുന്നു അതുപോലെ എൻ്റെ ഡിഗ്രി കാലം, ഞാൻ മലയാളം എടുത്താണ് കോളേജിൽ പഠിച്ചതെങ്കിലും ആ കാലത്ത് എനിക്ക് പ്രഗത്ഭനായ ഒരു അധ്യാപകനെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. കവിയും സാഹിത്യ നിരൂപനൊക്കെ ആയിരുന്ന മേലചന്ദ്രേശ്വരൻ മാഷ്. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളുടെ ഒരു പ്രത്യേകത, ക്ലാസ്സിൽ അദ്ദേഹം ക്ലാസ് എടുക്കുമ്പോൾ പ്രത്യേകിച്ച് അദ്ദേഹം പാശ്ചാത്യ സാഹിത്യമൊക്കെയാണ് എടുത്തിരിക്കുന്നത്. യുജീൻ ഒനീലിനെ പരിചയപ്പെടുത്തും, TS എലിറ്റിനെ കുറിച്ചിട്ട് ഇവരുടെയൊക്കെ അടങ്ങുന്ന. എനിക്ക് തോന്നുന്നു അന്ന് നവകേരള പബ്ലിഷേഴ്സ് നാറ്റം പറഞ്ഞിട്ട് ഈ കോഴിക്കോട്ട് നിന്നാണ് അങ്ങനെ ഒരു പബ്ലിഷേഴ്സ് ഉണ്ടായിട്ടുള്ള, അവരുടെ ഒരു പാശ്ചാത്യ സാഹിത്യത്തിലെ ആളുകളെ പരിചയപ്പെടുത്തുന്ന അസാമാന്യമായിട്ടുള്ളൊരു പുസ്തകമുണ്ട്. അതിലാണ് ഈ യുജീൻ ഒനീലിനെയൊക്കെ കുറിച്ച് പറയുന്നത്. എനിക്ക് തോന്നുന്നു ആധുനികരായിട്ടുള്ള പാശ്ചാത്യ എഴുത്തുകാരെ കുറിച്ച് പറയുന്ന ഒരു പുസ്തകമാണ്. അപ്പോൾ ഇതൊക്കെ പഠിപ്പിക്കാനുണ്ടായിരുന്നു. ഇത് മാത്രമല്ല, അധികം പൊതുവെ ക്ലാസ് എടുക്കുമ്പോഴും അക്കാലത്തെ യൂറോപ്യൻ സാഹിത്യകാരന്മാരെ കുറിച്ചൊക്കെ പറയും. കഫ്കയെ കുറിച്ച് പറഞ്ഞുതരും, ടെന്നീസ്

0: ടെന്നസി വില്യംസിനെ കുറിച്ച് പറഞ്ഞുതരും. ഇവരൊക്കെ പറ്റി അദ്ദേഹം പരാമർശിക്കാറുണ്ട്. സ്വാഭാവികമായിട്ടും ആഷിത് പറയുമ്പോൾ നമ്മൾ ഈ പുസ്തകങ്ങൾ ഒരുപക്ഷെ തേടി പിടിച്ച് വായിക്കാനുള്ള പ്രവണത ഉണ്ടാവുന്നു. ശരിയായ രീതിയിൽ വായിച്ചെടുക്കണമെങ്കിലും അവർക്ക് വളരെ കൃത്യമായിട്ട് വളരെ സൂക്ഷ്മമായിട്ടൊരു ജ്ഞാനം ആവശ്യമാണ്. അതുകൊണ്ട് നല്ല ഫിക്ഷനുകൾ ആസ്വദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല ജ്ഞാനം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഏറ്റവും നല്ല ഫിക്ഷൻ രചന നിർവഹിക്കാനും ഏറ്റവും നല്ല കവിതാ രചന നിർവഹിക്കാനും ഏറ്റവും നല്ല സാഹിത്യം വായിച്ച് ആസ്വദിക്കാനും നമുക്ക് കഴിയൂ എന്നുള്ളതാണ് വാസ്തവം.
1: എഴുത്തുകാരനായ എൻ സന്തോഷ് കുമാർ ആണ് ഇതുവരെ സംസാരിച്ചത്. ഞാൻ എന്റെ വായന സമാപിക്കുന്നു.

0: ഫോൺ ആയാലും ലാപ്ടോപ്പ് ആയാലും
1: എ സി ആയാലും ടി വി ആയാലും
0: ഫ്രിഡ്ജ് ആയാലും വാഷിംഗ് മെഷീൻ ആയാലും
1: സ്മാർട്ട് വാച്ച് ആയാലും ആക്സസറീസ് ആയാലും
0: കിച്ചൺ അപ്ലയൻസസ് ആയാലും സ്മോൾ അപ്ലയൻസസ് ഏതായാലും
1: റേഞ്ച് പ്രീമിയം മുതൽ ഇക്കോണമി വരെ
0: ലോകോത്തര ബ്രാൻഡുകളുടെ വലിയ കളക്ഷൻ
2: നിങ്ങൾ തേടുന്നതെല്ലാം ഒരിടത്ത്. അതെ, എല്ലാം ഉണ്ട് മൈജിയിൽ.
3: ഡോക്ടർ ശങ്കർ സി എൻ ടി സെന്റർ. ഒരു ഗാനം മാത്രം. ബാബുക്കയുടെ പാട്ടുകൾ.
4: ഡോക്ടർ ശങ്കർസ് ഇ എൻ ടി സെന്റർ, ഒറ്റമ്മൽ, കോഴിക്കോട്.
3: സഹപ്രായോജകർ വെനീസിയ ബാത്വെയർ.
5: വെനീസിയ ബാത്വെയർസ് NISO 9001 2015 സർട്ടിഫൈഡ് കമ്പനി.
4: ഏറ്റവും നൂതനമായ ശ്രവണ സഹായികൾ, ലോകോത്തര ബ്രാൻഡുകൾ,
6: 2 വർഷം വാറന്റി, ENT സ്പെഷ്യലിസ്റ്റിന്റെ മേൽനോട്ടത്തിൽ മികച്ച സർവീസ്.
4: ഡോക്ടർ ശങ്കർസ് ENT സെന്റർ, ഒറ്റമ്മൽ, കോഴിക്കോട്.
7: ഗാനഗന്ധർവൻ കെ ജെ യേശുദാസ് ആലപിച്ച സ്വർണ മത്സ്യം എന്ന ചിത്രത്തിലെ തുലാവർഷം എന്ന ഈ മനോഹര ഗാനം കേൾക്കാം. മങ്കുബ ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് അനശ്വര സംഗീതജ്ഞൻ MS ബാബുരാജ് ഈണം പകർന്നിരിക്കുന്നു. ഹൃദ്യമായ വരികളും മധുരമാർന്ന ഈണവും യേശുദാസിന്റെ സ്വരമാധുരിയും ചേർന്ന് ഈ ഗാനത്തെ കൂടുതൽ മനോഹരമാക്കുന്നു.

0: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസി അല്ലേ ട്രെൻഡ്.
1: ഏറ്റവും പുതിയ ട്രെൻഡി ഡിസൈനുകളും ക്വാളിറ്റിയും ഒത്തുചേരുന്ന ബെനീസിയ ബാത്ത് വെയറുകൾ.
2: ബെനീസിയ ബിയോണ്ട് ദ സ്കൈ ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
3: ഡോക്ടർ ശങ്കർ സി എൻ ടി സെന്റർ, ഒരു ഗാനം മാത്രം. ബാബുക്കയുടെ പാട്ടുകൾ.
4: ഡോക്ടർ ശങ്കർസ് ഇ എൻ ടി സെന്റർ, ഒറ്റമ്മൽ, കോഴിക്കോട്.
3: സഹപ്രായോജകർ ബെനീസിയ ബാത്ത് വെയർ.
5: Benicia Bathwares, NISO 9001-2015 certified company.
3: Treddy Mix Curry Powder, English Matters. Prayojagar, Treddy Mix Curry Powder, a traditional blend.
6: ചോദിക്കും എന്റെ ഫിഷ് കറിയുടെ സീക്രട്ട് എന്താണെന്ന്. ടു ബി ഫ്രാങ്ക്, ട്രെഡിമിക്സിന്റെ കോക്കനട്ട് ഫിഷ് കറി പൗഡർ ഉള്ളതുകൊണ്ട് നല്ല തേങ്ങ അരച്ച മീൻ കറി ഞാൻ വെറും 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കും.
7: ട്രെഡിമിക്സ്.
8: ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദ, വാക്കുകൾക്ക് കൃത്യത നൽകാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ വേർഡ് ആണ് ദ. കൃത്യമായ ഒരു വ്യക്തിയെയോ വസ്തുവിനെയോ പരാമർശിക്കാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ വേർഡ് ആണ് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദ. ഏത് വാക്കിന് മുൻപാണോ ചേർക്കുന്നത്, ആ വാക്ക് ആരംഭിക്കുന്ന ഉച്ചാരണ ശബ്ദത്തിനനുസരിച്ച് ദ എന്നോ ദി എന്നോ ഉച്ചരിക്കാറുണ്ട്. വവൽ സൗണ്ട് ആണെങ്കിൽ ദി, കോൺസനന്റ് സൗണ്ട് ആണെങ്കിൽ ദ. ഫോർ എക്സാമ്പിൾ, ദ ഡീപ് ബ്ലൂ കളർ ഓഫ് ദി ഓഷൻ, സമുദ്രത്തിന്റെ ആഴമേറിയ നീല നിറം. ദ ഡീപ് ബ്ലൂ കളർ ഓഫ് ദി ഓഷൻ. ഡീപ്പിന് മുൻപ് ദ, ഓഷന് മുൻപ് ദി. ദ എന്ന ഡെഫിനിറ്റ് ആർട്ടിക്കിൾ എവിടെയൊക്കെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്ന് കേട്ടാലോ? സ്ഥലങ്ങളുടെ പേരുകൾക്ക് മുൻപ് ദ ചേർക്കാറുണ്ട്. ശ്രദ്ധിക്കുക, എല്ലാ സ്ഥലപ്പേരുകളുടെയും മുൻപിൽ ചേർക്കാറില്ല. ചില തരം സ്ഥലനാമങ്ങൾക്ക് മുൻപാണ് ദ ചേർക്കുന്നത്. ഇംഗ്ലീഷിൽ സമുദ്രങ്ങളുടെയും കടലുകളുടെയും കടലിടുക്കുകളുടെയും ഒക്കെ പേരുകൾക്ക് മുൻപ് ദ ചേർക്കണം. ദി ഇന്ത്യൻ ഓഷ്യൻ, ദ ബേ ഓഫ് ബംഗാൾ, ദി അറേബ്യൻ സി, ദ പസഫിക് ഓഷ്യൻ, ദ മെഡിറ്ററേനിയൻ സി, ദ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമൂസ്, ഹോർമൂസ് കടലിടുക്ക്, ദ സ്ട്രെയ്റ്റ് ഓഫ് ജിബ്രാൾട്ടർ, ജിബ്രാൾട്ടർ കടലിടുക്ക്. സ്ട്രെയ്റ്റ്, എസ് ടി ആർ എ ഐ ടി, സ്ട്രെയ്റ്റ്, കടലിടുക്ക്. കൊച്ചി ഇസ് ദ ക്വീൻ ഓഫ് ദി അറേബ്യൻ സീ. കൊച്ചി അറബിക്കടലിന്റെ റാണിയാണ്. കൊച്ചി ഇസ് ദ ക്വീൻ ഓഫ് ദി അറേബ്യൻ സീ. കന്യാകുമാരി ഇസ് ലൊക്കേറ്റഡ് അറ്റ് ദ കോൺഫ്ലുവൻസ് ഓഫ് ദി ഇന്ത്യൻ ഓഷ്യൻ, ദി അറേബ്യൻ സീ ആൻഡ് ദ ബേ ഓഫ് ബംഗാൾ. ഇന്ത്യൻ മഹാസമുദ്രം, അറബിക്കടൽ, ബംഗാൾ ഉൾക്കടൽ എന്നിവയുടെ സംഗമ സ്ഥാനത്താണ് കന്യാകുമാരി സ്ഥിതി ചെയ്യുന്നത്. കോൺഫ്ലുവൻസ്, സി ഒ എൻ എഫ് എൽ യു ഇ എൻ സി ഇ, കോൺഫ്ലുവൻസ്. കോൺഫ്ലുവൻസ് എന്നാൽ സംഗമസ്ഥാനം. കന്യാകുമാരി ഇസ് ലൊക്കേറ്റഡ് അറ്റ് ദ കോൺഫ്ലുവൻസ് ഓഫ് ദി ഇന്ത്യൻ ഓഷ്യൻ, ദി അറേബ്യൻ സീ ആൻഡ് ദ ബേ ഓഫ് ബംഗാൾ. നദികളുടെ പേരുകൾക്ക് മുൻപ് ദ ചേർക്കും. ദ ഗംഗ ഓർ the Ganges, the Yamuna, the Brahmaputra, the Periyar, the Pamba. The Ganga is considered a sacred river. Ganga oru punya nadiyayana kanakkakkappedunnathu. The Ganga is considered a sacred river. Adutha sentence, the river Ganga is considered sacred. Ganga nadi paavanamayi karudappedunnu. The river Ganga is considered sacred. The river Ganga എന്ന് പറയുമ്പോൾ ഗംഗയ്ക്ക് മുൻപ് വീണ്ടും ഒരു ദ ചേർക്കേണ്ടതില്ല. The river, the Ganga അല്ല, the river Ganga. Pilgrims to Shabarimala take a dip in the Pamba. ശബരിമലയിലേക്ക് പോകുന്ന തീർത്ഥാടകർ പമ്പയിൽ മുങ്ങിക്കുളിക്കാറുണ്ട്. Pilgrims to Shabarimala take a dip in the holy pamba. ഇവിടെ the holy എന്ന adjective, അതായത് നാമവിശേഷണത്തിന് മുൻപാണ് ചേർക്കുക. The holy

0: പമ്പ, ഹോളി HOLY, ഹോളി പാവനമായ. ഡിയർ ഫ്രണ്ട്സ്, ലിസ്റ്റിന്റെ അവസാനം ഇനിയും കണ്ടു തുടങ്ങിയിട്ടില്ല. ദി എൻഡ് ഓഫ് ദി ലിസ്റ്റ് ഇസ് നോട്ട് യെറ്റ് ഇൻ സൈറ്റ്.
1: ഇംഗ്ലീഷ് മാറ്റേഴ്സ് പ്രസന്റഡ് ബൈ സ്മിത മാണിക്കൂട്ട്.
2: ട്രെഡി മിക്സ് കറി പൗഡർ, ഇംഗ്ലീഷ് മാറ്റേഴ്സ്. പ്രയോജകർ: ട്രെഡി മിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്.
3: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ്

0: പ്രായോജകർ ട്രെഡി മിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്.
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്. എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
2: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
3: റൂമറ്റോയിഡ് ആർത്രൈറ്റിസ്, ഇതേക്കുറിച്ച് സംസാരിക്കുന്നു കോട്ടയ്ക്കൽ BPSB ആയുർവേദ കോളേജിലെ കായ ചികിത്സാ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സുചിത വി കെ.
4: സാധാരണയായി കണ്ടുവരുന്ന ഒരു സന്ധി രോഗമാണ് റൂമറ്റോയിഡ് ആർത്രൈറ്റിസ്. ശരീരത്തിന്റെ ചെറിയ സന്ധികളിൽ വേദനയോടുകൂടി വരുന്ന ഈ രോഗാവസ്ഥ കാലക്രമേണ വലുതും ചെറുതുമായ എല്ലാ സന്ധികളെയും ബാധിക്കുന്നു. പുരുഷന്മാരെക്കാൾ സ്ത്രീകളിലാണ് ഈ രോഗം അധികമായി കണ്ടുവരുന്നത്. ഒരു വ്യക്തിയിൽ ഉടലെടുക്കുന്ന രോഗപ്രതിരോധ ശേഷി ആ വ്യക്തിയുടെ തന്നെ ശരീരകോശങ്ങളോട് പ്രതിപ്രവർത്തിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ രോഗം ഉണ്ടാവുന്നത്. ഈ രോഗത്തിന്റെ യഥാർത്ഥ കാരണം അജ്ഞാതമാണെങ്കിലും ജനിതകമായ കാരണങ്ങൾ, പരിസ്ഥിതി ഘടകങ്ങൾ, സ്ത്രീകളിൽ ഈസ്ട്രജൻ എന്ന ഹോർമോണിന്റെ വ്യതിയാനം, ഇവയെല്ലാം രോഗം പ്രകടമാകുന്നതിൽ ചില പങ്കുവഹിക്കുന്നതായി കണക്കാക്കപ്പെടുന്നു. ശരീരത്തിന്റെ വിവിധ സന്ധികളിൽ, പ്രധാനമായും ചെറിയ സന്ധികളിൽ, വീക്കവും വേദനയും അനുഭവപ്പെടുക, ക്ഷീണം, ഊർജ്ജക്കുറവ്, വിശപ്പില്ലായ്മ, കുറഞ്ഞ തോതിലുള്ള പനി, പേശികളിലും സന്ധികളിലും പ്രത്യക്ഷപ്പെടുന്ന വേദന, പേശികൾക്കുണ്ടാകുന്ന കാഠിന്യം നിമിത്തം രാവിലെ എഴുന്നേറ്റതിനു ശേഷമോ ദീർഘനേരത്തെ നിഷ്ക്രിയാവസ്ഥയ്ക്ക് ശേഷമോ ശരീരസന്ധികൾ മടക്കുമ്പോഴും നിവർത്തുമ്പോഴും വേദനയും പിടുത്തവും അനുഭവപ്പെടുക എന്നിവയാണ് സാധാരണയായി കണ്ടുവരുന്ന ലക്ഷണങ്ങൾ. ഈ രോഗം കാലക്രമേണ എല്ലാ സന്ധികളുടെയും തരുണാസ്ഥികളെ ബാധിച്ച് കൈയിലെയും കാലുകളിലെയും അസ്ഥികൾക്ക് വക്രത അഥവാ വളവ് ഉണ്ടാക്കി തീർക്കുന്നു. റൂമറ്റോയിഡ് ആർത്രൈറ്റിസ് രോഗനിർണയത്തിനു വേണ്ടി ശരിയായ രീതിയിലുള്ള രോഗി പരിശോധന, രക്തപരിശോധന, എക്സ്റേ മുതലായവ വളരെ അത്യന്താപേക്ഷിതമാണ്. രക്തപരിശോധനയിൽ ഉയർന്നു നിൽക്കുന്ന എറിത്രോയിഡ് സെഡിമെന്റേഷൻ റേറ്റ് അഥവാ ESR, സി റിയാക്റ്റീവ് പ്രോട്ടീൻ അഥവാ CRP, റൂമറ്റോയിഡ് ഫാക്ടർ പോസിറ്റീവായി കാണപ്പെടുക, ആന്റിസിട്രിനേറ്റഡ് CPeptide അഥവാ ACCP പോസിറ്റീവായി കാണപ്പെടുക, ഇവയെല്ലാം തന്നെ രോഗനിർണയത്തിന് സഹായകമാണ്. ആയുർവേദത്തിൽ റൂമറ്റോയിഡ് ആർത്രൈറ്റിസിനെ അവസ്ഥാഭേദങ്ങൾക്കനുസരിച്ച് ആമവാദം എന്ന രോഗമായും വാദരക്തമെന്ന രോഗമായും രോഗനിർണയം നടത്താറുണ്ട്. ഇതിൽ സന്ധിവേദനകൾക്കൊപ്പം പനി, പേശിവേദന, വിശപ്പില്ലായ്മ തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രധാനമായി കാണുകയാണെങ്കിൽ ശരീരത്തിൽ ഉടലെടുക്കുന്ന ആമാവസ്ഥ വാദപ്രധാന ത്രിദോഷകോപത്തിനിടയാക്കുകയും അവ സന്ധികളെ ബാധിച്ച് നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങളോടുകൂടിയ ആമവാദം എന്ന രോഗത്തെ അടിസ്ഥാനപ്പെടുത്തി ചികിത്സകൾ നൽകേണ്ടി വരുന്നു. ആമത്തെ ഇല്ലാതാക്കുന്നതും വാദാതി ദോഷങ്ങളെ ശമിപ്പിക്കുന്നതുമായ ദീപന പാചന ഔഷധങ്ങളുടെ പ്രയോഗം, ഉപവാസം, ശോധന ചികിത്സകൾ, അവസ്ഥാനുസാരേണ പ്രയോഗിക്കുന്ന വസ്തി അഥവാ എനിമ, മണൽക്കിഴി പോലുള്ള വിവിധ തരം കിഴി കൊണ്ടുള്ള ചൂടുപിടിക്കൽ, വിവിധ ഔഷധങ്ങൾ കൊണ്ടുണ്ടാക്കിയ കഷായങ്ങൾ കൊണ്ടുള്ള ധാര എന്നിവയെല്ലാം ആമവാദത്തിൽ ഫലപ്രദമാണ്. എന്നാൽ ഇതുകൂടാതെ ശരീരത്തിൽ പിത്തദോഷത്തിനും രക്തധാതുവിനും ദുഷ്ടി സംഭവിക്കും. അവ വാദദോഷത്തിന്റെ സഞ്ചാരപഥത്തെ ആവരണം ചെയ്ത് വാദരക്തം എന്ന രോഗാവസ്ഥ സൃഷ്ടിക്കുന്നു. ഇതിൽ സന്ധികളിൽ വീക്കവും വേദനയും അനുഭവപ്പെടുക, ഈ രോഗം പല സന്ധികളിലും മാറി മാറി പ്രത്യക്ഷപ്പെടുകയും ശരീരസന്ധികൾക്കും അസ്ഥികൾക്കും വക്രത അഥവാ വൈകല്യത്തെ ഉണ്ടാക്കുക എന്നീ ലക്ഷണങ്ങളോടുകൂടി ഉണ്ടാകുന്നതാകുന്നു. ഇത്തരം രോഗാവസ്ഥയെ രക്തദുഷ്ടിയെ ഇല്ലാതാക്കുന്നതും വാദത്തെ ശമിപ്പിക്കുന്നതുമായ ചികിത്സാരീതികളാണ് പ്രയോഗിക്കുന്നത്. വാദരക്തശമനങ്ങളായ വിവിധ ഔഷധങ്ങളുടെ പ്രയോഗം, രോഗിയുടെ ശരീരത്തിൽ നിന്നും രക്തം എടുത്തുകളയൽ, ശരിയായ രീതിയിലുള്ള ശോധന ചികിത്സ, അവസ്ഥാനുസാരേണ പാൽക്കഷായങ്ങൾ ചേർത്തുള്ള വസ്തി, ഔഷധയുക്തമായ എണ്ണകൾ, കഷായങ്ങൾ എന്നിവ കൊണ്ടുള്ള ധാരകൾ, ഉചിതമായ രസായന പ്രയോഗങ്ങൾ, ഇവയെല്ലാം തന്നെ വാദരക്താവസ്ഥയിലുള്ള റൂമറ്റോയിഡ് ആർത്രൈറ്റിസിന് ശമനം നൽകുന്ന ചികിത്സാരീതികളാണ്.
3: റൂമറ്റോയിഡ് ആർത്രൈറ്റിസ്, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ സുചിത വി കെ.
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
5: ചേട്ടാ, ഫോൺ കേടായല്ലോ.
6: അതിനെന്താ, മൈ ജി കേരള കൊടുക്കാമല്ലോ.
5: പക്ഷേ ഇത്

0: അതൊന്നും പ്രശ്നമല്ല, എവിടെ നിന്ന് വാങ്ങിയ പ്രൊഡക്റ്റുകൾക്കും മൈ ജി കെയറിൽ സർവീസ് ലഭിക്കും.
1: ഗാഡ്ജറ്റ്സിലും അപ്ലയൻസസിലും സുരക്ഷിതവും സുതാര്യവുമായ ഹൈടെക് റിപ്പയർ ആൻഡ് സർവീസ്.
2: അപ്പൊ സെയിൽസ് മാത്രമല്ല, സർവീസും ഉണ്ട് മൈ ജിയിൽ അല്ലേ?
3: അതെ, എല്ലാം ഉണ്ട് മൈ ജിയിൽ.
4: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
5: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, സി എച്ച് ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.
6: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിൽ സന്ധി മാറ്റിവെക്കൽ, കീഹോൾ സർജറി, ആർത്രോസ്കോപ്പി, സ്പോർട്സ് മെഡിസിൻ, ട്രോമ മാനേജ്മെന്റ്, ഹിപ്പ് സർജറി, മുട്ടുമാറ്റിവെക്കൽ തുടങ്ങി നിരവധി ചികിത്സാ രീതികൾ.
5: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, സി എച്ച് ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.
7: പാട്ടുപിടിക്കാലത്തിൽ കേൾക്കാം എസ് കെ തമ്പി രചിച്ച് വി ദക്ഷിണാമൂർത്തി സംഗീതം നൽകി ഷെറിൻ പീറ്റേഴ്സ് പാടിയ ഗാനം.

0: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ സി എച്ച് ക്രോസ് റോഡ് നടക്കാവ് കോഴിക്കോട്.
2: പൂക്കാട് കലാലയം, മികച്ച കലാഭ്യസന കേന്ദ്രം, അറുനൂറ്റാണ്ടിന്റെ പ്രവർത്തന പാരമ്പര്യം.
3: പൂക്കാട് കലാലയം ചേമഞ്ചേരിയിലും ഉള്ളേരി കേന്ദ്രത്തിലും കലാപരിശീലന ക്ലാസ്സിലേക്കുള്ള പ്രവേശനം ഒക്ടോബർ 1 മുതൽ 31 വരെ.
2: കർണാടക സംഗീതം, മൃദംഗം, ചെണ്ട, ഗിറ്റാർ, കീബോർഡ്, വയലിൻ, പുല്ലാങ്കുഴൽ, ജാസ് ഡ്രംസ്, ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, വെസ്റ്റേൺ ഡാൻസ്, ചിത്രരചന, മ്യൂറൽ ചിത്രം എന്നിവയിൽ വിദഗ്ധ അധ്യാപകരുടെ ക്ലാസുകൾ.
3: പൂക്കാട് കലാലയം ചേമഞ്ചേരി. ഫോൺ 9446068788.

0: വയ്ക്കാം പൊന്നായും മുബാറക് ജ്വല്ലറി രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: മുബാറക്കിലെ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷം, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
2: മുബാറക് ജ്വല്ലറി രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: സുൽത്താൻ ബത്തേരിയുടെ മണ്ണിൽ വികസനത്തിന്റെയും പ്രതീക്ഷയുടെയും പുതിയ അധ്യായങ്ങൾ തുറക്കുകയാണ് ബത്തേരി വികസന കോൺക്ലേവ് Focus 2030. സുൽത്താൻ ബത്തേരി നിയോജക മണ്ഡലത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ടാണ് ഇത്തരമൊരു പദ്ധതി. രാത്രിയാത്രാ നിരോധനം, നിലമ്പൂർ നഞ്ചൻകോട് റെയിൽവേ, വന്യമൃഗശല്യം, ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ തുടങ്ങി ഒട്ടേറെ വിഷയങ്ങളാണ് കോൺക്ലേവിൽ ചർച്ചയായത്. ശ്രദ്ധയിൽ ഈ വിഷയത്തിൽ നിന്ന് ആദ്യം സുൽത്താൻ ബത്തേരി നിയോജക മണ്ഡലം MLA IC ബാലകൃഷ്ണൻ.
4: ബത്തേരി അസംബ്ലി നിയോജക മണ്ഡലത്തിലെ വിവിധ വികസന പ്രവർത്തനങ്ങൾ 2011 മുതൽ 26 വരെ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചു. അതും ബത്തേരിയിലെ ജനങ്ങളുമായുള്ള സമ്പർക്ക നിർദ്ദേശങ്ങൾക്ക് അടിസ്ഥാനത്തിലാണ് 2 ദിവസം നീണ്ടുനിന്ന ഡെവലപ്മെന്റ് കോൺക്ലേവ് സുൽത്താൻ ബത്തേരി നടത്തുകയുണ്ടായത്. ഓപ്പൺ ഫോറത്തിൽ തന്നെ ഏതാണ്ട് 22 സംഘടനകള് പങ്കെടുത്തു. 8 രാവിലെ പട്ടികവർഗ സംഘടന നേതാക്കള് പട്ടികവർഗ സങ്കേതങ്ങളിൽ ഉന്നതികളിൽ നേരിടുന്ന വിവിധ പ്രശ്നങ്ങള്, അത് വിദ്യാഭ്യാസമായും ആരോഗ്യമായും, ആരോഗ്യ മേഖല, കൃഷി മേഖല, തൊഴിൽ സംബന്ധമായ കാര്യങ്ങൾ, അസുഖമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെ നിരവധി ചർച്ചകൾ ഉയർന്നു വന്നു. അതിൽ തന്നെ കുറെ കാര്യങ്ങൾ നിയമപരമായി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതിനുശേഷം കർഷകരുമായുള്ള ഇന്ററാക്ഷൻ നടത്തി, കർഷകരും ക്ഷീര കർഷകരുമായിരുന്ന് ഉദ്യോഗസ്ഥന്മാരിൽ പങ്കെടുത്തിരുന്നു. അവരുമായി ബന്ധപ്പെട്ട് അവരുടെ ആശങ്കകളും ആശയങ്ങളും അഭിപ്രായങ്ങളും രേഖപ്പെടുത്തി. അതിനുശേഷം ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് സുൽത്താൻ ബത്തേരിയിലെ 8 പ്രസിഡന്റുമാരുടെ സാന്നിധ്യത്തിൽ, ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ അവരുടെ അഭിപ്രായങ്ങള്, ആരോഗ്യ മേഖല എങ്ങനെയായിരിക്കണം, ഏതൊക്കെ രീതിയിലാണ്, ഇനി എന്തൊക്കെ ടെക്നോളജികളാണ് ഇനി ഉൾപ്പെടുത്തേണ്ടത് ഈ മേഖലയിൽ, അതിനെന്തൊക്കെ സാഹചര്യം ഒരുക്കണം എന്നുള്ള ചർച്ചയും നടന്നിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പൊ ദേശീയ വിദ്യാഭ്യാസ നയവും പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞവും ഒക്കെ നിലനിൽക്കുക. അപ്പോ സ്കൂളുകൾ എങ്ങനെയായിരിക്കണം, അതിൽ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം, റിസൾട്ട് എന്നിവയ്ക്ക് കൂടുതൽ ഊർജം പകരുന്നതിന് വേണ്ടി അധ്യാപകരും രക്ഷകർത്താക്കളും PTA വിവിധ കമ്മിറ്റികൾ എങ്ങനെ പ്രവർത്തിക്കണം, PTA കമ്മിറ്റിയുടെ പ്രസക്തി, ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ, അതേപോലെ ബിൽഡിംഗ് സമുച്ചയം, സ്റ്റേഡിയം, അവർക്കുള്ള മറ്റെല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും അതെങ്ങനെ വേണം എന്നുള്ളൊരു ആശയപരമായുള്ള നല്ല ചർച്ചയാണ് നടന്നിട്ടുള്ളത്. അതോടെ ടൂറിസം അനന്ത സാധ്യതയുള്ളൊരു ജില്ലയാണ് വയനാട്, അതിലും അനന്ത സാധ്യതയുള്ളൊരു നിയോജകമണ്ഡലമാണ് സുൽത്താൻ ബത്തേരി. വിവിധ പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വിവിധ രീതിയില് ആഭ്യന്തര ടൂറിസവും ഇക്കോ ടൂറിസവും പൈതൃക ടൂറിസവും ട്രൈബൽ ടൂറിസവും ഇങ്ങനെ വിവിധ പദ്ധതികൾ നടപ്പാക്കാൻ കഴിയുന്ന എല്ലാ സാധ്യതകളുള്ള നിയോജകമണ്ഡലം നൽകി ഉദ്യോഗസ്ഥന്മാരോട് ഇത്തരം പദ്ധതികളുടെ ഒക്കെ പ്രപ്പോസൽ തയ്യാറാക്കാനാണ് യോഗത്തിൽ തീരുമാനമെടുത്തിട്ടുള്ളത്. ഈ കോൺക്ലേവ് ഇനി തുടരും. പഞ്ചായത്തുകളില് ഈ കോൺക്ലേവിന് ഭാഗമായിട്ട് വിശേഷാൽ ഭരണസമിതി യോഗങ്ങൾ വിളിക്കും. എല്ലാ വകുപ്പുതല ഉദ്യോഗസ്ഥന്മാര്, ത്രിതല പഞ്ചായത്ത് പ്രസിഡന്റുമാരടങ്ങുന്ന മെമ്പർമാര്, ഗ്രാമപഞ്ചായത്ത് മെമ്പേഴ്സ്, MLA ഉൾപ്പെടെയുള്ള അങ്ങനെ 8 യോഗം നടക്കും. വികസനവും ജനങ്ങളും, ജനങ്ങളുമായുള്ള ജനകീയ ബന്ധവും ജനകീയ മുഖവുമാണ് സുൽത്താൻ ബത്തേരിയിലെ വികസനത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ടാണ് ഈ 2 നീണ്ടുനിന്ന ഡെവലപ്മെന്റ് കോൺക്ലേവ് നടന്നിട്ടുള്ളത്.
3: മണ്ഡലത്തിലെയും വയനാട് ജില്ലയിലെയും വിദ്യാഭ്യാസ മേഖല നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും പരിഹരണ മേഖലകളെക്കുറിച്ചും കോൺക്ലേവിൽ ചർച്ചകൾ നടന്നിട്ടുണ്ടെന്ന് VHSE ഡെപ്യൂട്ടി ഡയറക്ടർ മനോജ് KV.
5: ഫ്രം വിഷൻ ടു മിഷൻ, കാഴ്ചപ്പാടിൽ നിന്ന് കർമ്മപഥത്തിലേക്ക് എന്ന ടാഗ് ലൈനോടുകൂടിയാണ് 2 നീണ്ടുനിന്ന സുൽത്താൻ ബത്തേരിയുടെ Focus 2030 എന്ന കോൺക്ലേവ് സമാപിച്ചത്. വ്യത്യസ്ത വിഷയ മേഖലകൾ അതിൽ ചർച്ച ചെയ്യപ്പെടുകയുണ്ടായി. പ്രധാനമായും വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് നടന്ന കോൺക്ലേവിൽ ട്രൈബൽ എഡ്യൂക്കേഷന്റെ വിവിധ വശങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു. സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനവും അടിസ്ഥാന സൗകര്യ മാനേജ്മെന്റും ചർച്ച ചെയ്യപ്പെട്ടു. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ബത്തേരിയിലെ എല്ലാ വിദ്യാലയങ്ങൾക്കും ഉറപ്പുവരുത്തുന്നതിനാവശ്യമായ പദ്ധതികൾ സജീവ ചർച്ചാ വിഷയമായി. കായിക കലാ വികസനത്തെ സംബന്ധിക്കുന്ന കാഴ്ചപ്പാടുകൾ, ഒരു ഹാപ്പിനെസ് സ്കൂൾ എന്നുള്ള കോൺസെപ്റ്റിൽ നടപ്പിലാക്കേണ്ട പദ്ധതികൾ എന്നിവയെ സംബന്ധിച്ചെല്ലാം ഉള്ള വിശദമായ ചർച്ചകൾ ഈ 2 കോൺക്ലേവിലെ ഒരു സെഷനിലായി അവതരിപ്പിക്കപ്പെട്ടു. പ്രധാനമായും ആശയതലത്തിൽ നിൽക്കുന്നതിന് പകരം

0: പ്രായോഗിക തലത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയും? കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികൾക്ക് അനുപൂരകമായി സുൽത്താൻ ബത്തേരി മണ്ഡലത്തിന് വിദ്യാഭ്യാസ മേഖലയിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള ആലോചനയാണ് പ്രധാനമായും നടന്നത്. അതിൽ ട്രൈബൽ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ കുട്ടികൾക്കും പഠനം ഉറപ്പാക്കുക, ഓരോ ഘട്ടത്തിലും ക്ലാസ്സിലും ലെവലിലും അവർ ആർജിക്കേണ്ട വിദ്യാഭ്യാസ നിലവാരം ആർജിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനുള്ള വിവിധങ്ങളായ ശ്രമങ്ങൾ നടത്തുക, നൈപുണ്യ വിദ്യാഭ്യാസം കൂടുതൽ ITIകൾ, പോളിടെക്നിക്കുകൾ, അതുപോലെ സ്കിൽ ഡെവലപ്മെന്റ് സെന്റേഴ്സ് ഈ മേഖലകളിൽ ആരംഭിക്കുക, കുട്ടികളെ സാമൂഹ്യ പഠന കേന്ദ്രങ്ങൾ, പഠനമുറി, അതുപോലെ ഗോത്രവാഹിനി, വിദ്യാവാഹിനി എന്ന് പറയുന്ന പ്രോഗ്രാം, ഇതെല്ലാം ഏറ്റവും ഫലപ്രദമായി നടത്തുക, നമ്മുടെ ഹോസ്റ്റലുകൾ നവീകരിക്കുക തുടങ്ങിയ മേഖലയിലുള്ള ചർച്ചകൾ ട്രൈബൽ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുകയുണ്ടായി. അതുപോലെ ഓരോ സ്കൂളും അവരുടെ ബയോഡൈവേഴ്സിറ്റി രജിസ്റ്റർ, അവരുടെ ഹിസ്റ്ററി, അവർക്ക് വെബ്സൈറ്റ്. സുൽത്താൻ ബത്തേരിയിൽ എല്ലാ സ്കൂളുകളും ഇത്തരത്തിൽ പ്രൊഫഷണലി മാനേജ് ചെയ്യപ്പെടുന്ന ഒരു വിദ്യാഭ്യാസ സംവിധാനം ഉണ്ടാകുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ കോൺക്ലേവിൽ ഉയർന്നു വന്നു. അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ കാര്യത്തിൽ പരിമിതികൾ നേരിടുന്ന സ്കൂളുകൾക്ക് അടിസ്ഥാന സൗകര്യ വികസനം ഉറപ്പുവരുത്തുന്നതിനുള്ള കർമ്മ പദ്ധതി ആസൂത്രണം ചെയ്യുകയുണ്ടായി.
1: ഫോക്കസ് 2030 വികസന കോൺക്ലേവിനെ കുറിച്ച് കോൺക്ലേവ് കോർഡിനേറ്റർ KE വിനയൻ.
2: സുൽത്താൻ ബത്തേരി നിയോജക മണ്ഡലത്തിൽ 15 വർഷം പൂർത്തിയാക്കിയ ശ്രീ IC ബാലകൃഷ്ണൻ MLA ഇന്നലകളിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ പൊതുജന സമക്ഷം അവതരിപ്പിച്ചു. വരുന്ന 5 വർഷക്കാലം ഏറ്റെടുത്ത് നടപ്പിലാക്കേണ്ട വികസന പ്രവർത്തനങ്ങൾ ഒരു ജനകീയ മുഖം നൽകുക എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടിയാണ് ഫോക്കസ് 2030 വികസന കോൺക്ലേവ് സംഘടിപ്പിച്ചത്. സമൂഹത്തിന്റെ വിവിധ മേഖലകളെ പ്രതിനിധാനം ചെയ്യുന്ന വ്യക്തികൾ, സംഘടനകൾ 6 സെഷനുകളിലായി അവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സമർപ്പിക്കുന്ന വികേന്ദ്രീകൃത ആസൂത്രണത്തിന്റെ ഒരു പുതിയ തലത്തിനാണ് ഫോക്കസ് 2030 നേതൃത്വം കൊടുത്തത്. സുൽത്താൻ ബത്തേരിയിൽ പട്ടികവർഗ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, അടിസ്ഥാന സൗകര്യ വികസനത്തിൽ സുൽത്താൻ ബത്തേരി നീണ്ട നാളുകളായി നേരിട്ടുകൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ ജീവൽ പ്രശ്നങ്ങൾ എല്ലാം സവിസ്തരം ചർച്ച ചെയ്യപ്പെട്ട 1-ാം ഘട്ടം ഇവിടെ പൂർത്തിയാവുകയാണ്. 2-ാം ഘട്ടം ഇത്തരം നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ച് ജില്ലാതലത്തിൽ പരിഹരിക്കപ്പെടേണ്ടവ ഡിപ്പാർട്ട്മെന്റ് തല ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ MLA അധ്യക്ഷതയിൽ ചർച്ച ചെയ്ത് പരിഹാരം കാണുകയും സംസ്ഥാന തലത്തിൽ പരിഹരിക്കപ്പെടേണ്ടവയ്ക്ക് അത്തരത്തിൽ വേദിയൊരുക്കുകയും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ വിവിധ പദ്ധതികൾ, ബജറ്റ്, പ്ലാൻ ഫണ്ട് തുടങ്ങിയവ പ്രയോജനപ്പെടുത്തുന്നതോടുകൂടി മാതൃകാപരമായ തുടർ പ്രവർത്തനങ്ങൾക്ക് സാധ്യമാകും എന്ന് കരുതുകയാണ്.
1: യാത്രാ സംബന്ധമായ ഒട്ടനവധി പ്രശ്നങ്ങൾ നേരിടുന്ന ജില്ലയാണ് വയനാട്. നീലഗിരി വയനാട് NHN റെയിൽവേ ആക്ഷൻ കമ്മിറ്റി കൺവീനർ അഡ്വക്കേറ്റ് TM റഷീദ് കോൺക്ലേവിൽ അവതരിപ്പിച്ച പ്രധാന ആശയങ്ങൾ പങ്കുവെക്കുന്നു.
3: 3 നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. 1, നിലമ്പൂർ നഞ്ചൻകോട് റെയിൽപാത. കേരളത്തെ ബാംഗ്ലൂരുമായി ഏറ്റവും എളുപ്പത്തിൽ ബന്ധിപ്പിക്കുന്ന നിലമ്പൂർ നഞ്ചൻകോട് റെയിൽപാതയ്ക്ക് 2017 കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭ്യമായിട്ടുള്ളതാണ്. ഇപ്പോൾ പാതയുടെ DPR നടപടികളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. കേരള സർക്കാർ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ രൂപീകരിച്ച് പാതയുടെ ചെലവിന്റെ പകുതി വഹിച്ച് ഈ പദ്ധതി നടപ്പാക്കാമെന്ന് മുൻപ് കേന്ദ്ര സർക്കാരിന് ഉറപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കിപ്പോൾ ആവശ്യപ്പെടാനുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, കേന്ദ്ര റെയിൽവേ മന്ത്രിയുമായും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുമായും ഒരിക്കൽ കൂടി ചർച്ച നടത്തി നിലമ്പൂർ നഞ്ചൻകോട് റെയിൽപാതയ്ക്ക് ചിലവിന്റെ പകുതി കേരള സർക്കാർ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ രൂപീകരിച്ച് നടത്താമെന്ന ഉറപ്പ് നൽകുകയും പാതയുടെ നിർമ്മാണ അനുമതി എത്രയും വേഗം ലഭ്യമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഞങ്ങളുടെ 2-ാമത്തെ നിർദ്ദേശം ദേശീയപാത 766 ബന്ദിപ്പൂർ വനമേഖലയിൽ നിലനിൽക്കുന്ന രാത്രിയാത്രാ നിരോധനം പ്രശ്നം പരിഹരിക്കുന്നതിന് ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്തണം എന്നുള്ളതാണ്. മലബാറിനെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പാതകളിലൊന്നാണ് ദേശീയപാത 766. ബാംഗ്ലൂരിനെ കേരളവുമായി ഏറ്റവും എളുപ്പത്തിൽ ബന്ധിപ്പിക്കുന്ന അതീവ പ്രാധാന്യമുള്ള ഈ പാതയിലെ രാത്രിയാത്രാ നിരോധനം വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ കേരളത്തിൽ, പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പാതയിലെ രാത്രിയാത്രാ നിരോധന പ്രശ്നം പരിഹരിക്കുന്നതിന് ഉയർന്നു വന്നിട്ടുള്ള മേൽപ്പാലം അടക്കമുള്ള പല നിർദ്ദേശങ്ങളും സുപ്രീം കോടതിയിൽ അനുമതി ലഭ്യമാകാത്ത സാഹചര്യം നിലവിലുണ്ട്. എന്നാൽ സുപ്രീം കോടതിയിൽ നിന്ന് അടുത്ത കാലത്ത് വളരെ ആശാവഹമായിട്ടുണ്ടായിട്ടുള്ള നിർദ്ദേശം തുരങ്കപാത വഴി പാതയിൽ ഗതാഗതം സാധ്യമാകുമോ എന്നത് സംബന്ധിച്ച് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് സംബന്ധിച്ചുള്ള പഠനങ്ങൾ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ വിവിധ ഏജൻസികൾ നടത്തി വരുന്നുണ്ട്. ഞങ്ങൾക്കിപ്പോൾ നിർദ്ദേശിക്കാനുള്ളത് കേരള സർക്കാർ തന്നെ മുൻകൈയെടുത്ത് നാറ്റ്പാക്കോ DMRCO പോലുള്ള ഏജൻസിയെ കൊണ്ട് ബന്ദിപ്പൂർ വനമേഖലയിലെ ടണൽ സംബന്ധിച്ച ഒരു DPR തയ്യാറാക്കി കർണാടക സർക്കാരുമായും കേന്ദ്ര സർക്കാരുമായും ചർച്ച നടത്തി അവരുടെ അനുമതി ലഭ്യമാക്കിയ ശേഷം സുപ്രീം കോടതിയിൽ സീനിയർ അഭിഭാഷകനെ നിയോഗിച്ച് സുപ്രീം കോടതിയിൽ നിന്ന് കൂടി അനുമതി വാങ്ങിയെടുത്ത ശേഷം ഈ ടണൽ പദ്ധതി കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടു കൂടി നടപ്പാക്കുക എന്നുള്ളതാണ്. 3-ാമത്തെ നിർദ്ദേശമായി കോൺക്ലേവിൽ ഞങ്ങൾ ഉന്നയിച്ചത് കേരളത്തിലെ സെമി ഹൈസ്പീഡ് റെയിൽവേ പദ്ധതിയാണ്. മുമ്പ് വിഭാവനം ചെയ്തിരുന്ന സിൽവർ ലൈൻ പദ്ധതി ജനങ്ങളുടെ ശക്തമായ എതിർപ്പ് മൂലവും അപ്രായോഗിക മൂലവും ഉപേക്ഷിക്കപ്പെട്ടതാണ്. എന്നാൽ വളരെ പ്രായോഗികമായി ചുരുങ്ങിയ ചെലവിൽ ജനങ്ങളുടെ എതിർപ്പ്

0: ഇല്ലാതെ തന്നെ ഈ പദ്ധതി നടപ്പാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശം ശ്രീധരൻ സംസ്ഥാന സർക്കാരിന് മുമ്പാകെ വെച്ചിട്ടുണ്ട്. വളരെ പ്രായോഗികമായ നിർദ്ദേശമായിട്ടാണ് അത് കണക്കാക്കപ്പെടുന്നത്. അതിൽ തന്നെ അദ്ദേഹത്തിന്റെ വളരെ ശ്രദ്ധേയമായ ഒരു നിർദ്ദേശം കോഴിക്കോട് നിന്ന് കൽപ്പറ്റ വഴി സുൽത്താൻ ബത്തേരി വഴിയുള്ള ഒരു ബൈ ലൈനാണ്. കോഴിക്കോട് നിന്ന് 30 മിനിറ്റ് കൊണ്ട് കൽപ്പറ്റയിലും 45 മിനിറ്റ് കൊണ്ട് സുൽത്താൻ ബത്തേരിയിലും എത്തുന്ന ഈ ഒരു ബൈ ലൈൻ സുൽത്താൻ ബത്തേരിയിൽ വെച്ച് നിർദ്ദിഷ്ട നിലമ്പൂർ നഞ്ചൻകോട് റെയിൽപാതയുമായി ബന്ധിപ്പിക്കുകയും അങ്ങനെ കേരളത്തിൽ നിന്ന് തന്നെ ബാംഗ്ലൂരിലേക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഏറ്റവും എളുപ്പത്തിൽ ഗതാഗതം സാധ്യമാക്കുകയും ചെയ്യുന്ന ഒരു റെയിൽവേ ഇടനാഴി എന്ന രീതിയിലാണ് അദ്ദേഹം ഇത് വിഭാവനം ചെയ്തിട്ടുള്ളത്.
1: ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥരെയും വിദഗ്ധരെയും ഒപ്പം അവിടുത്തെ ജനങ്ങളെയും ഉൾച്ചേർത്ത് ഒരു നിയോജക മണ്ഡലത്തിന്റെ പൂർണ്ണ വികസനത്തിന് വേണ്ടി സംഘടിപ്പിച്ച ഇത്തരം പരിപാടികൾ തികച്ചും മാതൃകാപരമാണ്. ശ്രദ്ധ ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് അനശ്വര, ആശയം നിർവഹണം MK ദിലീപ്.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിച്ചത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: മുട്ടുവേദനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ഉറച്ച കാൽവെപ്പോടെ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും ഇതിനോടകം പടിയിറങ്ങിക്കഴിഞ്ഞു.
4: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ പാനൽ നിങ്ങളുടെ സഞ്ചാരം സുഗമമാക്കുന്നു.
3: കാരുണ്യ, മെഡിസപ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനം,
4: ചികിത്സാ ചെലവുകൾ കുറഞ്ഞ ബഡ്ജറ്റിലൊതുക്കി മുട്ടുമാറ്റിവെക്കൽ ഏറ്റവും വിജയകരമാക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഉള്ളിയേരി, കോഴിക്കോട്.

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: സ്റ്റൈലോ ഒപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
2: സ്റ്റൈലോ ഒപ്റ്റിക്സ് സിൽവർ പ്ലാസ ബിൽഡിംഗ് ഓപ്പോസിറ്റ് ന്യൂ ബസ് സ്റ്റാൻഡ്, സ്റ്റൈലോ ഒപ്റ്റിക്സ് റാംമോഹൻ റോഡ്, സ്റ്റൈലോ ഒപ്റ്റിക്സ് മെയിൻ റോഡ് കൊയിലാണ്ടി.
1: സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ.
3: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
4: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
5: നേത്ര പരിശോധനാ രംഗത്ത് അരനൂറ്റാണ്ട് പിന്നിട്ട സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
1: സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്, സ്റ്റേഡിയം ജംഗ്ഷൻ, റാം മോഹൻ റോഡ്, കോഴിക്കോട്, ആൻഡ് മെയിൻ റോഡ്, കൊയിലാണ്ടി.
6: രാഗപരാഗം. പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം ബിസ്മി.
7: രാഗം ആഭേരി. സഗമാ പനി സനിദപമകരേസ. 22-ാമത് ജനകരാഗം ഖരഹരപ്രിയയുടെ ജനിരാഗമാണ് ആഭേരി. ഈ ഖരഹരപ്രിയയിലേത് തീവ്രദൈവതമാണ്. അതുകൂടാതെ കോമളദൈവതം കൂടി ആഭേരി രാഗത്തിൽ പ്രയോഗിക്കുന്നുണ്ട്. മധ്യമകാലത്തിലും അതുപോലെ തന്നെ ദ്രുതകാലത്തിലും തിളങ്ങുന്ന ഒരു രാഗമാണ് ആഭേരി. ആഭേരി രാഗത്തിലാണ് ജീൻസ് എന്ന ചിത്രത്തിലെ കണ്ണോട് കാണുന്നതെല്ലാം.

0: ലോകോത്തര നിലവാരത്തിൽ സമ്പൂർണ്ണ നേത്ര ചികിത്സ ഇനി നിങ്ങളുടെ കയ്യെത്തും ദൂരത്ത്.
1: ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
0: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
2: സ്റ്റൈലോ ഒപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
3: സ്റ്റൈലോ ഒപ്റ്റിക്സ്, സിൽവർ പ്ലാസ ബിൽഡിംഗ് ഓപ്പോസിറ്റ് ന്യൂ ബസ് സ്റ്റാൻഡ്, സ്റ്റൈലോ ഒപ്റ്റിക്സ്, രാമോഹൻ റോഡ്, സ്റ്റൈലോ ഒപ്റ്റിക്സ്, മെയിൻ റോഡ്, കൊയിലാണ്ടി.
2: സഹപ്രായോജകർ നേത്ര ഐ ഫൗണ്ടേഷൻ.
1: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
0: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
4: ആർക്കും മുന്നിലും മുട്ടുമടക്കാൻ ഇനി എന്നെ കിട്ടില്ല.
5: ടീച്ചർ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്തെന്ന് തോന്നുന്നു.
4: അതെന്താ മാഷേ?
5: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ആർക്കും പിന്നെ മുട്ടുവേദന ഉണ്ടായിട്ടേ ഇല്ല.
4: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ സർജന്മാരും കീശകാലിയാക്കാത്ത ചികിത്സയും കാരുണ്യ മെഡിസപ്പും മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സൗകര്യങ്ങളും.
0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
6: ചേച്ചി, ഈ പഴയ ഫോണിന് എന്തിനാ?
7: അത് മൈജിയിൽ നിന്ന് എക്സ്ചേഞ്ച് ചെയ്താ പോരെ.
6: പക്ഷെ ഫോൺ മാറ്റി ടിവി എടുക്കാമോ?
7: ഗാഡ്ജറ്റ്സിലും അപ്ലയൻസസിലും എന്തും എന്തിനോട് മാറ്റിയെടുക്കാം.
8: പ്രോഡക്റ്റുകൾക്ക് ഏറ്റവും കൂടുതൽ എക്സ്ചേഞ്ച് വില നൽകുന്നതും മൈജി തന്നെ. നിങ്ങൾ തേടുന്നതെല്ലാം ഒരിടത്ത്. അതെ, എല്ലാം ഉണ്ട് മൈജിയിൽ.
9: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ. ഇളയനില, ഇളയരാജയുടെ അതിശയ ലോകം. സമർപ്പിക്കുന്നത്
10: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
11: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
10: 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനം. ആധുനിക ചികിത്സാ രീതികളായ DTMS, മോഡിഫൈഡ് ECT, ട്രീറ്റ്മെന്റ് തെറാപ്പി എന്നിവ ലഭ്യമായ ഏക ആശുപത്രി.
11: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രി, മലപ്പറമ്പ്, കോഴിക്കോട്.
9: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
12: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
13: പ്രണയത്തിന്റെ മധുരവും സംഗീതത്തിന്റെ സൗന്ദര്യവും ഒരുപോലെ നിറയുന്ന ഗാനമാണ് ആനന്ദരാഗത്തിലെ ഒരു രാഗം എന്ന് തുടങ്ങുന്ന പാട്ട്. ഇളയരാജയുടെ സംഗീതത്തിൽ KJ യേശുദാസും എസ് ജാനകിയും ആലപിച്ച ഈ ഗാനത്തിന് വരികളെഴുതിയിരിക്കുന്നത് ഗംഗൈ അമരൻ. കാലമെത്ര പിന്നിട്ടാലും മാധുര്യം ചോരാത്ത ഈ ഗാനം കേൾക്കാം ഇന്നത്തെ ഇളയനിലയിൽ.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയ നില സമർപ്പിക്കുന്നത്
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ
2: പ്രൊവിഡൻസ് കോളേജ് റോഡ് മലപ്പറമ്പ് കോഴിക്കോട്
0: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര
3: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര
4: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം പട്ടുനൂൽ പുഴു രചന എസ് ഹരീഷ് സമർപ്പിക്കുന്നത്
5: എച്ച് എൻ കെ യൂറോളജി സെന്റർ
6: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന് നേരെ എതിർവശത്താ എച്ച് എൻ കെ യൂറോളജി സെന്റർ ഈ നമ്പറിൽ വിളിച്ചിട്ട് പൊയ്ക്കോളൂ 8592944444
0: പള്ളിയിലെ ചടങ്ങുകൾ കഴിഞ്ഞ് സെമിത്തേരിയിൽ നിന്ന് പുറത്തിറങ്ങുന്ന നേരം സ്റ്റീഫന്റെ മൂത്ത സഹോദരൻ പെട്ടെന്ന് അക്രമാസക്തനായി. സ്ഥലത്തില്ലാതിരുന്ന വിജയനെ തെറിവിളിച്ചുകൊണ്ട് അവൻ അവിടെ കുഴിച്ചിട്ട ശരീരങ്ങളിലേക്ക് വേരുകളിറക്കിയ ഒരു അത്തിമരത്തിന്റെ തടിക്കിട്ട് ആഞ്ഞു ചവിട്ടി. അതിൽ നിന്ന് ഇലകളെ കനം വെപ്പിച്ച വെള്ളത്തുള്ളികളും മധുരമില്ലാത്ത കായകളും കടിക്കുന്ന നീറുകളും താഴേക്ക് പൊഴിഞ്ഞു. സാംസയും മറ്റുള്ളവരോടൊപ്പം അവിടെ നിൽപ്പുണ്ടായിരുന്നു. വിജയനോട് രോഷമുണ്ടായിരുന്നെങ്കിലും പതിവ് പോലെ ആരും അവനെ ശ്രദ്ധിച്ചില്ല. ആരുടെയും നോട്ടം ചെല്ലുന്ന പ്രകൃതമായിരുന്നില്ല അവൻ്റേത്.
7: എന്റെ ചാച്ചൻ പറഞ്ഞിട്ടാ ഇല്ലേൽ അവനെ അടിച്ച് താഴെയിട്ടേനെ.
0: സ്റ്റീഫന്റെ സഹോദരൻ സെമിത്തേരിയുടെ മതിലിന്മേലിരുന്ന രണ്ട് ചെടിച്ചട്ടികൾ നിലത്തെറിഞ്ഞ് തകർത്തു. രോഷം തീരട്ടെ എന്ന് കരുതി ആളുകൾ അത് അനുവദിച്ചതുപോലെ കണ്ടു നിന്നു. അവിടെ നിർത്തിയിട്ടിരുന്ന ആംബുലൻസിന്മേൽ അവൻ കൈ ചുരുട്ടിയിടിച്ചു. അപ്പോൾ പിടിച്ചുമാറ്റാൻ ചെന്നവന്റെ നെഞ്ചിന് തള്ളി. കാഴ്ചയിൽ അശുവാണെങ്കിലും അയാൾ ആരെയും തല്ലാൻ ശേഷിയുള്ളയാളാണ്.

0: സാംസ അക്കാര്യം കണ്ടിട്ടുണ്ട്. സ്റ്റീഫന് ഭ്രാന്തിളകിയതിനെക്കുറിച്ചുള്ള സാംസയുടെ ആദ്യത്തെ ഓർമ്മ അതിനെപ്പറ്റിയാണ്. അത്തവണ സ്റ്റീഫനെ ഒരുപാട് ഓടിച്ചതിനു ശേഷമാണ് ആളുകൾക്ക് ചങ്ങലയിൽ ബന്ധിക്കാൻ കയ്യിൽ കിട്ടിയത്. ഓടി ഓടി അവസാനം അവനൊരു ബേക്കറിക്ക് പിന്നിലെ ഇരുണ്ട ബോർമയ്ക്കകത്ത് ഒളിച്ചു. ഒരാൾ അതിനുള്ളിൽ നൂഴ്ന്നു കയറി പാടുപെട്ടാണ് വലിച്ചു പുറത്തെത്തിച്ചത്. പുറത്തു കണ്ട നിമിഷം സഹോദരൻ സ്റ്റീഫനെ കരണത്തടിച്ച് നിലത്തിട്ടു. എഴുന്നേറ്റ് നിന്ന് അവനെ വീണ്ടും തല്ലി. അവിടുന്ന് അവരുടെ വീട് വരെ നീളുന്ന 3/4 കിലോമീറ്റർ ദൂരവും ഓരോ ചുവടിലും അയാൾ സ്റ്റീഫനെ അടിക്കുകയും ചവിട്ടുകയും ചെയ്തു. മുന്നിൽ അടിക്കുന്നവനും അടി കൊള്ളുന്നവനും പിന്നാലെ അത് കാണുന്ന ആളുകളും. ബോർമയിൽ നിന്ന് പഞ്ചായത്ത് വഴിയിലേക്കും പിന്നെ ടാറിട്ട റോഡിലേക്കും അവിടെ നിന്ന് കവല വഴി വീട്ടിലേക്കും അതിനു മുന്നിലെ ഈന്തിൻ ചുവട്ടിലേക്കും നീളുന്നതായിരുന്നു ആ ദീർഘയാത്ര. ഇത്രയും ഓടിച്ചതല്ല, വേണ്ടാത്തയിടത്ത് കയറിയിരുന്നതല്ല, വേറെന്തോ ആണ് ആ മർദ്ദനത്തിൻ്റെ പിന്നിൽ ഒളിച്ചിരിക്കുന്നതെന്ന് കണ്ടു നിന്നവർക്ക് തോന്നി. സഹോദരന്മാർ ജീവിതകാലം മുഴുവൻ നീളുന്ന പിണക്കത്തിലാകുകയും വല്ലപ്പോഴും തല്ലുകൂടുകയും ചെയ്യുന്നത് സാധാരണമാണ്. എന്നാൽ ഇത്രയും നീണ്ട ദൂരം കൈമടുപ്പോ മനസ്സുമടുപ്പോ ഇല്ലാതെ ഒരാൾ മറ്റൊരാളെ മർദ്ദിക്കുന്നത് കണ്ടിട്ടില്ലാത്തതാണ്. തനിക്കു ശേഷം പിറന്ന തീരാത്ത വേദനയെയായിരിക്കാം അയാൾ തല്ലി വഴി നടത്താൻ നോക്കുന്നത്. സഹോദരങ്ങളുടെ പല വഴികളും സ്റ്റീഫൻ കാരണം അടഞ്ഞു പോയിട്ടുണ്ട്. ചിലരുടെ വിവാഹം മുടങ്ങി, ചിലർക്ക് നല്ല ബന്ധങ്ങൾ കിട്ടിയില്ല. എപ്പോഴെങ്കിലും ഉച്ചത്തിൽ ചിരിക്കുകയോ അമിതമായി വികാരങ്ങൾ അറിയാതെ പ്രകടിപ്പിക്കുകയോ ചെയ്താൽ സ്റ്റീഫനെപ്പോലെ അവർക്കും ഭ്രാന്താണോ എന്ന സംശയത്തോടെ ആളുകൾ നോക്കി. കവലയിലെത്തിയപ്പോൾ സ്റ്റീഫൻ ഒരു കടയിലേക്ക് ഓടിക്കയറാൻ നോക്കി. അപ്പോൾ സഹോദരൻ അവനെ വാരി പുറത്തിട്ട് തല്ലി. എല്ലാ സഹോദരന്മാരും ഉള്ളിൽ നിതാന്തമായ വെറുപ്പ് സൂക്ഷിക്കുന്നവരാണെന്നും അത്രയും ക്രൂരമായി പെരുമാറാൻ കൂടപ്പിറപ്പുകൾക്കേ കഴിയൂവെന്നും കണ്ടുനിന്നവർക്ക് തോന്നി. സ്വയം പീഡിപ്പിക്കുന്നതുപോലെയാണ് അയാൾ അനിയനെ തല്ലുന്നത്. ഒരേ ആളുകൾ ഇണചേർന്നുണ്ടായ ഏതാണ്ട് ഒരേ തരം ശരീരങ്ങളാണ് അവർ രണ്ടുപേരും. അങ്ങനെയുണ്ടായ സ്വന്തം ഉടലിനെ അയാൾ വെറുക്കുന്നു, മർദ്ദിച്ചുകൊണ്ട് അതിനോടുള്ള രോഷം തീർക്കുന്നു. ചിലർക്കത് കണ്ടപ്പോൾ കണ്ണു നിറഞ്ഞു. സാംസ അത് കണ്ട് അന്നേരം കരഞ്ഞില്ല. പിൽക്കാലത്ത് ഒരു പുസ്തകം വായിച്ചപ്പോൾ ആ സംഭവമോർത്ത് അവന് കരച്ചിൽ വന്നു.
1: HNK യൂറോളജി സെന്റർ നോവൽ ടൈം. പട്ടുനൂൽ പുഴു. രചന എസ് ഹരീഷ്. അവതരണം ബോബി സി മാത്യു. സമർപ്പിക്കുന്നത്
2: HNK യൂറോളജി സെന്റർ,
3: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ HNK യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പോയിക്കോളൂ. 8592944444.
4: FM പ്രധാന വാർത്തകൾ. ആഗോള വെല്ലുവിളികൾക്ക് പരിഹാരം കാണാൻ ഇന്ത്യയിലെ യുവതലമുറയ്ക്ക് സാധിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചെന്നൈയിലെ ജയഗോപാൽ ഗരോഡിയ ഹിന്ദു വിദ്യാലയത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സൌദി അറേബ്യയിലെ സിവിലിയൻ കേന്ദ്രങ്ങൾക്കും വിമാനത്താവളങ്ങൾക്കും നേരെയുണ്ടായ ഭീകരാക്രമണങ്ങളെ അപലപിച്ച് ഇന്ത്യ. സൌദി അറേബ്യയുടെ പരമാധികാര സംരക്ഷണത്തിൽ രാജ്യം പൂർണ്ണ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതായി വിദേശകാര്യമന്ത്രാലയം വ്യക്തമാക്കി. സുരക്ഷാ കാരണങ്ങളാൽ ഡൽഹിയിലെ 6 മെട്രോ സ്റ്റേഷനുകൾ ഇന്ന് 4 വരെ അടച്ചിടുമെന്ന് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ. പട്ടേൽ ചൌക്ക്, ജൻപത്, രാജീവ് ചൌക്ക്, മണ്ഡി ഹൌസ്, സെൻട്രൽ സെക്രട്ടേറിയറ്റ്, ബാരാംഖബ റോഡ് എന്നീ സ്റ്റേഷനുകളാണ് താൽക്കാലികമായി അടച്ചത്. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന്റെ DPR ഫൈനലൈസ് ചെയ്തതായി BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. ശബരിമല മുന്നൊരുക്കം വിലയിരുത്തുന്നതിന്റെ ഭാഗമായി ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ചതിനുശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. നവരാത്രിയോടനുബന്ധിച്ച് കണ്ണൂർ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കണ്ണൂർ ദസറ വൈകിട്ട് മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. കലക്ട്രേറ്റ് മൈതാനിയിൽ ഈ മാസം 21 വരെ വിവിധ പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത്. വർക്കല ശിവഗിരി മഠത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. രാവിലെ ചലച്ചിത്ര താരം ദേവൻ ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും. വയനാട്ടിൽ മുക്കുപണ്ടം പണയം വെച്ച് 28.9 ലക്ഷം രൂപ തട്ടിപ്പ് നടത്തിയ കേസിൽ ഒരാൾ അറസ്റ്റിൽ. പുൽപ്പള്ളി കനാറ ബാങ്ക് ശാഖയിൽ അപ്രൈസറായിരുന്ന കുറുവാശ്ശേരിക്കുടിയിൽ സഹജനെയാണ് പുൽപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. സൂപ്പർ ലീഗ് കേരള ഫുട്ബോളിൽ തിരുവനന്തപുരം കൊമ്പൻസ് മലപ്പുറം FCയെ ഷൂട്ടൌട്ടിൽ പരാജയപ്പെടുത്തി. തിരുവനന്തപുരം കൊമ്പൻസിന്റെ തുടർച്ചയായ രണ്ടാം ജയമാണിത്. FM പ്രധാന വാർത്തകൾ ഇനി 9 മണിക്ക് കേൾക്കാം.

0: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത് പുത്തലത്ത് കണ്ണാശുപത്രി പുതിയറ കോഴിക്കോട്.
1: മുൻകൂട്ടിയുള്ള പരിശോധന നിങ്ങളെ അന്ധതയിൽ നിന്ന് രക്ഷിക്കും.
2: നിങ്ങളുടെ കണ്ണിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ പുത്തലത്ത് കണ്ണാശുപത്രി ഒരുക്കുന്ന സമ്പൂർണ്ണ നേത്ര സുരക്ഷാ പാക്കേജ് നേത്ര കവച് പദ്ധതിയിലെ ഏവർക്കും പങ്കാളികളാകാം.
1: പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ.
2: ഗ്ലൗക്കോമ റെറ്റിന സംബന്ധമായ രോഗങ്ങളെ തിരിച്ചറിയാനുള്ള പ്രീമിയം പാക്കേജുകൾ.
1: കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രത്യേക പാക്കേജ് ബാക്ക് ടു സ്കൂൾ പാക്കേജ്.
2: സ്ക്രീൻ ഉപയോഗം കൂടുതലുള്ളവർക്കും ഐ ടി പ്രൊഫഷണലുകൾക്കും വേണ്ടി സ്പെഷ്യൽ പാക്കേജ്. കമ്പ്യൂട്ടർ വിഷൻ സിൻഡ്രോം പാക്കേജ്.
1: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496 0495274446.
3: കണ്ണുകൾക്ക് ആനന്ദം പകരുന്ന പ്രകൃതിയുടെ മനോഹര സൃഷ്ടികളിൽ മുൻനിരയിലിടം പിടിച്ചവയാണ് പൂക്കൾ. നയന മനോഹാരിത പകരുന്ന താമരപ്പൂക്കളെ വർണ്ണിച്ചുകൊണ്ട് ഒത്തിരി ഗാനങ്ങൾ മലയാള സിനിമകളിലുണ്ട്. സ്ത്രീ സങ്കല്പത്തെ മാനുഷിക പരിവേഷത്തിനുപരിയായി ഐശ്വര്യത്തിന്റെയും സൗന്ദര്യത്തിന്റെയും പ്രതീകമായ ദേവീ സങ്കല്പത്തിനോട് ഉപമിച്ചുകൊണ്ടെഴുതിയ ചന്ദ്രലേഖ എന്ന ചിത്രത്തിലെ ഒരു ഗാനമാണ് ഹണി ഡ്രോപ്സിൽ ആദ്യം. ഈ ഗാനം എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, ഈണം പകർന്നത് ബെർണി ഇഗ്നേഷ്യസ്, ആലപിച്ചത് എം ജി ശ്രീകുമാർ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്.
1: സൂര്യഭഗവാന്റെ കാമുകിയായി വിശേഷിപ്പിക്കുന്ന താമരപ്പൂവിന് പ്രണയപരിവേശമുള്ള ഗാനങ്ങളിൽ വലിയ പ്രാധാന്യം നൽകാറുണ്ട്. ഓമനപ്പൂവേ എന്ന് തുടങ്ങുന്ന മനോഹര പ്രണയഗാനമാണ് ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിലേത്. റഫീഖ് അഹമ്മദിന്റെ തൂലികയിൽ പിറന്ന വരികൾക്ക് ഇമ്പമാർന്ന ഈണം നൽകിയത് വിദ്യാസാഗർ, ആലപിച്ചത് നജീം അർഷാദ്, അഭിരാമി അജിത്.

0: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമാപിക്കുന്നു.
1: തയ്യാറാക്കിയത് വിജയശ്രീ രാജീവ്.
2: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിച്ചത് പുത്തലത്ത് കണ്ണാശുപത്രി പുതിയറ കോഴിക്കോട്.
3: നിങ്ങളുടെ കണ്ണിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ പുത്തലത്ത് കണ്ണാശുപത്രി ഒരുക്കുന്ന സമ്പൂർണ്ണ നേത്ര സുരക്ഷാ പാക്കേജ്. നേത്ര കവച് പദ്ധതിയിലെ ഏവർക്കും പങ്കാളികളാകാം.
4: പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ.
5: വളരുന്ന ഭാരതം. ഡൽഹിയെയും മീററ്റിനെയും മിനിറ്റുകൾക്കുള്ളിൽ ബന്ധിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം മണിക്കൂറിൽ 180 കിലോമീറ്റർ വേഗതയിൽ കുതിച്ചുപാഞ്ഞ് ഡൽഹി മീററ്റ് യാത്രാസമയം ഒരു മണിക്കൂറിൽ താഴെയാക്കുന്ന വിപ്ലവകരമായ മാറ്റം. സ്ത്രീകൾക്കായി പ്രത്യേക കോച്ചുകളും പ്രീമിയം ലോഞ്ചുകളും പ്ലാറ്റ്ഫോം സ്ക്രീൻ ഡോറുകളും ഉൾക്കൊള്ളുന്ന ആധുനിക യാത്രാ സൗകര്യം. തലസ്ഥാന മേഖലയുടെ വേഗതയും അഭിമാനവും. നമോ ഭാരത് RRTS. വളരുന്ന ഭാരതം.
1: കേരസമൃദ്ധി വെളിച്ചെണ്ണ ഒരു ഗാനം മാത്രം സമർപ്പിക്കുന്നത്
6: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേരസമൃദ്ധി, ഒരു നന്മണ്ട കോ ഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.

0: ചേച്ചി, ഈ പഴയ ഫോണിന് എന്തിനാ?
1: അത് മൈജിയിലും എക്സ്ചേഞ്ച് ചെയ്താ പോരെ.
0: പക്ഷെ ഫോൺ മാറ്റി ടി വി എടുക്കാമോ?
1: ഗാഡ്ജറ്റ്സിലും അപ്ലയൻസസിലും എന്തും എന്തിനോട് മാറ്റിയെടുക്കാം.
2: പ്രോഡക്റ്റുകൾക്ക് ഏറ്റവും കൂടുതൽ എക്സ്ചേഞ്ച് വില നൽകുന്നതും മൈജി തന്നെ. നിങ്ങൾ തേടുന്നതെല്ലാം ഒരിടത്ത്, അതെ, എല്ലാം ഉണ്ട് മൈജിയിൽ.
3: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആർട്ട് കഫേ സമർപ്പിക്കുന്നത്
4: സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ. ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, മാവൂർ റോഡ്, കോട്ടൂളി, കോഴിക്കോട്.
5: നോർക്ക റൂട്ട്സ് ഇൻഷുറൻസ് സൗകര്യവുമുണ്ട്. ഗൾഫിലെ കുട്ടികളുടെ അവധിക്കാലം വരാൻ കാത്തു നിൽക്കുകയായിരുന്നു. നാട്ടിലെത്തുമ്പോ അമ്മയുടെ തിമിര ശസ്ത്രക്രിയ, അച്ഛന്റെ കണ്ണട മാറ്റല്, കുട്ടികളുടെ വർഷം തോറുമുള്ള കാഴ്ച പരിശോധന, വർഷങ്ങളായി എല്ലാം ശ്രീകാന്ത് കണ്ണാശുപത്രിയിൽ തന്നെ. ഇപ്പോൾ പ്രവാസികൾക്കായി നോർക്ക റൂട്ട്സ് ഇൻഷുറൻസ് സൗകര്യവുമുണ്ട്.
4: സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ. ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, മാവൂർ റോഡ്, കോട്ടൂളി, കോഴിക്കോട്. ഫോൺ 9645600002 9645000.
3: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
6: കലയും ഫോട്ടോഗ്രാഫിയും മനുഷ്യജീവിതത്തിന്റെ സർഗാത്മകമായ ആവിഷ്കാരങ്ങളാണ്. വാക്കുകൾക്ക് പകരം നിറങ്ങളിലൂടെയും വരകളിലൂടെയും ദൃശ്യങ്ങളിലൂടെയും ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന കലയുടെ ഈ വിസ്മയ ലോകം ആസ്വാദകർക്ക് സമ്മാനിക്കുന്ന ഒരു കലാവിരുന്നാണ് ദൃശ്യം ആർട്ട് ആൻഡ് ഫോട്ടോഗ്രാഫി എക്സിബിഷൻ 2026. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ മലബാർ ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഈ പ്രദർശനം കലയും കരുതലും സർഗാത്മകതയും ഒത്തുചേരുന്ന ഒരു വേദിയാണ്. എ സെലിബ്രേഷൻ ഓഫ് ക്രിയേറ്റിവിറ്റി ആൻഡ് കെയർ എന്ന ആശയത്തെ മുൻനിർത്തി ഒരുക്കിയിരിക്കുന്ന ഈ പ്രദർശനം കലയുടെ വൈവിധ്യങ്ങളെയും മനുഷ്യന്റെ സർഗാത്മകമായ ചിന്തകളെയും ഒരുപോലെ അടയാളപ്പെടുത്തുന്നു. കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിലാണ് ദൃശ്യം എക്സിബിഷൻ അരങ്ങേറുന്നത്. ഒക്ടോബർ 10 മുതൽ 14 വരെ നീളുന്ന പ്രദർശനത്തിൽ ചിത്രകലയുടെയും ഫോട്ടോഗ്രാഫിയുടെയും മനോഹരമായ ആവിഷ്കാരങ്ങൾ ആസ്വദിക്കാനുള്ള അവസരമാണ് ഒരുക്കിയിരിക്കുന്നത്. ഒക്ടോബർ 11 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് പ്രശസ്തനായ ശ്രീ പോൾ കല്ലനോടാണ് എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്തത്. കലയുടെ അതിരുകൾക്കപ്പുറത്തേക്ക് ചിന്തകളെ കൊണ്ടുപോകാനും ഓരോ ചിത്രത്തിന്റെയും പിന്നിലുള്ള കഥകളെ അടുത്തറിയാനും ഓരോ ഫ്രെയിമിലും ഒളിഞ്ഞിരിക്കുന്ന കാഴ്ചപ്പാടുകളെ തിരിച്ചറിയാനും ഈ പ്രദർശനം അവസരമൊരുക്കുന്നു. ആർട്ട് കഫേയിൽ ഇന്ന് ദൃശ്യം എക്സിബിഷനെ കുറിച്ച് സംസാരിക്കുന്നു സംഘാടകരും പ്രദർശനത്തിൽ പങ്കെടുത്തവരും. ഉദ്ഘാടകൻ പോൾ കല്ലനോട് ദൃശ്യം എക്സിബിഷനെ കുറിച്ച് സംസാരിക്കുന്നു.
7: ഇത് ഡോക്ടർമാരുടെ ചിത്രങ്ങളാണ്. ഡോക്ടർമാരെന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഒരു വിഭാഗം ഡെന്റിസ്റ്റുകൾ. അവർ തിരക്ക് പിടിച്ച ജീവിതവും വളരെയധികം സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ അനുഭവിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. അവരുടെ അടുത്ത് പല്ല് പറിക്കാൻ അല്ലെങ്കിൽ പല്ലിൻ്റെ ശുശ്രൂഷകൾക്കായി ചെല്ലുന്ന രോഗികളാവട്ടെ അതിനേക്കാളും ഒരു സങ്കട

0: ഭയങ്കരമായ അവസ്ഥയിലുണ്ട്. അവരുടെ ജീവിതത്തിൽ അവരുടെ ശുശ്രൂഷകളുടെ പ്രൊഫഷന്റെ ഭാഗമായിട്ട് ഉള്ള തിരക്കുകളുടെ ആ ജീവിതത്തിൽ വളരെയധികം സ്ട്രെസ്സും സ്ട്രെയിനും അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഒരു പെയിന്റിങ് ചെയ്യുക എന്ന് പറയുന്നത് അത് അവർ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ അവർക്കത് വളരെ ആഹ്ലാദകരമായ ഒരു സംഭവമായിരിക്കും. കാരണം ആ പെയിന്റിൻ്റെ ആ ഒരു സങ്കടങ്ങളുടെ വേദനയുടെ ഒരു ദൂരീകരണം അവർക്ക് ഈ ഒരു പെയിന്റിങ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അകറ്റാൻ കഴിഞ്ഞു എന്ന് വരാം. ഇത് പേഷ്യൻറ്റിനും പറ്റും ഡോക്ടറിനും. അപ്പം ഞാൻ പറയുന്നത് ഒരു ആർട്ടിസ്റ്റിന് എന്തും വരയ്ക്കാം, പക്ഷേ ഒരു ആർട്ടിസ്റ്റിൻ്റേതല്ലാത്ത ഒരു പ്രൊഫഷനിലാണ് ഒരു ആർട്ടിസ്റ്റ് മൈൻഡഡ് ആയിട്ടുള്ള ഒരാൾ ജീവിക്കുന്നതെങ്കിൽ അയാൾക്ക് കിട്ടുന്ന ലീഷർ ടൈം അവർക്ക് ഈ കലയോട് ഒക്കെ ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും, ഒരു ആവേശകരമായ ഒരു സാമീപ്യം ഉണ്ടാവും. പ്രസിദ്ധനായ ഒരു ആർട്ടിസ്റ്റിനോട് ഞാൻ ഒരിക്കൽ ചോദിച്ചു, നിങ്ങൾ ഈ വരയ്ക്കുന്നത് മുഴുവൻ ഇല്ലസ്ട്രേഷൻസാണ്, അത് മുഴുവൻ നിങ്ങൾ വർക്ക് ചെയ്യുന്ന പത്രത്തിൻ്റെ പേജുകളെ സൗന്ദര്യവൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ്, ഇതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളുടേതായ ഒരു വർക്ക് എന്ന രീതിയിൽ ക്രിയേറ്റീവായിട്ട് നിങ്ങൾക്ക് പെയിൻറ്റിങ് ചെയ്തുകൂടെ, ചെയ്യാറില്ലേ, ചെയ്യാത്തത് എന്തുകൊണ്ടാണ് എന്നൊക്കെയുള്ള മട്ടിൽ ഞാൻ, എനിക്ക് വളരെ സ്നേഹവും ബഹുമാനമുള്ള ഒരു വലിയ ആർട്ടിസ്റ്റാണ്, ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ ചോദിച്ചതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ആഴ്ചയിലെ 6 ദിവസവും ഓഫീസിൽ പോയിരുന്ന് ഞാൻ ചിത്രം വരയ്ക്കുകയാണ്, അവസാനമായി കിട്ടുന്ന 7-ാം ദിവസവും ഞാൻ വീട്ടിലിരുന്ന് ചിത്രം വരയ്ക്കണം എന്നല്ലേ നീ പറയുന്നതിൻ്റെ അർത്ഥം? അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതൊരു പ്രധാന പ്രശ്നമാണ്. അതായത് തൊഴിൽ ഇതല്ലാത്തത് കൊണ്ട് ഈ ഡോക്ടർമാർക്ക് കലാപരമായ ഒരു ജന്മം ഉണ്ടാവുകയും തൊഴിൽ അതല്ലാതിരിക്കുകയും ചെയ്യുന്നത് അവർ പലപ്പോഴും അവരുടെ ഒരു സങ്കടമായിട്ടൊക്കെ പറയും. നമ്മളിങ്ങനെ പെട്ടുപോയി, ഞാൻ ഡോക്ടറായിപ്പോയി, നമ്മൾ ഈ ചിത്രമൊക്കെ വരച്ച് നടക്കേണ്ട ഒരാളാണ്, നമുക്ക് അതിന് അവസരം കിട്ടുന്നില്ല എന്ന്. അതായത് അവർക്ക് തൊഴിൽ അല്ലാത്തത് കൊണ്ട് അവരിൽ കലാപരമായ ഈ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് അത് ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളെ അവർ വളരെ ആവേശത്തോടുകൂടി, വളരെ ഇൻറ്റിമസിയോടുകൂടി, വളരെ ഇഷ്ടത്തോടു കൂടിയാണ് സ്വീകരിക്കുന്നത്. അതിവിടെ ചെയ്തിട്ടുള്ള ഈ പെയിൻറ്റിങ്ങുകൾ നോക്കിയാലും പെയിൻറ്റിങ്ങുകൾ എന്ന പേരിൽ എന്തെങ്കിലും ചെയ്തു എന്ന അർത്ഥത്തിലല്ല. എല്ലാവരും ചെയ്തിട്ടുള്ളത് ഒരു റിസൾട്ട് ഉണ്ടാവണം, ഒരു അത് പോസിറ്റീവ് ആവണം, അത് സന്തോഷകരമാവണം, അത് നല്ല ഒരു ഫലവത്താവണം എന്നൊരു മനോഭാവത്തോടു കൂടിയാണ് ഇവർ മിക്കവാറും ആളുകളൊക്കെ ഈ ചിത്രങ്ങൾ വരച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു ഗുണം ആ ചിത്രങ്ങൾക്കൊക്കെ ഉണ്ട്. എങ്ങനെയെങ്കിലും ചെയ്ത് ഒരു ചിത്രം എൻ്റെ വക ഉണ്ടാക്കുക എന്ന അർത്ഥത്തിലല്ല. അപ്പോൾ നല്ല ചിത്രങ്ങൾ ചെയ്യുക, അത് ചെയ്യുമ്പോൾ തന്നെ എങ്ങനെ പരീക്ഷണാത്മകമാവുക, അത് തന്നെ എങ്ങനെ സമകാലീനമാവുക, ആ സമകാലീനമാവുമ്പോൾ തന്നെ എങ്ങനെ അത് സൗന്ദര്യപരമായി അതിൻ്റെ ഫോർമുലകൾ അല്ലെങ്കിൽ അതിൻ്റെ ഗ്രാമർ പാലിക്കുന്നു, അങ്ങനെ ഇതിൻ്റെ എല്ലാ വശങ്ങളും നോക്കിയിട്ട് ഉള്ള പരീക്ഷണങ്ങളാണ്. ഇത് വല്ലപ്പോഴേ അവർക്ക് കഴിയുന്നുള്ളൂ. 2 വർഷത്തിലൊരിക്കലോ മറ്റുമാണ് അവർക്കിതുള്ളത്. ഈ 2 വർഷത്തിലൊരിക്കലാണെങ്കിലും ആ സമയം അവർ വളരെ സന്തോഷത്തോടുകൂടി ആവേശത്തോടുകൂടി ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടെ ഈ ആർട്ട് ഗാലറിയിൽ ഇപ്പോൾ ഇത്രയും നല്ല കുറച്ച് ചിത്രങ്ങൾ ഉണ്ടായത്. പക്ഷേ ഇവരുടെ നിന്ന് ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല. ഇത് വളരെ ആവേശകരമായി ഇവർ ചെയ്തിട്ടുണ്ട്, അവർ അതിൻ്റെ റിസൾട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് കാണുന്നത് അവരെ പോലെയുള്ളവർക്കും അതല്ല സാധാരണ ക്കാരായ നമ്മളെ ആസ്വാദകർക്കും ഒരു നല്ല അനുഭവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
1: ഹായ്, ഞാൻ ഡോക്ടർ രേഷ്മി വിശ്വനാഥൻ, IDA മലബാർ ബ്രാഞ്ചിന്റെ WDC റെപ്രസെന്റേറ്റീവ് ആണ്. ഇപ്രാവശ്യം ദൃശ്യം 2026 ഭാഗമാവാൻ സാധിച്ചത് ഒരുപാട് സന്തോഷമുണ്ട്. ദൃശ്യം യൂഷ്വലി ഇപ്പം 2022, 2024, ഇപ്പോൾ 2026 ഇങ്ങനെ ഇയറിലൊക്കെ നടത്തിയിട്ടുണ്ട്. ഈ 3 പ്രാവശ്യവും എനിക്കിതിൻ്റെ ഭാഗമാവാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ ഇപ്രാവശ്യം എക്സിബിറ്റ് ചെയ്തിട്ടത് സെൻറ്റാങ്കിളും മണ്ഡല ആർട്ടും ആണ്. ഒരു വളരെ നല്ല എക്സ്പീരിയൻസ് ആണ് ഇത് നമുക്ക് ഇങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോഴും എക്സിബിറ്റ് ചെയ്യുമ്പോഴും കിട്ടുന്നത്. ബേസിക്കലി ഒരു മെസ്സേജ് എന്ന് പറയാനുള്ളത്, നമ്മൾ എത്ര തിരക്കാണെങ്കിലും എത്ര ബിസി ഷെഡ്യൂൾ ആണെങ്കിലും ഇപ്പം ഞങ്ങൾ ഡോക്ടേഴ്സാണ്, ഞങ്ങൾ ഇതിന് ടൈം കണ്ടെത്തുന്നു എന്നുള്ളതാണ്. ഈ ഒരു ആർട്ട് കംപ്ലീറ്റ് ചെയ്യുന്നു, എക്സിബിറ്റ് ചെയ്യാൻ സാധിക്കുന്നു. അപ്പം അത് എല്ലാവർക്കും കഴിയും, അത് അതിനുള്ള ഇൻട്രസ്റ്റ് കാണിക്കുക, താനേ അതിനുള്ള ടൈം നമുക്ക് കിട്ടും എന്നുള്ളതാണ് പറയാനുള്ളത്.
2: എൻ്റെ പേര് ഡോക്ടർ ടോം ജോസ്. ഞാൻ ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ മലബാർ ബ്രാഞ്ചിൻ്റെ പ്രസിഡന്റാണ്. ഞങ്ങൾ ഇത് ദൃശ്യം 3 എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിത് പെയിൻറ്റിങ് ആൻഡ് ആർട്ട് എക്സിബിഷൻ ഞങ്ങളുടെ മെമ്പേഴ്സിന് വേണ്ടി, ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ ബ്രാഞ്ച് മെമ്പേഴ്സിന് വേണ്ടിയിട്ട് ഇത് നടത്തുന്നതാണ്. ഇത്

0: ടൈം നമ്മൾ നടത്തുന്നത്. രണ്ടു കൊല്ലം കൂടുമ്പോഴാണ് നടത്തുന്നത്. നമ്മളെന്ന് വെച്ചാൽ ഡോക്ടേഴ്സിന് അവരുടെ ഒരു കലാവാസന പുറത്തു കൊണ്ടുവരാൻ കൊണ്ടുവന്നത് പ്രദർശിപ്പിക്കാനുള്ളൊരു വേദി നമ്മൾ ഒരുക്കി കൊടുക്കുന്നു. ഒരുപാട് നല്ല ആർട്ടിസ്റ്റുമാരുണ്ട്, ഡെന്റിസ്റ്റുമാരാണ്, എല്ലാവരും തന്നെ ആർട്ടിസ്റ്റുമാരാണ്. ബട്ട് അതിനകത്ത് ഉള്ള ആർട്ടിസ്റ്റുകാർക്കുള്ള ഒരു വേദി നമ്മൾ ഒരുക്കി കൊടുക്കുന്നു. അതാണ് ഈ ദൃശ്യം 3 കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബഹുമാനപ്പെട്ട പോൾ കല്ലോണ മാഷ് അത് ഇനാഗ്രേറ്റ് ചെയ്തു. ഇത് നമ്മൾ എന്താ വെച്ചാൽ എല്ലാവരും അത്യാവശ്യം സ്ട്രെസ്സിലാണ് പോകുന്നത് ഡേ ടു ഡേ ലൈഫ്. അതിനകത്ത് ഒരു സ്ട്രെസ് ബസ്റ്റർ എന്ന രീതിയിൽ റിലീവ് ചെയ്യാനുള്ളൊരു ഇതാണല്ലോ. പാഷനാണ് പാഷനുള്ള ആൾക്കാർ അതിനകത്ത് വരയിലൂടെ എക്സ്പ്രസ് ചെയ്യുന്നു, അവരവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്നു, അവരവരുടെ എന്താ പറയുക പീസ് അതിനത് കണ്ടെത്തുന്നു, അവരവരുടെ എക്സ്പ്ലോർ ചെയ്യുന്നതും ഈ ആർട്ടിലൂടെയാണ്. അപ്പം അതിനുള്ളൊരു ചാൻസ് ആയിട്ടുള്ളതാണ്.
1: നമസ്കാരം, ഞാൻ ഡോക്ടർ ഇന്ദു, ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ മലബാർ ബ്രാഞ്ചിന്റെ സെക്രട്ടറിയാണ്. നമ്മളിന്ന് ദൃശ്യം എന്നൊരു കലാവിരുന്ന് ഒരുക്കുന്നത് തന്നെ ഒരു കലയുടെ ഉത്സവമായിട്ട് ഞങ്ങൾ ആഘോഷിക്കുകയാണ്. അതായത് എല്ലാ ഡെന്റിസ്റ്റുകളും ഒരു 90% കലാകാരന്മാർ തന്നെയാണ്. മൈക്രോ എഞ്ചിനീയേഴ്സ് ആൻഡ് ബ്യൂട്ടിഫുൾ ആർട്ടിസ്റ്റാണ്. അവർ ആർട്ടിസ്ട്രി ഫുള്ള് ഓരോരുത്തരുടെ ചിരിയിൽ തന്നെ മിറർ ചെയ്യപ്പെടുന്നുണ്ട്. നമ്മൾ ലോകമെമ്പാടും കാണുന്ന ഓരോ ചിരികളും ഓരോ ഡെന്റിസ്റ്റിന്റെയും കലാസൃഷ്ടിയാണ്. അപ്പൊ ആ കലാസൃഷ്ടി അവർ ചിരിയിൽ മാത്രം ഒതുക്കാതെ കൂടുതൽ ചിത്രങ്ങളിലും നിറങ്ങളിലേക്കും പകരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ദൃശ്യം ഒരുക്കിയിരിക്കുന്നത്. ഇത് ഒരു ദിവസം അല്ലെ 2 ദിവസത്തെ ഒരു പ്രയത്നമല്ല. ഞങ്ങളിതിന് ഒരുങ്ങുക, ഇതിനായിട്ട് ഓരോരുത്തരെയും കൂട്ടിച്ചേർത്ത് പിടിക്കുക. ഇതിന്റെ ഓർഗനൈസേഷൻ, ഇതിന്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പും ഞങ്ങൾ ആഘോഷമായിട്ടാണ് ഇവിടെ മലബാർ ബ്രാഞ്ച് ആഘോഷിക്കുന്നത്. ഇവിടെ ചെറിയ തോതിൽ എന്റെ ഭാഗമായ ഒരു പെൻസിൽ സ്കെച്ചിങ്ങും ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് ഇവിടെയുള്ള കലാസൃഷ്ടികൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് പല പല ബ്രാഞ്ചുകൾ, അതായത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉള്ള ഡെന്റിസ്റ്റുകൾ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. ഫോട്ടോഗ്രാഫേഴ്സും ഉണ്ട്, പെയിന്റേഴ്സ് ഉണ്ട്, നല്ല നല്ല ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഭാഗമാവാനും ഈ ഉത്സവത്തിന്റെ ഭാഗമാവാന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ വിചാരിക്കുന്നു. ദൃശ്യത്തിന്റെ ഒരു 3 പ്രാവശ്യത്തെ പരിപാടിയിലും ഇവിടെ തന്നെ ഉണ്ട്. ഡോക്ടർ സുനന്ദൻ, ഡോക്ടർ ബിന്ദിയാണ് ഞങ്ങളുടെ നെടുന്തൂണ്. ഡോക്ടർ ശ്രുതീറാണ് ഞങ്ങളുടെ ഫുൾ കോർഡിനേഷന് ബിഹൈൻഡ് ഉള്ളത്. പിന്നെ ഒപ്പം ഞങ്ങളുടെ പ്രസിഡന്റ് ഡോക്ടർ ടോം ജോസ്. എല്ലാവരും ഒരു ഒരു കുടുംബം പോലെയാണ് ഞങ്ങളിവിടെ ഇതിനായിട്ട് പ്രയത്നിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഉത്സവത്തെ നിങ്ങൾ എല്ലാവരും ഇവിടെ വന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചാൽ വളരെയധികം സന്തോഷം. ലിസണേഴ്സിനടുത്ത് ഞങ്ങളെ സന്തോഷപൂർവ്വം ഞങ്ങളിവിടെ നിങ്ങളെ വെൽക്കം ചെയ്യുകയാണ്. ഞങ്ങളുടെ ഈ ചെറിയ ചെറിയ ഞങ്ങളുടെ കലാസൃഷ്ടികളെ വന്ന് നിങ്ങളെ ഓരോരുത്തരെയും പ്രോത്സാഹനമായിരിക്കും ഞങ്ങൾ ഇനിയുള്ള വർഷങ്ങളിലുള്ള പ്രചോദനം. അപ്പോൾ വരിക.
2: നമസ്കാരം, ഞാൻ ഡോക്ടർ സുനന്ദ സുധാകരൻ. ദൃശ്യം 2026 വൺ ഓഫ് ദി ഓർഗനൈസറാണ്. എൻ്റെ കൂടെ ഡോക്ടർ ബിന്ദിയ പി കെ ആണ് മറ്റേ ഓർഗനൈസർ. ഞങ്ങൾ 2022 മുതൽ ഞാൻ ഇതിൻ്റെ ഭാഗമാണ്. ദൃശ്യം ആർട്ട് ആൻഡ് ഫോട്ടോഗ്രാഫി എക്സിബിഷൻ്റെ ഭാഗമാണ് ഞാൻ. 2022 മുതൽ 2026 വരെ നമുക്ക് നോക്കുമ്പോൾ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് തന്നെയാണ് ശരിക്കും ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം 2022 and 2024 ആക്ച്വലി ഞാൻ പാർട്ടിസിപ്പൻ്റ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ബട്ട് 2026 ഐ ഗോട്ട് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ ഓർഗനൈസിങ് ദ ഇവന്റ്. അപ്പൊ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ള ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇത്തവണ കുറച്ചും കൂടി യങ് ഡെന്റിസ്റ്റും ആർട്ടിസ്റ്റും കുറച്ചും കൂടി ഇൻവോൾവ് ആയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ നോക്കുമ്പോൾ ന്യൂ ടാലൻസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ലാസ്റ്റ് മിനിറ്റ് വരെ പാർട്ടിസിപ്പൻസ് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് വി ആർ ഹാപ്പി ദാറ്റ് വി കുഡ് ഇൻക്ലൂഡ് ഓൾ ഓഫ് ദം. പിന്നെ ഇത്തവണ നമ്മൾ 35 ആർട്ടിസ്റ്റ് ആണ് ഉള്ളത് അക്രോസ് കേരള. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷന്റെ ഭാഗമായിട്ടുള്ള മെമ്പേഴ്സ് ആയിട്ടുള്ള 35 ഡെന്റിസ്റ്റ് ആണ് ഇത്തവണ പങ്കെടുക്കുന്നത്. അതിൽ ഫോട്ടോഗ്രാഫി ഉണ്ട്, എംബ്രോയിഡറി വർക്ക്സ് ഉണ്ട്, പെയിന്റിങ്സ് ഉണ്ട്, കൂടാതെ റെസിൻ ആർട്ട് വർക്ക്സ്, അങ്ങനത്തെ കുറേ വിവിധ തരത്തിലുള്ള ക്രിയേറ്റിവിറ്റിയുടെ ഒരു ഭാഗമായിട്ട് ആണ് ദൃശ്യം 2026 ഉള്ളത്. ആൻഡ് കലയെ സ്നേഹിക്കുന്നവരും ഡിഫറെൻറ്റ് ക്രിയേറ്റീവ് ആയിട്ടുള്ള പ്രോസസ്സ് ആസ്വദിക്കാൻ ഇഷ്ടമുള്ള ആർക്കും വന്നിട്ട് ഇത് കാണാം. പബ്ലിക്കിന് ഓപ്പൺ ആണ്, ഡെന്റിസ്റ്റ് മാത്രമല്ല പബ്ലിക്കിന് ഓപ്പൺ ആണ്. പോൾ സാറാണ് ഇനോഗ്രേറ്റ് ചെയ്തത്. 11 to 14 ആണ്. മോർണിംഗ് 11 to evening 7 PM വരെയാണ് നമ്മുടെ ടൈമിംഗ് ഉള്ളത്. അതിൻ്റെ ഇടയിൽ എപ്പോൾ വേണമെങ്കിലും വന്നിട്ട് കാണാം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം. ലാസ്റ്റ് 3 times കാലിക്കറ്റിലെ ലളിതകലാ അക്കാദമി വെച്ചിട്ട് തന്നെയാണ് ഇത് നടന്നിട്ടുള്ളത്.
3: ഇത്തവണത്തെ ദൃശ്യം 2026 പ്രത്യേകത എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഞങ്ങളൊരു ചെറിയൊരു കോർണർ ഫോർ ചാരിറ്റി കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. കളേഴ്സ് ഓഫ് കമ്പാഷൻ ആയിരുന്നു ഞങ്ങൾ ആ കോർണറിനുള്ള പേരിട്ടത്. അതായത് അതിൽ ഡെന്റിസ്റ്റ് ചെയ്തിരിക്കുന്ന മിനിയേച്ചർ പെയിന്റിങ് സ്കൾപ്ചർ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ, കോസ്റ്റേഴ്സ്, കീ ചെയിൻസ്, അങ്ങനത്തെ ചെറിയ ചെറിയ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ സെയിലിന് വെച്ചിട്ടുണ്ടായിരുന്നു. അത് സെയിലാവുന്നതിൻ്റെ എല്ലാ ഇതും അതിൻ്റെ എല്ലാ പ്രൊസീഡ്സും പോകുന്നത് ചാരിറ്റിക്ക് വേണ്ടിയിട്ടായിരുന്നു. അതായിരുന്നു ഈ ദൃശ്യം 2026 ഞങ്ങൾ അഡീഷണൽ ആയിട്ട് തവണ, കഴിഞ്ഞ 2 തവണത്തേക്കാളും അഡീഷണൽ ആയിട്ട് ചെയ്തത് ഇതായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ കലയെ സ്നേഹിക്കുന്നവർക്കും ഞങ്ങൾ ഡെന്റിസ്റ്റ് എന്ന് പറയുന്ന കുറച്ചുകൂടി സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഡോക്ടേഴ്സ് എസ്പെഷ്യലി കുറച്ചുകൂടി സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ജോബിൽ ഉള്ളവരാണ്. അപ്പം ഞങ്ങളുടെ കൊച്ചു കുറച്ച്

0: ഫ്രീ ടൈമിൽ ഞങ്ങൾ ചെയ്ത കുറെ കലാസൃഷ്ടികളാണ്. അപ്പം അത് പബ്ലിക് വന്ന് ആസ്വദിക്കുക, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, അപ്രീഷിയേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഞങ്ങൾക്ക് ഒരു വലിയൊരു കാര്യം തന്നെയാണ്. അപ്പം കല ഇഷ്ടപ്പെടുന്നവർ വന്ന് കാണണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം എന്ന് മാത്രമേ എനിക്ക് പറയാൻ.
1: ഞാൻ ഡോക്ടർ ജെസ്സി, കൊല്ലം ഡിസ്ട്രിക്റ്റിൽ നിന്നാണ്. ഞാൻ ഐഡിയ ആറ്റിങ്ങൽ ബ്രാഞ്ച് മെമ്പറാണ്. അപ്പം ആദ്യമായിട്ടാണ് ഞാൻ ഐഡിയ മലബാർ ഇങ്ങനൊരു ഡെന്റിസ്റ്റുകൾക്ക് വേണ്ടി ഒരു ആർട്ട് ആൻഡ് ഫോട്ടോഗ്രാഫി എക്സിബിഷൻ നടത്തുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇതിലൊരു പങ്കാളിയാവുന്നത്. എനിക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞാനിങ്ങനെ വരയ്ക്കാൻ എനിക്ക് ഇൻട്രസ്റ്റഡ് ആണ്. കൊച്ചിലേ മുതലേ വരയ്ക്കാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിലും ഞാൻ ഇതിലേക്ക് കൂടുതൽ എക്സിബിഷനിലേക്ക് ഇറങ്ങിയത് ഈ ഒരു 2026 ജനുവരി മുതലാണ്. ഇത് എൻ്റെ 13-ാമത്തെ എക്സിബിഷനാണ്. ഞാനൊരു 5 ആർട്ട് വർക്കുകൾ ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ വർക്കും ടെൻഷനും എല്ലാത്തിൽ നിന്നും ഒരു നമുക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യം ചെയ്യണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങിയത്. 14-ാം തീയതി വരെ ഈ എക്സിബിഷൻ ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. എല്ലാവരെയും ക്ഷണിക്കുന്നു, എല്ലാവരും വന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ പ്രൊഫഷനിൽ പല പല ടെൻഷനുകൾ ഇതിനകത്തുണ്ട്. നമ്മുടെ ഇൻട്രസ്റ്റും നമ്മുടെ പാഷനും അതൊക്കെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അത് നമുക്ക് നല്ലൊരു ടെൻഷൻ ഫ്രീ മൈൻഡിലേക്ക് അതിലെത്തിക്കും. അപ്പം അത് കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് എൻ്റെ ആഗ്രഹം.
2: ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ മലബാർ ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ഒക്ടോബർ 10 മുതൽ 14 വരെ നടക്കുന്ന ദൃശ്യം ആർട്ട് ആൻഡ് ഫോട്ടോഗ്രാഫി എക്സിബിഷനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു പ്രദർശനത്തിന്റെ സംഘാടകരും പങ്കെടുത്തവരും. ആർട്ട് കഫേ സമാപിക്കുന്നു. അവതരണം സുധർമ്മ.
3: കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ. ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആർട്ട് കഫേ സമർപ്പിക്കുന്നത്.
4: സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, മാവൂർ റോഡ്, കോട്ടൂളി, കോഴിക്കോട്.
5: നോർക്ക റൂട്ട്സ് ഇൻഷുറൻസ് സൗകര്യവുമുണ്ട്.
6: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.
7: ഒരു

0: గానోబహారం 103.6
1: ഇന്ന് ഗാനോപഹാരത്തിൽ ആദ്യം വവ്വാലും പേരക്കയും എന്ന ചിത്രത്തിനുവേണ്ടി ജുബൈർ മുഹമ്മദ് സംഗീതം നൽകി ആലപിച്ച ഗാനം കേൾക്കാം. ഗാനരചന ഡോക്ടർ രാജേഷ് വി.

0: ഭാരതത്തിന്റെ സ്വന്തം ശബ്ദം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിൽ.
1: പ്രസാർ ഭാരതി അവതരിപ്പിക്കുന്നു ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പ്.
0: ആകാശവാണിയുടെ 200-ലധികം തത്സമയ റേഡിയോ ചാനലുകൾ,
1: 40-ഓളം ഭാഷകളിലെ തത്സമയ വാർത്തകളും പോഡ്കാസ്റ്റുകളും,
0: ദൂരദർശന്റെ പ്രധാന ടിവി ചാനലുകളും ലൈവ് സ്ട്രീമിംഗും എല്ലാം ഒരൊറ്റ മൊബൈൽ ആപ്പിൽ. പ്രവാസി മലയാളികൾക്ക് ലോകത്തിന്റെ ഏത് കോണിൽ നിന്നും ജിയോ മാപ്പിംഗ് വഴി നിങ്ങളുടെ പ്രിയപ്പെട്ട ആകാശവാണി നിലയത്തിന്റെ പരിപാടികൾ നിമിഷനേരം കൊണ്ട് കണ്ടെത്താം.
1: ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ ന്യൂസ് ഓൺ എയർ. ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ലഭ്യം. ചിത്രം ഭൂമിയിലെ മനോഹര സ്വകാര്യം, ഷഹബാസ് അമൻ, സിതാര കൃഷ്ണകുമാർ എന്നിവർ പാടിയത്. ഈ ഗാനത്തിന് വരികൾ എഴുതിയത് അൻവർ അലി, ഈണമൊരുക്കിയത് സസിൻ ബാലു.

എഫ്എം പ്രധാന വാർത്തകൾ. സൌദി അറേബ്യയിലെ റിയാദ് വിമാനത്താവളത്തിന് നേരെ ആക്രമണത്തെ തുടർന്ന് ഇന്ത്യൻ പൌരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ എല്ലാ നടപടികളും സ്വീകരിച്ചതായി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ. നിലവിലെ സ്ഥിതിഗതികൾ എംബസി വിലയിരുത്തുന്നതായും അദ്ദേഹം പറഞ്ഞു. സോഷ്യലിസ്റ്റ് ചിന്തകനും സ്വാതന്ത്ര്യസമര സേനാനിയുമായിരുന്ന ഡോക്ടർ റാം മനോഹർ ലോഹ്യയുടെ ചരമവാർഷികത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. സാമൂഹ്യനീതി, ദേശീയോദ്ഗ്രഥനം എന്നിവയ്ക്കായി ജീവിതം സമർപ്പിച്ച മഹാനായിരുന്നു ലോഹ്യയെന്ന് രാജ്നാഥ് സിംഗ് സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. ഈ മാസം 26-ന് ബജറ്റ് ഉപധനാഭ്യർത്ഥന ചർച്ചയും വോട്ടെടുപ്പും ഉണ്ടാകും. കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ച 3-ാമത്തെ ആന്റി സബ്മറൈൻ വോർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് ഇന്ന് മുംബൈ നേവൽ ഡോക്ക് യാർഡിൽ കമ്മീഷൻ ചെയ്യും. വെസ്റ്റേൺ നേവൽ കമാൻഡിലെ ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സഞ്ജയ് വത്സായൻ ചടങ്ങിൽ അധ്യക്ഷനാകും. ജന്തർ മന്തർ പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കാൻ ജനങ്ങൾ ട്രെയിനുകളുടെ മുകളിൽ കയറി ഡൽഹിയിലേക്ക് യാത്ര ചെയ്യുന്നു എന്ന തരത്തിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര ഗവൺമെന്റ്. തെറ്റായ പ്രചരണങ്ങളിൽ ജാഗ്രത പാലിക്കണമെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി. കോഴിക്കോട് സെൻട്രൽ ലൈബ്രറി അടക്കം രൂപകൽപ്പന ചെയ്ത പ്രമുഖ ആർക്കിടെക്ട് എൻ എം സലീം അന്തരിച്ചു. പക്ഷാഘാതത്തെ തുടർന്ന് ഇന്ന് പുലർച്ചെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഇന്ത്യൻ റെയിൽവേയിൽ 3548 ബിരുദതല തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ചീഫ് കൊമേഴ്സിൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ, ഗുഡ്സ് ട്രെയിൻ മാനേജർ, ജൂനിയർ അക്കൌണ്ട്സ് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ്, സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് എന്നീ തസ്തികകളിലേക്കാണ് നിയമനം. തുർക്കി ഇന്ത്യൻ നാഷണൽ ചലഞ്ച് വനിതാ സിംഗിൾസ് ബാഡ്മിന്റൺ കിരീടം ഇന്ത്യയുടെ അൻമോൾ ഖാർബിന്. ഫൈനലിൽ സഹതാരമായ ആകർഷി കശ്യപിനെയാണ് അൻമോൾ തോൽപ്പിച്ചത്. എഫ് എം പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്.

ഗാനോപഹാരം 103.6 Real FM. ഗാനോപഹാരത്തിൽ ബാൽക്കണി എന്ന ചിത്രത്തിലെ ഗാനം ബിന്ദു ബാസ്വരിയും വിമൽ പി കെയും പാടിയത്. സംഗീതം നിഖിൽ പ്രഭ.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ കോട്ടുളി കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
2: വ്യാജ സന്ദേശങ്ങളും തെറ്റായ വാർത്തകളും കണ്ട് ആശയക്കുഴപ്പത്തിലാകാറുണ്ടോ?
3: ഫോർവേഡ് ചെയ്യുന്നതിന് മുൻപ് സത്യം തിരിച്ചറിയൂ.
2: കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക വസ്തുതാ പരിശോധനാ സംവിധാനം PIB ഫാക്ട് ചെക്ക്.
3: കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വാർത്തകൾ, നയങ്ങൾ, വിജ്ഞാപനങ്ങൾ, സാമ്പത്തിക ആനുകൂല്യങ്ങൾ എന്നിവയുടെ സത്യാവസ്ഥ ഇനി എളുപ്പത്തിൽ കണ്ടെത്താം.
2: ഏതെങ്കിലും സന്ദേശത്തിൽ സംശയം തോന്നിയാൽ ഉടൻ തന്നെ factcheck.pib.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക,
3: അല്ലെങ്കിൽ

0: 8799711259 എന്ന വാട്സാപ്പ് നമ്പറിലോ factcheck@pib.gov.in എന്ന ഇമെയിലിലോ നിങ്ങൾക്ക് സംശയമുള്ള വിവരങ്ങൾ അയച്ചു നൽകൂ.
1: വ്യാജ വാർത്തകളെ തടയാം, സത്യസന്ധമായ വിവരങ്ങൾ മാത്രം പങ്കുവയ്ക്കാം. PIB ഫാക്ട് ചെക്ക്, സത്യമറിയാം, സുരക്ഷിതരാകാം.
2: ചേട്ടാ, ഈ വാറണ്ടി പീരീഡ് കഴിഞ്ഞാ നമ്മുടെ അപ്ലയൻസിന് ആരാ കൂട്ട്?
3: അതിനല്ലേ മൈജിയുടെ എക്സ്ട്രാ വാറണ്ടി.
2: വാറണ്ടി കഴിഞ്ഞുള്ള കംപ്ലയിൻസിനും?
3: അതെ, ബ്രാൻഡ് വാറണ്ടി പീരീഡ് കഴിഞ്ഞുള്ള കംപ്ലയിൻസ് കവർ ചെയ്യാൻ സഹായിക്കുന്ന മൈജി എക്സ്ട്രാ വാറണ്ടി.
2: അപ്പൊ നമുക്ക് കിട്ടും ഡബിൾ വാറണ്ടി അല്ലേ?
4: അതെ, വാറണ്ടിക്ക് മേൽ വാറണ്ടി എല്ലാമുണ്ട് മൈജിയിൽ.
5: ചിത്രം കൊച്ചിൻ ഷാദി അറ്റ് ചെന്നൈ 03. വില്യം ഐസക്, ഗീതിയ വർമ്മ, സതീഷ് ശങ്കർ എന്നിവർ പാടിയത്. ഗാനരചന ഗോഡ്വിൻ വിക്ടർ. സംഗീതം സണ്ണി വിശ്വനാഥ്.

0: വളരുന്ന ഭാരതം. അറേബ്യൻ കടലിന് മുകളിലൂടെ 2.32 കിലോമീറ്റർ നീളത്തിൽ ഉയർന്ന ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കേബിൾ സ്റ്റേഡ് പാലം. ബോട്ട് യാത്രകളെ ഒഴിവാക്കി ബേറ്റ് ദ്വാരകയിലെ കൃഷ്ണക്ഷേത്രത്തിലേക്ക് ഇനി തടസ്സമില്ലാത്ത റോഡ് യാത്ര. ഭഗവത്ഗീതാ ശ്ലോകങ്ങൾ കോറിയിട്ട നടപ്പാതകളും 1 മെഗാവാട്ട് സൗരോർജം ഉൽപ്പാദിപ്പിക്കുന്ന സോളാർ പാനലുകളും. ഗുജറാത്തിന്റെ തീരത്ത് വിസ്മയം തീർത്ത വിശ്വാസത്തിന്റെയും സാങ്കേതിക വിദ്യയുടെയും സംഗമം. സുദർശൻ സേതു, വളരുന്ന ഭാരതം.
1: ഗാനോപഹാരം 103.6 റിയൽ FM.
2: ആരോഗ്യജാലകം, ആരോഗ്യ പരിചരണ രംഗത്തെ പുത്തൻ അറിവുകളും വിശേഷങ്ങളും വിദഗ്ധ ഡോക്ടർമാർ പങ്കുവയ്ക്കുന്നു. സമഗ്രവും ആധികാരികവുമായ വിശകലനങ്ങൾ ലളിതമായ ഭാഷയിൽ കേട്ടറിയാം. BMH ആരോഗ്യജാലകം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്.
3: നമസ്കാരം, ഞാൻ ഡോക്ടർ പ്രവീൺ കുമാർ, സീനിയർ കൺസൾട്ടന്റ് ആൻഡ് ചീഫ് പൾമനോളജി, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്. ഇന്ന് ചുമയെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ചുമക്കാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. ചുമ എപ്പോഴാണ് പ്രശ്നമായി വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നീണ്ടു നിൽക്കുന്ന ചുമ, ഒരുപക്ഷെ 3 ആഴ്ചയോ അതിൽ കൂടുതലോ നിൽക്കുന്ന ചുമ ഒരു രോഗലക്ഷണം ആവാം. ചില ആൾക്കാരിൽ കഫമില്ലാത്ത ചുമ ഉണ്ടാവും. അപ്പം പലരും വിചാരിക്കും ഇത് രോഗമൊന്നുമില്ല എന്ന് വിചാരിക്കാൻ സാധ്യതയുണ്ട്. ചുമയെ തന്നെ കഫം ഇല്ലാത്ത ചുമ, ഡ്രൈ കഫ് എന്ന് പറയാം, കഫ ഉള്ളതിനെ അല്ല വെറ്റ് കഫ് എന്ന് പറയാം. എന്തൊക്കെയായിരിക്കും ഈ ചുമയുടെ കാരണങ്ങൾ? കൂടുതലായിട്ട് നീണ്ടു നിൽക്കുന്ന ചുമ പല പല കാരണങ്ങൾ കൊണ്ട് വരാം. ഉദാഹരണത്തിന്, മൂക്കിലോ സൈനസിലോ ഒക്കെ കഫം ഉണ്ടെങ്കിൽ അത് പതുക്കെ താഴോട്ട് ഇറങ്ങി വരാം. അലർജി കൊണ്ടോ സൈനസൈറ്റിസ് കൊണ്ടോ ഒക്കെ ആയിരിക്കാം, അത് ചുമയായിട്ട് കാണാം. ചിലർക്ക് ശ്വാസകോശ ചുരുക്ക രോഗങ്ങൾ, അതായത് ആസ്മ, COPD തുടങ്ങിയ രോഗങ്ങളുള്ളവർക്ക് ചിലപ്പം തുടക്കത്തിൽ ചുമയായിട്ടായിരിക്കും കാണുന്നത്. അപ്പൊ അത് ശ്വാസകോശപരമായ ടെസ്റ്റുകളൊക്കെ ചെയ്ത് നമ്മളത് മനസ്സിലാക്കി വേണം ചികിത്സിക്കാൻ. കൂടാതെ ചില ആൾക്കാരിലെ ആമാശയത്തിൽ നിന്ന് ഗ്യാസോ ഒക്കെ വന്ന് മേലോട്ട് വന്ന് അത് ചിലർക്ക് ചുമയായിട്ട് കാണാറുണ്ട്. കൂടുതലായിട്ട് ചുമ കാണുന്നത് പല പല ഇൻഫെക്ഷനിലാണ്. TBയിലോ ന്യൂമോണിയയിലോ ഒക്കെ ആദ്യത്തെ ലക്ഷണങ്ങൾ ചുമയാണ്. അത് നീണ്ടു നിൽക്കുന്നതാവുകയാണെങ്കിൽ കഫ പരിശോധനയൊക്കെ ചെയ്ത് TB ആണോ എന്നോ ന്യൂമോണിയ ആണോ എന്നൊക്കെ നമ്മൾ കണ്ടെത്തേണ്ടി വരും. ചിലർക്ക് പല ഇറിറ്റേഷൻ കൊണ്ട് ചുമ വരാം. നേരത്തെ പറഞ്ഞ പോലെ ശ്വാസകോശ ചുരുക്ക രോഗമായ COPD എന്ന രോഗത്തിന് ചുമയായിട്ട് കാണാറുണ്ട്. ചില മരുന്നുകൾ കഴിക്കുന്ന ആൾക്കാർക്ക് അത് കുറെ കഴിഞ്ഞതിന് ശേഷം ചുമയായിട്ട് കാണിക്കാറുണ്ട്. ഉദാഹരണത്തിന്, പ്രഷറിന്റെ ചില ഗുളികകളൊക്കെ കഴിക്കുന്ന ആൾക്കാർക്ക് കുറെ കാലം കഴിഞ്ഞാൽ അത് ചുമ ആയി ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് കാണിക്കാറുണ്ട്. ശ്വാസകോശത്തിന്റെ ഒരു രോഗമായ ഇൻട്രസ്റ്റീഷ്യൽ ലങ് ഡിസീസ് അല്ലെങ്കിൽ ILD എന്നുള്ള രോഗം തുടക്കം ചുമയായിട്ടാണ് എല്ലാവർക്കും കാണുന്നത്. പിന്നെ അതിനുശേഷം കിതപ്പ് വരും. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരും മറ്റു പരിശോധനകൾ നടത്തി, ഉദാഹരണം സ്പൈറോമെട്രി അല്ലെങ്കിൽ ശ്വസന ശേഷി പരിശോധന, എക്സ്റേ പരിശോധന ഒക്കെ നടത്തി ഈ രോഗം നിർണയിച്ച് അതിന് കൃത്യമായ മരുന്ന് കൊടുത്താൽ ഈ ചുമ നിൽക്കാം. പുകവലിക്കാരായ ആൾക്കാരിലും ചുമ ഉണ്ടാവാം. അത് സ്മോക്കേഴ്സ് കഫ് എന്ന് പറയും. അവർക്ക് ചിലപ്പം കഫമൊന്നുമില്ലാത്ത ചുമയായിരിക്കാം, പക്ഷെ നേരെ മറിച്ച് ഇവർക്ക് തന്നെ കുറെ കാലം കഴിഞ്ഞാൽ അർബുദത്തിന്റെ തുടക്കത്തിലും ചുമയായിട്ടായിരിക്കും വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്കും നമ്മൾ എക്സ്റേ പരിശോധന കഫ പരിശോധന ഒക്കെ നടത്തി രോഗനിർണയം നടത്തേണ്ടത് ആവശ്യമുണ്ട്. ഇറിറ്റേഷൻ ഒക്കെ കൊണ്ടുള്ള ചുമയാണെങ്കിൽ നമുക്ക് ആ പുകയൊക്കെ ഒന്ന് മാറ്റി രോഗലക്ഷണങ്ങളൊക്കെ മാറാൻ സാധ്യതയുണ്ട്. ആവി പിടിക്കുക, ഇറിറ്റേഷൻ ആയുള്ള മരുന്നുകളൊക്കെ അതൊക്കെ ഒഴിവാക്കുക. മിക്ക ആൾക്കാർക്കും എക്സ്റേ പരിശോധന നടത്തി കഫ പരിശോധന നടത്തി സീരിയസ് ആയിട്ടുള്ള രോഗമില്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷം വേണം ചുമ ചികിത്സിക്കേണ്ടത്. അല്ലെങ്കിൽ ഒരുപക്ഷെ സീരിയസ് ആയിട്ടുള്ള ഒരു രോഗത്തിന്റെ തുടക്കമായിരിക്കാം ഈ ചുമ. കഫ് സിറപ്പുകൾ മാത്രം കഴിച്ച് ചുമ നിയന്ത്രിച്ചാൽ ഒരുപക്ഷെ നമുക്ക് സീരിയസ് ആയിട്ടുള്ള രോഗം കണ്ടുപിടിക്കാം. വൈകുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരാം. നന്ദി, നമസ്കാരം.
2: BMH ആരോഗ്യജാലകം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്.
4: BMHലെ വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ അത്യാധുനിക

0: robot assisted surgery,
1: prostate cancer, kidney tumors, bladder cancer, UPJ obstruction തുടങ്ങിയവയ്ക്ക് ഏറ്റവും കൃത്യതയോട് കൂടിയ ശസ്ത്രക്രിയ.
0: ചെറിയ മുറിവ്, വളരെ കുറഞ്ഞ വേദന, പെട്ടെന്നുള്ള റിക്കവറി, ഏറ്റവും കുറഞ്ഞ ഇൻഫെക്ഷൻ റിസ്ക്.
1: ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കോഴിക്കോട്.

0: ഈ കസ്റ്റമർ കെയർ എവിടെയാ? ആ മാഡം,
1: ആ പറയൂ.
0: ഈ KYC അപ്ഡേറ്റ് ചെയ്യാൻ എനിക്കെന്തിനാ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്നേ?
1: കാരണം ബാങ്കിംഗ് സേവനങ്ങൾക്കായി കൃത്യസമയത്ത് KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
0: എങ്ങനെ ചെയ്യേണ്ടത്?
1: ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BC അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം കൊടുക്കുക.
0: അത് ശരി. മാറ്റങ്ങൾ ഉണ്ടെങ്കിലോ?
1: മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ കാണിച്ച് KYC അപ്ഡേറ്റ് ചെയ്യാം.
0: ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ മനസ്സിലായി.
1: നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
0: RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
2: പുതിയതെല്ലാം ആദ്യം നിങ്ങളുടെ വീട്ടിലെത്തുമല്ലേ?
3: ആദ്യം മൈജിയിലെത്തും, പിന്നെ നമ്മുടെ വീട്ടിൽ.
2: ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിലും അപ്ലയൻസസിലും എല്ലാ ബ്രാൻഡുകളുടെയും ടോപ്പ് സെല്ലർ ആ മൈജി. ബ്രാൻഡുകളിൽ നിന്ന് നേരിട്ട് ബൾക്ക് പർച്ചേസ് ചെയ്യുന്നത് കൊണ്ട് ഏറ്റവും പുതിയ പ്രൊഡക്ഷനൊപ്പം വിലക്കുറവും എപ്പോഴും മൈജിയിൽ റെഡി.
3: അതെ, എല്ലാമുണ്ട് മൈജിയിൽ.
4: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ അവതരിപ്പിക്കുന്നു

0: ആരോഗ്യം സർവത്തിനാൽ പ്രധാനം. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും വിരമിച്ച പ്രഗത്ഭ പ്രൊഫസർമാർ ഉൾപ്പെടുന്ന ഡോക്ടർമാരുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഉള്ളിയേരി കോഴിക്കോട്. വേദന ശമിപ്പിക്കാൻ ഉപായങ്ങൾ തേടിയുള്ള മനുഷ്യന്റെ അന്വേഷണത്തിന് മനുഷ്യനോളം തന്നെ പഴക്കമുണ്ട്. ആരോഗ്യപൂർണമായ ആയുസ് നിലനിർത്തുന്നതിനും പരിപാലിക്കുന്നതിനും നിരവധി ഉപാധികൾ ക്രമപ്പെടുത്തണം. വ്യക്തിയുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ മാറ്റേറിയ ജീവിതത്തിന് രോഗങ്ങൾ നിറംകെടുത്താത്ത അല്ലലില്ലാത്ത ജീവിതം അനിവാര്യമാണ്. അല്പം കരുതൽ, കുറച്ചറിവുകൾ, ചില പൊടിക്കൈകൾ, അതിനുമപ്പുറം ചികിത്സയുടെ മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി വരെ നീളുന്ന രോഗീ പരിചരണത്തിന്റെ ഉത്തമ മാതൃകകൾ.
1: ഹൃദയതാളത്തിനൊപ്പം താങ്ങായി, കരുത്തായി, കരുതലായി എന്നും ഞങ്ങൾ കൂടെയുണ്ട്.
0: 24 മണിക്കൂറും കാർഡിയോളജി സേവനം, ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ആധുനിക സേവന രംഗത്ത് അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ
1: ഹൃദയസ്പന്ദനം നിലച്ചു പോകാത്ത രീതിയിലുള്ള മിതമായ ചികിത്സാ ചെലവ്, കാരുണ്യ, മെഡിസെപ്പ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളും മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഉള്ളിയേരി കോഴിക്കോട്. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ആരോഗ്യം സർവധനാൽ പ്രധാനം എന്ന ഈ പരിപാടിയിലേക്ക്. ഇന്ന് ഈ പരിപാടിയിൽ നമുക്കൊപ്പം സ്റ്റുഡിയോയിലുള്ളത് മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്ററിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജനറൽ മെഡിസിനിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഇജാസ് മുഹമ്മദ് ആണ്. നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി പറയാനായി ഡോക്ടറെ ഈ പരിപാടിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം ഡോക്ടർ.
2: നമസ്കാരം
1: ഡോക്ടർ. ഇന്ന് ചെറുപ്പക്കാരിൽ വരെ വളരെ സാധാരണമായി കണ്ടുവരുന്ന ഒരു അസുഖമാണ് ഫാറ്റി ലിവർ. എന്താണ് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്?
2: നമ്മുടെ ലിവർ അഥവാ കരൾ അല്ലെങ്കിൽ കരളിന്റെ കോശങ്ങളിൽ അമിതമായ അളവിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ നമ്മൾ മെഡിക്കലി ഹെപ്പാറ്റിക് സ്റ്റിയറ്റോസിസ് എന്ന് പറയും. ഇങ്ങനെ വരുന്നൊരു അവസ്ഥയാണ് ഫാറ്റി ലിവറിലോട്ട് നയിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലി ഒരു സ്പോഞ്ചി അല്ലെങ്കിൽ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ലിവർ ടിഷ്യൂസ് ഗ്രാജുവലി അതൊരു ഹാർഡാവുകയും കല്ലിച്ചു പോവുകയും നമ്മളൊരു നീർക്കെട്ട് വരുന്ന പോലെയുള്ള ഒരു അവസ്ഥയിലോട്ട് പോവുകയും അതുമൂലം ലിവറിന്റെ പ്രവർത്തനം മെല്ലെ മെല്ലെ കുറഞ്ഞു വരികയോ അല്ലെങ്കിൽ അതിൽ മാറ്റം വരികയോ ചെയ്യും. ഇതിനാണ് നമ്മൾ ലഘുവായിട്ട് ഫാറ്റി ലിവർ എന്ന രീതിയിൽ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുക.
1: കരളുമായി ബന്ധപ്പെട്ട എന്ത് അസുഖങ്ങൾ വരുമ്പോഴും നമ്മൾ ആദ്യം ചിന്തിക്കുക മദ്യപാനികൾക്കാണ് കരളിന് അസുഖം വരിക എന്നുള്ളത്. പല

0: സ്ത്രീകളിലും നമ്മൾ ഈ ഒരു അസുഖം കണ്ടുവരുന്നുണ്ട്. എന്താണ്, മദ്യപാനികളിൽ മാത്രമാണോ ഈ അസുഖം കണ്ടുവരുന്നത്?
1: വളരെ നല്ലൊരു ചോദ്യമാണ്. കാരണം നമ്മുടെ എല്ലാവരുടെ മനസ്സിലൊരു ധാരണയാണ് മദ്യപിക്കുന്നവർക്ക് മാത്രം വരുന്ന ഒരു അസുഖമാണ് ഫാറ്റി ലിവർ എന്നുള്ളത്. തീർച്ചയായിട്ടും മദ്യപിക്കുന്നവർക്ക് ഫാറ്റ് ലിവർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മൾ ആൽക്കഹോളിക് ലിവർ ഡിസീസ് എന്ന് പറയും. പക്ഷേ അല്ലാത്ത ഒരു എൻറ്റിറ്റി, നമ്മൾ മെഡിക്കലി മെറ്റബോളിക് ഡിസ്ഫങ്ഷൻ അസോസിയേറ്റഡ് സ്റ്റിയാട്ടോട്ടിക് ലിവർ ഡിസീസ് എന്ന് പറയും, MASLD. മുമ്പൊക്കെ NAFLD, നോൺ ആൽക്കഹോളിക് ഫാറ്റ് ലിവർ ഡിസീസ് എന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ ഒരു എൻറ്റിറ്റി തന്നെയുണ്ട്. അതായത് മദ്യപിക്കുന്നവർക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും ഈ പറഞ്ഞ അസുഖം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.

0: എം എ എസ് എൽ ഡി, മുമ്പൊക്കെ എൻ എഫ് എൽ ഡി, നോൺ ആൽക്കോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്നാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ ഒരു എൻറ്റിറ്റി തന്നെയുണ്ട്. അതായത് മദ്യപിക്കുന്നവർക്ക് മാത്രമല്ല മറ്റ് ഉള്ളവർക്കും ഈ പറഞ്ഞ അസുഖം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ മദ്യപിക്കാറില്ല, എനിക്ക് ഫാറ്റി ലിവർ വരില്ല എന്നൊരു വിശ്വാസമുണ്ടെങ്കിൽ നമ്മളത് തീർച്ചയായിട്ടും തിരുത്തണം. കാരണം നമ്മൾ ജീവിതശൈലി മറ്റു കാര്യങ്ങളും വെച്ചിട്ട് നമ്മൾ തീർച്ചയായിട്ടും ഒരു പരിശോധന നടത്തേണ്ട ഒരു ആവശ്യമുണ്ട്, ഫാറ്റി ലിവർ നമുക്ക് ഉണ്ടോ ഇല്ലേ എന്നറിയാൻ.
1: മദ്യപിക്കാത്തവർ ആണെങ്കിൽ പിന്നെ ആർക്കെല്ലാമാണ് ഈ അസുഖങ്ങൾ വരിക?
0: നമുക്കറിയാം ഇന്നിപ്പോ നമ്മുടെ ജീവിതശൈലി എന്ന് പറയുമ്പോൾ പണ്ടുകാലത്തെ തലമുറ വെച്ച് നോക്കുമ്പോൾ അധികവും ഇരുന്നുള്ള ജോലികളാണ്, അല്ലെങ്കിൽ ഒരു സെഡൻറി ലൈഫ് സ്റ്റൈലാണ്. നമ്മുടെ ഭക്ഷണരീതി മാറി, നമ്മളധികം സോഫ്റ്റ് ഡ്രിങ്ക്സും ജങ്ക് ഫുഡ്സും ഒരുപാട് ഇടവേളകൾ കഴിക്കുന്നുണ്ട്. അതുപോലെ ഉറക്കം നമുക്ക് വളരെ കുറവാണ്, നമ്മൾ മൊബൈൽ ഫോണിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നു. ഇപ്പോൾ കോണിപ്പടികളെക്കാൾ കൂടുതൽ ഇഷ്ടം ലിഫ്റ്റ് ഉപയോഗിക്കാനാണ്, കാരണം എല്ലാ കെട്ടിടങ്ങളും 5-6 നിലകളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു സെഡൻറി ലൈഫ് സ്റ്റൈൽ കൂടുതൽ ശീലിക്കുന്നവർ, അധികം വ്യായാമം ഇല്ലാത്തവർ, അതുപോലെ തന്നെ അമിതമായ വണ്ണമുള്ളവർ, അതുപോലെ തന്നെ ശരിയായ ഭക്ഷണരീതി മെയിൻറ്റെയിൻ ചെയ്യാത്തവർ, എക്സസൈസ് വളരെ കുറവുള്ളവർ, ചില അസുഖങ്ങൾ, അതായത് നമ്മളിപ്പോൾ പ്രമേഹ രോഗം, അതുപോലെ കൊളസ്ട്രോൾ, ശരീരത്തിലെ കൊളസ്ട്രോൾ അളവ് കൂടുതലുള്ളവർക്കും ഫാറ്റ് ലിവർ കൂടുതലായി വരാം. അതിൽ ഈ പ്രമേഹ രോഗമുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഷുഗർ കൺട്രോൾ ആയില്ലെങ്കിൽ അമിതമായി വരുന്ന കാലറി അത് കൊളസ്ട്രോളായി മാറുകയും ഈ കൊളസ്ട്രോൾ ലിവറിൻ്റെ മുകളിൽ അടിഞ്ഞുകൂടി നേരത്തെ പറഞ്ഞ പോലെ കരളിൻ്റെ കോശങ്ങളിൽ ഈ ഹെപ്പാറ്റിക് സ്റ്റിയോട്രോസിസ് ഉണ്ടാക്കി അത് ഫാറ്റി ലിവറിലോട്ട് നയിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ടത് മദ്യം കഴിക്കുന്നവർക്ക് മാത്രമല്ല, ശരിയായ ജീവിതശൈലി മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ, അതായത് വ്യായാമക്കുറവ്, ഉറക്കക്കുറവ്, അമിതമായ വണ്ണം, ശരിയായ ഭക്ഷണരീതി മെയിൻറ്റെയിൻ ചെയ്യാത്തവർ, ഇങ്ങനെയുള്ള ആർക്ക് വേണമെങ്കിലും ഫാറ്റി ലിവർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.
1: ഈ മദ്യപാനികളെയും ഈ പറഞ്ഞ വിഭാഗങ്ങളെയും ഒഴിച്ചു നിർത്തിയാൽ പിന്നീട് ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾക്കാണ് ലിവറിന്റെ ഡിസീസസ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഡയബറ്റിക് പേഷ്യന്റിന് എന്ത് പ്രിക്കോഷനാണ് ലിവർ അസുഖം വരാതിരിക്കാൻ വേണ്ടി എടുക്കാൻ പറ്റുന്നത്?
0: നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മദ്യം കഴിക്കുന്നവരും അതുപോലെ ജീവിതശൈലിയിൽ പ്രശ്നമുള്ളവരെ മാറ്റിയിരുത്തി കഴിഞ്ഞാൽ ചില രോഗങ്ങൾ, പ്രധാനമായും പ്രമേഹ രോഗവും അതുപോലെ ശരീരത്തിൽ അമിതമായ കൊഴുപ്പ്, കൊളസ്ട്രോൾ രോഗവും ഉള്ളവർക്ക് ഈ ഫാറ്റ് ലിവർ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് വരാനുള്ള കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിതമായ ഷുഗറിന്റെ അളവ്, അത് കൊഴുപ്പിലോട്ട് മാറുകയും അതുമൂലം കൊളസ്ട്രോളിന്റെ അളവ് കൂടുകയും ഈ കൊളസ്ട്രോൾ അല്ലെങ്കിൽ കൊഴുപ്പ് ലിവറിന്റെ മുകളിൽ അടിഞ്ഞുകൂടി നേരത്തെ പറഞ്ഞ പോലെ ഹെപ്പാറ്റിക് സ്റ്റിയാറ്റോസിസ് എന്ന ആ ഒരു ഇതിലോട്ട് പോവുകയും അത് മേലെ ഫാറ്റി ലിവറിലോട്ട് നയിക്കുകയും ചെയ്യും. അപ്പോൾ നമുക്കിതിൽ ചികിത്സ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യം നമ്മുടെ ഷുഗർ അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഇത് ശരിയായ രീതിയിൽ കൺട്രോൾ ചെയ്ത് പോകാന്നുള്ളതാണ്. അതിൽ നമ്മൾ ഏത് അസുഖം പറയുന്ന പോലെ തന്നെ ഈ രണ്ട് അസുഖങ്ങളും ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ജീവിതശൈലിയിൽ നല്ല രീതിയിൽ മാറ്റം വരുത്തുക, മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ കറക്റ്റ് ഇടവേളകളിൽ പരിശോധിക്കുകയും ശരിയായ അളവിൽ ഡോക്ടറെ കണ്ട് മരുന്ന് കഴിച്ച് ഷുഗറിന്റെ അളവും അതുപോലെ തന്നെ കൊളസ്ട്രോളിന്റെ അളവും നിയന്ത്രിക്കുക എന്നതാണ് ഈ രോഗമുള്ളവർ ചെയ്യേണ്ട കാര്യം. അതായത് ഫാറ്റി ലിവറിലോട്ട് പോവാതിരിക്കാൻ നമ്മൾ പ്രധാനമായും ചെയ്യേണ്ട കാര്യം.
1: ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു സംശയമാണ്, പലപ്പോഴും ഈ ഫാറ്റി ലിവർ അല്ലെങ്കിൽ ലിവർ സിറോസിസ് ഇങ്ങനെയുള്ള രോഗങ്ങളെല്ലാം നമ്മൾ ഏറ്റവും അവസാന സ്റ്റേജിലാണ് ഡയഗ്നോസ് ചെയ്യുന്നത്. തുടക്കത്തിലൊന്നും ഇതിന് യാതൊരു ലക്ഷണങ്ങളും കാണുന്നുമില്ല. നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ലക്ഷണങ്ങൾ എന്തെങ്കിലും ഇതിന്റെ ആരംഭദശയിലുണ്ടോ ഡോക്ടറെ?
0: നമുക്കറിയാം സിറോസിസ് എന്നുള്ള പദം ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന ഒരു പദമാണ്. ലിവറിന്റെ കേസിൽ 60% അസുഖങ്ങളും അത് ഗ്രാജുവലി ലിവർ സിറോസിസിലോട്ടോ അല്ലെങ്കിൽ ലിവർ ഫെയിലിയറിലോട്ട് പോകും. അതായത് ലിവറിന്റെ അല്ലെങ്കിൽ കരളിന്റെ പ്രവർത്തനം കംപ്ലീറ്റ്ലി നിലയ്ക്കുന്ന ഒരു രീതി. ഇപ്പോൾ ഈ ഫാറ്റി ലിവറിന്റെ കാര്യത്തിൽ ഇപ്പോഴത്തെ ഒരു ജീവിതശൈലിയും കാര്യങ്ങളും വെച്ചിട്ട് വളരെ കോമൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രേഡ് 1 ഫാറ്റി ലിവർ, ഗ്രേഡ് 2, ഗ്രേഡ് 3 അങ്ങനെ നമുക്ക് കാണാൻ പറ്റും. അതിൽ ഈ ഗ്രേഡ് 1, ഗ്രേഡ് 2 എന്ന് പറഞ്ഞാൽ ഒരുവിധമൊക്കെ അത് റിവേഴ്സിബിൾ ആണ്. നേരത്തെ പറഞ്ഞ പോലെ പ്രമേഹമോ അല്ലെങ്കിൽ കൊളസ്ട്രോളോ ഉള്ളവരാണെങ്കിൽ അത് നിയന്ത്രിച്ചു കൊണ്ടുപോകുക, ജീവിതശൈലിയിൽ നല്ല മാറ്റം വരുത്തുക, ഭക്ഷണരീതിയും കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക, വ്യായാമം കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുക, അങ്ങനെയുള്ളവരാണെങ്കിൽ ഈ പറഞ്ഞ ഗ്രേഡ് 1, ഗ്രേഡ് 2 ഒക്കെ നമുക്ക് റിവേഴ്സിബിൾ ആണ്. പക്ഷേ അതൊരു ഗ്രേഡ് 3 പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ കംപ്ലീറ്റ്ലി ലിവർ ഒരു കല്ലിച്ചു പോകാനുള്ളൊരു അവസ്ഥയും ലിവറിന്റെ പ്രവർത്തനം വളരെ വലിയ രീതിയിൽ ബാധിക്കാൻ സാധ്യതയും അത് സിറോസിലോട്ട് പോകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഇതിൽ രസകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കരൾ വളരെ പാവമാണ്, വേറെ ഈഗോ കാര്യങ്ങളും ഇല്ലാത്തൊരു അവയവമാണ്. നമ്മുടെ കരൾ പലപ്പോഴും നമ്മളോട് ഒരു പരാതിയും പറയില്ല, അതായത് ഒരു ലക്ഷണവും കാണിക്കില്ല, വേദനയില്ല, പ്രത്യേകിച്ച് വേറെ വലിയ ലക്ഷണങ്ങളൊന്നുമില്ല, നമ്മൾ ആരോഗ്യവാനാണെന്ന് കരുതുകയും ചെയ്യും. ഒരുപക്ഷെ എന്തെങ്കിലും റുട്ടീൻ ചെക്കപ്പിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സർജറിയോ അങ്ങനെ എന്തെങ്കിലും വേണ്ടി വന്ന ഒരു സ്കാനിങ്ങോ അല്ലെങ്കിൽ കൊളസ്ട്രോളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഷുഗറിന്റെ അളവൊക്കെ ചെക്ക് ചെയ്യുമ്പോഴായിരിക്കാം ഒരു പക്ഷേ ഈ രോഗിക്ക് ഫാറ്റി ലിവറിന് തുടക്കമുണ്ടെന്ന് അറിയാൻ സാധിക്കുന്നത്. നമ്മൾ അറിയേണ്ട കാര്യം ഇതിന് ലക്ഷണങ്ങൾ ഉണ്ടായിക്കോണമെന്നില്ല, നമ്മുടെ നിലവിലുള്ള എന്തെങ്കിലും അസുഖത്തിനുള്ള റിസ്ക് ഫാക്ടറോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതശൈലിയിൽ പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ സ്വയം പരിശോധിച്ച് വിലയിരുത്തേണ്ട ഒരു കാര്യമാണ് നമുക്ക് ഫാറ്റി ലിവർ ഉണ്ടോ ഇല്ലേ എന്നുള്ളത്.
1: ഡോക്ടർ പറഞ്ഞു കരൾ പാവമാണെന്ന്, പക്ഷെ ഞാൻ പറയുന്നത് കരൾ നമ്മളെ പറ്റിക്കുക എന്നുള്ളതാണ്. എന്തെങ്കിലും ഒരു ലക്ഷണം കണ്ടെങ്കിലല്ലേ നമ്മൾ ആ രോഗത്തിനൊരു മരുന്ന് അന്വേഷിച്ച് പോവുകയുള്ളൂ.
0: തീർച്ചയായിട്ടും മാഡം അത് പറഞ്ഞു ശരിയാണ്. പക്ഷെ എന്തൊക്കെയാണെങ്കിലും കരൾ വളരെ പാവം തന്നെയാണ്. പിന്നെ നമ്മുടെ ഉള്ളിലാണ് കരളിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ നമ്മുടെ ഉള്ളിലെ അവയവത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നോ ഇല്ലയോ എന്നുള്ളത് കണ്ടെത്താനുള്ള റെസ്പോൺസിബിലിറ്റി നമുക്കാണല്ലോ. ഇപ്പം നമുക്ക് ഒരുപാട് നൂതനമായ ഒരുപാട് ടെസ്റ്റുകൾ, ഇപ്പം നമുക്ക് തന്നെ അറിയാം, നമ്മുടെ പണ്ടൊക്കെ ഒരു ലാബ് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരുപാട് ദൂരങ്ങളും അല്ലെങ്കിൽ ഹോസ്പിറ്റലൊക്കെ തേടി പോകേണ്ടി വരുന്നുണ്ട്. ഇപ്പം നമ്മുടെ ചുറ്റളവിൽ തന്നെ ഒരുപാട് ലാബുകളുണ്ട്, സ്കാനിങ് സെൻറ്റേഴ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ജീവിതശൈലി രോഗം കൂടി വരുന്ന കൂടിയായ ഒരു അവസ്ഥയിൽ നമ്മളൊരു സ്വയം റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം

0: ആരോഗ്യം ഓക്കെ ആണെന്ന് അറിഞ്ഞിരിക്കാൻ നമ്മൾ ഒരു ചെക്കപ്പ് എപ്പോഴും ചെയ്യുക തന്നെയാണ്. പ്രത്യേകിച്ച് ആഫ്റ്റർ ദ ഏജ് ഓഫ് 30 ഒന്ന് ചെയ്യുകയാണ് വളരെ നല്ലത്.
1: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്ററിലെ ജനറൽ മെഡിസിൻ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ഇജാസ് മുഹമ്മദ് ആണ് ഇതുവരെ നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി പറഞ്ഞത്. ഡോക്ടറുടെ വിലപ്പെട്ട സമയം നമ്മുടെ ശ്രോതാക്കൾക്കായി ചെലവഴിച്ചതിന് ഡോക്ടറോട് നന്ദി പറയുന്നു. ഡോക്ടറുമായുള്ള അഭിമുഖത്തിന്റെ അടുത്ത ഭാഗം അടുത്ത ദിവസം ഇതേ സമയം കേൾക്കാം.
2: മുട്ടുവേദനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ഉറച്ച കാൽവെപ്പോടെ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും ഇതിനോടകം പടിയിറങ്ങിക്കഴിഞ്ഞു.
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ പാനൽ നിങ്ങളുടെ സഞ്ചാരം സുഗമമാക്കുന്നു.
2: കാരുണ്യ, മെഡിസപ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനം,
1: ചികിത്സാ ചെലവുകൾ കുറഞ്ഞ ബഡ്ജറ്റിലൊതുക്കി മുട്ടുമാറ്റിവെക്കൽ ഏറ്റവും വിജയകരമാക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഉള്ളിയേരി കോഴിക്കോട്.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം സർവധനാൽ പ്രധാനം. നിങ്ങൾക്കായി സമർപ്പിച്ചത് കീശകാലിയാവാതെ നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകൾ കയ്യെത്തും ദൂരത്ത്. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
3: ഫോൺ കളവ് പോയോ, വെള്ളത്തിൽ വീണോ, അതോ പൊട്ടിയോ?
4: ആ, ഫോണും പോയി, ക്യാഷും പോയി, ടെൻഷനുമായി.
3: എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട. നിങ്ങളുടെ ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾക്ക് സംഭവിക്കുന്ന ഫിസിക്കൽ ഡാമേജുകൾക്ക് സംരക്ഷണവുമായി കൂടെയുണ്ട് മൈ ജി പ്രൊട്ടക്ഷൻ പ്ലാൻ.
4: അപ്പോൾ മൈ ജിയിൽ ഗാഡ്ജറ്റും കിട്ടും, സംരക്ഷണവും കിട്ടും അല്ലേ?
3: അതെ, എല്ലാം ഉണ്ട് മൈ ജിയിൽ.
5: ആകാശവാണി കോഴിക്കോട് പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്നു വാർത്താ തരംഗിണി. പടിഞ്ഞാറേക്കര സൺസെറ്റ് ബീച്ച് പാർക്ക് ടൂറിസം പദ്ധതി, ക്ഷയരോഗമുക്ത കേരളത്തിന് ജോഷ് ക്യാമ്പയിൻ, വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യത്തിന് പ്രത്യേക പദ്ധതി, ജപ്പാനിലെ സയൻസ് എക്സ്ചേഞ്ച് പരിപാടിയിൽ കാലിക്കറ്റ് സർവകലാശാല ഗവേഷക സംഘം, വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ പ്രത്യേക യജ്ഞം. മലപ്പുറം ജില്ലയിലെ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമായ പടിഞ്ഞാറേക്കര സൺസെറ്റ് ബീച്ച് പാർക്ക് ടൂറിസം പദ്ധതി നാടിന് സമർപ്പിച്ചു. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ 2 കോടി രൂപ ചെലവഴിച്ച ജില്ലാ നിർമ്മിതി കേന്ദ്രമാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. കടലിലേക്ക് 400 മീറ്റർ നീളത്തിൽ നിർമ്മിച്ച നടപ്പാതയും വിശാലമായ പാർക്കിംഗ് സൌകര്യവുമാണ് പദ്ധതിയുടെ പ്രധാന ആകർഷണം. തിരൂർ പുഴയും അറബിക്കടലും സംഗമിക്കുന്ന തീരമെന്ന പ്രത്യേകതയും പടിഞ്ഞാറേക്കര ബീച്ചിനുണ്ട്. പദ്ധതി മന്ത്രി പി സി വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്തു. ഭാവി ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തി കൂടുതൽ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി മെച്ചപ്പെട്ട പദ്ധതികളും നവീകരണ പ്രവർത്തനങ്ങളും നടപ്പാക്കുമെന്ന് മന്ത്രി പറഞ്ഞു.
6: പടിഞ്ഞാറേക്കര സൺസെറ്റ് ബീച്ച് പാർക്കിന്റെ നവീകരണ വിപുലീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി ടൂറിസം പദ്ധതി ഇന്ന് നാടിന് സമർപ്പിച്ചിരിക്കുകയാണ്. മനോഹരമായ ഇടം ഭാവിയിലെ വലുതായ ടൂറിസം സാധ്യതകളുടെ ഒരു ഇടമായിട്ടാണ് ഞാൻ കാണുന്നത്. പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച മനോഹാരിതയാണ് ഇവിടെയുള്ളത്. അതിനെ സഞ്ചാരികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടൂറിസം സ്പോട്ടാക്കി മാറ്റുക എന്നത് പഞ്ചായത്തിന്റെ, നാട്ടുകാരുടെ എല്ലാം ഒരുമിച്ചുള്ള പ്രവർത്തനത്തിൽ കൂടി ആകണം അത്. കാരണം ഒരു പ്രദേശത്തെ ടൂറിസം വികസിക്കണമെങ്കിൽ ആ പ്രദേശത്തെ ജനസമൂഹം ഒന്നാകെ അതിനനുസരിച്ചുള്ള ഒരു സാമൂഹിക അവസ്ഥ ഉണ്ടാക്കിയിട്ട് സഞ്ചാരികൾ കൂടുതലായി എത്തുമ്പോൾ അത് വളരെ പ്രധാനമാണ്. ആ ടൂറിസം കൊണ്ട് പ്രാദേശികമായിട്ടാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാകുന്നത്. ഇവിടെ കൂടുതൽ തൊഴിലുണ്ടാകും, പ്രാദേശിക വ്യാപാര സ്ഥാപനങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ കഴിയും, ഇവിടെയുള്ളവർക്ക് തന്നെ അതിന്റെ സാമ്പത്തിക നേട്ടം ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകണമെന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. ഇനി നമ്മുടെ നാട്ടിൽ നമുക്ക് പ്രതീക്ഷയുള്ള ഒരു മേഖല ടൂറിസം മേഖലയാണ്. നമുക്ക് എല്ലായിടത്തും ഇതുപോലെ പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച സ്ഥലങ്ങളുണ്ട്. അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക, സഞ്ചാരികളെ അവിടേക്ക് എത്തിക്കുക, അതുവഴി പ്രാദേശികമായി സാമ്പത്തികമായി നമുക്ക് ജനങ്ങളെ പിന്തുണയ്ക്കാൻ കഴിയുക, ഇതാണ് നമ്മൾ ടൂറിസം വികസനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പ്രദേശത്ത് തന്നെ ആദ്യമായിട്ട് ശ്രീ കെ സി വേണുഗോപാൽ 2005 ഉമ്മൻചാണ്ടി സാറിന്റെ അദ്ദേഹം മുഖ്യമന്ത്രിയായ സമയത്ത് അദ്ദേഹത്തോടൊപ്പം ടൂറിസം മന്ത്രിയായിരുന്നപ്പോഴാണ് ആദ്യമായി ഈ പ്രദേശത്തിന്റെ ഒരു ടൂറിസം സാധ്യതയെ കണ്ടുകൊണ്ട് ടൂറിസത്തിന്റെ ഒരു ഫണ്ട് വരുന്നത്. പിന്നീട് ശ്രീ എ പി അൽകുമാർ നമ്മുടെ നാട്ടുകാരൻ തന്നെ ടൂറിസം മന്ത്രിയായി വന്നു. അദ്ദേഹത്തിന്റെ പിന്തുണയുണ്ടായി, എം പിയുടെ പിന്തുണയുണ്ടായി, പിന്നീട് വന്ന ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള സഹായം ഉണ്ടായി. അതെല്ലാം ചേർത്തുകൊണ്ടാണ് ഇപ്പോ ഈ രൂപത്തിലേക്ക് ഇത് വന്നിരിക്കുന്നത്. ഇനിയും ഇവിടുത്തെ ടൂറിസം വികസനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഈ വികസനം എന്ന് പറയുമ്പോൾ റോഡ്, പാലം, മറ്റ് കെട്ടിടങ്ങൾ ഇതൊക്കെ വികസനമാണ്. അതോടൊപ്പം തന്നെ പ്രധാനമാണ് മനുഷ്യർക്ക് സന്തോഷം ഉണ്ടാവുക എന്നുള്ളത്. അതൊരു വികസനം തന്നെയാണ്. ആളുകൾക്ക് ഒരു വൈകുന്നേരം കുടുംബത്തോടൊപ്പം വന്ന് എവിടെയെങ്കിലും ഒരിടത്ത് സ്വസ്ഥമായിട്ടിരിക്കാൻ കഴിയുക, കുട്ടികളെ കൊണ്ടുവന്ന് അവരൊന്ന് ഓടിച്ചാടി കളിക്കാനുള്ള അവസരം ഉണ്ടാവുക, ഇതൊക്കെ വികസനമാണ്. ലോകത്തെ

0: രാജ്യങ്ങളും അവരുടെ വികസനത്തെ നിർണയിക്കുന്നത് ഹാപ്പിനെസ് ഇൻഡെക്സിന്റെ അടിസ്ഥാനത്തിലാണ്, സന്തോഷ സൂചിക. അപ്പൊ അവരുടെ ഹാപ്പിനെസ് ഇൻഡെക്സ് കൂട്ടുന്നത് ഇതുപോലെയുള്ള ഇടങ്ങൾ കൂടുതലായി ഒരുക്കിക്കൊണ്ടാണ്.
1: ക്ഷയരോഗമുക്ത ഭാരതം എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ദേശീയ തലത്തിൽ നടപ്പാക്കുന്ന ജോഷ് പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ കേന്ദ്രമന്ത്രി JP നദ്ദ ദേശീയതല ഉദ്ഘാടനം നിർവഹിച്ചതിന് പിന്നാലെയാണ് ജില്ലകളിൽ ഉദ്ഘാടന ചടങ്ങുകൾ സംഘടിപ്പിച്ചത്. സജീവ യുവജന പങ്കാളിത്തത്തോടൊപ്പം NCC കേഡറ്റുകളുടെയും മൈ ഭാരത് സന്നദ്ധ പ്രവർത്തകരുടെയും സേവനം പ്രയോജനപ്പെടുത്തി വാർഡ് ബ്ലോക്ക് തലങ്ങളിൽ ക്ഷയരോഗ ബോധവൽക്കരണം ശക്തിപ്പെടുത്തുകയും രോഗനിർണയത്തിനാവശ്യമായ സഹായം ജനങ്ങളിൽ എത്തിക്കുകയുമാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. പദ്ധതിയെക്കുറിച്ച് ജില്ലാ TB ഓഫീസർ ഡോക്ടർ TL ദിൽമോൻ.
2: 2030 ക്ഷയരോഗമുക്ത കേരളം എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കുന്നതിന് ജനകീയ മുന്നേറ്റത്തോടൊപ്പം അക്ഷീണമായ പ്രവർത്തനങ്ങളും അനിവാര്യമാണ്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ TB മുക്ത ഭാരത് അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി ജോയിന്റ് സ്കോട്ട് ഫോർ ഹെൽത്ത് ജോഷ് ക്യാമ്പയിൻ 8 October കോഴിക്കോടിനൊപ്പം സംസ്ഥാനത്തുടനീളം പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ക്ഷയരോഗം കണ്ടെത്തുന്നതിനും ചികിത്സ ഉറപ്പാക്കുന്നതിനുമൊപ്പം രോഗബാധയ്ക്ക് സാധ്യതയുള്ള വിഭാഗങ്ങളെ മുൻകൂട്ടി കണ്ടെത്തി പരിശോധനയ്ക്ക് വിധേയരാക്കുന്നതിൽ ജോഷ് ടീമുകൾക്ക് നിർണായക പങ്കാണ് വഹിക്കാനുള്ളത്. പ്രമേഹ രോഗികൾ, 60 മുകളിലുള്ളവർ, പുകവലിക്കുന്നവർ, മദ്യപിക്കുന്നവർ, കടുത്ത പോഷകാഹാരക്കുറവുള്ളവർ, വൃക്ക രോഗികൾ, ക്യാൻസർ രോഗികൾ, പ്രതിരോധശേഷി കുറയ്ക്കുന്ന മരുന്നുകൾ കഴിക്കുന്നവർ, കിടപ്പിലായ രോഗികൾ തുടങ്ങിയ മുൻഗണനാ വിഭാഗങ്ങളിലേക്ക് ക്ഷയരോഗ പരിശോധന വ്യാപിപ്പിക്കേണ്ടതുണ്ട്. ഓരോ ബ്ലോക്കിലും ജോഷ് ടീം രൂപീകരിക്കുന്നതിനായി ബ്ലോക്ക് തല ഓഫീസറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഓഫീസറെ സഹായിക്കുന്നതിനായി 5 മൈ ഭാരത് വോളണ്ടിയർമാരും 5 NCC വോളണ്ടിയർമാരും ഉൾപ്പെടുന്നതാണ് ഓരോ ജോഷ് ടീമും. നമ്മുടെ സംസ്ഥാനം ആരോഗ്യ മേഖലയിൽ അന്താരാഷ്ട്ര തലത്തിലും ദേശീയ തലത്തിലും വലിയ നേട്ടങ്ങളാണ് കൈവരിച്ചിട്ടുള്ളത്. എന്നിരുന്നാലും കണക്കുകൾ പ്രകാരം നമ്മുടെ ജില്ലയിൽ ഓരോ വർഷവും 2000 ആളുകളിൽ TB സ്ഥിരീകരിക്കപ്പെടുന്നുണ്ട്. ഇതിൽ ഏകദേശം 10% ആളുകൾ മരണപ്പെടുന്നുമുണ്ട്. പ്രായഭേദമന്യേ ജാതി മതഭേദമില്ലാതെ ആർക്കും TB പിടിപെടാം. പോഷകാഹാരക്കുറവ്, മറ്റ് അനുബന്ധ രോഗങ്ങൾ, മദ്യപാനം, പുകവലി എന്നിവ ഈ രോഗത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു. 2 ചുമ, പനി, രക്തം കലർന്ന കഫം, രാത്രിയിൽ വേർക്കുക, വിശപ്പില്ലായ്മ, ക്ഷീണം, ശരീരഭാരം കുറയുക, നെഞ്ചുവേദന, ശ്വാസം മുട്ട്, കഴുത്തിലോ മറ്റ് ശരീരഭാഗങ്ങളിലോ ഉണ്ടാകുന്ന മുഴകൾ എന്നിവയാണ് TBയുടെ രോഗലക്ഷണങ്ങൾ. രോഗനിർണയം നടത്തുന്നതിനായി നൂതന സാങ്കേതിക വിദ്യയായ NAT പരിശോധനകൾ സർക്കാർ ആശുപത്രികളിൽ ഇപ്പോൾ തികച്ചും സൗജന്യമായി ലഭ്യമാണ്. കണ്ടെത്തപ്പെടാതെ പോകുന്ന ക്ഷയരോഗ കേസുകൾ കണ്ടെത്തുന്നതിനായി നെഞ്ചിന്റെ X-ray സംവിധാനവും സർക്കാർ ആശുപത്രികളിൽ ഇപ്പോൾ ലഭ്യമാണ്. കൂടാതെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ഹാൻഡ് ഹെൽഡ് X-ray സംവിധാനങ്ങൾ ജില്ലയിൽ ഇപ്പോൾ ലഭ്യമാക്കി വരുന്നു. ഫീൽഡ് തലത്തിൽ പരിശോധന ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയും രോഗബാധിതരുടെ കോണ്ടാക്ട്സിനെ പരിശോധിക്കുന്നതിനുള്ള സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വാർഷിക പദ്ധതികളിൽ തുക വകയിരുത്തി ക്ഷയരോഗികൾക്ക് ചികിത്സാ കാലയളവിൽ പോഷകാഹാര കിറ്റുകൾ നൽകുന്നുണ്ട്. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിൽ ക്ഷയരോഗമുക്ത പഞ്ചായത്ത്, ക്ഷയരോഗമുക്ത വാർഡ് എന്നീ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. സുസ്ഥിര വികസന ലക്ഷ്യം ുടെ ഭാഗമായി 2030 ക്ഷയരോഗത്തിന്റെ തോത് 90% കുറയ്ക്കുക എന്നതിനോടൊപ്പം രോഗബാധിതരുടെയും അവരുടെ കുടുംബത്തിന്റെയും ദുരിതപൂർണമായ ചികിത്സാ ചെലവ് ഇല്ലാതാക്കുക എന്നതുകൂടിയാണ് നമ്മുടെ ലക്ഷ്യം.
1: വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യ സംരക്ഷണത്തിനും സന്തോഷകരമായ പഠനാന്തരീക്ഷം ഒരുക്കുന്നതിനും സന്തോഷത്തോടെ പഠിക്കാം എന്ന പേരിൽ ബോധവൽക്കരണ ക്യാമ്പയിന് ലോക മാനസികാരോഗ്യ ദിനത്തിൽ സംസ്ഥാനത്ത് തുടക്കമായി. വിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ ഇന്നു മുതൽ ഈ മാസം 17 വരെ സംസ്ഥാനത്തെ ഗവൺമെന്റ് സ്കൂളുകളിലും ഗവൺമെന്റ് നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുമാണ് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. പഠന സമ്മർദ്ദം, പരീക്ഷാഭയം, ഉത്കണ്ഠ, ഒറ്റപ്പെടൽ തുടങ്ങിയ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന വിദ്യാർത്ഥികളെ നേരത്തെ തിരിച്ചറിഞ്ഞ് ആവശ്യമായ കൌൺസിലിംഗും മാനസികാരോഗ്യ പിന്തുണയും തുടർ പരിചരണവും ലഭ്യമാക്കാൻ ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നു. വിദ്യാർത്ഥികൾക്കായി ബോധവൽക്കരണ ക്ലാസുകളും വിവിധ പരിപാടികളും ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിക്കും. ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകൾ, ജില്ലാ മാനസികാരോഗ്യ പരിപാടി, ജില്ലാ ആരോഗ്യ സംവിധാനങ്ങൾ എന്നിവയുടെ ഏകോപനത്തോടെ സ്കൂളുകളിൽ ആവശ്യമായ വിദഗ്ധ സേവനങ്ങളും ബോധവൽക്കരണ പ്രവർത്തനങ്ങളും നടത്തും. ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യ ആവശ്യങ്ങളും പ്രത്യേകം പരിഗണിക്കും. പദ്ധതിയെക്കുറിച്ച് കോഴിക്കോട് ജില്ലാ മാനസിക മാനസികാരോഗ്യ പരിപാടിയുടെ നോഡൽ ഓഫീസർ ഡോക്ടർ ബിനു പ്രസാദ്.
3: വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യ സംരക്ഷണം ലക്ഷ്യമിട്ട് ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന സംസ്ഥാന വ്യാപക ക്യാമ്പയിനാണ് സന്തോഷത്തോടെ പഠിക്കാം എന്നത്. ലോക മാനസികാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് തുടക്കം കുറിച്ച ഈ പദ്ധതിയുടെ ഭാഗമായി ഒക്ടോബർ 12 മുതൽ 17 വരെ സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകളിൽ കൗൺസിലിംഗ് സേവനങ്ങളും മാനസികാരോഗ്യ ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിക്കുന്നു. ഇന്നത്തെ

0: വിദ്യാർത്ഥികൾ പഠന സമ്മർദ്ദം, പരീക്ഷാഭയം, സഹപാഠികളുമായുള്ള താരതമ്യം, കുടുംബത്തിനുള്ളിലെ പ്രശ്നങ്ങൾ, കുടുംബത്തിലെ ലഹരി ഉപയോഗം, സാമൂഹ്യ മാധ്യമങ്ങളുടെ സ്വാധീനം, ലഹരി ഉപയോഗം, മൊബൈൽ അഡിക്ഷൻ, ഭാവിയെ പറ്റിയുള്ള ആശങ്കകൾ, ഇതെല്ലാം ഇവരെ വളരെയധികം ബാധിക്കുന്നതായിട്ട് കാണുന്നു. വിദ്യാർത്ഥികൾക്ക് അവരുടെ ആശങ്കകളും പ്രശ്നങ്ങളും തുറന്നു പറയാൻ സുരക്ഷിതമായ അന്തരീക്ഷം ഒരുക്കുക, ആവശ്യമായ കൗൺസിലിംഗ് സഹായം ലഭ്യമാക്കുക, മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള ശരിയായ അവബോധം വളർത്തുക എന്നിവ ഈ പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങളാണ്. മാനസികാരോഗ്യം എന്നത് മാനസിക രോഗങ്ങളുടെ അഭാവം മാത്രമല്ല, സ്വന്തം വികാരങ്ങളെ തിരിച്ചറിയാനും സമ്മർദ്ദങ്ങളെ ആരോഗ്യകരമായി നേരിടാനും മറ്റുള്ളവരുമായി നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കുവാനും ജീവിതത്തിന്റെ വെല്ലുവിളികൾ ആത്മവിശ്വാസത്തോടെ അഭിമുഖീകരിക്കാനുമുള്ള കഴിവ് കൂടിയാണ് മാനസികാരോഗ്യം. ഒരു കുട്ടി പഠനത്തിൽ പിന്നോക്കം പോകുമ്പോഴോ സ്വഭാവത്തിൽ മാറ്റം പ്രകടിപ്പിക്കുമ്പോഴോ അവരെ കുറ്റപ്പെടുത്തുന്നതിന് പകരം അതിന് പിന്നിലുള്ള കാരണങ്ങൾ മനസ്സിലാക്കാൻ അധ്യാപകരും രക്ഷിതാക്കളും ശ്രമിക്കണം. കുട്ടികളെ ശ്രദ്ധയോടെ കേൾക്കുക, അവരുടെ വികാരങ്ങളെ അംഗീകരിക്കുക, ആവശ്യമായ പിന്തുണ നൽകുക എന്നിവ അവരുടെ മാനസികാരോഗ്യ സംരക്ഷണത്തിൽ നിർണായകമാണ്. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ നേരത്തെ തിരിച്ചറിയാനും ആവശ്യമായ സഹായം സമയബന്ധിതമായി ലഭ്യമാക്കുകയും ചെയ്യുന്നതിലൂടെ നിരവധി ബുദ്ധിമുട്ടുകൾ ലഘൂകരിക്കാൻ കഴിയും. സന്തോഷത്തോടെ പഠിക്കുന്ന കുട്ടികൾക്ക് ആത്മവിശ്വാസത്തോടെ വളരാനും അവരുടെ കഴിവുകൾ തിരിച്ചറിയാനും കഴിയും. അതിനാൽ ഓരോ സ്കൂളുകളും കുട്ടികൾക്ക് അറിവ് പകരുന്ന ഇടങ്ങൾ മാത്രമല്ല, അവരുടെ മാനസികാരോഗ്യവും സന്തോഷവും ഉറപ്പാക്കുന്ന സുരക്ഷിതമായ ഇടങ്ങൾ കൂടിയാകണം.
1: ജപ്പാൻ സയൻസ് ആൻഡ് ടെക്നോളജി ഏജൻസിയുടെ ധനസഹായത്തോടെ സംഘടിപ്പിക്കുന്ന സക്കൂറ സയൻസ് എക്സ്ചേഞ്ച് പ്രോഗ്രാമിൽ പങ്കെടുത്ത് കാലിക്കറ്റ് സർവകലാശാല ബോട്ടണി വിഭാഗം ഗവേഷകർ ഇന്ത്യയും ജപ്പാനും തമ്മിലെ ശാസ്ത്രീയ വിനിമയവും ഗവേഷണ സഹകരണവും ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഗവേഷണ മേഖലയിലെ വിവിധ സ്ഥാപനങ്ങൾ സന്ദർശിച്ച സംഘം ജാപ്പനീസ് ഗവേഷകരുമായി ശാസ്ത്രീയ ആശയവിനിമയം നടത്തി. പരിപാടിയുടെ ഭാഗമായി ശാസ്ത്രീയ അവതരണങ്ങളും ഗവേഷണ ആശയങ്ങളുടെ കൈമാറ്റവും നടത്തി. ബോട്ടണി വിഭാഗം പ്രൊഫസർ ജോസ് ടി പുത്തൂരിനൊപ്പം ഗവേഷകരായ എം ജോയൽ ജോയ്, ദിയ ആൻ മരിയ, എൻ ശ്വേത, വി പി ചൈതന്യ, ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികളായ ലിറ്റ്ന ജോസ്, ജി ആദിത്യ, നന്ദന എന്നിവരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. കാലിക്കറ്റ് സർവകലാശാലയും ജാപ്പനീസ് ഗവേഷണ സ്ഥാപനങ്ങളും തമ്മിലെ ഭാവി അക്കാദമിക ഗവേഷണ സഹകരണങ്ങൾ ശക്തിപ്പെടുത്താനും പരിപാടി സഹായകമാകും. ഇന്നലെയാണ് സന്ദർശനം പൂർത്തിയായത്. അനുഭവങ്ങൾ പങ്കുവച്ച് പ്രൊഫസർ ജോസ് ടി പുത്തൂർ.
2: സക്കുറ സയൻസ് റിസർച്ച് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഒരു ഗവേഷക സംഘം ഒക്ടോബർ 3 യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റിൽ നിന്ന് പുറപ്പെടുകയുണ്ടായി. ഒക്ടോബർ 4 ഞങ്ങൾ ജപ്പാനിൽ എത്തിച്ചേർന്നു. ഞങ്ങളെ സ്വീകരിക്കുവാനായി ഞങ്ങളുടെ ഹോസ്റ്റ് ആയിട്ടുള്ള പ്രൊഫസർ യുചിരോ ടകാഷി, അദ്ദേഹം ഒക്കായാമ യൂണിവേഴ്സിറ്റിയിലെ എമിരേറ്റസ് പ്രൊഫസറാണ്, അദ്ദേഹം ഞങ്ങളെ സ്വീകരിക്കുകയുണ്ടായി. അതിനുശേഷം ഞങ്ങൾ ഒക്ടോബർ 5 ഒക്കായാമ യൂണിവേഴ്സിറ്റിയിലെ വിവിധ ശാസ്ത്രജ്ഞരെയും പ്രൊഫസേഴ്സിനെയും കാണുവാനുള്ള അവസരങ്ങൾ ഉണ്ടായി. അവരായിട്ട് സംവദിക്കുവാനും നൂതനമായ ഗവേഷണ രംഗങ്ങൾ പരിചയപ്പെടുവാനുമുള്ള സാഹചര്യങ്ങൾ ഒരുക്കി തന്നു. ഈ പ്രോഗ്രാം പൂർണ്ണമായി ജപ്പാൻ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഫണ്ടിങ്ങോട് കൂടിയിട്ടാണ് പ്രാവർത്തികമാക്കിയിരിക്കുന്നത്. ഇവിടുത്തെ പ്രൊഫസർ അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് ജപ്പാൻ ഗവൺമെന്റാണ് ഇതിനു വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തരുന്നത്. 7 നമുക്ക് എല്ലാ രീതിയിലുള്ള നൂതനമായ ശാസ്ത്ര പുരോഗതികൾ വിലയിരുത്തുവാനും ഗവേഷണങ്ങൾ കണ്ടറിയുവാനുള്ള അവസരങ്ങൾ ഒരുക്കി തന്നിട്ടുണ്ട്. ഒക്കായാമ യൂണിവേഴ്സിറ്റിക്ക് പുറമെ ക്യോട്ടോ യൂണിവേഴ്സിറ്റി കാണുവാനും അവിടുത്തെ പ്രൊഫസേഴ്സും സയന്റിസ്റ്റുമായി ഇടപെടുവാനും കുട്ടികളുമായി സംവദിക്കുവാനുമുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു. തുടർന്ന് യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റും ഈ 2 സർവകലാശാലകളുമായിട്ടുള്ള സഹകരണവും അതുപോലെ തന്നെ ശാസ്ത്രീയമായ ഗവേഷണത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തരുവാനായിട്ടുള്ള ധാരണ ഉണ്ടായിട്ടുണ്ട്. തുടർന്നും ഈ പോയ സംഘത്തിലാർക്കെങ്കിലും ജപ്പാനിൽ ഗവേഷണം ചെയ്യാനുള്ള താല്പര്യമുണ്ടെങ്കിൽ ജപ്പാൻ ഗവൺമെന്റ് അനുവദിക്കുന്ന പല പ്രോഗ്രാമുകളിലേക്ക് അവർക്ക് അപ്ലൈ ചെയ്യുവാനും അതിന് മുൻഗണനാക്രമത്തിൽ പങ്കെടുക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്.
1: വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് പ്രത്യേക എൻറോൾമെന്റ് യജ്ഞത്തിന് വ്യാഴാഴ്ച തുടക്കമാകും. നിലവിൽ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടാത്തവർക്കും പുതുതായി പേര് ചേർക്കേണ്ടവർക്കും അവസരം പ്രയോജനപ്പെടുത്താം. ഈ മാസം 31 ജില്ലയിലെ വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് ഫോം വിതരണമുണ്ടാകും. ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും പ്രവർത്തിക്കും. കോഴിക്കോട് ജില്ലാ ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ പ്രതീഷ് എ കെ.
3: സംസ്ഥാന വ്യാപകമായി വോട്ടേഴ്സ് എൻറോൾമെന്റ് ഡ്രൈവ് നടത്താൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനായി ഒക്ടോബർ 15 ഒക്ടോബർ 31 വരെ വില്ലേജ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് ഫോറം വിതരണവും ഡിജിറ്റൽ ഹെൽപ്പ് ഡെസ്കുകളും രൂപീകരിക്കും. മുമ്പ് നിലവിലുണ്ടായിരുന്ന അധിക ഡിക്ലറേഷൻ ഫോറം ഒഴിവാക്കിയതിനാൽ അപേക്ഷകർ നിയമപ്രകാരമുള്ള ഫോറം 6 മാത്രം ഓൺലൈനായി അപേക്ഷിച്ചാൽ മതിയാവും. ഇത് സിറ്റിസൺ സർവീസ് പോർട്ടൽ വഴിയോ വോട്ടേഴ്സ് ഹെൽപ്പ് ലൈൻ ആപ്പ് വഴിയോ സമർപ്പിക്കാം. അപേക്ഷയോടൊപ്പം സ്വന്തം ഫോട്ടോ, വയസ്സ്, മേൽവിലാസം എന്നിവ തെളിയിക്കുന്ന 12 രേഖകളിൽ ഏതെങ്കിലും ഒന്ന് സമർപ്പിക്കണം. ആധാർ സമർപ്പിക്കുന്നവർ മറ്റൊരു സപ്പോർട്ടിംഗ് രേഖ കൂടി നൽകേണ്ടതാണ്.

0: തുടർന്നുള്ള പരിശോധനകൾ ബൂത്ത് ലെവൽ ഓഫീസർമാർ വീടുകളിൽ നേരിട്ടെത്തി പൂർത്തിയാക്കുന്നതാണ്. യുവ വോട്ടർമാർക്കിടയിൽ വോട്ടർ അവബോധം വളർത്തുന്നതിൻ്റെ ഭാഗമായി കോളേജ് ഹയർ സെക്കൻഡറി തലത്തിൽ ക്യാമ്പസ് ടു ബൂത്ത് എന്ന പേരിൽ എൻറോൾമെൻ്റ് ഡ്രൈവ് നടത്തുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. സ്റ്റെപ്പ് ഫോർവേഡ് ഗെറ്റ് കൗണ്ടഡ് എന്ന ടാഗ് ലൈനോടെ നവംബർ 2 മുതൽ ഹയർ സെക്കൻഡറി സ്കൂൾ തലത്തിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന എൻറോൾമെൻ്റ് ഡ്രൈവ് നടത്തുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഇലക്ടറൽ ലിറ്ററസി ക്ലബ്ബുകൾ, NSS വളണ്ടിയർമാർ വഴി പരമാവധി വിദ്യാർത്ഥികളെ തെരഞ്ഞെടുപ്പ് അവബോധ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കാനുള്ള നടപടികൾ ജില്ലാ കലക്ടറുടെ നേതൃത്വത്തിൽ സ്വീകരിക്കുന്നതായിരിക്കും.
1: വാർത്താ തരംഗിണി സമാപിക്കുന്നു. എഡിറ്റിംഗ് VK സുരേഷ്, അവതരണം കവിതാ കൃഷ്ണൻ, തയ്യാറാക്കിയത് YP ഹബീബ് റഹ്മാൻ. വാർത്താ തരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ ഇതേ സമയം.
2: ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രം സ്നേഹവീട്, ചിത്രപാടിയത് റഫീഖ് അഹമ്മദിന്റെ വരികൾ, ഇളയരാജയുടെ സംഗീതം.

0: ഷോപ്പിക്ക വെയിറ്റിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ഷോപ്പിക്ക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
4: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
5: കഥ തുടരുന്നു എന്ന ചിത്രത്തിനുവേണ്ടി ശ്വേതയും വിജയ് യേശുദാസും പാടിയ ഗാനമാണ് അടുത്തത്. വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ വരികൾ, ഇളയരാജയുടെ സംഗീതം.

0: രസതന്ത്ര എന്ന ചിത്രത്തിനു വേണ്ടി വിനീത് ശ്രീനിവാസൻ പാടിയ ഗാനമാണ് കേട്ടത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ഇളയരാജയുടെ സംഗീതം. ചലച്ചിത്ര ഗാനങ്ങൾ ഇനി എഫ് എം പ്രധാന വാർത്തകൾക്ക് ശേഷം തുടരും.
1: മൈജിയിൽ ഓരോ പെർച്ചേസും കഴിഞ്ഞാൽ ഒരു സന്തോഷം കൂടി ഉണ്ട്.
2: എന്താ?
1: ഓരോ പെർച്ചേസിലൂടെയും കിട്ടുന്ന മൈജിയുടെ റിവാർഡ് പോയിന്റ്.
2: ഓഹോ, പോയിന്റ് കിട്ടി കഴിഞ്ഞാൽ
1: പോയിന്റിനനുസരിച്ച് അടുത്ത പെർച്ചേസിന്റെ ബിൽ തുകയിൽ കിഴിവും കിട്ടും.
2: അപ്പോൾ മൈജിയിൽ ഷോപ്പ് ചെയ്താൽ റിവാർഡ് പോയിന്റിലൂടെ ലാഭം നേടാം അല്ലേ?
1: അതെ, എല്ലാം ഉണ്ട് മൈജിയിൽ.
3: ആകാശവാണി 103.6 റിയൽ എഫ് എം. ഇപ്പോൾ സമയം 10 മണി. എഫ് എം പ്രധാന വാർത്തകൾ. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനം ആരംഭിച്ചു. ഈ മാസം 29 വരെയാണ് നിയമസഭാ സമ്മേളനം. സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി തുടരണമോ എന്ന് പരിശോധിച്ച് തീരുമാനിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് പ്രഖ്യാപിച്ച പദ്ധതിയെക്കുറിച്ച് സമഗ്ര അന്വേഷണം വേണമെന്നും അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. സംസ്ഥാനത്ത് ഉത്സവകാലങ്ങളിൽ വിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കാൻ സാധിച്ചതായി മന്ത്രി അനൂപ് ജേക്കബ്. സപ്ലൈകോ ഓണച്ചന്തകളിലൂടെ 431.81 കോടിയുടെ വിൽപ്പന നടത്തിയതായും നിയമസഭാ ചോദ്യോത്തരവേളയിൽ അദ്ദേഹം അറിയിച്ചു. നവരാത്രിയോടനുബന്ധിച്ച് കണ്ണൂർ കോർപ്പറേഷൻ സംഘടിപ്പിക്കുന്ന കണ്ണൂർ ദസറ വൈകിട്ട് മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. കലക്ട്രേറ്റ് മൈതാനിയിൽ ഈ മാസം 21 വരെ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. വർക്കല ശിവഗിരി മഠത്തിലെ നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കം. ചലച്ചിത്ര താരം ദേവൻ അല്പസമയത്തിനകം ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യരുടെ പേരിൽ നിയമസർവകലാശാല സ്ഥാപിക്കണമെന്ന് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ സംസ്ഥാന സമ്മേളനം. നിയമവിദ്യാഭ്യാസത്തിന്റെ നിലവാരം മെച്ചപ്പെടുത്തണമെന്നും തലശ്ശേരിയിൽ ചേർന്ന സമ്മേളനം ആവശ്യപ്പെട്ടു. റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എടുത്ത തീരുമാനത്തിന്റെ നിയമസാധുത US സെനറ്റർമാർ ചോദ്യം ചെയ്തു. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കും വരെ വ്യാപാര നിരോധനം എന്ന നിയമത്തിന് വിരുദ്ധമാണ് ട്രംപിന്റെ തീരുമാനമെന്ന് സെനറ്റർമാർ അറിയിച്ചു. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയത്തുടക്കം. ഇന്ത്യാകാശി FCയെ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയത്. എഫ് എം പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക്.
2: ായാലും ലാപ്ടോപ്പ് ആയാലും
4: AC ആയാലും TV ആയാലും
2: ഫ്രിഡ്ജ് ആയാലും വാഷിംഗ് മെഷീൻ ആയാലും
4: സ്മാർട്ട് വാച്ച് ആയാലും ആക്സസറീസ് ആയാലും
2: കിച്ചൺ അപ്ലയൻസസ് ആയാലും സ്മോൾ അപ്ലയൻസസ് ഏതായാലും
4: റേഞ്ച് പ്രീമിയം മുതൽ ഇക്കോണമി വരെ
2: ലോകോത്തര ബ്രാൻഡുകളുടെ വലിയ കളക്ഷൻ
5: നിങ്ങൾ തേടുന്നതെല്ലാം ഒരിടത്ത്. അതെ, എല്ലാം ഉണ്ട് മൈജിയിൽ.

0: പരിസൺസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൺസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: ഒരു ഗാനം മാത്രം സമർപ്പിക്കുന്നത് വെനീസിയ ബാത്വേർ.
3: ഇപ്പൊ നാട്ടിൽ മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്.
1: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
2: ട്രെഡി മിക്സ് കറി പൗഡർ ഇംഗ്ലീഷ് മാറ്റേഴ്സ്. പ്രയോജകർ ട്രെഡി മിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്.
4: ചിത്രം പളങ്ക്, യേശുദാസ് പാടിയത്. ശരത് വയലാറിന്റെ വരികൾക്ക് മോഹൻ സിത്താരയുടെ സംഗീതം.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് വിജയദസ് കുമാർ. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിന് ഇന്ന് തുടക്കമായി. ഈ മാസം 29 വരെയാണ് സമ്മേളനം. പ്രധാനമായും നിയമനിർമ്മാണത്തിനാണ് ഇത്തവണ സഭ സമ്മേളനം ചേരുന്നത്. കോർട്ട് ഫീസ് ഭേദഗതി ബിൽ, ഹിന്ദുമത ചാരിറ്റബിൾ എൻവോൺമെന്റ് ബിൽ എന്നിവ ഇന്ന് അവതരിപ്പിക്കും. മറ്റ് ദിവസങ്ങളിലെ നിയമനിർമ്മാണം സംബന്ധിച്ച് ഇന്ന് ചേരുന്ന കാര്യോപദേശക സമിതി തീരുമാനം കൈക്കൊള്ളുമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അറിയിച്ചു. ബഡ്ജറ്റ് ഉപധനഭ്യർത്ഥന ചർച്ചയും വോട്ടെടുപ്പും ഈ മാസം 26. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട് നിയമസഭയിൽ ഗവൺമെന്റ് ഇന്ന് പ്രമേയം കൊണ്ടുവന്നേക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ അവതരിപ്പിക്കുന്ന പ്രമേയത്തെ LDF പിന്തുണയ്ക്കുമെന്നാണ് കരുതുന്നത്. സ്ത്രീകളെ മുഖ്യധാരയിൽ കൊണ്ടുവരുന്നതിന് നിരവധി പദ്ധതികൾ ഇനിയും നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ പറഞ്ഞു. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചാൽ KSRT തകരുമെന്ന് പ്രചാരണം മാത്രമാണെന്നും ചോദ്യോത്തരവേളയിൽ മുഖ്യമന്ത്രി അറിയിച്ചു. ആനുകൂല്യങ്ങളും ക്ഷേമ പെൻഷനുകളും കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യാൻ ഗവൺമെന്റിനായെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി. ഗവൺമെന്റ് ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം നടപ്പാക്കുന്ന കാര്യം പരിശോധിച്ചു വരികയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. LDF ഗവൺമെന്റ് ശമ്പള പരിഷ്കരണത്തിൽ മനഃപൂർവ്വമായ കാലതാമസം വരുത്തിയെന്നും 50 സംസ്ഥാന ചരിത്രത്തിൽ പേ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാത്ത ഏക ഗവൺമെന്റായിരുന്നു LDFന്റെയെന്നും അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. സംസ്ഥാനത്ത് ഉത്സവകാലങ്ങളിൽ വിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കാൻ സാധിച്ചതായി മന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. നിയമസഭാ ചോദ്യോത്തരവേളയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓണക്കാലത്ത് സപ്ലൈകോ ഓണച്ചന്തകളിലും സപ്ലൈകോ വിൽപ്പനശാലകളിലും 2026 ജൂലൈ 22 മുതൽ ഓഗസ്റ്റ് 25 വരെ 35 ദിവസത്തിനിടയിൽ 433.81 കോടി രൂപയുടെ റെക്കോർഡ് വിൽപ്പനയാണ് ഉണ്ടായതെന്നും അനൂപ് ജേക്കബ് അറിയിച്ചു. പാലക്കാട് ജില്ലയിൽ നെൽ കർഷകർക്ക് തുക വായ്പ ഇല്ലാതെ തന്നെ ലഭ്യമാക്കാൻ നടപടികൾ ആരംഭിച്ചതായും മന്ത്രി പറഞ്ഞു. ഇക്കാര്യത്തിൽ നബാർഡുമായി ചർച്ച തുടരുകയാണെന്നും പറഞ്ഞ അനൂപ് ജേക്കബ് സപ്ലൈകോയിലെ കർഷക രജിസ്ട്രേഷൻ പൂർത്തിയായതായും വ്യക്തമാക്കി. വനിതകൾക്കായി സംസ്ഥാനതലത്തിൽ KSFE ആവിഷ്കരിച്ച പിങ്ക് ചിട്ടികൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ ചേംബറിലാണ് പരിപാടി. സൌദി അറേബ്യൻ തലസ്ഥാനമായ റിയാദിലെ കിംഗ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ യമനിലെ ഹൂതി വിമതർ നടത്തിയ വ്യോമാക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഇന്ത്യൻ പൌരൻ മരിച്ചു. റിയാദിലെ ഇന്ത്യൻ എംബസിയാണ് മരണം സ്ഥിരീകരിച്ചത്. ശനിയാഴ്ച ഇന്ത്യൻ പൌരനുൾപ്പെടെ 13 പേരുടെ മരണത്തിനും 300+ പേർക്ക് പരിക്കേൽക്കാനും കാരണമായ ആക്രമണമുണ്ടായത്. പരിക്കേറ്റ 5 ഇന്ത്യക്കാർ ചികിത്സയിലാണെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു. സൌദിയിലെ ഇന്ത്യൻ പൌരന്മാർക്കായി മുഴുസമയ ഹെൽപ്പ് ലൈൻ നമ്പറുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. സിവിലിയൻ കേന്ദ്രങ്ങൾക്കും വിമാനത്താവളങ്ങൾക്കും നേരെ നടക്കുന്ന തുടർച്ചയായ ഭീകരാക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിച്ചു. സൌദി അറേബ്യയുടെ പരമാധികാര സംരക്ഷണത്തിൽ രാജ്യം പൂർണ്ണ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. അതേസമയം ഹൂതി വിമതർക്കെതിരെ സൈനിക നീക്കം നടത്തുന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമെടുക്കുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. റിയാദിലെ കിംഗ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ഹുദി ആക്രമണം ഉണ്ടായതിനെ തുടർന്ന് സംസ്ഥാനത്തു നിന്നും ഗൾഫ് മേഖലയിലേക്ക് പോകുന്ന ഒട്ടേറെ വിമാനങ്ങൾ റദ്ദാക്കി. കൊച്ചി വിമാനത്താവളത്തിൽ ഇന്നലെ 6 സർവീസുകളാണ് നിർത്തിയത്. ഇന്നത്തെയും നാളത്തെയും 4 സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ട്. സൗദിക്ക് പുറമെ ദോഹ, റാസൽ ഖൈമ സർവീസുകളും നിർത്തിവച്ചു. കോഴിക്കോട് നിന്ന് കരിപ്പൂർ സൗദി സെക്ടറിലേക്ക് പോകുന്ന 3 സർവീസുകളും റദ്ദാക്കി. വിമാനത്താവളങ്ങളിലേക്ക് പുറപ്പെടും മുമ്പ് യാത്രക്കാർ വിമാന കമ്പനികളുമായി ബന്ധപ്പെട്ട സമയക്രമം പരിശോധിച്ച് ഉറപ്പ് വരുത്തണമെന്ന് വിമാനത്താവള അധികൃതർ അറിയിച്ചു.

സോഷ്യലിസ്റ്റ് ചിന്തകനും സ്വാതന്ത്ര്യസമര സേനാനിയുമായിരുന്ന ഡോക്ടർ റാം മനോഹർ ലോഹ്യയുടെ ചരമവാർഷിക ദിനത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. സാമൂഹിക നീതി, ദേശീയോദ്ഗ്രഥനം എന്നിവയായി ജീവിതം അർപ്പിച്ച മഹാനായിരുന്നു ലോഹ്യയെന്ന് രാജ്നാഥ് സിംഗ് സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ച മൂന്നാമത്തെ ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് ഇന്ന് മുംബൈ നേവൽ ഡോക്ക് യാർഡിൽ കമ്മീഷൻ ചെയ്യും. വെസ്റ്റേൺ നേവൽ കമാൻഡിലെ ഫ്ളാഗ് ഓഫീസർ, കമാൻഡിംഗ് ചീഫ് വൈസ് അഡ്മിറൽ സഞ്ജൻ വാത്സയൻ ചടങ്ങിൽ അധ്യക്ഷനാവും. മുതിർന്ന നാവിക സേനാ ഉദ്യോഗസ്ഥരും രാജ്യരക്ഷാ മന്ത്രാലയത്തിലെ പ്രമുഖരും പങ്കെടുക്കും. റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യാൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എടുത്ത തീരുമാനത്തെ നിയമസാധുത യു എസ് സെനറ്റർമാർ ചോദ്യം ചെയ്തു. റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കും വരെ വ്യാപാര നിരോധനം എന്ന നിയമത്തിന് വിരുദ്ധമാണെന്ന് ട്രംപിന്റെ തീരുമാനമെന്ന് സെനറ്റർമാർ അറിയിച്ചു. സന്തോഷത്തോടെ പഠിക്കാം സംസ്ഥാന വ്യാപക ബോധവൽക്കരണ യജ്ഞത്തിന് ഇന്ന് തുടക്കമാകും. വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം സംരക്ഷിക്കുകയും സന്തോഷകരമായ പഠനാന്തരീക്ഷം ഒരുക്കുകയുമാണ് പരിപാടിയുടെ ലക്ഷ്യം. ഈ മാസം 17 വരെയാണ് ഗവൺമെന്റ് സ്കൂളുകളിലും ഗവൺമെന്റ് നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പരിപാടികൾ സംഘടിപ്പിക്കും. വിദ്യാഭ്യാസ വകുപ്പിന്റെ സഹകരണത്തോടെ ആരോഗ്യവകുപ്പാണ് പദ്ധതി സംഘടിപ്പിക്കുന്നത്. കണ്ണൂർ ആറള ഫാമിലെ പുനരധിവാസ മേഖലയും ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ നേരിട്ടറിയാനും പ്രദേശത്തെ വികസന പ്രവർത്തനങ്ങൾ വിലയിരുത്താനും പ്രിൻസിപ്പൽ ജില്ലാ ആൻഡ് സെഷൻസ് ജഡ്ജി എം മനോജിന്റെ നേതൃത്വത്തിൽ പ്രദേശം സന്ദർശിച്ചു. ജില്ലാ കളക്ടർ പി വിഷ്ണുരാജ്, സബ് ജഡ്ജിയും ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറിയുമായ എം ശ്രുതി എന്നിവരും അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നു. ആറള ഫാമിൽ ചേർന്ന യോഗത്തിൽ ഉദ്യോഗസ്ഥരിൽ നിന്ന് ഫാമിന്റെ പ്രവർത്തനങ്ങളുടെ വിശദാംശങ്ങൾ സെഷൻസ് ജഡ്ജി ചോദിച്ചറിഞ്ഞു. ആനമതിൽ നിർമ്മാണ പ്രദേശം സംഘം സന്ദർശിച്ചു. നെടുമ്പാശ്ശേരിയിൽ മൂന്ന് പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ പ്രതി സുഖിൽ സജീവിന്റെ കൂടെ കാറിലുണ്ടായിരുന്ന മൂന്ന് പേർ കൂടി പിടിയിൽ. സംഭവ സമയത്ത് കാറിലുണ്ടായിരുന്ന ഇവർ അപകടത്തിന് പിന്നാലെ മറ്റൊരു കാറിൽ രക്ഷപ്പെടുകയായിരുന്നു. ഇതിലൊരാൾ 18 വയസ്സ് തികയാത്തയാളാണെന്ന് ഇവർക്കെതിരെ പ്രേരണ കുറ്റം ചുമത്തുമെന്നും പോലീസ് അറിയിച്ചു. സുഹൈലിന്റെ ലൈസൻസ് റദ്ദാക്കുന്ന നടപടി മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ചു. ഇയാൾ യാത്രക്കിടെ മദ്യപിച്ച് മൂന്ന് ബാറുകൾക്കെതിരെ നടപടി സ്വീകരിച്ചതായും പോലീസ് വ്യക്തമാക്കി. നിലവിൽ പ്രതി റിമാൻഡിലാണ്. മദ്യലഹരിയിലും അമിത വേഗതത്തിലും പ്രതി ഓടിച്ച കാറിടിച്ച് വയനാട് സ്വദേശി ദേവിക, പാലക്കാട് സ്വദേശിനി ഗോപിക, സൗത്ത് കർണാടക സുള്ളി സ്വദേശി ഇയാസ് എന്നിവരാണ് ഞായറാഴ്ച പുലർച്ചെ മരിച്ചത്. നവരാത്രിയോടനുബന്ധിച്ച് കണ്ണൂർ കോർപ്പറേഷൻ സംഘടിപ്പിക്കുന്ന കണ്ണൂർ ദസറ വൈകിട്ട് മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. കളക്ട്രേറ്റ് മൈതാനിയിൽ ഈ മാസം 21 വരെ വിവിധ പരിപാടികൾ ഒരുക്കിയിട്ടുണ്ട്. വർക്കല ശിവഗിരി മഠത്തിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. അല്പസമയത്തിനകം ചലച്ചിത്ര താരം ദേവൻ ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും. സ്വാമി പരമാനന്ദ ദീപം തെളിയിക്കും. ശ്രീനാരായണ മഹാസമാധി നവതി സ്മാരക മന്ദിരത്തിലാണ് പരിപാടികൾ. യു പി ഐ ഇടപാടുകൾക്ക് ഈ മാസം 15 മുതൽ വ്യാപാരികളിൽ നിന്ന് മർച്ചന്റ് ഡിസ്കൌണ്ട് റേറ്റ് ഈടാക്കാൻ കേന്ദ്ര ഗവൺമെന്റ് എടുത്ത തീരുമാനത്തിനെതിരെ നാളെ വ്യാപാരികൾ പ്രതിഷേധിക്കുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി അറിയിച്ചു. ഇതിന്റെ ഭാഗമായി നാളെ വൈകിട്ട് 4000 യൂണിറ്റ് പരിധിയിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കോഴിക്കോട് സെൻട്രൽ ലൈബ്രറി അടക്കം രൂപകൽപ്പന ചെയ്ത പ്രമുഖ ആർക്കിടെക്ട് എൻ എം സലീം അന്തരിച്ചു. പക്ഷാഘാതത്തെ തുടർന്ന് ഇന്ന് പുലർച്ചെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന എൻ എം സലീം അസോസിയേറ്റ്സിന്റെ സ്ഥാപകനാണ്. സംസ്കാരം വൈകിട്ട് 4:00 കണ്ണമ്മർബ് ഖബറസ്ഥാനിൽ നടക്കും. വയനാട്ടിൽ മുക്കുപണ്ടം പണയം വെച്ച് 28.9 ലക്ഷം രൂപ തട്ടിപ്പ് നടത്തിയ കേസിൽ ഒരാൾ അറസ്റ്റിലായി. പുൽപ്പള്ളി കാനറ ബാങ്ക് ശാഖയിൽ അപ്രൈസറായിരുന്ന കുറവാശ്ശേരിക്കുടിയിൽ സഹജനെയാണ് പുൽപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തത്. കോഴിക്കോട് മാറാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും എം ഡി എം എയുമായി രണ്ട് യുവാക്കളെ പോലീസ് പിടികൂടി. അരക്കിണർ സ്വദേശി ഷെഫിൻ, ബേപ്പൂർ നടുവട്ടം സ്വദേശി മുഹമ്മദ് നിഷാദ് എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. ഇവരുടെ കാറിൽ നിന്നും 9 ഗ്രാമോളം എം ഡി എം എയാണ് പിടിച്ചെടുത്തത്. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എസ് ഐ ആർ പ്രക്രിയയ്ക്കെതിരെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും സി പി ഐഎമ്മും ഉന്നയിക്കുന്ന ആരോപണങ്ങളിൽ പ്രതിഷേധിച്ച് ബി ജെ പി തലശ്ശേരി മണ്ഡലം കമ്മിറ്റി നേതൃത്വത്തിൽ കാരായി രാജൻ എം എൽ എയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കണ്ണൂർ സൗത്ത് ജില്ലാ പ്രസിഡന്റ് ബിജു എളക്കുഴി ഉദ്ഘാടനം ചെയ്തു.

തുർക്കി ഇന്റർനാഷണൽ ചലഞ്ച് വനിതാ സിംഗിൾസ് ബാഡ്മിന്റൺ കിരീടം ഇന്ത്യയുടെ അൻമോൾ ഖാർ സ്വന്തമാക്കി. ഫൈനലിൽ സഹതാരമായ ആകർഷി കശ്യപിനെയാണ് അൻമോൾ തോൽപ്പിച്ചത്. അൻമോളിന്റെ മൂന്നാമത്തെ അന്താരാഷ്ട്ര സീനിയർ കിരീട നേട്ടമാണിത്. പുരുഷ ഡബിൾസ് വിഭാഗത്തിൽ ഇന്ത്യയുടെ സൂരജ് ഗോവാലയും നിക്കോളാസ് രാജും റണ്ണേഴ്സപ്പായി. ഫൈനലിൽ ഡെൻമാർക്ക് താരങ്ങളോടാണ് ഇന്ത്യൻ ജോഡി പരാജയപ്പെട്ടത്. ഈ മാസം 25 മുതൽ 31 വരെ കോഴിക്കോട് സംഘടിപ്പിക്കുന്ന സംസ്ഥാന പ്രത്യേക കായികമേളയുടെ ഭാഗ്യചിഹ്നം ഇന്ന് നിയമസഭാ കോംപ്ലക്സിലെ മീഡിയ റൂമിൽ പ്രകാശനം ചെയ്യും. കോഴിക്കോട് NIIT ഗ്രൗണ്ട് പ്രധാന വേദിയും പരിസരങ്ങളിലെ വിവിധ മൈതാനങ്ങൾ മറ്റു വേദികളുമാണ്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.

0: നിങ്ങളുടെ ഹൃദയതാളത്തിനൊപ്പം താങ്ങായി, കരുത്തായി, കരുതലായി എന്നും ഞങ്ങൾ കൂടെയുണ്ട്.
1: 24 മണിക്കൂറും കാർഡിയോളജി സേവനം, ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ആധുനിക സേവന രംഗത്ത് അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ
0: ഹൃദയസ്പന്ദനം നിലച്ചു പോകാത്ത രീതിയിലുള്ള മിതമായ ചികിത്സാ ചെലവ്, കാരുണ്യ, മെഡിസെപ്പ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളും മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ചിത്രം 10:30 AM ലോക്കൽ കോൾ. സച്ചിൻ വാര്യർ പാടിയത്. ഗാനരചന റഫീഖ് അഹമ്മദ്, സംഗീതം ഗോപി സുന്ദർ.

0: ரீகல் ஜுவல்லர்ஸ்
1: ரீகல் ஜுவல்லர்ஸ் மாவூர் ரோட் புல்கோட இன்னத்தை ஸ்வர்ண விழா
2: பிராயோஜிகர் ரீகல் ஜுவல்லர்ஸ் மேனுஃபேக்சர்ஸ் அண்ட் ஹோல்சேலர்ஸ் ரீகல் ஜுவல்லர்ஸ் திருச்சூர் எடப்பாள் கோட்டநாடு கொச்சி திருவனந்தபுரம் அண்ட் கோழிக்கோடு
3: റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ് സ്വർണം പവന് 320 രൂപ കുറഞ്ഞ് 110,720 രൂപ, ഗ്രാമിന് 13,840 രൂപ.
0: റീഗൽ
1: ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട് ഇന്നത്തെ സ്വർണവില.
2: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ എടപ്പാൾ കോട്ടനാട് കൊച്ചി തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
3: റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ് ഇനി നാളെ രാവിലെ 10:30.
4: ഫോൺ ആയാലും ലാപ്ടോപ്പ് ആയാലും
5: എ സി ആയാലും ടി വി ആയാലും
4: ഫ്രിഡ്ജ് ആയാലും വാഷിംഗ് മെഷീൻ ആയാലും
5: സ്മാർട്ട് വാച്ച് ആയാലും ആക്സസറീസ് ആയാലും
4: കിച്ചൺ അപ്ലയൻസസ് ആയാലും സ്മോൾ അപ്ലയൻസസ് ഏതായാലും
5: റേഞ്ച് പ്രീമിയം മുതൽ ഇക്കോണമി വരെ
4: ലോകോത്തര ബ്രാൻഡുകളുടെ വലിയ കളക്ഷൻ
6: നിങ്ങൾ തേടുന്നതെല്ലാം ഒരിടത്ത്. അതെ, എല്ലാം ഉണ്ട് മൈജിയിൽ.
7: പൂക്കാട് കലാലയം മികച്ച കലാഭ്യസന കേന്ദ്രം, അരനൂറ്റാണ്ടിന്റെ പ്രവർത്തന പാരമ്പര്യം.
8: പൂക്കാട് കലാലയം ചേമഞ്ചേരിയിലും ഉള്ളേരി കേന്ദ്രത്തിലും കലാപരിശീലന ക്ലാസ്സിലേക്കുള്ള പ്രവേശനം 1 October വരെ.
7: കർണാടക സംഗീതം, മൃദംഗം, ചെണ്ട, ഗിറ്റാർ, കീബോർഡ്, വയലിൻ, പുല്ലാങ്കുഴൽ, ജാസ് ഡ്രംസ്, ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി, വെസ്റ്റേൺ ഡാൻസ്, ചിത്രരചന, മ്യൂറൽ ചിത്രം എന്നിവയിൽ വിദഗ്ധ അധ്യാപകരുടെ ക്ലാസുകൾ.
8: പൂക്കാട് കലാലയം ചേമഞ്ചേരി. ഫോൺ 9446068788.
0: പ്രിയ ഗീതം.
9: നമസ്കാരം. പ്രിയഗീതം പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. നിങ്ങളുടെ പ്രിയ ഗാനങ്ങൾക്കായി വിളിക്കാം. വിളിക്കാനുള്ള നമ്പറുകൾ 236617 4, 236617 6, STD കോഡ് 0495, മൊബൈൽ നമ്പർ 9447444800. വിഷ്ണുലോകം എന്ന ചിത്രത്തിലെ ഗാനം എം ജി ശ്രീകുമാറും സുജാതയും പാടിയത്. കൈതപ്രതിൻ്റെ വരികൾ രവീന്ദ്രൻ്റെ സംഗീതം.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: ബിച്ചു തിരുമലയുടെ വരികൾ, ഇളയരാജയുടെ സംഗീതം, യേശുദാസും ജാനകിയും പാടിയ ഗാനം. ചിത്രം പൂമുഖപ്പടിയിൽ നിന്നെയും കാത്ത്. ആവശ്യപ്പെട്ടത് ചെട്ടിപ്പടിയിൽ നിന്നും ഷീല.

0: വളരുന്ന ഭാരതം. ബ്രഹ്മപുത്രയ്ക്ക് മുകളിൽ 4.94 കിലോമീറ്റർ നീളത്തിൽ ഉയർന്ന ഇന്ത്യയുടെ അഭിമാന അത്ഭുതം ബോഗിബീൽ ബ്രിഡ്ജ്. മണിക്കൂറുകൾ നീണ്ട യാത്രാദുരിതം ഇനി ഓർമ്മ. ഡിബ്രൂഗഡിൽ നിന്ന് ഇറ്റാനഗറിലേക്കുള്ള ദൂരം 150 കിലോമീറ്ററോളം കുറഞ്ഞു. യുദ്ധ ടാങ്കുകളെയും ഫൈറ്റർ വിമാനങ്ങളെയും വരെ താങ്ങാൻ കഴിയുന്ന സ്റ്റീലിൽ തീർത്ത അസാധാരണ കരുത്ത്, ഭാരതത്തിന്റെ പെരുമ, വടക്കുകിഴക്കിന്റെ ജീവരേഖ. ബോഗിബീൽ റെയിൽ കം റോഡ് ബ്രിഡ്ജ്. വളരുന്ന ഭാരതം.
1: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
2: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
3: ഇനി കേൾക്കാം രാമനാട്ടുകരയിലെ ലാലുവിന്റെ ഇഷ്ടഗാനം. ചിത്രം മുകുന്ദേട്ട, സുമിത്ര വിളിക്കുന്നു. എം ജി ശ്രീകുമാറും സുജാതയും പാടിയത്. ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് ഔസേപ്പച്ചന്റെ സംഗീതം.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
2: കേര സമൃദ്ധി വെളിച്ചെണ്ണ ഒരു ഗാനം മാത്രം സമർപ്പിക്കുന്നത്.
3: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
4: കിന്നരി പുഴയോരം എന്ന ചിത്രത്തിലെ ഗാനം എം ജി ശ്രീകുമാർ പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, എം ജി രാധാകൃഷ്ണന്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടത് ലത വെള്ളിമാടുകുന്നു നിന്ന്.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ കോട്ടുളി കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
2: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
3: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
4: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ ഒരു ഗാനം മാത്രം സമർപ്പിക്കുന്നത്
5: ഡോക്ടർ ശങ്കേഴ്സ് ഇ എൻ ടി സെന്റർ ഒറ്റമ്മൽ കോഴിക്കോട്.
6: ചിത്രം എന്റെ ശ്രീകുട്ടിക്ക് വേണുഗോപാലും ചിത്രയും പാടിയത്. ഗാനരചന ബാലു കിരിയത്ത്. സംഗീതം ജോൺസൺ. ആവശ്യപ്പെട്ടത് ചെറുവണ്ണൂരിൽ നിന്നും വത്സല.

0: പ്രിയ ഗീതം.
1: ചേച്ചി, ഈ പഴയ ഫോണിന് എന്തിനാ?
2: അത് മൈ ജിയിൽ നിന്ന് എക്സ്ചേഞ്ച് ചെയ്താ പോരെ.
1: പക്ഷെ ഫോൺ മാറ്റി ടിവി എടുക്കാമോ?
2: ഗാഡ്ജറ്റ്സിലും അപ്ലയൻസസിലും എന്തും എന്തിനോട് മാറ്റി എടുക്കാം.
3: പ്രോഡക്റ്റുകൾക്ക് ഏറ്റവും കൂടുതൽ എക്സ്ചേഞ്ച് വില നൽകുന്നതും മൈ ജി തന്നെ. നിങ്ങൾ തേടുന്നതെല്ലാം ഒരിടത്ത്. അതെ, എല്ലാം ഉണ്ട് മൈ ജിയിൽ.

0: FM പ്രധാന വാർത്തകൾ. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിലെ വിദ്യാർത്ഥി സംഘർഷവുമായി ബന്ധപ്പെട്ട് അന്വേഷണം ആവശ്യപ്പെട്ട് നിയമസഭയിൽ പ്രതിപക്ഷം അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. CPIMലെ വി ജോയ് ആണ് നോട്ടീസ് നൽകിയത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഖ്യാനേഷ് കുമാറിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് നിയമസഭയിൽ ഗവൺമെന്റ് ഇന്ന് പ്രമേയം കൊണ്ടുവന്നേക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ അവതരിപ്പിക്കുന്ന പ്രമേയത്തെ LDF പിന്തുണയ്ക്കുമെന്നാണ് കരുതുന്നത്. തദ്ദേശ ഭരണവകുപ്പിന്റെ സേവനങ്ങൾ കൂടുതൽ സുതാര്യവും ജനസൌഹൃദവുമാക്കാൻ ഒരു തദ്ദേശ സ്ഥാപനത്തിന് ഒരു വെബ്സൈറ്റ് എന്ന പദ്ധതി ആവിഷ്കരിച്ചതായി മന്ത്രി KM ഷാജി. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങൾക്കും ഔദ്യോഗിക വെബ്സൈറ്റുകൾ സജ്ജമാക്കിയിട്ടുണ്ടെന്ന് മന്ത്രി നിയമസഭാ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. പാലക്കാട് ജില്ലയിൽ നെൽ കർഷകർക്ക് തുക ലഭ്യമാക്കാൻ നടപടികൾ ആരംഭിച്ചതായി മന്ത്രി അനൂപ് ജേക്കബ്. ഇക്കാര്യത്തിൽ നബാർഡുമായി ചർച്ച തുടരുകയാണെന്ന് പറഞ്ഞ അനൂപ് ജേക്കബ് സപ്ലൈകോയിലെ കർഷക രജിസ്ട്രേഷൻ പൂർത്തിയായതായും വ്യക്തമാക്കി. റിയാദിലെ കിംഗ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ഹൂതി ആക്രമണം ഉണ്ടായതിനെ തുടർന്ന് സംസ്ഥാനത്തുനിന്ന് ഗൾഫ് മേഖലയിലേക്ക് പോകുന്ന ഒട്ടേറെ വിമാനങ്ങൾ റദ്ദാക്കി. കൊച്ചി വിമാനത്താവളത്തിൽ ഇന്നലെ 6 സർവീസുകളാണ് റദ്ദാക്കിയത്. കണ്ണൂർ ആറളം ഫാമിലും പുനരധിവാസ മേഖലയിലും പ്രിൻസിപ്പൽ ജില്ലാ ആന്റ് സെഷൻസ് ജഡ്ജി എം മനോജിന്റെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തി. ആനമതൽ നിർമ്മാണ പ്രദേശവും സംഘം സന്ദർശിച്ചു. UPI ഇടപാടുകൾക്ക് ഈ മാസം 15 മുതൽ മർച്ചന്റ് ഡിസ്കൌണ്ട് റേറ്റ് ഈടാക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് തീരുമാനത്തിനെതിരെ നാളെ വ്യാപാരികൾ പ്രതിഷേധിക്കുമെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി. നാളെ വൈകിട്ട് 4000 യൂണിറ്റ് പരിധികളിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഇന്ത്യ വെസ്റ്റിൻഡീസ് 5 മത്സര 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 3 മത്സരത്തിൽ ഇന്ത്യ വെസ്റ്റിൻഡീസിനെ 14 റൺസിന് പരാജയപ്പെടുത്തി. ഇതോടെ പരമ്പരയിൽ ഇന്ത്യ 2-1 മുന്നിലെത്തി. FM പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക്. ആകാശവാണി 103.6 റിയൽ FM മധ്യാഹ്ന പ്രക്ഷേപണത്തിൽ ഞാൻ നിങ്ങളോടൊപ്പം രേവതി.
1: ആകാശവാണി 103.6 റിയൽ FM യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: തത്സമ ഇഷ്ടഗാന പരിപാടി യുവ ചോയ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇഷ്ടഗാനങ്ങൾക്കായി ഇപ്പോൾ മുതൽ വാട്സ്ആപ്പ് മെസ്സേജുകൾ അയക്കാം. മെസ്സേജുകൾ അയക്കേണ്ട നമ്പർ ഇതാണ്: 9400224440 9400224440. കണ്ണൂർ ഇരട്ടിയിൽ നിന്നും നസീമയുടെ ഇഷ്ടഗാനം കേൾക്കാം. കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന ചിത്രത്തിനുവേണ്ടി MG ശ്രീകുമാറും സുജാതയും പാടിയത്. രചന BR പ്രസാദ്, സംഗീതം വിദ്യാസാഗർ.

കേരള സംസ്ഥാന മുന്നാക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ സമുന്നതി മുഖേന നടപ്പിലാക്കുന്ന വിദ്യാസമുന്നതി മെറിറ്റ് സ്കോളർഷിപ്പ് 2026-27 പദ്ധതിയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. കേരളത്തിലെ മുന്നാക്ക സംവരണേതര സമുദായങ്ങളിൽപ്പെടുന്ന സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്കാണ് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്നത്. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ, ബിരുദം, ബിരുദാനന്തര ബിരുദം, സിഎ, സിഎംഎ, സിഎസ്, ദേശീയ നിലവാരമുള്ള സ്ഥാപനങ്ങളിലെ ബിരുദ, ബിരുദാനന്തര ബിരുദ പഠനം, ഗവേഷണ വിദ്യാർത്ഥികൾക്കുമുള്ള പിഎച്ച്ഡി സ്കോളർഷിപ്പുകളാണ് ഇതിലൂടെ ലഭ്യമാകുക. ഇതോടൊപ്പം വിവിധ മത്സര പരീക്ഷകളുടെ പരിശീലനത്തിനുള്ള വിദ്യാസമുന്നതി കോച്ചിംഗ് അസിസ്റ്റന്റ് പദ്ധതിയിലേക്കും അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്കും ഓൺലൈൻ അപേക്ഷകൾക്കുമായി www.ksdwcfc.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 2026 നവംബർ 7 ആണ്.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: യുവ ചോയ്സിൽ ഇനി ഷിബു ചക്രവർത്തി എഴുതി, എസ് പി വെങ്കിടേഷ് ഈണം നൽകി, ഉണ്ണി മേനോൻ പാടിയ ഗാനം, ചിത്രം രാജാവിന്റെ മകൻ. ഈ ഗാനം ആവശ്യപ്പെട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് പേരാമ്പ്രയിൽ നിന്നും രതീഷ്.

0: കേരള സംസ്ഥാന മുന്നാക്ക സമുദായ ക്ഷേമ കോർപ്പറേഷൻ സമുന്നതി നടപ്പിലാക്കുന്ന വിദ്യാസമുന്നതി കോച്ചിംഗ് അസിസ്റ്റൻസ് 2026-27 വിദ്യാസമുന്നതി മെറിറ്റ് സ്കോളർഷിപ്പ് 2026-27 എന്നീ പദ്ധതിയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കേരളത്തിലെ മുന്നാക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കുമായാണ് അവസരം. മെഡിക്കൽ എഞ്ചിനീയറിംഗ് നിയമപഠനം, കേന്ദ്ര സർവകലാശാല പ്രവേശന പരീക്ഷകൾ, സിവിൽ സർവീസ്, ബാങ്ക്, SSC, PSC, UPSC കൂടാതെ നെറ്റ്, സെറ്റ്, കേറ്റെറ്റ്, സിടെറ്റ് തുടങ്ങിയ യോഗ്യതാ പരീക്ഷകൾക്കുള്ള പരിശീലനത്തിനാണ് സാമ്പത്തിക സഹായം നൽകുന്നത്. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് www.kswcfc.org എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 2026 നവംബർ 7.
1: ചേട്ടാ, ടിവി, ഫ്രിഡ്ജ്, AC, വാഷിംഗ് മെഷീൻ ഇതെല്ലാം EMI ആര് തരാനാ?
2: മൈജി തരും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫിനാൻസ് പാർട്ട്നേഴ്സിന്റെ പിന്തുണയുണ്ട്. ഗാഡ്ജറ്റ്സ് ആയാലും അപ്ലയൻസസ് ആയാലും സീറോ ഡൗൺ പേയ്മെന്റ്, സീറോ ഇൻട്രസ്റ്റ്, സീറോ പ്രോസസിംഗ് ഫീ.
1: ഇഷ്ടം പോലെ വാങ്ങാനും ഉണ്ട് മൈജി, ഇഷ്ടം പോലെ EMI തരുന്നുണ്ട് മൈജി.
3: അതെ, എല്ലാമുണ്ട് മൈജിയിൽ.
0: യുവ ചോയ്സിൽ ഇനി മൊഡോളിയിൽ നിന്നും റീന ബാബുരാജ് ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ധ്രുവം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സുജാതയും പാടിയത്. രചന ഷിബു ചക്രവർത്തി, സംഗീതം SP വെങ്കടേഷ്.

0: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: പെർഫെക്റ്റ് കൊമ്മേരിയിൽ നിന്നും ശിവരാമൻ, ഗീത, ജിഷ, സിമി എന്നിവരുടെ ഇഷ്ടഗാനമാണ് യുവ ചോയ്സിൽ. ഇനി മേഘമൽഹാർ എന്ന ചിത്രത്തിനുവേണ്ടി ONV കുറിപ്പെഴുതി, രമേശ് നാരായണൻ ഈണം നൽകി, P. ജയചന്ദ്രനും ചിത്രയും.

ജില്ലയിലെ വിവിധ സർക്കാർ ആശുപത്രികളിൽ ഇ ഹെൽത്ത് പദ്ധതിയുടെ ഭാഗമായി ട്രെയിനി തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നു. 4 ഒഴിവുകളാണുള്ളത്. പ്രതിമാസ വേതനം 10,000 രൂപ. 6 മാസമാണ് നിയമന കാലാവധി. സേവനം തൃപ്തികരമല്ലെങ്കിൽ കാലാവധി നീട്ടി നൽകും. സർക്കാർ അംഗീകൃത ഐടി, കമ്പ്യൂട്ടർ സയൻസ്, ഐടി, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയോ ബിടെക്, എംടെക്, എംസിഎ യോഗ്യതയോ ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ്, ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, സോഫ്റ്റ്വെയർ എന്നിവയിൽ മുൻ

0: എഞ്ചിനീയറിംഗ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഡിപ്ലോമയോ ബിടെക് എംടെക് എംസിഎ യോഗ്യതയോ ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ്, ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, സോഫ്റ്റ്വെയർ എന്നിവയിൽ മുൻ പരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും. പ്രായപരിധി 18-നും 35-നും ഇടയിൽ. താൽപ്പര്യമുള്ളവർ ഗൂഗിൾ ഫോം ലിങ്ക് വഴി ഒക്ടോബർ 24 വൈകിട്ട് 5 ഓൺലൈനായി രജിസ്റ്റർ ചെയ്യണം. രജിസ്ട്രേഷൻ ഫോമിന്റെ പ്രിന്റൌട്ടും അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി ഒക്ടോബർ 26 മലപ്പുറം ആരോഗ്യ കേരളം ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നടക്കുന്ന വാക്ക് ഇൻ ഇന്റർവ്യൂവിൽ എത്തണം. റിപ്പോർട്ടിംഗ് സമയം രാവിലെ 10:30 മുതൽ 12:30 വരെ. ഫോൺ നമ്പർ ഇതാണ്: 9745799946.
1: നിങ്ങളുടെ ഹൃദയതാളത്തിനൊപ്പം താങ്ങായി, കരുത്തായി, കരുതലായി എന്നും ഞങ്ങൾ കൂടെയുണ്ട്.
2: 24 കാർഡിയോളജി സേവനം, ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ആധുനിക സേവന രംഗത്ത് അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ.
1: ഹൃദയസ്പന്ദനം നിലച്ചു പോകാത്ത രീതിയിലുള്ള മിതമായ ചികിത്സാ ചെലവ്, കാരുണ്യ, മെഡിസെപ്പ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളും. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
0: അമ്മ ഷീല സുരേഷിനു വേണ്ടി മേത്തോട്ടുതാഴത്തു നിന്നും സംഗീത അക്ഷയ് ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. താളവട്ടം എന്ന ചിത്രത്തിനുവേണ്ടി പൂവച്ചൽ ഖാദർ എഴുതി, രഘുകുമാർ ഈണം നൽകി, യേശുദാസ് പാടിയത്.

യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. യുവ ചോയ്സിൽ ഇനി കൈതപ്രം എഴുതി രവീന്ദ്രൻ ഈണം നൽകി എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം അയാൾ കഥ എഴുതുകയാണ്. ഈ ഗാനം ആവശ്യപ്പെട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് ചിറ്റാരിപ്പറമ്പിൽ നിന്നും ബാബു.

0: മലപ്പുറം വണ്ടൂർ സർക്കാർ ഹോമിയോ ക്യാൻസർ സെന്ററിൽ വിവിധ തസ്തികകളിൽ 6 മാസ കാലയളവിൽ താൽക്കാലിക നിയമനം നടത്തുന്നതിനായി 13 ഒക്ടോബർ രാവിലെ 10 കൂടിക്കാഴ്ച നടത്തും. നൈറ്റ് ഡ്യൂട്ടി PG റെസിഡന്റ് മെഡിക്കൽ ഓഫീസർ, വാർഡ് ബോയ്, ഓഫീസ് ബോയ് എന്നീ തസ്തികകളിൽ ഓരോ ഒഴിവുകളാണുള്ളത്. നൈറ്റ് ഡ്യൂട്ടി PG റെസിഡന്റ് മെഡിക്കൽ ഓഫീസർ തസ്തികയിലേക്ക് ഹോമിയോപ്പതിയിൽ ബിരുദാനന്തര ബിരുദമുള്ള 30 വയസ്സിന് താഴെയുള്ളവർക്ക് പങ്കെടുക്കാം. വാർഡ് ബോയ്, ഓഫീസ് ബോയ് തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർ SSLC യോഗ്യതയും 30 വയസ്സിന് താഴെയുള്ളവരുമായിരിക്കണം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഫോട്ടോ പതിപ്പിച്ച ID കാർഡ്, വിദ്യാഭ്യാസ യോഗ്യത, വയസ്സ്, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും അവയുടെ പകർപ്പുകളും സഹിതം 13 ഒക്ടോബർ രാവിലെ 9:30 വണ്ടൂർ സർക്കാർ ഹോമിയോ ക്യാൻസർ സെന്ററിൽ അഭിമുഖത്തിന് ഹാജരാകണം. ഫോൺ 0493124900.
1: ചേച്ചി, ഈ പഴയ ഫോൺ ഇനി എന്തിനാ?
2: അത് മൈജിയിലൊന്ന് എക്സ്ചേഞ്ച് ചെയ്താ പോരെ.
1: പക്ഷെ ഫോൺ മാറ്റി TV എടുക്കാമോ?
2: ഗാഡ്ജറ്റ്സിലും അപ്ലയൻസസിലും എന്തും എന്തിനോട് മാറ്റിയെടുക്കാം.
3: പ്രോഡക്റ്റുകൾക്ക് ഏറ്റവും കൂടുതൽ എക്സ്ചേഞ്ച് വില നൽകുന്നതും മൈജി തന്നെ. നിങ്ങൾ തേടുന്നതെല്ലാം ഒരിടത്ത്. അതെ, എല്ലാമുണ്ട് മൈജിയിൽ.
0: കീഴരിയൂരിൽ നിന്നും ഷിജു ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ശാലിനി എന്റെ കൂട്ടുകാരി എന്ന ചിത്രത്തിന് വേണ്ടി MD രാജേന്ദ്രൻ എഴുതി, G ദേവരാജനീനം നൽകി, P മാധുരി പാടിയത്.

0: ചേട്ടാ, ഈ വാറണ്ടി പീരീഡ് കഴിഞ്ഞാ നമ്മുടെ അപ്ലയൻസിന് ആരാ കൂട്ട്?
1: അതിനല്ലേ മൈജിയുടെ എക്സ്ട്രാ വാറണ്ടി.
0: വാറണ്ടി കഴിഞ്ഞുള്ള കംപ്ലയിൻസിനും?
1: അതെ, ബ്രാൻഡ് വാറണ്ടി പീരീഡ് കഴിഞ്ഞുള്ള കംപ്ലയിൻസ് കവർ ചെയ്യാൻ സഹായിക്കുന്ന മൈജി എക്സ്ട്രാ വാറണ്ടി.
0: അപ്പൊ നമുക്ക് കിട്ടും ഡബിൾ വാറണ്ടി അല്ലേ?
2: അതെ, വാറണ്ടിക്ക് മേൽ വാറണ്ടി എല്ലാമുണ്ട് മൈജിയിൽ.
3: കൈതപ്രം എഴുതി സംഗീതം നിർവഹിച്ച് യേശുദാസ് പാടിയ ഗാനം ചിത്രം ദേശാടനം. ഈ ഗാനം ആവശ്യപ്പെട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് മഞ്ഞപ്പാലത്ത് നിന്നും ഗിരിജ.

0: കോഴിക്കോട് ഗവൺമെന്റ് ഐടിഐ ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ SSLC പാസ്സായവർക്ക് തൊഴിലധിഷ്ഠിത പ്ലേസ്മെന്റോടുകൂടി ഡിപ്ലോമ ഇൻ AC മെക്കാനിക് കോഴ്സിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു. ഫോൺ നമ്പർ 859089366.
1: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
0: യുവ ചോയ്സിൽ ഇനി കൊമ്മേരിയിൽ നിന്നും സിമി ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. മഴയെത്തും മുൻപേ എന്ന ചിത്രത്തിനുവേണ്ടി കൈതപ്രം എഴുതി രവീന്ദ്രൻ ഈണം നൽകി യേശുദാസ് പാടിയത്.

0: സംസ്ഥാന പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷൻ മലപ്പുറം ജില്ലാ ഓഫീസിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന മറ്റ് പിന്നോക്ക അതായത് ഒബിസി വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് സ്വയം തൊഴിൽ വായ്പകൾ നൽകുന്നു. പുതിയ സ്വയം തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും നിലവിലുള്ളവ വിപുലീകരിക്കുന്നതിനും വായ്പ ലഭ്യമാണ്. 6 മുതൽ 8% വരെയാണ് പലിശ നിരക്ക്. പ്രവാസികൾ, പ്രൊഫഷണൽ കോഴ്സ് പാസായവർ, വിധവകൾ, നിയമപരമായി വിവാഹമോചനം നേടിയ സ്ത്രീകൾ എന്നിവർക്കും ടാക്സിയായി സർവീസ് നടത്തുന്നതിന് ഇലക്ട്രിക് അല്ലെങ്കിൽ CNG വാഹനങ്ങൾ വാങ്ങുന്നവർക്കും നിബന്ധനകൾക്ക് വിധേയമായി സബ്സിഡി ലഭിക്കും. തിരിച്ചടവ് കാലാവധി 60 തുല്യ മാസാധിഷ്ഠിത ഗഡുക്കളാണ്. വായ്പയ്ക്കായി മതിയായ വസ്തുജാമ്യമോ ഉദ്യോഗസ്ഥ ജാമ്യമോ ഹാജരാക്കണം. അപേക്ഷാ ഫോമും മറ്റ് വിവരങ്ങളും കോർപ്പറേഷന്റെ ഓഫീസുകളിൽ നിന്ന് ലഭിക്കും. പെരിന്തൽമണ്ണ, ഏറനാട്, തിരൂരങ്ങാടി, കൊണ്ടോട്ടി താലൂക്കുകളിലുള്ളവർ മലപ്പുറം ജില്ലാ ഓഫീസുമായും ഫോൺ നമ്പർ 0483273414, പൊന്നാനി, തിരൂർ താലൂക്കുകളിലുള്ളവർ തിരൂർ ഉപജില്ലാ ഓഫീസുമായും ഫോൺ നമ്പർ 0494243275, നിലമ്പൂർ താലൂക്കിലുള്ളവർ വണ്ടൂർ ഉപജില്ലാ ഓഫീസുമായും ഫോൺ നമ്പർ 0493124800 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടണം. കൂടാതെ 7306022527 എന്ന നമ്പറിലേക്ക് പേരും തുടങ്ങാനുദ്ദേശിക്കുന്ന പദ്ധതിയുടെ വിശദാംശങ്ങളും വാട്സപ്പ് ചെയ്യാൻ വിവരങ്ങൾ ലഭ്യമാകും. KSBCDC.com എന്ന വെബ്സൈറ്റിലെ ജാലകം പോർട്ടൽ വഴിയും വിവരങ്ങൾ അറിയാം.
1: ഭാരതത്തിന്റെ സ്വന്തം ശബ്ദം ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിൽ.
2: പ്രസാർ ഭാരതി അവതരിപ്പിക്കുന്നു ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പ്.

0: ആകാശവാണിയുടെ 200-ലധികം തത്സമയ റേഡിയോ ചാനലുകൾ,
1: 40-ഓളം ഭാഷകളിലെ തത്സമയ വാർത്തകളും പോഡ്കാസ്റ്റുകളും,
0: ദൂരദർശന്റെ പ്രധാന ടിവി ചാനലുകളും ലൈവ് സ്ട്രീമിംഗും, എല്ലാം ഒരൊറ്റ മൊബൈൽ ആപ്പിൽ. പ്രവാസി മലയാളികൾക്ക് ലോകത്തിന്റെ ഏത് കോണിൽ നിന്നും ജിയോ മാപ്പിംഗ് വഴി നിങ്ങളുടെ പ്രിയപ്പെട്ട ആകാശവാണി നിലയത്തിന്റെ പരിപാടികൾ നിമിഷ നേരം കൊണ്ട് കണ്ടെത്താം.
1: ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ ന്യൂസ് ഓൺ എയർ. ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ലഭ്യം. ഫറൂഖിൽ നിന്നും മുബീന നൌഷാദിന്റെ ഇഷ്ടഗാനം കേൾക്കാം. പവിത്രം എന്ന ചിത്രത്തിനുവേണ്ടി ONV കുറിപ്പ് എഴുതി ശരത്തീനം നൽകി യേശുദാസ് പാടിയത്.

0: തത്സമ ഇഷ്ടഗാന പരിപാടി യുവ ചോയ്സ് ഇനി വൈകിട്ട് 3-2 കേൾക്കാം.
1: യുവ ചോയ്സ് ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
2: ചേട്ടാ, ഈ വാറണ്ടി പീരീഡ് കഴിഞ്ഞാ നമ്മുടെ അപ്ലയൻസിന് ആരാ കൂട്ട്?
3: അതിനല്ലേ മൈജിയുടെ എക്സ്ട്രാ വാറണ്ടി.
2: വാറണ്ടി കഴിഞ്ഞുള്ള കംപ്ലയിൻസിനും?
3: അതെ, ബ്രാൻഡ് വാറണ്ടി പീരീഡ് കഴിഞ്ഞുള്ള കംപ്ലയിൻസ് കവർ ചെയ്യാൻ സഹായിക്കുന്ന മൈജി എക്സ്ട്രാ വാറണ്ടി.
2: അപ്പൊ നമുക്ക് കിട്ടും ഡബിൾ വാറണ്ടി അല്ലേ?
4: അതെ, വാറണ്ടിക്ക് മേൽ വാറണ്ടി എല്ലാമുണ്ട് മൈജിയിൽ.
0: FM പ്രധാന വാർത്തകൾ.

അടിയന്തര പ്രമേയ നോട്ടീസിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ നിന്ന് പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ വിദ്യാർത്ഥികളെ മർദ്ദിച്ച സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് സിപിഐഎമ്മിലെ വി ജോയ് ആണ് സഭ നിർത്തിവച്ച് വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് ചട്ടം 118 പ്രകാരം നിയമസഭയിൽ ഗവൺമെന്റ് ഇന്ന് പ്രമേയം അവതരിപ്പിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനം സുതാര്യമാക്കണമെന്നും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി ഡി സതീശനാണ് പ്രമേയം അവതരിപ്പിക്കുക. രാഷ്ട്രപതിയുടെ പരിഗണനയിലിരിക്കുന്ന 2025 കേരള സ്വകാര്യ സർവകലാശാല സ്ഥാപന നിയന്ത്രണ ബിൽ മടക്കി നൽകുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് ഗവർണർ മുഖേന കേന്ദ്ര ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കുന്ന പ്രമേയം സഭയിൽ ഇന്ന് അവതരിപ്പിക്കും. മന്ത്രി റോജി എം ജോണാണ് പ്രമേയം കൊണ്ടുവരിക. കുന്ദമംഗലം നിയോജകമണ്ഡലത്തിൽ എംഎൽഎയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പുതിയ കെഎസ്ആർടിസി ബസ് വാങ്ങുമെന്ന് എം എ റസാഖ് എംഎൽഎ. മണ്ഡലത്തിലെ ജനങ്ങളുടെ യാത്രാ സൌകര്യം കൂടുതൽ സുഗമമാക്കാനും മികച്ച യാത്രാനുഭവം ഉറപ്പാക്കാനും പുതിയ സർവീസിലൂടെ സാധിക്കുമെന്ന് എംഎൽഎ അറിയിച്ചു. വാഹനങ്ങളുടെ റീടെസ്റ്റ് ഇന്നു മുതൽ പൂർണ്ണമായും ഓട്ടോമാറ്റിക് രീതിയിൽ മതിയെന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ തീരുമാനത്തിൽ കൊല്ലത്ത് പ്രതിഷേധം. വാഹന ഉടമകളും ഡ്രൈവർമാരും കൊല്ലം ആർടിഒ ഓഫീസ് ഉപരോധിച്ചു. കേരള സംസ്ഥാന ലൈബ്രറി കൌൺസിലിൽ അഫിലിയേറ്റ് ചെയ്ത ലൈബ്രറികളിലെ ലൈബ്രറിയേറിയന്മാരും അലവൻസ് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ലൈബ്രറിയേറിയന്മാർ ഈ മാസം 15 നിയമസഭ മാർച്ച് നടത്തും. മുൻമന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്യുമെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി അപ്പുകുട്ടൻ കണ്ണൂരിൽ അറിയിച്ചു. സിനിമാ നിർമ്മാതാവും പൊതുപ്രവർത്തകനുമായിരുന്ന പി വി ഗംഗാധരന്റെ 3 ഓർമ്മദിനം നാളെ. കോഴിക്കോട്ട് കെ പി കേശവമേനോൻ ഹാളിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ എം വി ശ്രീയാംസ്കുമാർ, യു കെ കുമാരൻ എന്നിവർ പങ്കെടുക്കും. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വിജയത്തുടക്കം. ഇന്ദകാശി എഫ് സിയെ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയത്. FM പ്രധാന വാർത്തകൾ ഇനി ഉച്ചയ്ക്ക് 1 മണിക്ക്. പ്രൊഫസർ പി ജയേന്ദ്രൻ അനുസ്മരണം ഇന്ന് 3 മണിക്ക് ദേവഗിരി സെന്റ് ജോസഫ്സ് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കും.

0: മുട്ടുവേദനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ഉറച്ച കാൽവെപ്പോടെ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും ഇതിനോടകം പടിയിറങ്ങിക്കഴിഞ്ഞു.
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ പാനൽ നിങ്ങളുടെ സഞ്ചാരം സുഗമമാക്കുന്നു.
0: കാരുണ്യ, മെഡിസപ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനം.
1: ചികിത്സാ ചെലവുകൾ കുറഞ്ഞ ബഡ്ജറ്റിലൊതുക്കി മുട്ടുമാറ്റിവെക്കൽ ഏറ്റവും വിജയകരമാക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഉള്ളിയേരി, കോഴിക്കോട്.

0: വ്യാജ സന്ദേശങ്ങളും തെറ്റായ വാർത്തകളും കണ്ട് ആശയക്കുഴപ്പത്തിലാകാറുണ്ടോ?
1: ഫോർവേഡ് ചെയ്യുന്നതിന് മുൻപ് സത്യം തിരിച്ചറിയൂ.
0: കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക വസ്തുതാ പരിശോധനാ സംവിധാനം PIB ഫാക്ട് ചെക്ക്.
1: കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വാർത്തകൾ, നയങ്ങൾ, വിജ്ഞാപനങ്ങൾ, സാമ്പത്തിക ആനുകൂല്യങ്ങൾ എന്നിവയുടെ സത്യാവസ്ഥ ഇനി എളുപ്പത്തിൽ കണ്ടെത്താം.
0: ഏതെങ്കിലും സന്ദേശത്തിൽ സംശയം തോന്നിയാൽ ഉടൻ തന്നെ factcheck.pib.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക,
1: അല്ലെങ്കിൽ 8799711259 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ factcheck@pib.gov.in എന്ന ഇമെയിലിലോ നിങ്ങൾക്ക് സംശയമുള്ള വിവരങ്ങൾ അയച്ചു നൽകൂ.
0: വ്യാജ വാർത്തകളെ തടയാം, സത്യസന്ധമായ വിവരങ്ങൾ മാത്രം പങ്കുവയ്ക്കാം. PIB ഫാക്ട് ചെക്ക്. സത്യമറിയാം, സുരക്ഷിതരാകാം.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടുളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ഭരണഘടന അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ കോടതികൾ ഇടപെടണമെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൂര്യകാന്ത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ പുറത്താക്കണമെന്ന പ്രമേയം കേരള നിയമസഭയിൽ ഇന്ന് അവതരിപ്പിക്കും. ഗവൺമെന്റ് ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം നടപ്പാക്കുന്നത് പരിശോധിച്ചു വരികയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അടിയന്തര പ്രമേയ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. സബ്സിഡി സാധനങ്ങൾ റേഷൻ കട വഴി വിതരണം ചെയ്യുന്നത് പരിശോധിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. വാർത്തകൾ വിശദമായി. ഭരണഘടനാ അവകാശങ്ങൾ ലംഘിക്കപ്പെടുന്ന സാഹചര്യത്തിൽ കോടതികൾ ഇടപെടണമെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞു. ന്യൂഡൽഹിയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ 33-ാം സ്ഥാപന

0: ദിനാഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആത്മാഭിമാനം, സമത്വം, സ്വാതന്ത്ര്യം, നീതി എന്നിവ ഉൾപ്പെടെ വിപുലമായ വാഗ്ദാനങ്ങളാണ് ഭരണഘടന ഓരോ പൗരനും ഉറപ്പു നൽകുന്നത്. പരാതികളിലും വീഴ്ചകളിലും അന്വേഷണം നടത്തേണ്ടതും ശ്രദ്ധിക്കപ്പെടാതെ പോയേക്കാവുന്ന വിഷയങ്ങൾക്ക് ഔദ്യോഗിക പരിഗണന ലഭിക്കുമെന്ന് ഉറപ്പാക്കേണ്ടതും മനുഷ്യാവകാശ കമ്മീഷനുകളുടെ കടമയാണെന്നും അദ്ദേഹം അറിയിച്ചു. സുപ്രീംകോടതിയുടെ വാതിലുകൾ എല്ലാവർക്കുമായി തുറന്നിട്ടിരിക്കുകയാണെന്നും നിയമപ്രകാരം ആരുടെയും പരാതി കേൾക്കുമെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പറഞ്ഞു. ഇന്ത്യാ സഖ്യ നേതാക്കൾ കൂടിക്കാഴ്ചയ്ക്ക് അഭ്യർത്ഥിച്ച് കത്തു നൽകിയെന്നും എന്നാൽ കാണാൻ കഴിയാത്തതിൻ്റെ കാരണം അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സാധാരണ പൗരനായാലും തിരഞ്ഞെടുക്കപ്പെട്ടവരായാലും ആർക്കും ഹർജികൾ മുഖേന സുപ്രീംകോടതിയെ സമീപിക്കാൻ അവകാശമുണ്ടെന്നും അർഹരായവർക്ക് നീതി ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുകയും ചെയ്യുമെന്നും ജസ്റ്റിസ് സൂര്യകാന്ത് വ്യക്തമാക്കി. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് ചട്ടം 118 പ്രകാരം നിയമസഭയിൽ ഗവൺമെൻറ് ഇന്ന് പ്രമേയം അവതരിപ്പിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രവർത്തനം സുതാര്യമാക്കണമെന്നും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി വി.ഡി. സതീശനാണ് പ്രമേയം അവതരിപ്പിക്കുക. രാഷ്ട്രപതിയുടെ പരിഗണനയിലിരിക്കുന്ന 2025 കേരള സ്വകാര്യ സർവകലാശാല സ്ഥാപന നിയന്ത്രണ ബിൽ മടക്കി നൽകുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് ഗവർണർ മുഖേന കേന്ദ്ര ഗവൺമെൻറിനോട് അഭ്യർത്ഥിക്കുന്ന പ്രമേയം മന്ത്രി റോജി എം ജോൺ സഭയിൽ അവതരിപ്പിക്കും. ഗവൺമെൻറ് ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം നടപ്പാക്കുന്ന കാര്യം പരിശോധിച്ചു വരികയാണെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പറഞ്ഞു. എൽ.ഡി.എഫ് ഗവൺമെൻറ് ശമ്പള പരിഷ്കരണത്തിൽ മനഃപൂർവ്വമായ കാലതാമസം വരുത്തിയെന്നും 50 വർഷത്തെ സംസ്ഥാന ചരിത്രത്തിൽ പേ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാത്ത ഏക ഗവൺമെൻറ്റായിരുന്നു എൽ.ഡി.എഫിൻ്റെതെന്നും അദ്ദേഹം നിയമസഭയിൽ കുറ്റപ്പെടുത്തി. സ്ത്രീകളെ മുഖ്യധാരയിൽ കൊണ്ടുവരുന്നതിന് നിരവധി പദ്ധതികൾ ഇനിയും നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നിയമസഭയിൽ അറിയിച്ചു. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചാൽ KSRTC തകരുമെന്നത് പ്രചാരണം മാത്രമാണെന്നും ചോദ്യോത്തരവേളയിൽ മുഖ്യമന്ത്രി പറഞ്ഞു. ആനുകൂല്യങ്ങളും ക്ഷേമ പെൻഷനുകളും കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യാൻ ഗവൺമെൻറ്റിനായെന്നും വി.ഡി. സതീശൻ വ്യക്തമാക്കി. അടിയന്തര പ്രമേയ നോട്ടീസിന് അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് ഹോസ്റ്റലിൽ വിദ്യാർത്ഥികളെ മർദ്ദിച്ച സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും സഭ നിർത്തിവെച്ച് വിഷയം ചർച്ച ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് CPIMലെ V.ജോയ് ആണ് നോട്ടീസ് നൽകിയത്. തികഞ്ഞ ലാഘവത്തോടെയാണ് ആഭ്യന്തരമന്ത്രി വിഷയത്തെ സമീപിച്ചതെന്ന് V.ജോയ് ആരോപിച്ചു. ജ്ഞാനേഷ് കുമാറിനെതിരായ സമരം എന്തിനാണ് യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിലെ വിദ്യാർത്ഥികൾക്ക് നേരെ തിരിച്ചുവിട്ടതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ചോദിച്ചു. യൂത്ത് കോൺഗ്രസ് SFI സംഘർഷത്തിൽ മ്യൂസിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചതായി മന്ത്രി രമേശ് ചെന്നിത്തല മറുപടിയിൽ പറഞ്ഞു. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അച്ചടക്കലംഘനം ഉണ്ടായെങ്കിൽ അത് പരിശോധിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. അതിനാൽ വിഷയം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. തദ്ദേശ ഭരണ വകുപ്പിൻ്റെ സേവനങ്ങൾ കൂടുതൽ സുതാര്യവും ജനസൗഹൃദവുമാക്കാൻ ഒരു തദ്ദേശ സ്ഥാപനത്തിന് ഒരു വെബ്സൈറ്റ് എന്ന പദ്ധതി ആവിഷ്കരിച്ചതായി മന്ത്രി KM ഷാജി നിയമസഭയിൽ പറഞ്ഞു. ഇതിൻ്റെ ഭാഗമായി സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങൾക്കും ഔദ്യോഗിക വെബ്സൈറ്റുകൾ സജ്ജമാക്കിയിട്ടുണ്ടെന്ന് ചോദ്യോത്തരവേളയിൽ മന്ത്രി അറിയിച്ചു. സബ്സിഡി സാധനങ്ങൾ റേഷൻ കട വഴി വിതരണം ചെയ്യുന്നത് പരിശോധിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ് നിയമസഭയെ അറിയിച്ചു. നിലവിൽ റേഷൻ കടകളോടനുബന്ധിച്ച് കെ സ്റ്റോറുകൾ വഴി സബ്സിഡി സാധനങ്ങൾ വിതരണം ചെയ്യുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. പ്രളയ ദുരന്തത്തിന് ഇരയായവർക്ക് റേഷൻ ഭക്ഷ്യധാന്യം വിതരണം ചെയ്യുന്നതിൽ പരാതിയുണ്ടെങ്കിൽ അക്കാര്യം പരിശോധിക്കും. അതിദരിദ്ര വിമുക്ത സംസ്ഥാന പ്രഖ്യാപനം മൂലം ഭക്ഷ്യക്കിറ്റുകൾ മുതലായ ആനുകൂല്യങ്ങൾ ഇല്ലാതായത് ഈ വിഭാഗത്തിൽപ്പെട്ടവരെ പ്രയാസത്തിൽ ആക്കിയിട്ടുണ്ടെന്നും ഈ വിഷയം പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പാലക്കാട് ജില്ലയിലെ നെൽ കർഷകർക്ക് തുക ലഭ്യമാക്കാൻ നടപടികൾ ആരംഭിച്ചതായും മന്ത്രി പറഞ്ഞു. ഇക്കാര്യത്തിൽ നബാർഡുമായി ചർച്ച തുടരുകയാണെന്ന് പറഞ്ഞ അനൂപ് ജേക്കബ് സപ്ലൈകോയിലെ കർഷക രജിസ്ട്രേഷൻ പൂർത്തിയായതായും വ്യക്തമാക്കി. കണ്ണൂർ കോർപ്പറേഷൻ സംഘടിപ്പിക്കുന്ന കണ്ണൂർ ദസറ ഇന്ന് ആരംഭിക്കും. കണ്ണൂർ കലക്ടറേറ്റ് മൈതാനിയിൽ വൈകിട്ട് മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
1: മൈസൂർ ദസറയ്ക്ക് ശേഷം 2nd ദസറ എന്നാണ് കണ്ണൂർ ദസറ അറിയപ്പെടുന്നത്. ഒരുമയ്ക്കായി ദസറ, ലഹരിക്കെതിരെ തൂഫാൻ എന്നതാണ് ഈ വർഷത്തെ കണ്ണൂർ ദസറയുടെ സന്ദേശം. 21 വരെ വിവിധ പരിപാടികളാണ് കലക്ടറേറ്റ് മൈതാനിയിൽ സജ്ജമാക്കിയിട്ടുള്ളത്. അവസാന ദിവസമായ 21 ജവഹർ സ്റ്റേഡിയത്തിൽ ആകാശത്ത് ദൃശ്യവിസ്മയം തീർക്കുന്ന മെഗാ ഡ്രോൺ ഷോയും അരങ്ങേറും. 500 ഡ്രോണുകൾ ഷോയിൽ പങ്കെടുക്കും. കൂടാതെ കണ്ണൂരിലെത്തുന്നവർക്ക് നഗരം ചുറ്റി സഞ്ചരിക്കുവാൻ ഡബിൾ ഡെക്കർ ബസ് KSRTCയുടെ സഹകരണത്തോടെ ഒരുക്കുന്നുണ്ട്. സമാപന സമ്മേളനം മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഉദ്ഘാടനം ചെയ്യും. സിനിമ

0: താരങ്ങളും സാംസ്കാരിക പ്രവർത്തകരും മന്ത്രിമാരും ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ഓരോ ദിവസത്തെയും പരിപാടികളിൽ പങ്കെടുക്കും.
1: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ച മൂന്നാമത്തെ ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് രാവിലെ മുംബൈ നേവൽ യോക്ക്യാർഡിൽ കമ്മീഷൻ ചെയ്തു. വെസ്റ്റേൺ നേവൽ കമാൻഡിലെ ഫ്ളാഗ് ഓഫീസർ കമാൻഡിംഗ് ഇൻ ചീഫ് വൈസ് അഡ്മിറൽ സഞ്ജയ് വാത്സായൻ ചടങ്ങിൽ അധ്യക്ഷനായി. മുതിർന്ന നാവികസേനാ ഉദ്യോഗസ്ഥരും രാജ്യരക്ഷാ മന്ത്രാലയത്തിലെ പ്രമുഖരും പങ്കെടുത്തു. ഇപ്പോൾ കിട്ടിയത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട് ചട്ടം 118 പ്രകാരം നിയമസഭയിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ അല്പസമയം മുമ്പ് പ്രമേയം അവതരിപ്പിച്ചു. ആരോപണ വിധേയനായ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജിവെക്കണമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തെരഞ്ഞെടുക്കുന്ന സമിതി പുനഃസംഘടിപ്പിക്കണമെന്നും മുഖ്യമന്ത്രി പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു. അർഹരായ മുഴുവൻ ജനങ്ങളുടെയും വോട്ടവകാശം പുനഃസ്ഥാപിക്കണമെന്നും പ്രമേയത്തിൽ പറഞ്ഞു. സോഷ്യലിസ്റ്റ് ചിന്തകനും സ്വാതന്ത്ര്യസമര സേനാനിയുമായിരുന്ന ഡോക്ടർ റാം മനോഹർ ലോഹ്യയുടെ ചരമവാർഷികത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. സാമൂഹ്യനീതി, ദേശീയോദ്ഗ്രഥനം എന്നിവയ്ക്കായി ജീവിതം സമർപ്പിച്ച മഹാനായിരുന്നു ലോഹ്യയെന്ന് രാജ്നാഥ് സിംഗ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. റിയാദിലെ കിംഗ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ഹൂതി ആക്രമണം ഉണ്ടായതിനെ തുടർന്ന് സംസ്ഥാനത്ത് നിന്ന് ഗൾഫ് മേഖലയിലേക്ക് പോകുന്ന ഒട്ടേറെ വിമാനങ്ങൾ റദ്ദാക്കി. കൊച്ചി വിമാനത്താവളത്തിൽ ഇന്നലെ 6 സർവീസുകളാണ് നിർത്തിയത്. ഇന്നത്തെയും നാളത്തെയും 4 സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ട്. സൗദിക്ക് പുറമെ ദോഹ റാസൽ ഖൈമ സർവീസുകളും നിർത്തിവെച്ചു. കോഴിക്കോട്ട് നിന്ന് കരിപ്പൂർ സൗദി സെക്ടറിലേക്ക് പോകുന്ന 3 സർവീസുകളും റദ്ദാക്കി. വിമാനത്താവളത്തിലേക്ക് പുറപ്പെടും മുമ്പ് യാത്രക്കാർ വിമാനക്കമ്പനികളുമായി ബന്ധപ്പെട്ട് സമയക്രമം പരിശോധിച്ച് ഉറപ്പുവരുത്തണമെന്ന് വിമാനത്താവള അധികൃതർ നിർദ്ദേശിച്ചു. സന്തോഷത്തോടെ പഠിക്കാൻ സംസ്ഥാന വ്യാപക ബോധവൽക്കരണ യജ്ഞത്തിന് തുടക്കമായി. വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം സംരക്ഷിക്കുകയും സന്തോഷകരമായ പഠനാന്തരീക്ഷം ഒരുക്കുകയുമാണ് പരിപാടിയുടെ ലക്ഷ്യം. ഈ മാസം 17 വരെ ഗവൺമെൻറ് സ്കൂളുകളിലും ഗവൺമെൻറ് നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പരിപാടികൾ സംഘടിപ്പിക്കും. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സഹകരണത്തോടെ ആരോഗ്യവകുപ്പാണ് പദ്ധതി സംഘടിപ്പിക്കുന്നത്. നെടുമ്പാശ്ശേരിയിൽ 3 പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ പ്രതി സുഹൈൽ സജീവിൻ്റെ കൂടെ കാറിലുണ്ടായിരുന്ന 3 പേർ കൂടി പിടിയിലായി. സംഭവ സമയത്ത് കാറിലുണ്ടായിരുന്ന ഇവർ അപകടത്തിന് പിന്നാലെ മറ്റൊരു കാറിൽ രക്ഷപ്പെടുകയായിരുന്നു. ഇതിലൊരാൾ 18 വയസ്സ് തികയാത്തയാളാണ്. ഇവർക്കെതിരെ പ്രേരണാകുറ്റം ചുമത്തുമെന്ന് പോലീസ് അറിയിച്ചു. സുഹൈലിൻ്റെ ലൈസൻസ് റദ്ദാക്കുന്ന നടപടി മോട്ടോർ വാഹന വകുപ്പ് ആരംഭിച്ചു. ഇയാൾ യാത്രക്കിടെ മദ്യപിച്ച 3 ബാറുകൾക്ക് എതിരെ നടപടി സ്വീകരിച്ചതായും പോലീസ് വ്യക്തമാക്കി. നിലവിൽ പ്രതി റിമാൻഡിലാണ്. മദ്യലഹരിയിലും അമിതവേഗത്തിലും പ്രതി ഓടിച്ച കാറിടിച്ച് വയനാട് സ്വദേശിനി ദേവിക, പാലക്കാട് സ്വദേശിനി ഗോപിക, സൗത്ത് കർണാടക സുള്ളിയ സ്വദേശി ഇയാസ് എന്നിവരാണ് ഞായറാഴ്ച പുലർച്ചെ മരിച്ചത്. കോഴിക്കോട് സെൻട്രൽ ലൈബ്രറി അടക്കം രൂപകൽപ്പന ചെയ്ത പ്രമുഖ ആർക്കിടെക്ട് എൻ.എം. സലീം അന്തരിച്ചു. പക്ഷാഘാതത്തെ തുടർന്ന് ഇന്ന് പുലർച്ചെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. സംസ്കാരം വൈകിട്ട് 4:30 കണ്ണംപറമ്പ് ഖബർസ്ഥാനിൽ നടത്തും. പ്രധാന വാർത്തകൾ വീണ്ടും. ഭരണഘടനാ അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ കോടതികൾ ഇടപെടണമെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൂര്യകാന്ത്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ പുറത്താക്കണമെന്ന പ്രമേയം കേരള നിയമസഭയിൽ അവതരിപ്പിച്ചു. ഗവൺമെന്റ് ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം നടപ്പാക്കുന്നത് പരിശോധിച്ചു വരികയാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അടിയന്തര പ്രമേയ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. സബ്സിഡി സാധനങ്ങൾ റേഷൻ കട വഴി വിതരണം ചെയ്യുന്നത് പരിശോധിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: ഷോപ്പിക്ക വെട്ടിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ഷോപ്പിക്ക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടുളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.

FM പ്രധാന വാർത്തകൾ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് ചട്ടം 118 പ്രകാരം നിയമസഭയിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രമേയം അവതരിപ്പിച്ചു. ആരോപണ വിധേയനായ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജിവെക്കണമെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷനെ തെരഞ്ഞെടുക്കുന്ന സമിതി പുനഃസംഘടിപ്പിക്കണമെന്നും മുഖ്യമന്ത്രി പ്രമേയത്തിൽ ആവശ്യപ്പെട്ടു. യൂത്ത് കോൺഗ്രസ് SFI സംഘർഷത്തിൽ മ്യൂസിയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചതായി മന്ത്രി രമേശ് ചെന്നിത്തല. പോലീസിന്റെ ഭാഗത്തുനിന്ന് അച്ചടക്ക ലംഘനമുണ്ടായെങ്കിൽ അത് പരിശോധിക്കുമെന്നും അദ്ദേഹം നിയമസഭയിൽ അറിയിച്ചു. സുപ്രീംകോടതിയുടെ വാതിലുകൾ എല്ലാവർക്കുമായി തുറന്നിട്ടിരിക്കുകയാണെന്നും നിയമപ്രകാരം ആരുടെയും പരാതി കേൾക്കുമെന്നും ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൂര്യകാന്ത്. മോചനത്തിന് അർഹരായവർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ അറിയിച്ചു. തദ്ദേശ ഭരണവകുപ്പിന്റെ

സേവനങ്ങൾ കൂടുതൽ സുതാര്യവും ജനസൌഹൃദവുമാക്കാൻ ഒരു തദ്ദേശ സ്ഥാപനത്തിന് ഒരു വെബ്സൈറ്റ് പദ്ധതി ആവിഷ്കരിച്ചതായി മന്ത്രി കെ എം ഷാജി. സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങൾക്കും അതിന്റെ ഭാഗമായി ഔദ്യോഗിക വെബ്സൈറ്റുകൾ സജ്ജമാക്കിയിട്ടുണ്ടെന്ന് നിയമസഭാ ചോദ്യോത്തരവേളയിൽ മന്ത്രി അറിയിച്ചു. സബ്സിഡി സാധനങ്ങൾ റേഷൻ കട വഴി വിതരണം ചെയ്യുന്നത് പരിശോധിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. നിലവിൽ റേഷൻ കടകളോടനുബന്ധിച്ച് കെ സ്റ്റോറുകൾ വഴി സബ്സിഡി സാധനങ്ങൾ വിതരണം ചെയ്യുന്നുണ്ടെന്ന് മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. പൂർണ്ണമായും ഗ്രീൻ പ്രോട്ടോകോൾ പാലിച്ചായിരിക്കും കോഴിക്കോട് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ കുടിവെള്ളം വിതരണം നടത്തുകയെന്ന് കോഴിക്കോട് ചേർന്ന സംഘാടക സമിതി വെൽഫെയർ കമ്മിറ്റി യോഗം. ഇതിന് മൺകൂജകളും തണ്ണീർ കൂജകളും സജ്ജീകരിക്കാൻ യോഗം തീരുമാനമെടുത്തു. എക്സാലോജിക് കേസിനെ രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടുമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ. മുൻപ് അന്വേഷിച്ചവസാനിപ്പിച്ച കേസാണിതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു. നവരാത്രിയോടനുബന്ധിച്ച് കണ്ണൂർ കോർപ്പറേഷൻ സംഘടിപ്പിക്കുന്ന കണ്ണൂർ ദസറ വൈകിട്ട് മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. സിനിമാ താരങ്ങളും സാംസ്കാരിക പ്രവർത്തകരും മന്ത്രിമാർ ഉൾപ്പെടെ ജനപ്രതിനിധികളും ഓരോ ദിവസത്തെയും പരിപാടികളിൽ പങ്കെടുക്കും. FM പ്രധാന വാർത്തകൾ ഇനി 3 മണിക്ക്.

ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി. നമസ്കാരം. ഗാനോത്സവത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. പാട്ടുകളുടെ സമയമാണ്. വാട്സപ്പിലൊരു ഹായ് ഇട്ടാൽ മതി, നമുക്ക് തിരിച്ചു വിളിക്കാം, പാട്ടുകൾ ആസ്വദിക്കാം, നിങ്ങളുടെ വിശേഷങ്ങൾ എന്താണെന്ന് ചോദിച്ചറിയാം. വാട്സപ്പ് നമ്പർ അറിയാലോ, 9400024440. 9400224440 ഇതാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ. ഇതിലേക്കാണ് ഹായ് ഇടേണ്ടത്, തിരിച്ചു വിളിക്കാം. മുകുന്ദേട്ട സുമിത്ര വിളിക്കുന്നു എന്ന ചിത്രത്തിൽ MG ശ്രീകുമാർ പാടിയ ഗാനത്തോടെ നമുക്ക് തുടങ്ങാം. ഷിബു ചക്രവർത്തിയുടെ രചന, സംഗീതം ഔസേപ്പച്ചൻ.

0: ഹലോ, നമസ്കാരം രജില. രജിലയുടെ സ്ഥലം എവിടെയാ? നാദാപുരം. പറയൂ, എന്തൊക്കെയാണ്? നമ്മൾ കുറച്ച് മെസ്സേജ്സ്, കുറച്ച്
1: ഒരുപാട് സന്തോഷമുണ്ട്. ജുത്തിയലി
0: ഒരുപാട് കാത്തിരുന്നു അല്ലേ?
1: ഒരു പ്രാവശ്യം കിട്ടി
0: ആണോ? ആ ഹാ ഹാ. ഈ അടുത്തൊന്നും ഇതിൽ കിട്ടിയതായിട്ട് കാണുന്നില്ലല്ലോ. ഓക്കെ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? ജോലി സ്ഥലത്താണോ അതോ വീട്ടിലാണോ? വീട്ടിൽ തന്നെയാണോ?
1: വീട്ടിൽ തന്നെ.
0: ഓക്കെ. അപ്പോൾ ആരും ജോലിക്കൊന്നും പോകുന്ന ആളല്ല?
1: അല്ല.
0: പാട്ട് കേൾക്കുന്നു, വീട്ടിലെ കാര്യങ്ങൾ നടക്കുന്നു. ഓക്കെ. ഏതാ രജിതയ്ക്ക്, രജിലയ്ക്ക് ഏത് പാട്ടാ കേൾക്കണ്ടേ? സൂര്യാംശു. ആ, ഞാൻ എപ്പോഴും ഇതിൽ നോക്കിയപ്പോ ജൂലൈയിലൊക്കെ മെസ്സേജസ് അയച്ചിട്ടുണ്ടല്ലോ അല്ലേ?
1: ഒരുപാട്
0: ജൂൺ മുതലേ കണ്ടല്ലോ മെസ്സേജില് കാണുന്നത്. ഞാൻ ഇന്നാണ് ഇപ്പൊ മെസ്സേജ് തുറന്നപ്പോ കാണുന്നത്. ഇത്രയും കാലം കാത്തിരുന്ന രജിലെ പോലെയുള്ള ശ്രോതാക്കളോട് സംസാരിക്കുന്നതല്ലേ ഞങ്ങൾക്ക് അതിലേറെ സന്തോഷവും എന്താ പറയുക, ഒരു സാറ്റിസ്ഫാക്ഷനുള്ള കാര്യം. കാരണം അത്രയും റേഡിയോ ഇഷ്ടപ്പെടുന്ന ഒരാളായതുകൊണ്ടല്ലേ ഇങ്ങനെ കാത്തിരിക്കുന്നത്.
1: അതുകൊണ്ട് തന്നെ.
0: ഓക്കെ. അപ്പോൾ ഞങ്ങളുടെ സ്നേഹാന്വേഷണം വീട്ടുകാരോടൊക്കെ പറയൂ. ഭക്ഷണം കഴിഞ്ഞോ?
1: ഇല്ല, ഭക്ഷണം കഴിഞ്ഞില്ല.
0: ഓക്കെ. ഇതിലൊരു തീരുമാനമായിട്ട് കഴിക്കാൻ
1: വെച്ചിട്ടാണോ? അങ്ങനെയേ കഴിക്കലുള്ളൂ.
0: ഓക്കെ. അപ്പോൾ എന്തായാലും താങ്ക് യു, ഇത്രയും കാത്തിരുന്നേ കേട്ടോ.
1: ഓ,
0: പക്ഷേ പാട്ട് കേൾക്കേ. ഓക്കെ, ബൈ.

0: ഹലോ, നമസ്കാരം സിന്ധു.
1: ഒരുപാട് സന്തോഷം, രണ്ടു കൊല്ലം മുന്നേ കിട്ടിയതാണ്.
0: അതെയോ? ഉള്ളേരി നിന്ന് ഇത്രയും അടുത്ത് കിടന്നിട്ടും കിട്ടാൻ 2 വർഷം കാത്തുക്കേണ്ടി വന്നു.
1: അതിന്റെ മുന്നേ കിട്ടിയിട്ടുണ്ട്
0: സിന്ധു. പിന്നെ കുറച്ച് കിട്ടാത്തവർക്ക് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറെ സമയം ഒഴിഞ്ഞു സ്വയം മാറി നിന്നു.
1: നമ്മള്
0: പോസ്റ്റ് ഓപ്പൺ ആക്കിയിട്ടു. സന്തോഷം.
1: കിട്ടിയിട്ടില്ലെങ്കിലും പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളാണ് ഓരോരുത്തരും ആവശ്യപ്പെടുന്നത്.
0: അതെ, അപ്പൊ
1: സന്തോഷമുണ്ട്.
0: അപ്പൊ അത് കേട്ടെങ്കിലും നമുക്ക് സന്തോഷിക്കാമല്ലോ അല്ലേ?
1: സന്തോഷിക്കാം.
0: അല്ല, പറഞ്ഞ ഒരു പോയിന്റ് ആണ്. കാരണം ഒരുപാട് പേര് കാത്തിരിക്കുന്നു എന്നുള്ളൊരു വാസ്തവമാണ്. അപ്പോൾ അവരെ മുഴുവൻ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു ചെറിയ വിഷമം ഞങ്ങൾക്കും ഉണ്ട്. അപ്പോൾ ചെറിയ പ്രിയ ശ്രോതാക്കൾ കുറേ പേര് കിട്ടിയവർ മാറി നിന്നാൽ മറ്റുള്ളവർക്ക് അത്രയും അവസരമാണല്ലോ അല്ലേ? വേറെ എന്താ വിശേഷം?
1: മാറിയെന്നതാണ്.
0: ഓ, സന്തോഷം.
1: മോന്റെ മോളെ പിറന്നാളേനു.
0: എത്ര ചെറിയ കുട്ടിയാണോ?
1: ഒന്നാമത്തെ.
0: ഓ ശരി. അപ്പൊ ഗ്രാൻഡായിട്ട് പരിപാടി ആഘോഷിച്ചോ?
1: അവര് ഇവിടെയില്ല, മസ്കറ്റിലാ.
0: അപ്പൊ വീഡിയോ കോളിലാണോ കേക്ക് മുറിച്ചത്? അച്ഛമ്മ വീട്ടിലിരുന്നും മോള് മസ്കറ്റിലിരുന്നും കേക്ക് മുറിച്ചു. രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും സ്വയം കൊടുത്തതായി സങ്കല്പിച്ചു. എന്താ പേര് മോളുടെ?
1: നീള.
0: ഓക്കേ. ഇനിയിപ്പോ അടുത്തെങ്ങാനും വരുവോ?
1: 2027
0: നമുക്ക് അതുവരെയൊക്കെ നമ്മളെ കൂടെ ഉണ്ടല്ലോ. അതാണോ ഡി പിയിൽ കാണുന്ന ആളാണോ നീള? സിന്ധുവിന്റെ ഫോൺ ഡി പിയിൽ കാണുന്ന പടാണോ നീള മോളുടെ പടാണോ ഇതിൽ കാണുന്നത്? അപ്പൊ എന്തായാലും നിങ്ങളെയും നമ്മൾ ഈ സമയത്ത് ഒരു പിറന്നാൾ ബിലേറ്റഡ് ആണെങ്കിലും ഒരു പിറന്നാൾ ആശംസകൾ ഇനി വിളിച്ചപ്പോ ഞങ്ങളൊക്കെ പറഞ്ഞു എന്ന് പറയൂ
1: കേട്ടോ.
0: ആ കഥ കഥ പൈങ്കിളിയും എന്നുള്ള പാട്ടല്ലേ വേണ്ടേ അമ്മയെ കാണാൻ സിനിമയിൽ?
1: ഒരുപാട് ഇഷ്ടമുള്ള പാട്ടായിരുന്നു.
0: അതെയോ? ആ നമുക്ക് ആ ഓർമ്മയിൽ ആ പാട്ടും കൂടി കേൾക്കാം. അമ്മയെ കാണാൻ സിനിമയിലെ പാട്ട്
1: ആകാശവാണിയിൽ എല്ലാരോടും
0: ഞാൻ പറയാം കേട്ടോ. ഓ എന്തായാലും സന്തോഷം. താങ്ക് യു.
1: ആ ശരി.
0: ഓക്കെ.

0: ഹലോ, നമസ്കാരം ശശിധരൻ.
1: നമസ്കാരം സാർ.
0: മുത്തമ്പലത്ത് നിന്നാണ് അല്ലേ?
1: കൊടുവള്ളി മുത്തമ്പലം.
0: മുത്തമ്പലം നമ്മളെ രഞ്ജിനിയുടെ സ്വന്തം ആളാണ്.
1: എല്ലാ പരിപാടിയും തന്നെ റേഡിയോ, ഒരുപാട് റേഡിയോ ഉണ്ടായിന്, മൂന്ന് നാല് റേഡിയോ ഉണ്ടായിന്, ഇപ്പൊ ഒറ്റ ഒന്നുള്ളൂ.
0: അങ്ങനെ ഉപയോഗിച്ച് ഉപയോഗിച്ചതിന്റെ കാലം കഴിഞ്ഞു പോയോ?
1: അതാണ്. പിന്നെ ഈ ചൈനന്റെ സെറ്റുകളൊക്കെ പെട്ടെന്ന് കംപ്ലൈന്റ് ആവുകയും ചെയ്യല്ലോ.
0: അതെ, അതിന് ആയിസില്ല. മുമ്പുണ്ടായിരുന്ന പഴയ റേഡിയോകളൊന്നും ഇപ്പൊ പ്രവർത്തിക്കുന്നില്ലേ?
1: അത് റിപ്പയർ ചെയ്യാൻ ഇപ്പൊ അതിന് പറ്റിയ ആൾക്കാരില്ല.
0: നാഷണൽ
1: പനാസോണിക്കിന്റെ ഒക്കെ ഒന്നുണ്ട്, അതൊന്നും
0: പഴയപോലെ അതിനൊക്കെയുള്ള സർവീസ് ആൾക്കാരൊക്കെ ഇപ്പൊ കുറച്ചു വളരെ ചുരുങ്ങി അല്ലേ?
1: ഇപ്പൊ എന്താന്ന് വെച്ചാൽ ആൾക്കാർ പഴയതൊക്കെ ആട്ട് ഒഴിവാക്കുക, വേറെ വാങ്ങുക, അത് തന്നെയാണല്ലോ.
0: ഇപ്പൊ നമ്മളിപ്പോ ഇതുപോലെ പഴയ ക്ലോക്കുകളൊക്കെ ഇതുപോലെ നോക്കുന്ന ആൾക്കാരൊക്കെ അപൂർവമായിട്ട് എവിടെയെങ്കിലൊക്കെ ഉണ്ടാവും, അതുപോലെയൊക്കെ നമ്മൾ അന്വേഷിച്ച് നടക്കണം അല്ലേ?
1: അതെ, അതിന്റെ പ്രത്യേകത നോക്കിയാലൊക്കെ ഉണ്ടാവും.
0: അവിടെ വീട്ടിൽ എന്താ വിശേഷം?
1: വീട്ടിലാണ്. വീട്ടിലാണ് ഞാൻ. കൊടുവള്ളി ആദ്യം ഒരു മൂന്നാല് വർഷം മുമ്പ് കൊടുവള്ളി കടയൊക്കെ ആയിരുന്നു. ചായക്കട അന്നൊക്കെ വിളിക്കലും ഒക്കെ ഉണ്ടായിരുന്നു.
0: ചായക്കടയിൽ കൂടെ നാട്ടുകാരൊക്കെ നമ്മൾ കുറെ കേൾപ്പിച്ചതാണ് അല്ലേ?
1: ഓ, അന്നൊക്കെ അന്നുള്ള ആൾക്കാരൊന്നും ഇപ്പൊ അവിടെ ആകാശവാണിയിലും ഇല്ലല്ലോ.
0: അതെ,
1: എല്ലാരും
0: ചായക്കടയിൽ വന്നിരുന്നവര് പോയ മാതിരി ആകാശവാണിയിൽ വന്നിരുന്നവരും ഇല്ല ഇപ്പോ. എല്ലാ കുറെ പേരൊക്കെ നമ്മളെ പഴയ മുതിർന്ന ആൾക്കാരൊക്കെ റിട്ടയർ ചെയ്ത് പോയി. തങ്ങൾ പറഞ്ഞ ശരിയാണ്.
1: മറ്റേ ഒരു രവി ഹർഷൻ എന്ന് പറഞ്ഞൊരു ആളെ ഒക്കെ ഉണ്ടായി. ആളൊക്കെ ഒരു പ്രത്യേക ഒരു സംഭാഷണം ഒക്കെ.
0: അതെ, രവി മനസ്സിലായി. അദ്ദേഹം വിരമിച്ചു. അതെ,
1: അപ്പൊ എല്ലാരും തന്നെ ആശ്വതി പെയ്ത.
0: അതെ, എന്തായാലും ഇവിടെയുള്ള കുറെ വർഷങ്ങളായിട്ട് ആകാശവാണി നിങ്ങളൊരു വീട്ടുകാരനായതുകൊണ്ട് ഇവിടെയുള്ള വീട്ടുകാരൊക്കെ കുറെ പേര് പോയി, അതാണ് വാസ്തവം. എന്തായാലും നമുക്ക് പറയൂ, നമുക്ക് അതെ എല്ലാരും ഒരു പാട്ട് കേൾക്കാം അല്ലേ? ശരപഞ്ചരത്തിലെ അമ്പലക്കുളത്തിലെ അമ്പലപോലെ ആ പാട്ടല്ലേ വേണ്ടേ? ഓക്കെ, കേൾപ്പിക്കാം കേട്ടോ. എന്തായാലും പഴയ പ്രിയത്തോടു കൂടി ആകാശവാണിയെ ചേർത്ത് പിടിച്ചതിൽ പ്രത്യേകം നന്ദി.
1: ഓ,
0: ഓക്കെ.

0: ഹലോ, നമസ്കാരം.
1: ഹലോ, നമസ്കാരം.
0: ഷെസിൻ
1: അതെ
0: നരിക്കുനി.
1: അതെ,
0: എന്തൊക്കെയാണ് ഷെസിൻ? അവിടെ പഠിക്കുന്ന ആളാണോ അതോ ജോലിയാണോ?
1: ആ ഞാൻ ഡിഗ്രി കഴിഞ്ഞിരിക്കുക.
0: ആണോ? ഓക്കെ. എന്തായിരുന്നു യു ജി സബ്ജക്ട്?
1: സോഷ്യോളജി.
0: റൈറ്റ്. അപ്പോൾ കൂടുതൽ അതിൽ എന്തെങ്കിലും ഹയർ സ്റ്റഡീസ് അങ്ങനെയുള്ള ഓപ്ഷൻസ് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ?
1: ആ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു.
0: ഇവിടെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളാണോ?
1: അത് ആലോചിച്ചിട്ടില്ല, ആലോചിക്കുകയാണ്, നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്.
0: ഓക്കെ ഓക്കെ. യു ജി എവിടെയായിരുന്നു? നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നോ?
1: ഞാൻ നരിക്കുൻ തന്നെ ആയിരുന്നു.
0: ഉണ്ടായിരുന്നു. ഓക്കെ. ഇപ്പോൾ വേറെന്താ വിശേഷം? റേഡിയോ ഷേസിൻ സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരാളാണോ അതോ?
1: സ്ഥിരമായിട്ട് കേൾക്കുന്ന ആളാണ്. വാൾവ് റേഡിയോ ഉണ്ട് ഇവിടെ, AM കിട്ടും.
0: ആ ഓ ഗ്രാൻഡ്. ഇപ്പൊ നേരത്തെ വാൾവൊക്കെ ഉപയോഗിക്കുന്നു?
1: കേൾക്കാനറിയില്ലേ അവിടെ നന്നാക്കല്.
0: ആ അതെയോ? നമ്മുടെ ഇവിടെ മാമന്റെ കിണാശ്ശേരി.
1: കിണാശ്ശേരി. അതെ അതെ.
0: ആ അദ്ദേഹം നമ്മളെ വളരെ, ആ കോയക്ക നമ്മളെ വളരെ അടുത്തൊരു സുഹൃത്താണ്.
1: അതെ,
0: ഞങ്ങളൊക്കെ ഏതോ
1: പോകുന്ന ആണ്.
0: ഷെസിനിൽ

0: മ്യൂസിക്കിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും?
1: അതെ, ഞാൻ സ്ഥിരം കേൾക്കുന്ന പാട്ട്.
0: അങ്ങനല്ല അങ്ങനല്ല, ഞാൻ ചോദിച്ചു പാടുക അങ്ങനെയുള്ള
1: അതൊന്നുമില്ല.
0: അവിടെ ഒരു മഹഫിലൊക്കെ പതിവുണ്ടല്ലോ സൺഡേസിൽ.
1: എങ്ങനാ?
0: അവിടെ അല്ല, കോയക്കട വീട്ടിലെ
1: ആ
0: ഒരു മ്യൂസിക്കൽ ഗെറ്റ് ടുഗദർ ഒക്കെ സൺഡേസിൽ ഈവനിംഗിൽ ഉണ്ടല്ലോ.
1: പറയുന്ന കേൾക്കാറുണ്ട്, പോവാറില്ല. അവിടെ പോയാൽ പാട്ട് വെച്ച് തരും ഒരുപാട് റേഡിയോയിൽ.
0: ആ റേഡിയോ പാട്ടുകള്, പിന്നെ ഒരുപാട് റെക്കോർഡ്സ്, അങ്ങനെ ഒരുപാട് നല്ല കളക്ഷൻസ്.
1: ആ മുഹമ്മദ് റാഫി സാറേ.
0: അതെ അതെ, നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും അല്ലേ?
1: അതെ അതെ അതെ.

0: റേഡിയോയില്
1: ആ റേഡിയോ പാട്ടുകൾ, പിന്നെ ഒരുപാട് റെക്കോർഡ്സ്, അങ്ങനെ ഒരുപാട് നല്ല കളക്ഷൻസ്.
0: റെക്കോർഡ്, ആ മുഹമ്മദ് റാഫി സാറേ.
1: അതെ അതെ, എന്നാലും ശ്വാസിന് നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും അല്ലേ,
0: അതെ അതെ അതെ,
1: ഇങ്ങനെയുള്ള പഴയ റെട്രോ സാധനങ്ങളൊക്കെ കണക്ട് ചെയ്യുന്ന ഒരു ഒരു സ്പേസ് എന്ന് പറയുന്നത്.
0: അതെ അതെ.
1: ഓക്കേ, അപ്പോൾ വേറെ ഈ വോൾവ് റേഡിയോന്റെ ഒക്കെ ആരാ വീട്ടിലെ ഫാദറാണോ, ആരാ ആരുടെ ആണ് ഇതിൻ്റെ ഒക്കെ ഇൻട്രസ്റ്റ്?
0: അത് മാമന്റെ ആണ്.
1: ആണോ? ആ ഹാ,
0: മൂപ്പര് ജലസേചന വകുപ്പിലാണ് വർക്ക് ചെയ്യുന്നത്
1: ആ
0: കോഴിക്കോട്.
1: ഓക്കേ. അപ്പോൾ വാൽവൊക്കെ എപ്പോഴും ഉപയോഗിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്, കാരണം അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ ഇത്തിരി പണിയുണ്ട്.
0: നല്ല പണിയാ.
1: പക്ഷെ അതിൻ്റെ ഒരു ബ്യൂട്ടി ആലോചിക്കുമ്പോൾ അതിൻ്റെ ഒരു ഫീല് വേണ്ടിയിട്ടാവും നമ്മൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അല്ലേ.
0: അതിൻ്റെ ബാസ് ഒന്നും വേറെ ഒന്നിലും കിട്ടില്ല.
1: ആ ആ ആ,
0: ഒരു പ്രത്യേക രസമാണ് കേൾക്കാൻ.
1: അതെ, ഈ അനലോഗിനും ഇതുപോലുള്ള പഴയ കണ്ടന്റിനൊക്കെ അതിൻ്റെതായ ഒരു വാല്യൂ ഉണ്ട് എന്നുള്ളത് ഇപ്പം ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട് ഡിജിറ്റലിനേക്കാളും.
0: അതെ അതെ.
1: ഷെസിന് അങ്ങനത്തെ ഇൻട്രസ്റ്റ് ഉണ്ടോ?
0: ഞാൻ അതിലൂടെയാണ് കൂടുതലും ഓൾഡ് റേഡിയോ. കാറുണ്ട്, അംബാസഡർ കാറുണ്ട്.
1: ആ ആ, ഏതാ മോഡല്?
0: 2003.
1: ഓക്കെ, അപ്പൊ അവനെയും കൊണ്ട് നടക്കുന്നുണ്ട്.
0: അതെ.
1: ഓക്കെ, ഷെസിൻ ലൈസൻസ് ഒക്കെ എടുത്തോ?
0: ആ ലൈസൻസ് എടുത്ത്, 21 വയസ്സായി.
1: ഓക്കെ, 18 കഴിഞ്ഞ ഉടനെ ഓടിപ്പോയി എടുത്തു.
0: അതെ, എടുത്തു.
1: അമ്പി ട്രിപ്പുകളൊക്കെ ഉണ്ടോ?
0: ആ എടുക്ക് പോവാറുണ്ട്.
1: ഓക്കെ, അപ്പൊ ഇന്ന് ഏതാ പാട്ട് കേൾക്കണ്ടേ?
0: എനിക്ക് അയൽക്കാരി എന്ന ചിത്രത്തിലെ ഇലഞ്ഞിപ്പൂ മണം ഒഴുകിയിരുന്നു, യേശുദാസ് വാടിയ.
1: ഓക്കെ, ഇതിലും
0: 1976 ആണെന്ന് തോന്നുന്നു.
1: ആ പാട്ട് പടം ആ ഇയർ 76. അതെ, അപ്പൊ ഇതിന്റെ പശ്ചാത്തലമൊക്കെ അന്വേഷിച്ച് പോകുന്ന ഒരാൾ കൂടിയാണ് ശ്രീകുമാരൻ തമ്പി.
0: ശ്രീകുമാരൻ തമ്പി ദേവരാജൻ ആണെന്ന്
1: തോന്നുന്നു. അതാണ് തോന്നണ്ട, അത് തന്നെയാണ് കറക്.
0: ഓക്കെ
1: ഓക്കെ, കൊള്ളാം. എന്തായാലും പുതിയ ജനറേഷനിൽ ഇങ്ങനെ പഴയതിനെ തേടി പിടിക്കുന്ന ആൾക്കാരൊക്കെ പരിചയപ്പെടുമ്പോൾ അതിലൊരു കൗതുകം ഉണ്ടല്ലോ.
0: അതെ,
1: അപ്പോൾ സ്റ്റഡീസൊക്കെ നല്ല ഉഷാറായി നടക്കട്ടെ കേട്ടോ.
0: ഓ ആയിക്കോട്ടെ.
1: ഓക്കെ, പാട്ട് കേട്ടാലോ.
0: ഓക്കെ, താങ്ക് യു.
1: ഓക്കെ, വെൽക്കം.

0: ഹലോ, നമസ്കാരം സുശാന്ത്.
1: ആ നമസ്കാരം സാർ.
0: ഈസ്റ്റ് ഹില്ലിൽ നിന്നാണ്.
1: അതെ അതെ.
0: എന്തൊക്കെയാണ് സുശാന്ത്,
1: നല്ല തന്നെ.
0: ഉഷാറായിരിക്കുന്നോ?
1: ഞാൻ ഓ ഉഷാറായി.
0: സുശാന്ത്
1: അസുഖം തന്നെ അല്ലേ?
0: ഓ നാ സന്തോഷമായിരിക്കുന്നു. നമ്മളിങ്ങനെ ഇതുപോലെ ഓരോരുത്തരെ തേടി പിടിച്ച് വിളിച്ചുകൊണ്ടിരിക്കുന്നു. സുശാന്തിൻ്റെ അധികം മെസ്സേജ് ഒന്നും കണ്ടിട്ടില്ല, പക്ഷേ എന്നാലും വളരെ.
1: ഞാൻ ഷോപ്പിൽ വർക്ക് ചെയ്യണം അപ്പോൾ.
0: ആണോ? എവിടെയാ? എവിടെയാ? കോഴിക്കോടാണോ?
1: ആ കോഴിക്കോട് എസ് എൻ സ്ട്രീറ്റ് ഗ്രാൻഡ് ബസാർ.
0: അതെയോ? ആ ഹാ ഹാ. ഗ്രാൻഡ് ബസാറിന് നമ്മുടെ ഇടയ്ക്കൊക്കെ ആൾക്കാർ നിന്നാൾ ഓരോരുത്തർ വിളിക്കാറുണ്ട്.
1: ആ അവരൊക്കെ എൻ്റെ ഫ്രണ്ടാണ്.
0: ആണല്ലേ.
1: ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്.
0: ഓ ശരി. അപ്പോൾ നിങ്ങൾ ആ കൂട്ടച്ചിരിയിൽ സുശാന്തിൻ്റെ ചിരിയുടെ ശബ്ദവും കേട്ടിട്ടുണ്ടാവും മുമ്പ്.
1: അതെ അതെ.
0: ഇത് ടെയറിംഗിലാണോ അതോ വേറെ എന്തെങ്കിലും
1: യൂണിറ്റ് ആണോ?
0: ഓക്കെ. ഇപ്പം എത്ര കാലം ഇവിടെ ആയിട്ട്?
1: ഒരു 10-25 വർഷം.
0: ആ ഒരു സീനിയർ, അവിടുത്തെ ഒരു സീനിയർ വർക്കറാണ്.
1: അതെ അതെ.
0: കോയിൻകോ, ചുരുക്കം പറഞ്ഞാൽ കോയിൻകോ ഒക്കെ വന്ന കാലം മുതൽ ഉണ്ട് അവിടെ. എന്നാ നമുക്കിന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: എനിക്ക് മറ്റേ കൃഷ്ണകുടിയിലെ പ്രണയകാലത്ത്
0: ആ സിനിമയിലെ
1: പിന്നെയും
0: പിന്നെയും അല്ലേ.
1: പിന്നെയും
0: പുതിയ ചിത്രങ്ങളൊക്കെ കാണാൻ പോവാറില്ലേ?
1: ഓ കാണാൻ പോവാറില്ല.
0: ഒ ടി ടി വരാൻ കാത്തുക്കോ അതോ തിയേറ്ററിൽ പോവോ?
1: എല്ലാം ഇപ്പൊ ലാസ്റ്റ് ഇറങ്ങിയ മറ്റേ നിവിൻ പോളിയുടെ പടം.
0: ആ ബേത്ത്ലഹേം.
1: ആ ബേത്ത്ലഹേം അത് പോയി.
0: എത്ര തവണ ഉണ്ട്
1: ഫാമിലി ആയിട്ട്?
0: ആദ്യം സുശാന്ത് ഒന്ന് കണ്ടു, പിന്നെ ഫാമിലിയെ കൂട്ടി പോയി. അങ്ങനെയാണോ? പലരെയും പലരും ഈ സിനിമയുടെ കഥ പറയുമ്പോഴേ അങ്ങനെ കുറെ ആൾക്കാർ ഷെയർ ചെയ്ത് കേട്ടപ്പോൾ എനിക്ക് തോന്നി ഇതായിരിക്കും അതിൻ്റെ ഒരു ഒരു ഒരു വിജയരഹസ്യം കൂടി. അങ്ങനെയായിരിക്കും ചിലതൊക്കെ. അങ്ങനെയാണല്ലോ അല്ലേ. ഓക്കെ. അപ്പം ഞങ്ങളെ കൂടെയുള്ള അവിടെ, ഐ മീൻ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരോടൊക്കെ ഞങ്ങളെ സ്നേഹാന്വേഷണം പറയൂ. നമുക്കിന്ന് പാട്ട് കേൾക്കാം. ഓ പറഞ്ഞോളൂ പറഞ്ഞോളൂ പറഞ്ഞോളൂ.
1: നമ്മളെ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ.
0: ആ ഒരു പേരെന്താ?
1: മനോജേട്ടൻ.
0: ആ
1: മനോരാട്ടൻ.
0: ആ
1: പ്രസി.
0: ഓ
1: ഗണേശേട്ടൻ.
0: ആ
1: ജയേട്ടൻ. മണിയേട്ടൻ. ജസീർ.
0: ഓൾ ഏട്ടൻസ് ആൻഡ് സിസ്റ്റേഴ്സ് അല്ലേ?
1: എല്ലാവരും.
0: ഓ എല്ലാവർക്കും വേണ്ടി കൊടുക്കാം കേട്ടോ. അവരൊക്കെ കേൾക്കുന്നുണ്ടാവുന്നോ?
1: ആ കേൾക്കുന്നുണ്ട്.
0: ഓക്കെ ഓക്കെ കേൾക്കാം.
1: പാട്ട് പാടാൻ പറ്റും?
0: ആ ഒന്ന് ഒന്ന് ഒന്ന് ഒന്ന് ശ്രുതിയിട്ട് നോക്കാം. നോക്കൂ.
1: പിന്നെയും പിന്നെയും ആരോഗ്യനാവിൻ്റെ പടി കിടന്നെത്തുന്ന പദനിസ്വനം. പിന്നെയും പിന്നെയും ആരോഗ്യനാവിൻ്റെ പടി കിടന്നെത്തുന്ന പദനിസ്വനം. പിന്നെയും പിന്നെയും ആരോഗ്യലാപത്ത് പൊൻവീണ മൃദുമന്ത്രണം. പിന്നെയും പിന്നെയും ആരോ ആരോ ആരോ.
0: ഓ ഓക്കെ. ഉഷാറായിട്ടുണ്ട് കേട്ടോ, ഉഷാറായിട്ടുണ്ട്. അവിടെ നിങ്ങൾ നല്ലൊരു കരോക്കെ സിംഗറാണെന്ന് മനസ്സിലായി. പാട്ട് കേൾക്കാം കേട്ടോ.
1: ഓക്കെ
0: ഓക്കെ.

0: ഹലോ, നമസ്കാരം. ബത്തേരി. മുമ്പ് എപ്പോഴോ നമ്മൾ സംസാരിച്ചെന്ന് തോന്നുന്നുണ്ടല്ലേ?
1: മുമ്പ് നമ്മൾ സംസാരിക്കാനോ സാറിന്റെ വിശേഷം ചോദിക്കാനോ ആകാശവാണിയിൽ ഒരു കാര്യങ്ങളും സംസാരിക്കാൻ പറ്റില്ല. ആപ്പഴായിപ്പോയി.
0: കുഴപ്പമില്ല, എന്തായാലും നമുക്ക് എന്തായാലും പരിപാടി കേൾക്കാൻ പറ്റില്ല. ബത്തേരി ടൗണിൽ തന്നെയാണോ അതോ മാറിയാണോ? ടൗണിൽ തന്നെ. ഓക്കെ ഓക്കെ. നമ്മൾ അന്ന് ആ അവിടെ പൂക്കളൊക്കെ വെച്ച് ബത്തേരി അലങ്കരിച്ച ചരിത്രമൊക്കെ പറഞ്ഞു തോന്നുന്നു അല്ലേ? ആ റൈറ്റ് റൈറ്റ്, ആ സമയത്താണ്. ഓക്കെ. ആ ഓക്കെ. ഒരല്പം റേഞ്ച് ഇഷ്യൂ വത്സ, അവിടെ ഒരു അല്പം റേഞ്ച് ഇഷ്യൂ ഉണ്ടോ? ആ ഇപ്പം കേൾക്കുന്നുണ്ട്. ഇടയ്ക്ക് ഞാൻ വിചാരിച്ച ഇനി നമ്മൾ ചുരം ഇറങ്ങി വരുന്ന കാറ്റത്തിൽ പെട്ട് കുറച്ചൊക്കെ ആടിപ്പോയോന്ന് വിചാരിച്ചു. കുഴപ്പമില്ല. അതെ അല്ലേ? ഓ പ്ലീസ് പ്ലീസ് പ്ലീസ്. ഹലോ,
2: നമസ്കാരം.
0: ആ ഹലോ ബാബു ചേട്ടാ, എന്ത് പറയുന്നു? അതെ, വിരമിച്ച ശേഷം വയനാടിന്റെ വന്യ സൗന്ദര്യം ആസ്വദിക്കുന്നു. അപ്പൊ പിന്നെ പ്രത്യേക ആസ്വാദനം ഒന്നും വേണ്ട, നമ്മൾ അതിൽ തന്നെയാണ് മുഴുകി. ജീവിതം തന്നെ അതാണ്. ഓക്കെ. എന്തിനാ പാട്ടിന്റെ അസ്ഥിതയുള്ള? അതെ, അവിടെ എനിക്ക് ചെറിയൊരു ഇടയ്ക്കൊന്ന് കട്ടായി പോകുന്നുണ്ട് റേഞ്ച്. ഇടയ്ക്കേ പൊസിഷനൊന്ന് മാറാവോ? ചെറിയൊരു റേഞ്ച് ഇഷ്യൂ. കേൾക്കുന്നുണ്ട്, നേരത്തെയും കേൾക്കുന്നുണ്ട്, ഇപ്പോഴും ഉണ്ട് ഇടയ്ക്ക്. ഓക്കെ, പറയോ എന്തൊക്കെയാണ്?
2: എന്താണ്?

0: എന്റെ കാര്യം പറഞ്ഞാൽ ഫോളിയേജ് ആംബ്രിയംസ് ആണ്.
1: ആ ആ ഓക്കെ. അത് എന്താ അതിന്റെ പ്രൊഡ്യൂസ് എന്താ? ആ ലീഫ്. ആ ഇപ്പത്തെ നമ്മുടെ ഇംഗ്ലീഷ് വെജിറ്റബിൾസ് ഒക്കെ പോലെയുള്ള മറ്റേ ലെറ്റ്യൂസും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആണോ? അങ്ങനത്തെ ഓക്കെ ഓക്കെ. ഓ ശരി ഓക്കെ. ഓ എന്തായാലും വളരെ ഹാപ്പിലി സെറ്റിൽഡ് എന്ന് പറയാം. ഓക്കെ. ആ ചോദിക്കാം, ഞാൻ ചോദിക്കാം. ആ അതെ, ചിലത് ചിലപ്പോ എടുക്ക കട്ടായി പോകുന്നുണ്ട്. നമുക്ക് മറ്റൊരിക്കൽ കുറച്ചും കൂടി വിശദമായി ക്ലിയർ ആയി സംസാരിക്കാം. ഇപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. പുഷ്പാഞ്ജലിയിലെ നക്ഷത്ര കിന്നരമാരല്ലേ പറഞ്ഞേ? ഓക്കെ ഓക്കെ, നമുക്കൊരു ഗ്യാപ്പ് വരട്ടെ, അതിനുശേഷം നമുക്ക് കൂടുതൽ അപ്ഡേഷൻസിലേക്ക് വരാം കേട്ടോ. താങ്ക് യു. ഓക്കെ ബൈ.

0: ഹലോ, നമസ്കാരം ശ്രീകുട്ടി.
1: ഹലോ,
0: ലോകനാർക്കാവിൽ എന്തുണ്ട് വിശേഷം?
1: ലോകനാർക്കാവിൽ ഇപ്പം നവരാത്രി ഒക്കെ തുടങ്ങി.
0: അപ്പോ അവിടെ

0: ദിവസം എല്ലാ ദിവസവും പ്രോഗ്രാംസ് കച്ചേരികളൊക്കെ ഉണ്ടോ? ആ ആ അപ്പൊ അതിന്റെ സംഘാടനത്തിലൊക്കെ ശ്രീകുട്ടി സഹായിക്കുന്നുണ്ടോ? പോയി കാണാനൊക്കെ റെഡിയാണ് അല്ലേ? പോറുണ്ട്. മ്യൂസിക് ഒക്കെ ഇഷ്ട
1: ഞാനിത് ഒരു കഴിഞ്ഞ ആഗസ്റ്റ് പോലെ വിളിക്കാം, ഹായ് അയക്കുന്നുണ്ട്. അച്ഛൻ പറഞ്ഞിട്ടയക്കുന്നതാ, അച്ഛനിന്റെ ഭയങ്കര സ്വാദമായിരുന്നു. അപ്പൊ അച്ഛൻ ഒരു മാസം ഇവിടെ വീട്ടിലുണ്ടായിരുന്നു, കണ്ണിന് ഓപ്പറേഷൻ ചെയ്തിട്ട് ബ്രസ്റ്റില്. അപ്പൊ അച്ഛൻ പറഞ്ഞ അപ്പോൾ മുതലേ അയക്കലുണ്ട്, കിട്ടില്ല.
0: അച്ഛൻ കണ്ണൊക്കെ ഭേദമായി ജോലി സ്ഥലത്തേക്ക് പോയി,
1: വണ്ടിയില് പോയി. പച്ചപ്പുഴുള്ള സമയത്ത് എപ്പോ ഞാൻ ഹായ് അയക്കണ്ട, അപ്പോഴൊന്നും കിട്ടിയിട്ടില്ല. ഇപ്പൊ വിളിച്ച് കിട്ടിയപ്പോ സന്തോഷായി.
0: ഓക്കേ, അച്ഛനെ വിളിച്ച് പറയാം, നമുക്ക് ഇങ്ങനെ സംസാരിച്ചു അച്ഛന് വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ പാട്ട് ആവശ്യപ്പെട്ടു എന്നൊക്കെ പറയാലോ അല്ലേ?
1: ആ പറയാം പറയാം.
0: ശ്രീകുട്ടി ജോലിക്കൊന്നും പോകുന്നില്ലേ?
1: ഇല്ല, ഞാനിപ്പം പി എസ് സിയുടെ കോച്ചിങ്ങിനാ പോകുന്നത്.
0: എന്തായിരുന്നു സ്റ്റഡീസ്? എവിടം വരെ എത്തി? യു ജി പി പി ജിയോ?
1: ഡിഗ്രി ഡിഗ്രി.
0: ആ ആ എന്തായിരുന്നു വിഷയം?
1: ബി എ ഹിസ്റ്ററി.
0: ഹിസ്റ്ററി കഴിഞ്ഞിട്ട് അപ്പോൾ ഇങ്ങനെ ഓരോ വർക്ക് കോച്ചിങ് ഓൺലൈൻ ആണോ?
1: അല്ല അല്ല.
0: എന്നാലും ആക്റ്റീവ് ആയിട്ടിരിക്കുന്നു അല്ലേ? അതിനിടയിൽ ഇപ്പൊ ഇങ്ങനത്തെ ആഘോഷ പാട്ടിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടാവും? എന്തെങ്കിലും കലാപരമായ താല്പര്യങ്ങളോ പഠനം? ആണോ? അരങ്ങേറ്റൊക്കെ കഴിഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ട് അപ്പൊ അതാണ് കച്ചേരിയൊക്കെ എത്ര ഇൻട്രസ്റ്റ് അല്ലേ? വേറെ ദൂരെയൊക്കെ പോയി കൺസേർട്ട്? നമ്മുടെ കണ്ണൂരൊക്കെ ഉണ്ടല്ലോ അല്ലേ, നവരാത്രി കാലത്ത് വലിയ കൺസേർട്ട്സ് ഒക്കെ കണ്ണൂർ എല്ലാ വർഷവും പതിവുണ്ടല്ലോ. ആദ്യം നമ്മുടെ മുമ്പിലുള്ളത് കേൾക്കട്ടെ. അല്ല, ഞാൻ വലിയ ആർട്ടിസ്റ്റുകളൊക്കെ അവിടെയൊക്കെ വന്ന് പ്രോഗ്രാംസ് ഒക്കെ അവിടെ അവിടുത്തെ ഓരോ ക്ഷേത്രങ്ങളിലും ഉത്സവവേദികളിലൊക്കെ ഉണ്ടാവാറെന്ന്
1: കേട്ടിട്ടുണ്ട്.
0: ആ മുമ്പ് നമ്മൾ വന്ന് അവിടെ പ്രോഗ്രാമൊക്കെ ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ഗാവിനെ കുറിച്ചും ഒക്കെ നമ്മൾ വളരെ മുമ്പ് തന്നെ, അതുപോലെ തച്ചോളി മാണിക്കോത്തിനെ കുറിച്ചൊക്കെ നമ്മൾ, തറവാടിനെ കുറിച്ചൊക്കെ ആ പ്രോഗ്രാമുകൾ ആയിട്ട് ചെയ്തിട്ടുണ്ട് ആ കാലത്ത്.
1: സാറിനോട് സംസാരിക്കണം ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പൊ ഇപ്പൊ ഒന്ന് അയച്ചപ്പോ അമ്മേനോട് പറഞ്ഞിട്ടായിരുന്നു, എനിക്ക് ഈ സാറിനോട് ഒന്ന് സംസാരിക്കണം ഭയങ്കര ആഗ്രഹമുണ്ട്.
0: അച്ഛനും കൂടി ഉണ്ടായിരുന്നു, കൂടുതൽ സന്തോഷമായ
1: അച്ഛനും കൂടി ഉണ്ടായിരുന്നു, ഭയങ്കര സന്തോഷം.
0: അച്ഛന്റെ പേരെന്താ?
1: ഗംഗാധരൻ.
0: അപ്പൊ ഗംഗയോട്ട് വരുമ്പോ പറയൂ കേട്ടോ.
1: പറയാം.
0: അമ്മയോടും പറയൂ.
1: അമ്മയോടും പറയാം.
0: ഓക്കെ, അപ്പൊ നമ്മുടെ പരിശീലനൊക്കെ ഗംഭീരമായിട്ട് നടക്കട്ടെ
1: കേട്ടോ.
0: ഓക്കെ, പാട്ട് പറഞ്ഞത് സമരൻ ബേത്ത്ലഹേമിലെ കുന്നിമണി അല്ലേ?
1: കുന്നിമണി.
0: ആ ഹാ, കേൾക്കാം. ഓക്കേ.

0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം സർ.
0: ആ, ഇതാരാണ്? മേലൂരിൽ നിന്ന് ആരാണ്? സുധാ. മേലൂർ പറയൂ.
1: സുധാ മേലൂർ.
0: സുധാ, കുറച്ചു കാലമായി തുമ്പിവാ തുമ്പക്കൂടത്തിൽ നിന്നുള്ള പാട്ട് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു. ഇപ്പോഴാണ് ഇതിനുള്ള അവസരമായത് അല്ലേ?
1: എനിക്ക് സന്തോഷമായി സാറിനോട് സംസാരിക്കാൻ പറ്റിയ ഭയങ്കര സന്തോഷം.
0: ഞങ്ങൾക്ക് ഇതേപോലെ, ഞാൻ നേരത്തെ തുടക്കത്തിൽ ഒരു തവണ പറഞ്ഞു,
1: അതെ,
0: നിങ്ങളെ പോലെയുള്ള ആൾക്കാരോട് സംസാരിക്കാനാണ് നമ്മളിങ്ങനെ ഒരു പ്രോഗ്രാം വെച്ചിരിക്കുന്നത്. കാരണം റേഡിയോ അത്രമേൽ സ്നേഹിക്കുന്ന മനുഷ്യര്, റേഡിയോയിൽ കൂടെ എന്തെങ്കിലും പ്രിയപ്പെട്ട ഗാനം കേൾക്കാൻ കാത്തിരിക്കുന്നവർ, അപ്പൊ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുമായി കണക്ട് ചെയ്യാന്നുള്ളതാണല്ലോ നമ്മൾ ഈ പരിപാടിയുടെ ഉദ്ദേശ്യം. എന്തായി, വീട്ടിലെ കാര്യങ്ങളൊക്കെ റെഡിയായോ?
1: ഭക്ഷണം
0: കഴിഞ്ഞു. സാധാരണ അങ്ങനെ കഴിച്ചു,
1: അത് പാട്ട് കേട്ടും കൊണ്ട്
0: എല്ലാരും 2 മണിവരെ വിളിക്കും എന്നുള്ള പ്രതീക്ഷയിൽ കഴിക്കാണ്ടിരിക്കും. ഈ റേഡിയോനെ കൂടുതൽ ഇഷ്ടമുള്ള ഒരു വ്രതം മാതിരിയാ. 2 മണിവരെ എന്തായാലും ഭക്ഷണം കഴിക്കൂല. 2 മണിക്ക് ശേഷം പാട്ട് കേട്ട് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും 2 മണിക്ക് ശേഷം ഭക്ഷണം.
1: അതെ, ഞങ്ങളെ റുട്ടീനാ. 1 മണിക്ക് ഭക്ഷണം.
0: അതെ, നല്ല കാര്യം. റുട്ടീൻ മുടക്കരുത്, കാരണം അതൊക്കെ ഒരു ചിട്ടയല്ലേ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യലിലൊക്കെ കഴിഞ്ഞോ? എന്തെങ്കിലും ഉണ്ടായിരുന്നോ? വെജിറ്റേറിയൻ ആവുന്നോണ്ട് സ്പെഷ്യൽ ഉണ്ടാക്കാലോ. വെജിറ്റേറിയൻ സ്പെഷ്യൽസ് ഉണ്ടാക്കാലോ. ഏറ്റവും നല്ല സ്പെഷ്യലുകൾ വെജിറ്റേറിയനിലല്ലേ ഉള്ളത്? വെറൈറ്റി. എനിവേ, സന്തോഷം കേട്ടോ. അപ്പൊ ഞങ്ങൾ വേറെ ആരാ ഉള്ളത്?
1: ഓ, ഹസ്ബൻഡ് ഉണ്ട്. രണ്ട് മക്കളാ ഉള്ളത്.
0: ഓക്കെ.
1: മൂട്ടമോള് SSC കോച്ചിങ് ചെയ്യുന്ന ആളെ ഇന്നിപ്പോ എക്സാമിന് പോയിട്ടുണ്ട്.
0: ഓക്കെ.
1: എളയമോളെ ഡിഗ്രി മടപ്പള്ളി
0: കോളേജിൽ പോയിരിക്കാവും അല്ലേ? കോളേജിൽ
1: പോയിട്ടുണ്ടാവും
0: അല്ലേ? പ്ലീസ്.
2: നമസ്കാരം സർ.
0: ആ, ഹലോ, നമസ്കാരം. നമസ്കാരം. ശ്രുത പറയുന്നു. അങ്ങനെ അതെ അല്ല, എന്ന് രണ്ടുപേരും ഉള്ളതുകൊണ്ട് സന്തോഷമായി. രണ്ടുപേരോട് സംസാരിക്കാലോ. എന്താ പേര്? എങ്ങനെയാ?
2: എന്റെ പേര് മനോഹരൻ.
0: മനോഹരൻ. ഓക്കെ.
2: അപ്പൊ ഞങ്ങളിവിടെ കൃഷിയൊക്കെയാണ്. കൃഷി പറഞ്ഞാൽ പശു ഉണ്ട്, 4 പശു ഉണ്ടായിരുന്നു. ഇപ്പൊ വൈഫിന്റെ ഒരു ഓപ്പറേഷൻ ഉണ്ട്, അപ്പൊ അതുകൊണ്ട് തൽക്കാലം കുറച്ച് നാളത്തേക്ക് പശുവിനെ
0: ഒഴിവാക്കിയിരിക്കും. രാവിലെ പുലർച്ചെ മുതൽ രാത്രി വരെ നീണ്ടുന്ന പല മെയിന്റനൻസ് അല്ലേ?
2: അതെ അതെ, രാവിലെ 4 തുടങ്ങിയാലും വൈകുന്നേരം രാത്രി 10 മണി വരെ.
0: അതെ, എനിക്കറിയാം. പലരും ഇങ്ങനെ കൃഷി അനുഭവങ്ങളൊക്കെ പങ്കിടാൻ ഇവിടെ ക്ഷീര കർഷകരൊക്കെ വരുമ്പോ പറയും.
2: അതെ അതെ,
0: കാര്യം ഏറ്റവും മറ്റ് കാര്യം എളുപ്പമാന്ന് പലർക്കും പുറത്തു നോക്കുമ്പോൾ തോന്നുമെങ്കിലും ഇതൊരു ഫുൾ ഡേ സമയം വേണ്ട കാര്യമാണ്. ഒരു പരിപാലനം, അതിന്റെ വൃത്തിയാക്കല്.
2: വൃത്തിയപ്പോ ആൾക്കാരൊക്കെ വീണ്ടും വീണ്ടും ചോദിക്കാണ്, എപ്പോഴാ തുടങ്ങുക, എപ്പോഴാ പാല് വേണ്ടിട്ടെ.
0: അതെ അതെ, പിന്നെ നല്ല
2: പാല് കൊടുക്കുന്നുണ്ടായിരുന്നു. ആ,
0: എന്തായാലും ഇതൊക്കെ കഴിയുമ്പോൾ വീണ്ടും നമുക്ക് നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട ജോലിയിലേക്ക് തിരിച്ചു പോവാം.
2: തീർച്ചയായിട്ടും.

0: അതെ. പിന്നെ സാറിനെ പിന്നെ ഞങ്ങൾ എല്ലാ പരിപാടിയും ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ പ്രത്യേകിച്ചും നോവൽ നോവൽ ടൈമും ഇവിടെ രാവിലെ 6 മണി, എന്റെ വൈഫ് രാവിലെ 6 മണിക്കും 5 AM തുറന്നിടും. ഞങ്ങൾ 4 മണിക്ക് എണീക്കും, അപ്പൊ 5 AM തുറന്നിടും. പിന്നെ അത് കഴിഞ്ഞാൽ ഇങ്ങനെ 10:30, 11 മണി വരെ ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞ് 12 മണിക്ക് വീണ്ടും തുറക്കും. പിന്നെ അതിങ്ങനെ ഒരു 3 മണി വരെ
1: ഉണ്ടാവും. നിങ്ങളുടെ ലൈഫിന്റെ പാർട്ടായിട്ട് ഒരു പശ്ചാത്തലത്തിൽ ആകാശവാണി ഉണ്ട്.
0: അതെ അതെ, എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ഇപ്പൊ കൃഷിപ്പാടൊക്കെ ഞങ്ങൾ എപ്പോഴും മറ്റേ ഈ വയലും വീടും അതൊക്കെ ശ്രദ്ധിക്കും. അതൊക്കെ എല്ലാം നല്ല പരിപാടികളാണ്, വളരെ നല്ല വീഡിയോ. ആക്ച്വലി സാറിന്റെ മറ്റേ പലരും ഞാൻ ഇങ്ങനെ വിചാരിക്കും എഴുതാൻ നോക്കാം. ഈ രാവിലത്തെ ഈ ന്യൂസ് കഴിഞ്ഞാലുള്ള പരിപാടികളൊക്കെ അല്ലേ, മറ്റേ തെരുവിന്റെ
1: പരമ്പരകളൊക്കെ.
0: അതെ അതെ, എല്ലാം നമ്മൾ ശ്രദ്ധിക്കും. അപ്പൊ ഇടയ്ക്കൊക്കെ വിചാരിക്കും എഴുതാം. പിന്നെ വിചാരിക്കും ഒരുപാട് എഴുത്ത് എല്ലാവരും എഴുതുന്നുണ്ടല്ലോ.
1: കുഴപ്പമില്ല മനോഹരൻ, എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിച്ചാൽ അത്രയും ഞങ്ങൾക്ക് അത്രയും സന്തോഷം. വിമർശനായാലും നിർദ്ദേശങ്ങളായാലും ആസ്വാദനായാലും എല്ലാം ഒരുപോലെ സ്വീകാര്യം.
0: അപ്പൊ
1: നമുക്ക് ആ പാട്ട് ഇനിയിപ്പോ കുറച്ചു നേരമുള്ളൂ, അതുകൊണ്ട് കുറച്ചു നേരം പാട്ട് കേൾക്കാം. തുമ്പിവ ഓളങ്ങൾ. അപ്പൊ മക്കള് വരുമ്പോ പ്രത്യേകം പറയണേ.
0: ഓ പറയാം.
1: ഓക്കെ ശരി.
0: താങ്ക് യു.

0: അപ്പോഴേക്കും വസുന്ധരയുടെ മദ്യലഹരി വിട്ടൊഴിഞ്ഞിരുന്നു. അവർ എന്നോടൊപ്പം കാറിൽ കയറി. നീണ്ട യാത്ര.
1: അതെവിടേക്കായിരുന്നു?
0: അങ്ങനെ ഒരു ലക്ഷ്യം മുന്നിലില്ലായിരുന്നു ഡോക്ടർ. ഏതെങ്കിലും അഗാധ കൊക്കകൾ, അതുമല്ലെങ്കിൽ വിജനപ്രദേശത്ത് എവിടെയെങ്കിലും ജയിന്റെ ശവശരീരം ഉപേക്ഷിക്കുക എന്നായിരുന്നു ലക്ഷ്യം. ഒരു പെട്ടി ഞാൻ വലിയൊരു കൊക്കയിൽ കൊണ്ടിട്ടു, മറ്റൊന്ന് വസുന്ധര മറ്റൊരു ടാക്സിക്കാരിൽ കയറ്റി, അല്ല ടാക്സിക്കാരിൽ എന്നെ കയറ്റി വിട്ടു. വിട്ട ശേഷം ശേഷിച്ച പെട്ടിയുമായി ആ ഡെവിൾ അവരുടെ കാറുമായി കടന്നു കളഞ്ഞു. പിന്നെ ഈ ഞാൻ ആ ദുഷ്ടയെ കണ്ടിട്ടേയില്ല. ഈ ഞാൻ അവരെ കാണും ഡോക്ടർ. അതൊരു കാഴ്ച തന്നെയായിരിക്കും.
1: ഓ, കേട്ടിട്ട് തന്നെ ഭയമാവുന്നു. ആനന്ദ്, ഒന്ന് ചോദിച്ചോട്ടെ, ഡോക്ടർ ജെയിനിനെ കൊലപ്പെടുത്താനുള്ള കാരണം എന്തായിരുന്നു? അതിതുവരെ നിങ്ങൾ പറഞ്ഞില്ല.
0: പറയാം ഡോക്ടർ, പറയാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ മനോരോഗികളിൽ നടത്തുന്ന മരുന്ന് പരീക്ഷണത്തെ പറ്റി.
1: യെസ്, പറയൂ ആനന്ദ്.
0: തങ്ങളുടെ ക്ലിനിക്കിനോട് ചേർന്നൊരു അനാഥാലയവും മനോരോഗികളെ പാർപ്പിക്കുന്ന ഒരു ഷെൽട്ടറും സ്ഥാപിക്കണമെന്ന് നിരന്തരം വസുന്ധര ഡോക്ടർ ജെയിനിനോട് പറഞ്ഞുകൊണ്ടിരുന്നു. ഒടുവിൽ അങ്ങനെ ചെയ്യാമെന്ന് ഡോക്ടർ ജെയിൻ ഭാര്യയ്ക്ക് ഉറപ്പും കൊടുത്തു. സന്തോഷവതിയായ വസുന്ധര അന്ന് മദ്യലഹരിയിൽ മുഴുകി. ആ മദ്യലഹരിയിലാണ് മരുന്ന് പരീക്ഷണത്തെക്കുറിച്ച് ഡോക്ടറോട് വസുന്ധര പറയുന്നത്. വിദേശ രാജ്യങ്ങളിൽ വികസിപ്പിക്കുന്ന മരുന്നുകൾ ആഫ്രിക്കൻ നാടുകളിലും മറ്റു ചില ദ്വീപ് രാഷ്ട്രങ്ങളിലും പരീക്ഷിക്കുന്നുണ്ടെന്ന് വസുന്ധര ഡോക്ടർ ജെയിനിനോട് വെളിപ്പെടുത്തിയെങ്കിലും അദ്ദേഹം ഇതിനെ എതിർത്തു. മെഡിക്കൽ എത്തിക്സിൽ ഉറച്ചു നിന്നിരുന്ന ഡോക്ടർ ജെയിന് ഇതൊന്നും അംഗീകരിക്കാനേ കഴിഞ്ഞില്ല. വലിയ പ്രതിഫലം വിദേശത്തു നിന്ന് ലഭിക്കുമെന്ന് പറഞ്ഞെങ്കിലും ഡോക്ടർ ജെയിൻ വഴങ്ങിയില്ലെന്ന് മാത്രമല്ല, വസുന്ധരയെ ഒരുപാട് തല്ലുകൂടി ചെയ്തു. ഇക്കാര്യം പറഞ്ഞ് അവർ നിത്യവും കലഹമായി. ക്രമേണ വസുന്ധര സ്വാർത്ഥയും ക്രൂരയുമായി മാറിക്കൊണ്ടിരുന്നു. ആ അവസരത്തിലാണ് വസുന്ധര പ്രണയഭാവം നടിച്ച് എന്നെ വലയിലാക്കുന്നത്. അതെന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റുമായി.
1: ഇന്ന് നിങ്ങൾ പശ്ചാത്തപിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതൊരു നല്ല കാര്യമാണ് ആനന്ദ്. ആ, എനിക്ക് ഒരു സംശയം കൂടി ബാക്കിയുണ്ട്.
0: എന്താണ് ഡോക്ടർ?
1: ഈ വസുന്ധര ജെയിൻ വിദേശത്തെ മരുന്ന് നിർമ്മാതാക്കളുമായി എങ്ങനെ ബന്ധപ്പെട്ടു? അതിനെ കുറിച്ച് എന്തെങ്കിലും ക്ലൂ?
0: ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ ഇന്റർനെറ്റ് വഴി, നെറ്റ് വഴിയാണ് വസുന്ധര അവരെ ബന്ധപ്പെട്ടത്. അതിനവരെ സഹായിച്ച ചിലരുകൂടിയുണ്ട് ഡോക്ടർ. അവരിപ്പോഴും തിരച്ചിലിക്ക് പിന്നിലുണ്ട്. അതിലൊരാളെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്.
1: ആരെ?
0: അതൊരു വിദേശിയാണ്. ഒരിക്കൽ ഞാൻ ഹൈറേഞ്ചിലെ ഒരു റിസോർട്ടിൽ.
1: ഹൈറേഞ്ചിലോ?
0: ആ, നമ്മുടെ മൂന്നാറിലുള്ള റിസോർട്ടിൽ വെച്ച്. മാത്രമല്ല, ഞാൻ സംശയിക്കുന്ന നിങ്ങളുടെ ധന്യ മേടത്തെയും ഒരിക്കൽ ഞാൻ അവിടെ വെച്ച് കണ്ടിരുന്നു. കൂടെ ഒരാൾ കൂടി ഉണ്ടായിരുന്നു. പക്ഷെ കൂടുതൽ അവരെ നിരീക്ഷിക്കാൻ എനിക്കന്ന് കഴിഞ്ഞില്ല ഡോക്ടർ.
1: അത് ധന്യ തന്നെയായിരുന്നുവെന്ന് ആനന്ദിന് ഉറപ്പുണ്ടോ?
0: 100% ഉറപ്പാണ് ഡോക്ടർ. അത് നിങ്ങളുടെ ധന്യ മേടം തന്നെയായിരുന്നു. മാത്രമല്ല, അവരുടെ കൂടെ മറ്റൊരാളുണ്ടായിരുന്നു. ഒരിക്കൽ ഞാൻ അവിടെ വെച്ച് ഒരു വിദേശിയും കണ്ടിരുന്നു.
1: അതിൽ അത്ഭുതമില്ലല്ലോ ആനന്ദ്. മൂന്നാർ ഒരു വിനോദസഞ്ചാര കേന്ദ്രമല്ലേ?
0: അതെ. അന്ന് ധന്യ മേടത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആളും വിദേശിയും കൂടി സംസാരിക്കുന്നത് ഒരിക്കൽ ഞാൻ കണ്ടിരുന്നു.
1: ഏ, നേരോ ആനന്ദ്.
0: ഇനി ഒരു പക്ഷേ ഈ വസുന്ധര ജെയിനിനെ നിയമത്തിന്റെ പിടിയിൽ നിന്നും രക്ഷിച്ചു നിർത്തുന്നതും ഈ വിദേശി തന്നെയാവും.
1: അങ്ങനെ വിശ്വസിക്കുന്നതിൽ തെറ്റില്ല ആനന്ദ്. കാരണം വസുന്ധര ഒരു സ്ത്രീയാണ്. ഒരു സ്ത്രീക്ക് ഇത്രയും കാലം നമ്മുടെ അന്വേഷണ സംവിധാനങ്ങളെയും നിയമത്തെയും വെല്ലുവിളിച്ച് കബളിപ്പിച്ച് സസുഖം വാഴണമെങ്കിൽ ആനന്ദ് സംശയിക്കുന്നത് പോലെ ഒന്നുകിൽ വിദേശി, അതുമല്ലെങ്കിൽ സ്വദേശി. അവർ ആരാണെങ്കിലും പ്രബല ശക്തികൾ തന്നെ. ആ ശക്തികൾ വസുന്ധര ജെയിനിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടാവും.
0: അതെ ഡോക്ടർ. അതുകൊണ്ട് അവസാനമായി ഈ ആനന്ദ് ഒരു കളി കളിക്കാൻ പോകുക.
1: എന്ത് കളി? ആനന്ദ് എന്താണ് ഉദ്ദേശിക്കുന്നത്?
0: ചൂണ്ടയിട്ട് കൊടുത്തുകൊണ്ടുള്ള ഒരു കളി. ആ ചൂണ്ടയിൽ അവർ കൊത്തും ഡോക്ടർ, കൊത്തും. മനുഷ്യനെ നിമിഷ നേരം കൊണ്ട് കൊന്നു തിന്നുന്ന പിരാന എന്ന മത്സ്യം ഞാൻ ഇട്ടുകൊടുക്കുന്ന ചൂണ്ടയിൽ കൊത്തും, കൊത്തിയിരിക്കും.

0: അച്ചായം വന്നല്ലോ.
1: വിളിച്ചാ പിന്നെ അച്ചായന് വരാതിരിക്കാൻ കഴിയില്ലല്ലോ മാഡം. അല്ല, അച്ചായനെ നേരിട്ട് കാണണമെന്ന് പറഞ്ഞത് എന്നതാ മാഡം? വല്ല മെയിലോ മറ്റോ വന്നോ? പുതിയ മെഡിസിൻ വല്ലതും?
0: അതൊന്നും അല്ല അച്ചായ, അച്ചായനിരിക്കെ.
1: ആ, ഇനി അച്ചായൻ ഇരുന്നില്ലെന്ന് വേണ്ട. ആ, ഇനി പറ.
0: നമ്മുടെ ഹാപ്പിനെസ് സെന്റർ ഇനി മറ്റെവിടേക്കെങ്കിലും മാറ്റണം, മാറ്റിയ തീരൂ.
1: അല്ല, ഇപ്പോഴങ്ങനെ തോന്നാ മാത്രം എന്നതാ, എന്നതേലും ഉണ്ടായോ മാഡം? എന്നതാ പറഞ്ഞു വരുന്നത്?
0: ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണ് അച്ചായ. ആ സുധാകരന് നമ്മളോടുള്ള വിധേയത്വവും കൂറും നഷ്ടപ്പെടുന്നത് പോലെ എനിക്ക് തോന്നുന്നു.
1: എന്നതാ, അയാൾ ഇന്ന് എന്നതേലും ദുരനുഭവം ഉണ്ടായോ മാഡം?
0: അയാളുടെ ഭാര്യ ഇവിടെ ഉള്ളിടത്തോളം കാലം അയാളിൽ നിന്ന് നേരിട്ട് നമുക്കൊന്നും സംഭവിക്കില്ല. പക്ഷേ നമ്മുടെ രഹസ്യങ്ങൾ അത് ചിലപ്പോ അയാളിൽ നിന്ന് ചോർന്നേക്കും. അത് അപകടമാ.
1: ഓഹോ, അങ്ങനെ ഒരു കാര്യം ചെയ്യാം, ഡോക്ടർ മണികണ്ഠനെ വിളിച്ചു വരുത്താം.
0: എന്നിട്ട് അയാള് രണ്ടു ദിവസം മുമ്പല്ലേ ഇവിടെ ഒന്ന് പോയത്?
1: അതെ, എന്ന് വെച്ച് വിളിച്ചാ വരുമല്ലോ, അടിയന്തര ഘട്ടങ്ങളിൽ വന്നല്ലേ പറ്റൂ.
0: അതെ, സുധാകരിൽ നിന്ന് ഇവിടുത്തെ രഹസ്യങ്ങൾ പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് അയാൾക്ക് ഭ്രാന്തുണ്ടാവണം.
1: വേണം മാഡം.
0: എന്നിട്ട് അയാളുടെ ഭാര്യയോടൊപ്പം ആ സെല്ലിലേക്ക് ഇട്ട് അടയ്ക്കണം.
1: അത് വേണം മാഡം, നമുക്കെതിരെ ചലിക്കാൻ ആരെയും അനുവദിക്കരുത്.
0: അതെ. ആ, പിന്നെ ഒരു കാര്യം അച്ചായ.
1: മാഡം, കാര്യം എന്നതാണെന്ന് വെച്ചാ പറ. ഈ അച്ചായൻ എന്നതാണേലും പിന്നിലുണ്ട്.
0: അടുത്ത ആഴ്ച ഞാനൊരു യാത്ര പോകുന്ന അച്ചായ.
1: എങ്ങോട്ട്? വല്ല തീർത്ഥാടന കേന്ദ്രത്തിലേക്കോ മറ്റോ ആണോ മാഡം?
0: ആർക്കു വേണം ഈ തീർത്ഥാടന കേന്ദ്രം? ഈ ധന്യമേരിക്കോ? എനിക്ക് ദൈവമില്ല, ദൈവവിശ്വാസവും ഇല്ല. എല്ലാ അച്ചായനും നല്ലവണ്ണം അറിയാവുന്നതല്ലേ, പിന്നെ എന്തിനാ ഇത്തരം ചോദ്യങ്ങള്?
1: അല്ല, വെറുതെ അച്ചായൻ.
0: ശരി ശരി.
1: അല്ല മാഡം, എങ്ങോട്ടേക്കാ യാത്ര പോകുന്നത്? നീ അച്ചായനോട്?
0: തൽക്കാലം അത് അറിയണ്ട, ഒന്നു മാത്രം അറിയുക, ഞാൻ വരുന്നത് വരെ ഇവിടുത്തെ കാര്യങ്ങൾ അച്ചായൻ നോക്കണം.
1: അത് പിന്നെ അച്ചായനോട് പ്രത്യേകിച്ച് പറയണോ മാഡം?
0: ഇത് വലിയ ശല്യമായല്ലോ അച്ചായ. ആ ഫോൺ എടുക്ക, ആരാന്ന് ചോദിക്കേ.
1: ഹലോ, ആരാ? അതാരാ? ആ പേരിൽ ഇവിടെ ആരും ഇല്ലല്ലോ. ഉണ്ട്, കൊടുക്ക. മാഡം, ഫോൺ മാഡത്തിനാ.
0: ആ, ഇങ്ങ് തരൂ. ഹലോ, വസുന്ധര ജയിൻ. അതെ. നോ, നിങ്ങൾ ആരാണ് മിസ്റ്റർ? വസുന്ധര ജയിനോ? ഞാൻ എനിക്കറിയില്ല. ഞാൻ ധന്യയാ, ധന്യ മേരി. ആരടാ നീ? നോ നോ, ഞാൻ വസുന്ധരയല്ല, ഞാൻ ധന്യയാ, ധന്യ മേരി. എടാ എടാ നിന്നെ ഞാൻ.
1: മാഡം, മാഡം, മാഡം, എന്നതാ ഇത്? എന്നതാ ഇത് മാഡം? മാഡം, ഈ ഈ വസുന്ധര ജയിൻ ആരാ മാഡം? മാഡം, മാഡം, മാഡം, മാഡം.
2: യെസ്, യെസ്, അതെ, അതവൾ തന്നെ. സാക്ഷാൽ വസുന്ധര ജയിൻ. അവരുടെ ആരെയും വശീകരിക്കുന്ന ശബ്ദം, അവരിൽ നിന്നുണ്ടായ ഇടർച്ച, ഭയത്തിന്റെ പിടച്ചിൽ. അതെ ഡോക്ടർ, അത് അതവൾ തന്നെ. ഈ ഞാൻ അന്വേഷിക്കുന്ന സാക്ഷാൽ വസുന്ധര ജയിൻ.
3: ആനന്ദ്, നിങ്ങൾ പറയുന്നത് നേരോ?
2: അതെ ഡോക്ടർ, അതവർ തന്നെ.
4: ആനന്ദ്, ഇനി എന്താണ് നിങ്ങളുടെ പരിപാടി?
2: ധന്യ മേഡത്തിന്റെ ഫോൺ നമ്പർ ഡോക്ടർ തന്നതുപോലെ ഇനിയും ഒരു സഹായം വേണം സാന്ദ്ര.
3: എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്?
2: ഇത് കണ്ടോ,
4: ഇതൊരു മുടിയുടെ അല്ലേ?
2: അതെ, ഈ മുടി വസുന്ധര ജയിന്റെ അമ്മ വസുമതി ടീച്ചറുടേതാണ്. എല്ലാം ഞാൻ മുൻകൂട്ടി കണ്ട് അവരിൽ നിന്ന് സംഘടിപ്പിച്ചതാണ്.
4: ഓ മൈ ഗോഡ്, ആനന്ദിന്റെ ബുദ്ധി ഞാൻ നമിക്കുന്നു.
2: ഹേ, അത്രയ്ക്ക് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഈ ആനന്ദിന് ഇങ്ങനെ ഒരു ദുരവസ്ഥ ഉണ്ടാകില്ലായിരുന്നു. ഞാനൊരു വിഡ്ഢിയാണ്, വിഡ്ഢി.
3: വിധിയെ പഴിച്ചിട്ട് കാര്യമില്ല ആനന്ദ്, ഇനി വേണ്ടത് ബുദ്ധിപൂർവമുള്ള നീക്കങ്ങളാണ്. അവർ യഥാർത്ഥ വസുന്ധര ജയിനാണെന്ന് നമുക്ക് തെളിയിക്കണം.
2: അതെ, അതെ ഡോക്ടർ, അതിനാണ് ഈ മുടിയിടകൾ.
3: ഡി എൻ എ ടെസ്റ്റ്?
2: യെസ്,
3: അതല്ലേ ആനന്ദ് ഉദ്ദേശിക്കുന്നത്? പക്ഷെ അതിന്

0: നിങ്ങൾ സംശയിക്കുന്ന ധന്യയുടെ രക്തമോ മുടിയിഴയോ വേണ്ടേ?
1: വേണം. അതിനാണ് ഇനി ഡോക്ടർ എന്നെ സഹായിക്കേണ്ടത്.
2: ഡോക്ടർ, ഡോക്ടർ എന്താണ് ഗാഢമായി ആലോചിക്കുന്നത്?
0: വഴിയുണ്ടാക്കാം ആനന്ദ്. ഒരു തുള്ളി രക്തമോ ഒരു മുടിയിഴയോ, അതല്ലേ വേണ്ടത്?
1: അതെ ഡോക്ടർ.
0: അത് ഞാൻ ഏറ്റു.
1: എങ്ങനെ?
3: ഡോക്ടർ, ഡോക്ടർ, ദേ ഇത് സുധാകരനാ. വാതിൽ തുറക്ക്.
4: ആ, എന്തായി സുധാകരേട്ടാ, കാര്യം സാധിച്ചോ?
3: പിന്നെ സാധിക്കാതെ. ദാ ഇത് കണ്ടോ?
4: ഏ, ഇതൊരു ചീർപ്പല്ലേ?
3: അതെ, മുടി ചീകുന്ന ചീപ്പ്. ഡോക്ടർക്ക് ആ യശുവിടെ ഒരു മുടിയല്ലേ വേണ്ടത്? ദാ ഇത് കണ്ടോ, ഇത് മുടിയിടയല്ലേ?
4: യെസ്, മുടി തന്നെ. പക്ഷെ ഇത് ധന്യയുടെ തന്നെയാണെന്ന് ഉറപ്പല്ലേ ചേട്ടാ?
3: അത് ഉറപ്പ് തരാൻ ഈ സുധാകരന് കഴിയില്ല ഡോക്ടറെ. ആ യക്ഷിയുടെ ഡ്രസ്സിംഗ് റൂമിൽ നിന്നാ ഇത് ഞാൻ എടുത്തത്. അത് ഉറപ്പാ ഡോക്ടർ.
4: ഇതെങ്ങനെ സാധിച്ചു സുധാകരേട്ടാ?
3: ഇത്തിരി സാഹസപ്പെട്ടു. ആ യക്ഷി

0: ആ യശുവിടെ ഒരു മുടിയല്ലേ വേണ്ടത്?
1: ദാ ഇത് കണ്ടോ, ഇത് മുടിയിടയല്ലേ?
2: യെസ്, മുടി തന്നെ. പക്ഷെ ഇത് ധന്യയുടെ തന്നെയാണെന്ന് ഉറപ്പല്ലേ ചേട്ടാ?
1: അത് ഉറപ്പ് തരാൻ ഈ സുധാകരന് കഴിയില്ല ഡോക്ടറെ.
0: ആ യക്ഷിയുടെ ഡ്രസ്സിംഗ് റൂമിൽ നിന്നാ ഇത് ഞാൻ എടുത്തത്. അത് ഉറപ്പാ ഡോക്ടർ.
2: ഇതെങ്ങനെ സാധിച്ചു സുധാകര?
1: ഇത്തിരി സാഹസപ്പെട്ടു. ആ യക്ഷി എന്നും പാതിരാത്രിയിൽ നന്നായി മദ്യപിച്ച് ലെക്ക് കെട്ട് ഉറങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്നും അതുണ്ടായി. ആ തക്കത്തിന് ഞാൻ ഈ ചീപ്പ് കൈക്കലാക്കി ഇങ്ങ് പോന്നു.
2: ഓ, വളരെ നന്ദി സുധാകരേട്ടാ. ഇതുകൊണ്ട്, ഈ മുടിയിഴ കൊണ്ട് ഇത്രയും കാലം നിയമവ്യവസ്ഥയെ കബളിപ്പിച്ച ഒരു നീചയെ നമുക്ക് സമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ സാധിച്ചാൽ അതൊരു വലിയ കാര്യമല്ലേ? ഈ മുടിയിഴ അതിന് ഉപകരിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം.
0: വിശ്വസിക്കാം ഡോക്ടർ. അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന് പറഞ്ഞതുപോലെ നിസാരമായ ഈ മുടിയിഴയെങ്കിലും സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൽ ഈ സുധാകരന് ഏറെ സന്തോഷമുണ്ട്. ഇത്രയും കാലം എല്ലാ കള്ളത്തരത്തിനും ഞാൻ അറിഞ്ഞോ അറിയാതെയോ കൂട്ടുന്നു. ഇനി അതില്ല ഡോക്ടർ. ഞാൻ തീരുമാനിച്ചത് എന്റെ ജീവൻ പോയാലും ഇനി ഒരന്യായത്തിനും ഈ സുധാകരൻ കൂട്ടു നിൽക്കില്ല. ഞാൻ പോട്ടെ ഡോക്ടർ.
2: ശരി ചേട്ടാ. ഹലോ, ആ ആനന്ദ്. യെസ്, സംഗതി സക്സസ്.
3: അഗ്നിച്ചിറകുള്ള കാട്ടുപക്ഷികൾ നാടകം 17 ഭാഗം സമാപിക്കുന്നു. രചന സലിം കുമാർ പട്ടണക്കാട്. സംവിധാനം എൻ വാസുദേവ്. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ഡോക്ടർ ജയരാജ്, അരുൺ നായർ, സാന്ദ്ര, വി എസ് കലാദേവി, ധന്യ മേരി, ശ്രീലേഖ കുമാരി, വി എസ് അലക്സാണ്ടർ, സുൽഫി ഓയൂർ, ആനന്ദ്, നരിയാപുരം വേണുഗോപാൽ, സുധാകരൻ, തമലം ശ്രീകുമാർ. സംവിധാന സഹായം ബി എൻ ദീപ, എം നിസാമുദ്ദീൻ, അശ്വതി ബാലചന്ദ്രൻ. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം. ഈ നാടകത്തിന്റെ 18 ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

103.6 റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ചന്ദൻദാസ് പാടിയ ഗസലുകൾ കേൾക്കാം.

FM പ്രധാന വാർത്തകൾ. രാഷ്ട്രപതിയുടെ പരിഗണനയിലിരിക്കുന്ന 2025 കേരള സ്വകാര്യ സർവകലാശാല സ്ഥാപനവും നിയന്ത്രണവും ബിൽ മടക്കി നൽകുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ഗവർണർ മുഖേന കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്ന പ്രമേയം സഭ ഇന്ന് പാസാക്കി. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനം സുതാര്യമാക്കേണ്ടതിന്റെയും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ അപാകതകൾ പരിഹരിക്കേണ്ടതിന്റെയും ആവശ്യകത സംബന്ധിച്ച പ്രമേയവും നിയമസഭ പാസാക്കി. ന്യൂഡൽഹിയിലെ ജന്തർ മന്ദറിനെ പ്രതിഷേധ സ്ഥലങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി ഉത്തരവിറക്കി ഡൽഹി പോലീസ്. പൌരന്മാർക്ക് പ്രതിഷേധിക്കാനും പ്രകടനങ്ങൾ നടത്താനും അനുയോജ്യമായ ബദൽ സ്ഥലങ്ങൾ കണ്ടെത്താൻ ആഭ്യന്തര മന്ത്രാലയം നിയോഗിച്ച സമിതിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. സംസ്ഥാനത്ത് സബ്സിഡി സാധനങ്ങൾ റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുന്നത് പരിശോധിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ശൌര്യചക്ര നേടിയ ക്യാപ്റ്റൻ മധുസൂദനൻ പിള്ള അന്തരിച്ചു. 1984 ബ്ലൂ സ്റ്റാർ ഓപ്പറേഷനിൽ ഖലിസ്ഥാൻ തീവ്രവാദികളെ വധിച്ചതിനാണ് ശൌര്യചക്ര ബഹുമതി ലഭിച്ചത്. ജനങ്ങളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ കോടതികൾ ഇടപെടണമെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. നെടുമ്പാശ്ശേരിയിൽ 3 പേരുടെ മരണത്തിനിടയാക്കിയ വാഹനാപകടത്തിൽ 3 പേർ കൂടി പിടിയിൽ. മുഖ്യപ്രതി സുഹൈൽ സജീവ് റിമാൻഡിൽ തുടരുന്നു. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ നേരിടും. FM പ്രധാന വാർത്തകൾ ഇനി 4 മണിക്ക്.

0: അതിരുകളില്ലാത്ത വിനോദത്തിന് ഇനി പുത്തൻ പേര്. പ്രസാർ ഭാരതി അവതരിപ്പിക്കുന്നു വേവ്സ്,
1: ഭാരതത്തിന്റെ സ്വന്തം ഒ ടി ടി പ്ലാറ്റ്ഫോം.
0: ക്ലാസിക് ദൂരദർശൻ ടെലിവിഷൻ ഷോകൾ, ഡോക്യുമെന്ററികൾ തുടങ്ങിയവ മുതൽ പുതിയ വെബ് സീരീസുകളും സിനിമകളും വരെ,
1: ഒപ്പം 65-ലധികം തത്സമയ ടി വി ചാനലുകൾ, കായിക മാമാങ്കങ്ങൾ, ആകാശവാണിയുടെ അപൂർവ ശ്രവ്യശേഖരങ്ങൾ,
0: എല്ലാം പൂർണ്ണമായും സൗജന്യമായി നിങ്ങളുടെ സ്വന്തം ഭാഷയിൽ.
1: വിനോദത്തിനൊപ്പം മൊബൈൽ

0: ഗെയിമുകൾ, പരീക്ഷാ പരിശീലനങ്ങൾ, ഇ ബുക്കുകൾ, കൂടാതെ ആപ്പിലൂടെ നേരിട്ട് ഷോപ്പിംഗ് നടത്താനുള്ള ONDC സൗകര്യവും.
1: മൊബൈലിലും സ്മാർട്ട് ടിവിയിലും സൗജന്യമായി ആസ്വദിക്കുവാൻ ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ ആപ്പിൾ ആപ്പ് സ്റ്റോറിലോ നിന്ന് ഡൗൺലോഡ് ചെയ്യൂ. ഡിജിറ്റൽ വിനോദ രംഗത്തെ പുതിയ തരംഗം വേവ്സ് ആപ്പ്.
2: വളരുന്ന ഭാരതം. വിദേശ തുറമുഖങ്ങളെ ആശ്രയിച്ചിരുന്ന ഇന്ത്യയുടെ ചരക്കുനീക്കം ഇനി സ്വന്തം തീരത്തേക്ക്. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട്, 20 മീറ്ററോളം സ്വാഭാവിക ആഴമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സെമി ഓട്ടോമേറ്റഡ് കണ്ടെയ്നർ ട്രാൻസ് ഷിപ്മെന്റ് പോർട്ട്. കൊളംബോയ്ക്കും സിംഗപ്പൂരിനും ബദലായി ലോകത്തിലെ വൻകിട മദർഷിപ്പുകളെ വരെ ഇനി കേരളത്തിന്റെ മണ്ണിലേക്ക് ആകർഷിക്കുന്നു. ഭാരതത്തിന്റെ സമുദ്ര വ്യാപാര ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിക്കുന്ന അഭിമാന നേട്ടം. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. വളരുന്ന ഭാരതം.
3: പുതിയതെല്ലാം ആദ്യം നിങ്ങളുടെ വീട്ടിലെത്തുമല്ലേ?
4: ആദ്യം മൈജി എത്തും, പിന്നെ നമ്മുടെ വീട്ടിൽ.
3: ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിലും അപ്ലയൻസസിലും എല്ലാ ബ്രാൻഡുകളുടെയും ടോപ് സെല്ലർ ആ മൈജി. ബ്രാൻഡുകളിൽ നിന്ന് നേരിട്ട് ബൾക്ക് പർച്ചേസ് ചെയ്യുന്നത് കൊണ്ട് ഏറ്റവും പുതിയ പ്രൊഡക്ഷനൊപ്പം വിലക്കുറവും എപ്പോഴും മൈജിയിൽ റെഡി.
4: അതെ, എല്ലാമുണ്ട് മൈജിയിൽ.
0: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. തത്സമയ ഇഷ്ടഗാന പരിപാടി യുവ ചോയ്സിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇഷ്ടഗാനങ്ങൾക്കായി ഇപ്പോൾ മുതൽ വാട്സ്ആപ്പ് മെസ്സേജുകൾ അയക്കാം. മെസ്സേജുകൾ അയക്കേണ്ട നമ്പർ ഇതാണ്: 9400224440. 9400224440. ഈ പുഴയും കടന്ന് എന്ന ചിത്രത്തിന് വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, ജോൺസൺ ഈനം നൽകി, യേശുദാസ് പാടിയ ഗാനമാണ് ആദ്യം. ഈ ഗാനം ആവശ്യപ്പെട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് നിധീഷാണ്, കോവൂർ MLA റോഡിൽ നിന്നും. ഭാര്യ ധന്യയ്ക്കും മക്കൾ അമ്മു, ദേവു എന്നിവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു.

0: വളരുന്ന ഭാരതം. ഗുജറാത്തിലെ നർമ്മദാ തീരത്ത് 182 മീറ്റർ ഉയരത്തിൽ വാനോളം ഉയർന്നു നിൽക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ, അമേരിക്കയിലെ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ ഇരട്ടിയിലധികം ഉയരമുള്ള വിസ്മയം, സർദാർ വല്ലഭ് ഭായ് പട്ടേലിനുള്ള അവിസ്മരണീയ പ്രണാമം, ഇന്ത്യയിലെ കോടിക്കണക്കിന് കർഷകർ സംഭാവന ചെയ്ത ഇരുമ്പ് ഉപയോഗിച്ച് ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച വിസ്മയ നിർമ്മിതി, ഗുജറാത്ത് നിയമസഭാ സീറ്റുകളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്ന ഉയരത്തിൽ ഗാംഭീര്യത്തോടെ തലയുയർത്തി നിൽക്കുന്ന സ്റ്റാച്യു ഓഫ് യൂണിറ്റി, വളരുന്ന ഭാരതം.
1: മൂഴിക്കലിൽ നിന്നും മഞ്ജു, നിഷ, ഷീന എന്നിവർ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. പട്ടാളം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സുജാതയും പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: മൈജിയിൽ ഓരോ പെർച്ചേസും കഴിഞ്ഞാൽ ഒരു സന്തോഷം കൂടിയുണ്ട്.
1: എന്താത്?
0: ഓരോ പെർച്ചേസിലൂടെയും കിട്ടുന്ന മൈജിയുടെ റിവാർഡ് പോയിന്റ്.
1: ഓഹോ, പോയിന്റ് കിട്ടി കഴിഞ്ഞാൽ
0: പോയിന്റിനനുസരിച്ച് അടുത്ത പെർച്ചേസിന്റെ ബിൽ തുകയിൽ കിഴിവും കിട്ടും.
1: അപ്പോൾ മൈജിയിൽ ഷോപ്പ് ചെയ്താൽ റിവാർഡ് പോയിന്റിലൂടെ ലാഭം നേടാം അല്ലേ?
0: അതെ, എല്ലാം ഉണ്ട് മൈജിയിൽ.
2: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: കുന്നമംഗലത്ത് നിന്നും റിജിൽ ആവശ്യപ്പെട്ട ഗാനമാണ് യുവ ചോയ്സിൽ ഇനി. ഡാർലിംഗ് ഡാർലിംഗ് എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും സന്തോഷ് കേശവും പാടിയത്. രചന എസ് രമേശൻ നായർ, സംഗീതം ഔസേപ്പച്ചൻ.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: മുത്തമ്പലത്ത് നിന്നും അനൂപ്, സിദ്ധാർത്ഥ്, ജിനു എന്നിവരുടെ ഇഷ്ടഗാനം കേൾക്കാം. കേളി എന്ന ചിത്രത്തിനുവേണ്ടി കൈതപ്രം എഴുതി ഭരതൻ ഈണം നൽകി ചിത്രപാടിയത്.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: ഫ്രണ്ട്സിനും ഫാമിലിക്കും വേണ്ടി മുക്കത്ത് നിന്നും ഷൈജി ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ഒരു മിന്നാമിനുങ്ങിന്റെ നുറുങ്ങുവെട്ടം എന്ന ചിത്രത്തിനുവേണ്ടി ONV കുറിപ്പ് എഴുതി ജോൺസൺ ഈണം നൽകി യേശുദാസ് പാടിയത്.

0: പുതിയതെല്ലാം ആദ്യം നിങ്ങളുടെ വീട്ടിലെത്തും അല്ലേ?
1: ആദ്യം മൈജിയിലെത്തും, പിന്നെ നമ്മുടെ വീട്ടിൽ.
0: ഡിജിറ്റൽ ഗാഡ്ജറ്റ്സിലും അപ്ലയൻസസിലും എല്ലാ ബ്രാൻഡുകളുടെയും ടോപ്പ് സെല്ലറാ മൈജി. ബ്രാൻഡുകളിൽ നിന്ന് നേരിട്ട് ബൾക്ക് പർച്ചേസ് ചെയ്യുന്നതുകൊണ്ട് ഏറ്റവും പുതിയ പ്രൊഡക്ഷനൊപ്പം വിലക്കുറവും എപ്പോഴും മൈജിയിൽ റെഡി.
1: അതെ, എല്ലാമുണ്ട് മൈജിയിൽ.
2: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
3: അഴീക്കോട് നിന്നും പ്രതാപന്റെ ഇഷ്ടഗാനം കേൾക്കാം. മഴത്തുള്ളി കിലുക്കം എന്ന ചിത്രത്തിനുവേണ്ടി എസ് രമേശൻ നായർ എഴുതി, സുരേഷ് പീറ്റേഴ്സ് ഈണം നൽകി, പി ജയചന്ദ്രൻ പാടിയത്.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: വയനാട് നീർച്ചാലിൽ നിന്നും സഞ്ജു, സഞ്ജയ്, അഞ്ജു എന്നിവർ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. കിഴക്കുണരും പക്ഷി എന്ന ചിത്രത്തിനുവേണ്ടി കെ ജയകുമാർ എഴുതി, രവീന്ദ്രൻ ഈണം നൽകി യേശുദാസ് പാടിയത്.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
2: യുവ ചോയ്സിൽ ഇനി കോട്ടക്കലിൽ നിന്നും സാബിർ ആവശ്യപ്പെട്ട ഗാനമാണ് ദൈവനാമത്തിൽ എന്ന ചിത്രത്തിനു വേണ്ടി മഞ്ജരി പാടിയത്.

0: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: നടുവണ്ണൂരിൽ നിന്നും ഷമീമയാണ് യുവ ചോയ്സിലെ അടുത്ത ഗാനം ആവശ്യപ്പെട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത്. നോവൽ എന്ന ചിത്രത്തിനു വേണ്ടി ഈസ്റ്റ് കോസ്റ്റ് വിജയൻ എഴുതി, എം ജയചന്ദ്രൻ ഈണം നൽകി, യേശുദാസ് പാടിയത്.

0: ഒരു ഗാനം മാത്രം സമർപ്പിക്കുന്നത് വെനീസിയ ബാത്ത്വെയർ.
1: ഇപ്പൊ നാട്ടിൽ മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്.
2: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
3: ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, വിദ്യാസാഗർ ഈണം നൽകി, പി ജയചന്ദ്രനും സുജാതയും പാടിയ ഗാനം, ചിത്രം പട്ടാളം. ഈ ഗാനം ആവശ്യപ്പെട്ട് മെസ്സേജ് അയച്ചിരിക്കുന്നത് പൂക്കാട് നിന്നും നിനൈ നിതിൻ കെ എസ്.

0: മൈജിയിൽ ഓരോ പെർച്ചേസും കഴിഞ്ഞാൽ ഒരു സന്തോഷം കൂടി ഉണ്ട്.
1: എന്താ?
0: ഓരോ പെർച്ചേസിലൂടെയും കിട്ടുന്ന മൈജിയുടെ റിവാർഡ് പോയിന്റ്സ്.
1: ഓഹോ, പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ
0: പോയിന്റിനനുസരിച്ച് അടുത്ത പെർച്ചേസിന്റെ ബിൽ തുകയിൽ കിഴിവും കിട്ടും.
1: അപ്പോൾ മൈജിയിൽ ഷോപ്പ് ചെയ്താൽ റിവാർഡ് പോയിന്റിലൂടെ ലാഭം നേടാം അല്ലേ?
0: അതെ, എല്ലാം ഉണ്ട് മൈജിയിൽ.
2: പയ്യടുത്ത് താഴത്തു നിന്നും സുജന, പ്രമോദ്, ആത്മിക, അവനിക എന്നിവരുടെ ഇഷ്ടഗാനം കേൾക്കാം. മണിച്ചിത്ര താഴ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്.

0: തത്സമയ ഇഷ്ടഗാന പരിപാടി യുവ ചോയ്സ് ഇനി നാളെ രാവിലെ 11:00.
1: യുവ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: FM പ്രധാന വാർത്തകൾ. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിന് ഇന്ന് തുടക്കമായി. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ നടന്ന അതിക്രമം സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. രാഷ്ട്രപതിയുടെ പരിഗണനയിലിരിക്കുന്ന 2025 കേരള സ്വകാര്യ സർവകലാശാല ബിൽ മടക്കി നൽകുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ഗവർണർ മുഖേന കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്ന പ്രമേയം പാസാക്കി സംസ്ഥാന നിയമസഭ. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനം സുതാര്യമാക്കേണ്ടതിന്റെ ആവശ്യകത സംബന്ധിച്ച പ്രമേയവും നിയമസഭ ഇന്ന് പാസാക്കി. സുപ്രീംകോടതിയുടെ വാതിലുകൾ എല്ലാ പൌരന്മാർക്കും മുൻപിൽ തുറന്നിട്ടിരിക്കുകയാണെന്നും നിയമപരമായി സാധ്യമായ എല്ലാ പരിഹാരങ്ങളും ജനങ്ങൾക്ക് ഉറപ്പുവരുത്തുമെന്നും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപക ദിനാഘോഷങ്ങളിൽ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. ആരോഗ്യ സ്ഥാപനങ്ങൾ നൽകുന്ന സേവനങ്ങളുടെ നിരക്കുകൾ വ്യക്തമായി കാണുന്ന രീതിയിൽ പ്രദർശിപ്പിക്കണമെന്ന് സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ. ഇത് സംബന്ധിച്ച് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി ചീഫ് സെക്രട്ടറിമാർക്ക് കത്തയച്ചു. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് നിർമ്മിച്ച അന്തർവാഹിനി യുദ്ധക്കപ്പൽ മംഗ്രോൾ മുംബൈയിൽ കമ്മീഷൻ ചെയ്തു. ന്യൂഡൽഹിയിലെ ജന്തർ മന്ദറിനെ പ്രതിഷേധ സ്ഥലങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി ഉത്തരവിറക്കി ഡൽഹി പോലീസ്. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഭാഗ്യചിഹ്നം പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രകാശനം ചെയ്തു. കുട്ടു എന്ന ആനക്കുട്ടിയാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കൌമാര കായികമേളയുടെ ഭാഗ്യചിഹ്നം. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 5 ജില്ലകളിൽ ഇന്നും 6 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ്സിനെ നേരിടും. FM പ്രധാന വാർത്തകൾ ഇനി 5 മണിക്ക്.
1: ഫോൺ കളവ് പോയോ, വെള്ളത്തിൽ വീണോ, അതോ പൊട്ടിയോ?
2: ആ, ഫോണും പോയി, ക്യാഷും പോയി, ടെൻഷനുമായി.
1: എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട. നിങ്ങളുടെ ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾക്ക് സംഭവിക്കുന്ന ഫിസിക്കൽ ഡാമേജുകൾക്ക് സംരക്ഷണവുമായി കൂടെയുണ്ട് മൈജി പ്രൊട്ടക്ഷൻ പ്ലാൻ.
2: അപ്പോൾ മൈജിയിൽ ഗാഡ്ജറ്റ്സും കിട്ടും, സംരക്ഷണവും കിട്ടും അല്ലേ?
1: അതെ, എല്ലാം ഉണ്ട് മൈജിയിൽ.

0: മുട്ടുവേദനയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാതെ ആയിരക്കണക്കിന് ആളുകൾ ഉറച്ച കാൽവെപ്പോടെ മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും ഇതിനോടകം പടിയിറങ്ങിക്കഴിഞ്ഞു.
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ പാനൽ നിങ്ങളുടെ സഞ്ചാരം സുഗമമാക്കുന്നു.
0: കാരുണ്യ, മെഡിസപ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനം,
1: ചികിത്സാ ചെലവുകൾ കുറഞ്ഞ ബഡ്ജറ്റിലൊതുക്കി മുട്ടുമാറ്റിവെക്കൽ ഏറ്റവും വിജയകരമാക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഉള്ളിയേരി, കോഴിക്കോട്.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ചേട്ടാ, ടിവി, ഫ്രിഡ്ജ്, AC, വാഷിംഗ് മെഷീൻ, ഇതെല്ലാം EMI ആര് തരാനാ?
2: മൈജി തരും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫിനാൻസ് പാർട്ട്നേഴ്സിന്റെ പിന്തുണയുണ്ട്. ഗാഡ്ജറ്റ്സ് ആയാലും അപ്ലയൻസസ് ആയാലും 0% down payment, 0% interest, 0% processing fee.
1: ഇഷ്ടം പോലെ വാങ്ങാനും ഉണ്ട് മൈജി, ഇഷ്ടം പോലെ EMI തരുന്നുണ്ട് മൈജി.
3: അതെ, എല്ലാം ഉണ്ട് മൈജിയിൽ.

0: ആയാലും ലാപ്ടോപ്പ് ആയാലും
1: എ സി ആയാലും ടി വി ആയാലും
0: ഫ്രിഡ്ജ് ആയാലും വാഷിംഗ് മെഷീൻ ആയാലും
1: സ്മാർട്ട് വാച്ച് ആയാലും ആക്സസറീസ് ആയാലും
0: കിച്ചൺ അപ്ലയൻസസ് ആയാലും സ്മോൾ അപ്ലയൻസസ് ഏതായാലും
1: റേഞ്ച് പ്രീമിയം മുതൽ ഇക്കോണമി വരെ
0: ലോകോത്തര ബ്രാൻഡുകളുടെ വലിയ കളക്ഷൻ
2: നിങ്ങൾ തേടുന്നതെല്ലാം ഒരിടത്ത് അതെ എല്ലാം ഉണ്ട് മൈജിയിൽ
3: ഈ കസ്റ്റമർ കെയർ എവിടെയാ? മാഡം
4: പറയൂ.
3: ഈ KYC അപ്ഡേറ്റ് ചെയ്യാൻ എനിക്കെന്തിനാ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്നേ?
4: കാരണം ബാങ്കിംഗ് സേവനങ്ങൾക്കായി കൃത്യസമയത്ത് KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.
3: എങ്ങനെ ചെയ്യേണ്ടത്?
4: ഐഡന്റിറ്റിയിലോ അഡ്രസ്സിലോ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കിലേക്കോ ATMലേക്കോ അല്ലെങ്കിൽ ബിസിനസ് കറസ്പോണ്ടന്റ് അതായത് BC അടുത്തോ ചെല്ലുക. അല്ലെങ്കിൽ ബാങ്കിൽ രജിസ്റ്റർ ചെയ്ത ഇമെയിൽ, മൊബൈൽ നമ്പർ, മൊബൈൽ ബാങ്കിംഗ് ആപ്പ് എന്നിവ മുഖേന അതിന്റെ സത്യവാങ്മൂലം കൊടുക്കുക.
3: അത് ശരി. മാറ്റങ്ങൾ ഉണ്ടെങ്കിലോ?
4: മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഐഡന്റിറ്റി, അഡ്രസ് എന്നിവയുടെ രേഖകൾ കാണിച്ച് KYC അപ്ഡേറ്റ് ചെയ്യാം.
3: ഇത്രയേ ഉള്ളൂ?
4: ഇത്രയേ ഉള്ളൂ.
3: ഇപ്പോൾ മനസ്സിലായി.
4: നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യാനായി നിങ്ങളുടെ

0: അടുത്തുള്ള ഗ്രാമപഞ്ചായത്തിലെ ക്യാമ്പോ ബാങ്ക് ശാഖയോ സന്ദർശിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
3: Music Mix.

0: ഫോൺ കളവ് പോയോ? വെള്ളത്തിൽ വീണോ? അതോ പൊട്ടിയോ?
1: ആ ഫോണും പോയി, ക്യാഷും പോയി, ടെൻഷനും ആയി.
0: എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട. നിങ്ങളുടെ ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾക്ക് സംഭവിക്കുന്ന ഫിസിക്കൽ ഡാമേജുകൾക്ക് സംരക്ഷണവുമായി കൂടെയുണ്ട് മൈ ജി പ്രൊട്ടക്ഷൻ പ്ലാൻ.
1: അപ്പോൾ മൈ ജിയിൽ ഗാഡ്ജറ്റ്സും കിട്ടും, സംരക്ഷണവും കിട്ടും അല്ലേ?
0: അതെ, എല്ലാം ഉണ്ട് മൈ ജിയിൽ.

0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ഞാറ്റുവേല.
0: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
0: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

കേരളത്തിലെ കർഷകരിൽ ഭൂരിഭാഗം പേരും വാഴക്കൃഷിയിലൂടെ ഉപജീവനമാർഗം കണ്ടെത്തുന്നവരാണ്. അതുകൊണ്ടുതന്നെ വാഴയിലെ വൈവിധ്യവും വിവിധ ഇനങ്ങളുടെ പ്രത്യേകതകളെക്കുറിച്ചും നാം അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇതേക്കുറിച്ച് വെള്ളായണി കാർഷിക കോളേജിലെ ഫ്രൂട്ട് സയൻസ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ മഞ്ജു പി ആറിന്റെ വാക്കുകളിലേക്ക്.

ഇന്ത്യയെ സംബന്ധിച്ച് കൽപ്പവൃക്ഷമായ തെങ്ങ് പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വിളയാണ് വാഴ. വാഴയുടെ ഉപയോഗ സാധ്യതയെക്കുറിച്ച് മനസ്സിലാക്കിയാൽ ഇതിനെ ഒരു കൽപ്പതരു എന്ന് തന്നെ വിശേഷിപ്പിക്കാം. വാഴയും വാഴപ്പഴവും നമ്മുടെ സംസ്കാരവുമായി ഇടചേർന്നു കിടക്കുന്ന ഒന്നാണ്. സാംസ്കാരികവും മതപരവുമായ ചടങ്ങുകളിൽ മാത്രമല്ല, നമ്മുടെ ദൈനംദിന ഭക്ഷണക്രമത്തിലും വാഴപ്പഴം ഒരു അവിഭാജ്യ ഘടകം തന്നെയാണ്. ഓരോ ആവശ്യത്തിനും ഓരോ ഇനം വാഴ തന്നെ നമുക്കുണ്ട്. നമ്മുടെ കാലാവസ്ഥ വാഴക്കൃഷിക്ക് വളരെയധികം അനുയോജ്യമായിട്ടുള്ളത് കൊണ്ട് തന്നെ വിവിധ വാഴ ഇനങ്ങളുടെ ഒരു ജനിതക ശേഖരം നമുക്ക് സ്വന്തമായുണ്ട്. ഉപയോഗക്രമമനുസരിച്ച് വാഴ ഇനങ്ങളെ പഴ ഇനം, പച്ചക്കറി ഇനം, രണ്ടിനും ഉതകുന്ന ഇനം എന്നിങ്ങനെ പൊതുവായി തരംതിരിക്കാം. നേന്ത്രൻ, പാളയംകോടൻ, ഞാലിപ്പൂവൻ, പൂവൻ, കദളി, ചെങ്കദളി, മൊന്തൻ തുടങ്ങി നിരവധി ഇനങ്ങൾ പരമ്പരാഗതമായി തന്നെ കൃഷി ചെയ്തു വരുന്നുണ്ട്.

കേരളത്തെ സംബന്ധിച്ച് വാണിജ്യാടിസ്ഥാനത്തിൽ നേന്ത്രൻ അഥവാ ഏത്തൻ തന്നെയാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. പഴമായും പച്ചക്കറിയായും വറുത്തുപ്പേരിക്കും നേന്ത്രൻ പ്രസിദ്ധമാണല്ലോ. നേന്ത്രൻ എന്ന് പറയുമ്പോൾ അതൊരു ഇനമായിട്ടല്ല കാണേണ്ടത്, മറിച്ച് വ്യത്യസ്തമായ പല ക്ലോണുകൾ ചേർന്ന ഒരു കൂട്ടമാണ് നേന്ത്രൻ. തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള കൃഷിയിടങ്ങൾ പരിശോധിച്ചാൽ കേരളത്തിൽ ഏകദേശം 10 നേന്ത്രൻ ഇനങ്ങൾ ഉള്ളതായി മനസ്സിലാക്കിയിട്ടുണ്ട്. ഉദാഹരണത്തിന് നെടുനേന്ത്രൻ, ചങ്ങാലിക്കോടൻ, ആറ്റുനേന്ത്രൻ, മഞ്ചേരി നേന്ത്രൻ, കാളിയേത്തൻ, ക്വിൻ്റൽ നേന്ത്രൻ, ഇങ്ങനെ പോകുന്നു ഇവയുടെ പേരുകൾ. ഇവ കുലിയുടെ തൂക്കം, പടലകളുടെയും കായകളുടെയും എണ്ണം, വലിപ്പം, വിള ദൈർഘ്യം എന്നല്ല കീടരോഗങ്ങളോടുള്ള വിധേയത്വത്തിലും വ്യത്യാസമുള്ളതായി കാണാം. കേരളത്തിലെ ഒട്ടുമിക്ക കർഷകരും 10 കൊണ്ട് വിളവെടുക്കുവാൻ സാധിക്കുന്ന നേന്ത്രൻ ഇനങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത്. ഉദാഹരണത്തിന് നെടുനേന്ത്രൻ. ഇവയുടെ കുലകൾക്ക് ശരാശരി 10 തൂക്കം കിട്ടുമെങ്കിൽ 14 മൂപ്പുള്ള ക്വിൻ്റൽ നേന്ത്രനാണെങ്കിൽ 35 മുതൽ 40 തൂക്കം വരെ പ്രതീക്ഷിക്കാം. നെടുനേന്ത്രനിൽ 5 or 6 പടല കാണാമെങ്കിൽ ക്വിൻ്റൽ നേന്ത്രനിൽ 10 പടലകളും അതിനനുസരിച്ച് കായകളും ഉണ്ടാകുന്നു. എന്നിരുന്നാലും ഇത്തരം തൂക്കം കൂടിയ കുലകൾ വിൽപ്പനയ്ക്കായി കൈകാര്യം ചെയ്യുന്നത് അല്പം ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ടെന്ന് പല കർഷകരും ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട്. മാത്രമല്ല ക്വിൻ്റൽ നേന്ത്രനിൽ താഴെയുള്ള 2-3 പടലകളിലെ കായകൾ തീരെ മെലിഞ്ഞ് വണ്ണം വയ്ക്കാതെയും കാണാറുണ്ട്. അപ്പോൾ ഈ ഇനം കൃഷി ചെയ്യുമ്പോൾ എല്ലാ പടലകളും ഒരുപോലെ വിളഞ്ഞു വരുന്നതിന് താഴത്തെ 1 or 2 പടല ചെത്തിക്കളയുന്നത് നല്ലതായിരിക്കും. മറ്റിനങ്ങളെ അപേക്ഷിച്ച് അത്യാവശ്യം നല്ല പരിചരണം ആവശ്യപ്പെടുന്ന ഒരു ഇനം കൂടിയാണ് നേന്ത്രൻ. നന്നായി വളം ചെയ്യണം, കീടരോഗബാധയ്ക്കെതിരെ വേണ്ട മുൻകരുതലുകളും പരിചരണവും നേന്ത്രവാഴ കൃഷിയിൽ പ്രധാനമാണ്. അങ്ങനെയുള്ളപ്പോൾ വിളദൈർഘ്യം കൂടിയ ഇനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ കൃഷി ചിലവും ഏറുമെന്നത് ഓർക്കേണ്ടതുണ്ട്. ഇനി ഇതിനൊക്കെ ഇടയിൽ വരുന്ന നേന്ത്രൻ ഇനങ്ങളാണ് മഞ്ചേരി നേന്ത്രനും ആറ്റുനേന്ത്രനും. മഞ്ചേരി നേന്ത്രനിൽ തന്നെ ഉയരം കൂടിയതും കുറഞ്ഞതുമുണ്ട്. ഇതിൽ ഉയരം കൂടിയ മഞ്ചേരി നേന്ത്രൻ കർഷകരുടെ ഇടയിൽ പ്രചാരമേറി വരുന്ന ഒരിനമാണ്. 11 വിളദൈർഘ്യം, ശരാശരി 14 തൂക്കമുള്ള കുലകൾ പ്രതീക്ഷിക്കാം. നേന്ത്രവാഴയിൽ സർവ്വസാധാരണമായി കണ്ടുവരുന്ന ഇലപ്പുള്ളി രോഗം, പിണ്ടിപ്പുഴു എന്നിവയെ ഒരു പരിധിവരെ ചെറുത്ത് നിൽക്കുവാനുള്ള ശേഷിയും മഞ്ചേരി നേന്ത്രനുണ്ട്. ആറ്റുനേന്ത്രന് 12 വിളദൈർഘ്യം, 8 to 9 പടലകളും 25 to 30 തൂക്കമുള്ള കുലകളും പ്രതീക്ഷിക്കാം. ക്വിൻ്റൽ നേന്ത്രനുമായി താരതമ്യം ചെയ്താൽ നന്നായി പരിചരിക്കുന്ന പക്ഷം ആറ്റുനേന്ത്രനിൽ എല്ലാ പടലകളും നന്നായി വിളഞ്ഞു മൂത്തു വരാറുണ്ട്. നേന്ത്രൻ ഇനങ്ങളിൽ വ്യത്യസ്തനാണ് ചങ്ങാലിക്കോടൻ. തൃശൂർ ജില്ലയുടെ സ്വന്തം എന്നും വിശേഷിപ്പിക്കാം. ഭൗമസൂചികാ പദവിയും നേടിയിട്ടുണ്ട്. 10 to 11 വിളദൈർഘ്യം, ശരാശരി 12 മുതൽ തൂക്കവും പ്രതീക്ഷിക്കാം. പടലകൾ വിരിഞ്ഞ് ആനക്കൊമ്പിൻ്റെ പോലെ നിൽക്കുന്ന കായകളും വഴുക്കുമ്പോൾ സ്വർണവർണവുമാകും. ഇതിൽ ചുവന്ന കര പോലെയുള്ള അടയാളങ്ങളും കാണപ്പെടുന്നു. പഴത്തിൻ്റെ രുചിയോ അതൊന്നു വേറെ തന്നെ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ കാഴ്ചക്കുലകളായി സമർപ്പിക്കുന്നതിന് പേരുകേട്ട ഇനം കൂടിയാണ് ചങ്ങാലിക്കോടൻ. ഇതിനായി രാസവളങ്ങളോ രാസകീടനാശിനിയോ ഉപയോഗിക്കാതെ പ്രത്യേക പരിചരണ മുറകൾ കൊടുത്തുകൊണ്ടാണ് കൃഷി ചെയ്യുന്നത്. മറ്റു നിയന്ത്രണ ഇനങ്ങളെ അപേക്ഷിച്ച് കീടരോഗങ്ങളോടുള്ള വിധേയത്വം ചങ്ങാലിക്കോടന് അല്പം കൂടുതലാണുള്ളത് എന്നത് പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. പൊതുവിൽ നിയന്ത്രണ ഇനങ്ങൾക്ക് രോഗവും കീടവും വളരെ കൂടുതലായി കാണുന്നതുകൊണ്ട് മിക്ക നിയന്ത്രണ ഇനങ്ങളും നമ്മൾ കുറ്റിവിള എടുക്കുവാൻ ശുപാർശ ചെയ്യാറില്ല. നേന്ത്രൻ പൊതുവെ നല്ല സൂര്യപ്രകാശം ആവശ്യമുള്ള ഇനമാണ്. അതിനാൽ മിക്ക കർഷകരും വയലുകളിൽ പാട്ടകൃഷിയായിട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ കൃഷിയിടങ്ങളിൽ നല്ലൊരു പങ്കും തെങ്ങിൻ തോപ്പുകളാണല്ലോ. സാധാരണ 1.5 അകലത്തിൽ തെങ്ങ് നടുമ്പോൾ ഇതിൽ ഇടവിളയായി വാഴ നടാവുന്നതാണ്. തെങ്ങിൻ്റെ വളർച്ചയുടെ ആദ്യത്തെ 8 വരെയും 25 ശേഷവുമുള്ള കാലയളവിൽ നല്ല സൂര്യപ്രകാശം ആവശ്യമായ നേന്ത്രൻ പോലുള്ള ഇനങ്ങൾ കൃഷി ചെയ്യാം. 8 to 25 പ്രായമായ തെങ്ങിൻ്റെ ഇടയിൽ തണലിനെ അതിജീവിച്ചു വിളവ് നൽകാൻ കഴിവുള്ള ഇനങ്ങളായ പാളയംകോടൻ, ഞാലിപ്പൂവൻ, കുന്നൻ തുടങ്ങിയവ കൃഷി ചെയ്യാം. തെങ്ങിൻ തോപ്പിൽ ഇടവിളയായി ഏറ്റവും അധികം കൃഷി ചെയ്തു വരുന്ന ചെറുപഴമാണ് പാളയംകോടൻ. കേരളത്തിന് പുറത്തും ജനപ്രിയമായ ഈ ഇനത്തെ പൂവൻ, മൈസൂർ പൂവൻ, കർപ്പൂര ചക്കരകേളി എന്നിങ്ങനെയും വിളിപ്പേരുണ്ട്. മോശപ്പെട്ട സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ചും വാഴയിൽ കണ്ടുവരുന്ന ബനാന ബ്രാറ്റ് മൊസൈക്ക് വൈറസിനെ അതിജീവിച്ച് തരക്കേടില്ലാത്ത വിളവ് നൽകാൻ കഴിവുണ്ട്.

0: വരൾച്ചയെ ഒരു പരിധിവരെ അതിജീവിക്കുവാൻ പാളയംകോടനുള്ള കഴിവ് ഒന്ന് വേറെ തന്നെയാണ്. മറ്റു വാഴയിനങ്ങളെ അപേക്ഷിച്ച് കുറ്റിവെളിയെടുക്കാൻ പറ്റിയൊരിനം കൂടിയാണ് പാളയംകോടൻ. അതുകൊണ്ട് തന്നെ നമ്മുടെ മിക്ക വീട്ടുവളപ്പിലും പാളയംകോടൻ വാഴയുടെ കൂട്ടം നിത്യകാഴ്ചയാണ്. ചെറുപഴങ്ങളിൽ മറ്റൊരു പ്രധാനിയാണ് ഞാലിപ്പൂവൻ. രസകദളി, നെയ്പൂവൻ, ഇലക്കിബാള് എന്നിങ്ങനെയുള്ള നാമധേയങ്ങളും ഇതിനുണ്ട്. പാളയംകോടൻ പോലെ തന്നെ ഒറ്റയ്ക്കും തെങ്ങിന് ഇടവിളയായും കൃഷി ചെയ്യാം. ഫ്യൂസേറിയം വാട്ടരോഗത്തോട് അല്പം വിധേയത്വമുള്ളതിനാൽ മണ്ണിൻ്റെ അമ്ലത്വം ക്രമീകരിക്കുകയും ഈർപ്പം അധികമാകാതെ ശ്രദ്ധിക്കേണ്ടതും അത്യാവശ്യമാണ്. കേരളത്തിലെ വീട്ടുവളപ്പിൽ പ്രത്യേകിച്ച് തെങ്ങിനിടവിളയായി കൃഷി ചെയ്തു വരുന്ന മറ്റൊരു ചെറുപഴമാണ് കുന്നൻ. കുന്നനിനത്തിൽപ്പെട്ട ഒരു ഉപജാതിയാണ് അടുക്കൻ. കുന്നൻ കായകളിൽ ധാരാളം അന്നജം അടങ്ങിയിരിക്കുന്നതിനാൽ പരമ്പരാഗതമായി ഇവയുടെ പച്ചക്കായകൾ ഉണക്കിപ്പൊടിച്ച് മേന്മയേറിയ ശിശു ആഹാരം തയ്യാറാക്കാൻ ഉപയോഗിച്ചു വരുന്നു. ഇതോടൊപ്പം തന്നെ ഓർത്തിരിക്കേണ്ട മറ്റൊരിനമാണ് കുടപ്പനില്ല കുന്നൻ. കുലയിൽ പടലകൾ വിരിഞ്ഞ ശേഷം കുലത്തണ്ട് അവസാനിക്കുന്നു. അതായത് കുലയിൽ കുടപ്പൻ അഥവാ കൂമ്പ് ഇല്ല എന്നുള്ളതാണ് പ്രത്യേകത. കൂമ്പില്ല കണ്ണൻ, ചുണ്ടില്ല കണ്ണൻ, തട്ടില്ല കുന്നൻ എന്നും വിളിക്കാറുണ്ട്. പഴയ ഇനങ്ങളിൽ വളരെയധികം പ്രചുരപ്രചാരമേറിയ ഇനങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വിഭാഗമാണ് കാവൻഡിഷ് ഗ്രൂപ്പ്. ലോകത്ത് ആകെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വാഴപ്പഴത്തിൻ്റെ 30% സംഭാവന ചെയ്യുന്നത് ഈ വിഭാഗമാണ്. നമുക്ക് സുപരിചിതമായ റോബസ്റ്റ, ഗ്രാൻഡ് നെയിം, ഡ്വാർഫ് കാവൻഡിഷ് എന്നിവ കാവൻഡിഷ് ഇനങ്ങളാണ്. റോബസ്റ്റ ഇടത്തരം ഉയരമുള്ള വാഴയാണ്. പഴത്തിൻ്റെ തൊലിക്ക് കട്ടി കൂടുതലും പഴുത്ത ശേഷം ഉതിർന്നു വീഴുകയും ചെയ്യും. തെങ്ങിൻ തോപ്പിൽ ഇടവിളയായി കൃഷി ചെയ്യാം. ഇന്ത്യയിലുടനീളവും അന്താരാഷ്ട്ര വിപണിയിലും ഒരു പ്രമുഖ സ്ഥാനം അലങ്കരിക്കുന്ന കാവൻഡിഷ് ഇനമാണ് ഗ്രാൻഡ് നെയിം. റോബസ്റ്റയേക്കാൾ ഉയരം കുറവാണ്. കുറ്റിവിളയെടുക്കാനും അനുയോജ്യം. 35 to 40 kg തൂക്കമുള്ള കുലകൾ ഉണ്ടാകുന്നു. ഇന്ന് കൃഷി ചെയ്യപ്പെടുന്ന വാഴ ഇനങ്ങളിൽ വച്ച് ഏറ്റവും ഉയരം കുറഞ്ഞ ഇനമാണ് ഡ്വാർഫ് കാവൻഡിഷ്. മോറിസ്, ബസ്റായ്, ജഹജി എന്നീ പേരുകളിലും ഡ്വാർഫ് കാവൻഡിഷ് അറിയപ്പെടുന്നു. ഇതിൻ്റെ വാഴപ്പിണ്ടിക്ക് നല്ല വണ്ണമുണ്ടാകും. കൂടാതെ കുറിയ ഇനമായതിനാൽ ശക്തമായ കാറ്റിനെ ചെറുക്കുവാനുള്ള ശേഷിയുമുണ്ട്. ഇതേ ഉയരക്കുറവുള്ളതുകൊണ്ട് തന്നെ കുലകൾ വളർന്ന് നിലം തൊടാറുമുണ്ട്. അതിനാൽ ഇതിനെ കുഴിപ്പൂവനെന്നും വിളിപ്പേരുണ്ട്. കാവൻഡിഷ് ഇനങ്ങൾ പൊതുവെ ഇലപ്പുള്ളി രോഗത്തോട് വിധേയത്വം കാണിക്കാറുണ്ടെങ്കിലും ഫ്യൂസേറിയം വാട്ടരോഗത്തെ ചെറുക്കുവാനുള്ള ശേഷിയുണ്ട്. വാഴപ്പഴത്തിൽ മറ്റൊരു ജനപ്രിയ ഇനമാണ് പൂവൻ അഥവാ രസ്താളി. സവിശേഷമായ മണവും സ്വാദും ഉള്ളതാണ് പൂവൻ പഴം. പഴത്തിൻ്റെ തൊലിക്ക് കട്ടി കുറവും പഴുത്ത ശേഷം എളുപ്പത്തിൽ ഉതിർന്നു വീഴുകയും ചെയ്യുന്നതിനാൽ സൂക്ഷിക്കാൻ പ്രയാസമാണ്. പൂവൻ വാഴ കൃഷിയെ സാരമായി ബാധിക്കുന്ന ഒരു രോഗമാണ് ഫ്യൂസേറിയം വാട്ടം. വെള്ളക്കെട്ട് അല്പം പോലും പാടില്ല. എന്നാൽ നല്ല നീർവാർച്ചയുള്ള സ്ഥലങ്ങളിൽ, പ്രത്യേകിച്ച് ചെരിവുള്ള ഇടങ്ങളിൽ പൂവൻ വിജയകരമായി കൃഷി ചെയ്യാം. വാഴ ഇനങ്ങളിൽ ഒരു സുപ്രധാന സ്ഥാനം അലങ്കരിക്കുന്ന ഒരു വിഭാഗമാണ് കറിക്കായ് ഇനങ്ങൾ. പച്ചക്കറിയായി ഉപയോഗിച്ചു വരുന്ന പേയൻ, മൊന്തൻ, ബത്തീസ, കാഞ്ചികേല ഇവയിൽ ചിലതാണ്. കേരളത്തിൽ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നില്ലെങ്കിലും വീട്ടുവളപ്പിൽ ഇവയെ കൃഷി ചെയ്തു പോരുന്നുണ്ട്. ഫ്യൂസേറിയം വാട്ടരോഗത്തോട് വിധേയത്വമുണ്ട് ഈ കറിക്കായ് ഇനങ്ങൾക്ക്. വരൾച്ചയെ ചെറുത്തു നിൽക്കുവാനുള്ള ശേഷിയുള്ളതുകൊണ്ട് മഴയെ ആശ്രയിച്ചും ഇവയെ കൃഷി ചെയ്യാവുന്നതാണ്. വാഴ ഇനങ്ങൾ ഇനിയും നിരവധിയുണ്ട് നമ്മുടെ നാട്ടിൽ. ഇവയിൽ പലതും അതാത് പ്രദേശത്തെ കാലാവസ്ഥയിൽ വികസിക്കുകയും നിലനിന്നു പോരുകയും ചെയ്യുന്നു. കേരള കാർഷിക സർവകലാശാലയുടെ കണ്ണാറ വാഴ ഗവേഷണ കേന്ദ്രത്തിൽ വാഴയുടെ 200-ൽ പരം ഇനങ്ങൾ സംരക്ഷിച്ചു പോരുന്നുണ്ട്. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് മാത്രമല്ല, വിദേശ ഇനങ്ങൾ കൂടി ഉൾപ്പെടുന്ന ഈ ജനിതക ശേഖരത്തിൽ നിന്ന് നമ്മുടെ കാലാവസ്ഥയ്ക്കുതകുന്ന ഇനങ്ങൾ കണ്ടെത്തി അവ കർഷകർക്കായി നൽകി വരുന്നുമുണ്ട്. നമ്മുടെ പ്രധാന വാഴ ഇനങ്ങളിൽ മിക്കതും ഒരു രോഗം അല്ലെങ്കിൽ ഒരു കീടത്തിൻ്റെ ഭീഷണിയിലാണ്. ഉദാഹരണത്തിന് ഇലപ്പുള്ളി രോഗം, മാണവണ്ട്, പിണ്ടിപ്പുഴു ഇവയെല്ലാം നമ്മുടെ മിക്ക വാഴ ഇനങ്ങളെയും ബാധിക്കുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം കാരണം നമ്മുടെ പല കൃഷിരീതികൾ തന്നെയും ഒന്ന് മാറ്റിയെടുക്കേണ്ട സാഹചര്യമാണ് ഇന്നുള്ളത്. ഒരേ ഇനം തന്നെ തുടർച്ചയായി ഒരു സ്ഥലത്ത് തന്നെ കൃഷി ചെയ്യാതെ പല ഇനങ്ങൾ മാറി മാറി കൃഷി ചെയ്യുന്നത് രോഗ കീടാക്രമണത്തെയും കാലാവസ്ഥാ വ്യതിയാനത്തെയും ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിച്ചു നിൽക്കുവാൻ സഹായിക്കും.
1: വാഴയിലെ വൈവിധ്യവും വിവിധ ഇനങ്ങളുടെ പ്രത്യേകതകളെ കുറിച്ച്

0: കേരള കർഷകൻ, കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും.
1: കേരള കർഷകൻ, ഓരോ ലക്കവും കൃഷി അറിവുകളുടെ വിഭവ സമൃദ്ധിയുമായി നിങ്ങളുടെ കൈകളിലെത്തുന്നു.
0: കേരള കർഷകൻ ഇപ്പോൾ ഓൺലൈനിലും വരിസംഖ്യ അടയ്ക്കാവുന്നതാണ്.
1: വെബ്സൈറ്റ് www.fibkerala.gov.in. കൂടുതൽ വിവരങ്ങൾക്ക് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3. ഫോൺ 0471-231-4358.
0: കേരള കർഷകൻ, മലയാളത്തിലെ ആദ്യ കൃഷി മാസിക.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ചേട്ടാ, ഫോൺ കേടായല്ലോ.
3: അതിനെന്താ, മൈ ജി കെയറിൽ കൊടുക്കാമല്ലോ.
2: പക്ഷേ ഇത് മൈ ജിയിൽ നിന്ന് വാങ്ങിയതല്ല.
3: അതൊന്നും പ്രശ്നമല്ല, എവിടെ നിന്ന് വാങ്ങിയ പ്രൊഡക്റ്റുകൾക്കും മൈ ജി കെയറിൽ സർവീസ് ലഭിക്കും.
4: ഗാഡ്ജറ്റ്സിലും അപ്ലയൻസസിലും സുരക്ഷിതവും സുതാര്യവുമായ ഹൈടെക് റിപ്പയർ ആൻഡ് സർവീസ്.
2: അപ്പൊ സെയിൽസ് മാത്രമല്ല, സർവീസും ഉണ്ട് മൈ ജിയിൽ അല്ലേ?
5: അതെ, എല്ലാം ഉണ്ട് മൈ ജിയിൽ.
6: FM പ്രധാന വാർത്തകൾ. പ്രതിരോധം, സാങ്കേതികവിദ്യ തുടങ്ങി എല്ലാ മേഖലകളിലും സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിന് ഇന്ന് തുടക്കമായി. ചട്ടം 118 പ്രകാരമുള്ള 2 പ്രമേയങ്ങൾ സഭ ഇന്ന് പാസാക്കി. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനം സുതാര്യമാക്കേണ്ടതിന്റെ ആവശ്യകത സംബന്ധിച്ച പ്രമേയവും രാഷ്ട്രപതിയുടെ പരിഗണനയിലിരിക്കുന്ന കേരള സ്വകാര്യ സർവകലാശാല ബിൽ 2025 മടക്കി നൽകുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്ന പ്രമേയവുമാണ് സഭ പാസാക്കിയത്. KSFE പിങ്ക് ചിട്ടികളുടെ ഔദ്യോഗിക പ്രഖ്യാപനം മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. വനിതകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും മാത്രമായി KSFE അവതരിപ്പിക്കുന്ന പ്രത്യേക സമ്പാദ്യ പദ്ധതിയാണിത്. ആരോഗ്യ സ്ഥാപനങ്ങൾ നൽകുന്ന സേവനങ്ങളുടെ നിരക്കുകൾ വ്യക്തമായി കാണുന്ന രീതിയിൽ പ്രദർശിപ്പിക്കണമെന്ന് സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ. ഇത് സംബന്ധിച്ച് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി ചീഫ് സെക്രട്ടറിമാർക്ക് കത്തയച്ചു. സംസ്ഥാന കായിക വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കേരള കായിക ദിനാഘോഷം മുഖ്യമന്ത്രി നാളെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. പോലീസിന്റെ വിവിധ യൂണിറ്റുകൾക്കായി വാങ്ങിയ 164 പുതിയ വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് നാളെ തൈക്കാട് പോലീസ് ട്രെയിനിംഗ് കോളേജിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 5 ജില്ലകളിൽ ഇന്നും 6 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത. തിരുവനന്തപുരം ജില്ലയിൽ വരും മണിക്കൂറിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഭാഗ്യചിഹ്നം പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N. ഷംസുദ്ദീൻ പ്രകാശനം ചെയ്തു. കുട്ടു എന്ന ആനക്കുട്ടിയാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കൌമാര കായികമേളയുടെ ഭാഗ്യചിഹ്നം. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ്സിനെ നേരിടും. FM പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക്.

0: 103.6 Real FM.
1: Kollywood hits.

0: 65-ലധികം തത്സമയ TV ചാനലുകൾ, കായിക മാമാങ്കങ്ങൾ, ആകാശവാണിയുടെ അപൂർവ ശ്രവ്യശേഖരങ്ങൾ,
1: എല്ലാം പൂർണ്ണമായും സൗജന്യമായി നിങ്ങളുടെ സ്വന്തം ഭാഷയിൽ.
0: വിനോദത്തിനൊപ്പം മൊബൈൽ ഗെയിമുകൾ, പരീക്ഷാ പരിശീലനങ്ങൾ, ഇ ബുക്കുകൾ, കൂടാതെ ആപ്പിലൂടെ നേരിട്ട് ഷോപ്പിംഗ് നടത്താനുള്ള ONDC സൗകര്യവും.
1: മൊബൈലിലും സ്മാർട്ട് TVയിലും സൗജന്യമായി ആസ്വദിക്കുവാൻ ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ ആപ്പിൾ ആപ്പ് സ്റ്റോറിലോ നിന്ന് ഡൗൺലോഡ് ചെയ്യൂ ഡിജിറ്റൽ വിനോദരംഗത്തെ പുതിയ തരംഗം വേവ്സ് ആപ്പ്.
2: മുന്നിലും മുട്ടുമടക്കാൻ ഇനി എന്നെ കിട്ടില്ല.
3: ടീച്ചർ, മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്തെന്ന് തോന്നുന്നു.
2: അതെന്താ മാഷേ?
3: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ആർക്കും പിന്നെ മുട്ടുവേദന ഉണ്ടായിട്ടേ ഇല്ല.
2: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ സർജൻമാരും കീശകാലിയാക്കാത്ത ചികിത്സയും കാരുണ്യ മെഡിസപ്പും മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സൗകര്യങ്ങളും.
3: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
4: ചേട്ടാ, ഫോൺ കേടായല്ലോ.
5: അതിനെന്താ, മൈജി കെയറിൽ കൊടുക്കാമല്ലോ.
4: പക്ഷേ ഇത് മൈജിയിൽ നിന്ന് വാങ്ങിയതല്ല.
5: അതൊന്നും പ്രശ്നമല്ല, എവിടെ നിന്ന് വാങ്ങിയ പ്രൊഡക്റ്റുകൾക്കും മൈജി കെയറിൽ സർവീസ് ലഭിക്കും.
6: ഗാഡ്ജറ്റ്സിലും അപ്ലയൻസസിലും സുരക്ഷിതവും സുതാര്യവുമായ ഹൈടെക് റിപ്പയർ ആൻഡ് സർവീസ്.
4: അപ്പൊ സെയിൽസ് മാത്രമല്ല, സർവീസും ഉണ്ട് മൈജിയിൽ അല്ലേ?
7: അതെ, എല്ലാമുണ്ട് മൈജിയിൽ.

0: അതിരുകളില്ലാത്ത വിനോദത്തിന് ഇനി പുത്തൻ പേര്. പ്രസാർ ഭാരതി അവതരിപ്പിക്കുന്നു വേവ്സ്,
1: ഭാരതത്തിന്റെ സ്വന്തം ഒ ടി ടി പ്ലാറ്റ്ഫോം.
0: ക്ലാസിക് ദൂരദർശൻ ടെലിവിഷൻ ഷോകൾ, ഡോക്യുമെന്ററികൾ തുടങ്ങിയവ മുതൽ പുതിയ വെബ് സീരീസുകളും സിനിമകളും വരെ,
1: ഒപ്പം

0: Kollywood Hits. ചേട്ടാ ഫോൺ കേടായല്ലോ.
1: അതിനെന്താ, മൈ ജി കെയറിൽ കൊടുക്കാമല്ലോ.
0: പക്ഷെ ഇത് മൈ ജിയിൽ നിന്ന് വാങ്ങിയതല്ല.
1: അതൊന്നും പ്രശ്നമല്ല, എവിടെ നിന്ന് വാങ്ങിയ പ്രൊഡക്റ്റുകൾക്കും മൈ ജി കെയറിൽ സർവീസ് ലഭിക്കും.
2: ഗാഡ്ജറ്റ്സിലും അപ്ലയൻസസിലും സുരക്ഷിതവും സുതാര്യവുമായ ഹൈടെക് റിപ്പയർ ആൻഡ് സർവീസ്.
0: അപ്പൊ സെയിൽസ് മാത്രമല്ല, സർവീസും ഉണ്ട് മൈ ജിയിൽ അല്ലേ?
3: അതെ, എല്ലാം ഉണ്ട് മൈ ജിയിൽ.

പ്രിയലഫമിൽ ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. അൽക്ക യാഗ്നികും സംഘവും പാടിയതാണ് ആദ്യ ഗാനം ജാനം സബ്ജാ കരോ എന്ന ചിത്രത്തിൽ നിന്നാണ്.

0: വ്യാജ സന്ദേശങ്ങളും തെറ്റായ വാർത്തകളും കണ്ട് ആശയക്കുഴപ്പത്തിലാകാറുണ്ടോ?
1: ഫോർവേഡ് ചെയ്യുന്നതിന് മുൻപ് സത്യം തിരിച്ചറിയൂ.
0: കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക വസ്തുതാ പരിശോധനാ സംവിധാനം PIB ഫാക്ട് ചെക്ക്.
1: കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വാർത്തകൾ, നയങ്ങൾ, വിജ്ഞാപനങ്ങൾ, സാമ്പത്തിക ആനുകൂല്യങ്ങൾ എന്നിവയുടെ സത്യാവസ്ഥ ഇനി എളുപ്പത്തിൽ കണ്ടെത്താം.
0: ഏതെങ്കിലും സന്ദേശത്തിൽ സംശയം തോന്നിയാൽ ഉടൻ തന്നെ factcheck.pib.gov.in എന്ന

0: വെബ്സൈറ്റ് സന്ദർശിക്കുക,
1: അല്ലെങ്കിൽ 8799711259 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ factcheck@pib.gov.in എന്ന ഇമെയിലിലോ നിങ്ങൾക്ക് സംശയമുള്ള വിവരങ്ങൾ അയച്ചു നൽകൂ.
0: വ്യാജ വാർത്തകളെ തടയാം, സത്യസന്ധമായ വിവരങ്ങൾ മാത്രം പങ്കുവയ്ക്കാം. PIB ഫാക്ട് ചെക്ക്, സത്യമറിയാം, സുരക്ഷിതരാകാം.
2: ഹിന്ദി ചലച്ചിത്രഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഗുരു രാന്ധവ, പായൽ ദേവ് എന്നിവർ പാടിയത് ചിത്രം ചാലഞ്ച്.

0: ചേട്ടാ ഫോൺ കേടായല്ലോ.
1: അതിനെന്താ, മൈ ജി കെയറിൽ കൊടുക്കാമല്ലോ.
0: പക്ഷേ ഇത് മൈ ജിയിൽ നിന്ന് വാങ്ങിയതല്ല.
1: അതൊന്നും പ്രശ്നമല്ല, എവിടെ നിന്ന് വാങ്ങിയ പ്രൊഡക്റ്റുകൾക്കും മൈ ജി കെയറിൽ സർവീസ് ലഭിക്കും.
2: ഗാഡ്ജറ്റ്സിലും അപ്ലയൻസസിലും സുരക്ഷിതവും സുതാര്യവുമായ ഹൈടെക് റിപ്പയർ ആൻഡ് സർവീസ്.
0: അപ്പൊ സെയിൽസ് മാത്രമല്ല, സർവീസും ഉണ്ട് മൈ ജിയിൽ അല്ലേ?
3: അതെ, എല്ലാം ഉണ്ട് മൈ ജിയിൽ.

FM പ്രധാന വാർത്തകൾ. സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള 2026 നോബെൽ പുരസ്കാരം അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞരായ റോബർട്ട് ഇ ഹാൾ, മൈക്കൽ വുഡ്ഫോർഡ് എന്നിവർക്ക്. സാമ്പത്തിക മാന്ദ്യത്തിന്റെ സമയത്തും സാമ്പത്തിക സ്ഥിരത ഉറപ്പുവരുത്താൻ സഹായിക്കുന്ന മാക്രോ ഇക്കണോമിക് മോഡലുകൾ വികസിപ്പിച്ചതിനാണ് ഈ അംഗീകാരം. പ്രതിരോധം, സാങ്കേതികവിദ്യ തുടങ്ങി എല്ലാ മേഖലകളിലും സ്വയം പര്യാപ്തത കൈവരിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരുന്നതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. KSFE പിങ്ക് ചിട്ടികളുടെ ഔദ്യോഗിക പ്രഖ്യാപനം മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. വനിതകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും മാത്രമായി KSFE അവതരിപ്പിക്കുന്ന പ്രത്യേക സമ്പാദ്യ പദ്ധതിയാണിത്. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിന് ഇന്ന് തുടക്കമായി. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനം സുതാര്യമാക്കേണ്ടതിന്റെ ആവശ്യകത സംബന്ധിച്ച പ്രമേയവും രാഷ്ട്രപതിയുടെ പരിഗണനയിലിരിക്കുന്ന കേരള സ്വകാര്യ സർവകലാശാല ബിൽ 2025 മടക്കി നൽകുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്ന പ്രമേയവും സഭ ഇന്ന് പാസാക്കി. സന്തോഷത്തോടെ പഠിക്കാം. സംസ്ഥാന വ്യാപക ബോധവൽക്കരണ ക്യാമ്പയിന് ഇന്ന് തുടക്കം. വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം സംരക്ഷിക്കുന്നതിനും സന്തോഷകരമായ പഠനാന്തരീക്ഷം ഒരുക്കുന്നതിനുമായാണ് ഈ മാസം 17 വരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിവിധ പരിപാടികൾ ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കും. തിരുവനന്തപുരം നഗരസഭാ പരിധിയിൽ അനാവശ്യമായി സ്ഥാപിച്ചിട്ടുള്ളതും അശാസ്ത്രീയമായി പൊട്ടിപ്പൊളിഞ്ഞുകിടക്കുന്നതുമായ ഓവർഹെഡ് കേബിളുകളും ടെലിഫോൺ ഇന്റർനെറ്റ് വയറുകളും നീക്കം ചെയ്യാൻ പദ്ധതി തയ്യാറാക്കി നഗരസഭ. ദക്ഷിണേന്ത്യയിൽ അടുത്ത 2 മുതൽ 3 ദിവസത്തിനുള്ളിൽ തുലാവർഷം ആരംഭിക്കാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 5 ജില്ലകളിൽ ഇന്നും 6 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത. രാജ്യത്തെ ഓഹരി വിപണികളിൽ ഇടിവ്. സെൻസെക്സ് 547 പോയിന്റും നിഫ്റ്റി 157 പോയിന്റും നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില പവന് 1280 രൂപ കുറഞ്ഞു. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ നേരിടും. രാത്രി 7:30 മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

0: പ്രിയ ശ്രോതാക്കളെ, ഈ പ്രക്ഷേപണത്തിൽ നിങ്ങൾക്കൊപ്പം ഞാൻ ശ്രീവല്ലി ഗണേഷ്.
1: ഗാനകേളി.
0: ഗാനകേളിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ആദ്യഗാനം യേശുദാസ് ആലപിച്ചത്, ചിത്രം സായം സന്ധ്യ. ഈ ഗാനത്തിൻ്റെ സംഗീതം ശ്യാം.

ഗാനകേളിയിൽ ഇനി കേൾക്കാം യൂസഫ് അലി കേച്ചേരിയുടെ ഭാവന, എസ് പി വെങ്കടേഷിന്റെ സംഗീതം. യേശുദാസ് പാടിയ ഈ ഗാനം ഭീഷ്മാചാര്യ എന്ന ചിത്രത്തിൽ നിന്നാണ്.

0: ഭാരതത്തിന്റെ സ്വന്തം ശബ്ദം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിൽ.
1: പ്രസാർ ഭാരതി അവതരിപ്പിക്കുന്നു ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പ്.
0: ആകാശവാണിയുടെ 200-ലധികം തത്സമയ റേഡിയോ ചാനലുകൾ,
1: 40-ഓളം ഭാഷകളിലെ തത്സമയ വാർത്തകളും പോഡ്കാസ്റ്റുകളും,
0: ദൂരദർശന്റെ പ്രധാന ടിവി ചാനലുകളും ലൈവ് സ്ട്രീമിംഗും എല്ലാം ഒരൊറ്റ മൊബൈൽ ആപ്പിൽ. പ്രവാസി മലയാളികൾക്ക് ലോകത്തിന്റെ ഏത് കോണിൽ നിന്നും ജിയോ മാപ്പിംഗ് വഴി നിങ്ങളുടെ പ്രിയപ്പെട്ട ആകാശവാണി നിലയത്തിന്റെ പരിപാടികൾ നിമിഷനേരം കൊണ്ട് കണ്ടെത്താൻ

0: ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ ന്യൂസ് ഓൺ എയർ. ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ലഭ്യം.
1: ഗാനകേളി തുടരുന്നു. ഇനി കേൾക്കാം ചിത്രയും ശ്രീനിവാസും പാടിയത്, ചിത്രം സൈക്കിൾ. അനിൽ പനഞ്ചുരന്റെ രചന, മേജർ ജോസഫിന്റെ സംഗീതം.

0: ഫ്രിഡ്ജ്, എസി, വാഷിംഗ് മെഷീൻ, ഇതെല്ലാം EMI ആര് തരാനാ?
1: മൈജി തരും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഫിനാൻസ് പാർട്ട്നേഴ്സിന്റെ പിന്തുണയുണ്ട്. ഗാഡ്ജറ്റ്സ് ആയാലും അപ്ലയൻസസ് ആയാലും സീറോ ഡൗൺ പേയ്മെന്റ്, സീറോ ഇൻട്രസ്റ്റ്, സീറോ പ്രോസസിംഗ് ഫീ.
0: ഇഷ്ടം പോലെ വാങ്ങാനും ഉണ്ട് മൈജി, ഇഷ്ടം പോലെ EMI തരുന്നുണ്ട് മൈജി.
2: അതെ, എല്ലാം ഉണ്ട് മൈജിയിൽ.

0: ചേച്ചി, ഈ പഴയ ഫോൺ ഇനി എന്തിനാ?
1: അത് മൈജിയിൽ നിന്ന് എക്സ്ചേഞ്ച് ചെയ്താ പോരെ.
0: പക്ഷെ ഫോൺ മാറ്റി ടിവി എടുക്കാമോ?
1: ഗാഡ്ജറ്റ്സിലും അപ്ലയൻസസിലും എന്തും എന്തിനോട് മാറ്റി എടുക്കാം.
2: പ്രോഡക്റ്റുകൾക്ക് ഏറ്റവും കൂടുതൽ എക്സ്ചേഞ്ച് വില നൽകുന്നതും മൈജി തന്നെ. നിങ്ങൾ തേടുന്നതെല്ലാം ഒരിടത്ത്. അതെ, എല്ലാം ഉണ്ട് മൈജിയിൽ.

0: ലജ്ജാവതി എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രൻ, സുശീല എന്നിവർ പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. അൻവർ സുബൈറിൻ്റെ രചന, കെ ജെ ജോയിയുടെ സംഗീതം. ഗാനകേളി ഇനി പ്രാദേശിക വാർത്തകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം.
1: ട്രെഡി മിക്സ് കറി പൗഡർ ഇംഗ്ലീഷ് മാറ്റേഴ്സ്. പ്രായോജകർ ട്രെഡി മിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
3: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
4: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
5: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
0: ഇനി 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ.
6: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

0: ഇനി 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ.
1: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: കാര്യം ശരിയായി.
3: ഏത് കാര്യം?
2: മോളുടെ ഫീസേ
3: കാണട്ടെ.
2: നേടെ ഉടനടി 20,000 ലോൺ.
3: ആരാ തരുന്നത്? എത്രയാ പലിശ? അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നേ ലോൺ എടുക്കാവൂ. ആവശ്യത്തിനുള്ള വായ്പ മാത്രം. ശരിക്കും പഠിച്ചറിഞ്ഞ്.
2: കാര്യം ശരിയായി.
3: ശമ്പളം അഡ്വാൻസായി അയച്ചിട്ടുണ്ട്.
4: RBI പറയുന്നു,
3: ശരിയായ സാമ്പത്തികം, ജീവിതം സുരക്ഷിതം.
5: തുടങ്ങാം ഇൻവെസ്റ്റിംഗിന്റെ പാഠം.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നവനീത. ആരോഗ്യ സ്ഥാപനങ്ങളിൽ സേവനങ്ങളുടെ നിരക്കുകൾ വ്യക്തമായി കാണുന്ന രീതിയിൽ പ്രദർശിപ്പിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും നിർദ്ദേശിച്ച് കേന്ദ്ര സർക്കാർ. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിന്റെ ആദ്യ ദിനം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം, സ്വകാര്യ സർവകലാശാല ബിൽ എന്നിവ സംബന്ധിച്ച് 2 പ്രമേയങ്ങൾ പാസാക്കി. വനിതകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുമായുള്ള KSFE പിങ്ക് ചിട്ടികളുടെ ഔദ്യോഗിക പ്രഖ്യാപനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചു. ഉല്ലാസ് നവഭാരത് സാക്ഷരതാ പരിപാടിയിലൂടെ ലക്ഷദ്വീപിനെ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച കേന്ദ്രഭരണ പ്രദേശമായി പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് തുലാവർഷം ഉടൻ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വെള്ളിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ആരോഗ്യ സ്ഥാപനങ്ങളിൽ സേവനങ്ങളുടെ നിരക്കുകൾ വ്യക്തമായി കാണുന്ന രീതിയിൽ പ്രദർശിപ്പിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും നിർദ്ദേശിച്ച് കേന്ദ്ര സർക്കാർ. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ ചീഫ് സെക്രട്ടറിമാർക്ക് കത്തയച്ചു. ഇതിലൂടെ രോഗികൾക്ക് ചികിത്സാ ചെലവ് മനസ്സിലാക്കാനും ചെലവുകൾ ആസൂത്രണം ചെയ്യാനും സാധിക്കുമെന്ന് കത്തിൽ വ്യക്തമാക്കുന്നു. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിന്റെ ആദ്യ ദിനം ചട്ടം 118 പ്രകാരമുള്ള 2 പ്രമേയങ്ങൾ കേരള നിയമസഭ പാസാക്കി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനം സുതാര്യമാക്കേണ്ടതിന്റെയും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ അപാകതകൾ പരിഹരിക്കേണ്ടതിന്റെയും ആവശ്യകത സംബന്ധിച്ച പ്രമേയം മുഖ്യമന്ത്രി VD സതീശൻ അവതരിപ്പിച്ചു. വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കിയ അർഹരായവരെ വീണ്ടും പട്ടികയിൽ ഉൾപ്പെടുത്തണം. കമ്മീഷനെ തെരഞ്ഞെടുക്കാൻ പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് എന്നിവരെ ഉൾപ്പെടുത്തി സമിതി പുനഃസംഘടിപ്പിക്കണമെന്നും മുഖ്യമന്ത്രി VD സതീശൻ പ്രമേയത്തിൽ പറഞ്ഞു. രാഷ്ട്രപതിയുടെ പരിഗണനയിലിരിക്കുന്ന കേരള സ്വകാര്യ സർവകലാശാല ബിൽ 2025 മടക്കി നൽകുന്നതിനുള്ള നടപടി സ്വീകരിക്കണമെന്ന് ഗവർണർ മുഖേന കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്ന പ്രമേയവും നിയമസഭ പാസാക്കി. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി Roji M. John പ്രമേയം അവതരിപ്പിച്ചത്.
2: ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു സാഹചര്യം കേരള നിയമസഭയുടെ ചരിത്രത്തിൽ വരുന്നത്. 2025 പാസാക്കിയ സ്വകാര്യ സർവകലാശാല നിയമം 1.5 വർഷത്തോളമായി വലിയ ഒരു അനശ്ചിതത്വത്തിൽ നിൽക്കുകയാണ്. ഇൻ പ്രിൻസിപ്പിൾ സ്വകാര്യ സർവകലാശാലകൾ കേരളത്തിൽ വരണം എന്ന അഭിപ്രായത്തോട് യോജിച്ചതുകൊണ്ട് തന്നെ ഏകകണ്ഠമായിട്ട് നമ്മൾ ആ ബില്ല് പാസാക്കുകയായിരുന്നു. ഇപ്പോൾ രാഷ്ട്രപതിയുടെ പരിഗണനയിൽ ഇരിക്കുകയും ബില്ലിനെ സംബന്ധിച്ച് അനശ്ചിതത്വം നിലനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് മറ്റു മാർഗങ്ങളില്ലാതായിരിക്കുകയാണ്. ഇറ്റ് ഈസ് എ റിക്വസ്റ്റ് ടു റിട്ടേൺ ദ ബിൽ. അത് 118 പ്രകാരം അവതരിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.
1: നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷ വാക്കൌട്ട്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ നടന്ന അതിക്രമം സംബന്ധിച്ച് അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. യൂത്ത് കോൺഗ്രസ് പോലീസ് ആക്രമണം നടക്കാൻ പാടില്ലാത്തതായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. സംഘർഷത്തിൽ ഇരുവിഭാഗത്തിൽ ഉള്ളവർക്കെതിരെയും കേസെടുത്തിട്ടുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മറുപടി നൽകി. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിക്കുകയായിരുന്നു. സംസ്ഥാനത്ത് ക്ഷേമ പദ്ധതികളുടെ കാര്യത്തിൽ ജനങ്ങളെ ചേർത്തുപിടിക്കുന്ന സമീപനമാണ് സർക്കാരിനുള്ളത്.

0: എന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KSRTCയുടെ പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി സ്ത്രീകൾക്കുള്ള സർക്കാരിന്റെ ആദരവാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. ലക്ഷദ്വീപിന് സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച കേന്ദ്രഭരണ പ്രദേശമായി പ്രഖ്യാപിച്ചു. ഉല്ലാസ് നവഭാരത് സാക്ഷരതാ പരിപാടിയിലൂടെയാണ് അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ പ്രഖ്യാപനം നടത്തിയത്. പ്രത്യേക അധ്യാപന മൂല്യനിർണയ യജ്ഞങ്ങൾക്കൊടുവിൽ യോഗ്യരായ എല്ലാ പഠിതാക്കളും സാക്ഷരതാ വിലയിരുത്തൽ പരീക്ഷയിൽ വിജയിച്ചു. ലക്ഷദ്വീപ് ഭരണകൂടം പൂർത്തീകരിച്ച വിവിധ പദ്ധതികളും അഡ്മിനിസ്ട്രേറ്റർ പ്രഫുൽ പട്ടേൽ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: വനിതകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുമായി KSFE അവതരിപ്പിക്കുന്ന പ്രത്യേക സമ്പാദ്യ പദ്ധതി പിങ്ക് ചിട്ടികളുടെ ഔദ്യോഗിക പ്രഖ്യാപനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ സ്ത്രീ ശാക്തീകരണ നയങ്ങളുടെ ഭാഗമായി ദൈനംദിന സമ്പാദ്യത്തിൽ നിന്ന് മികച്ച ഒരു സമ്പാദ്യശീലം വളർത്തിയെടുക്കുന്നതിനും സുരക്ഷിതമായ നിക്ഷേപത്തിലൂടെ സാമ്പത്തിക സ്വാശ്രയത്വം ഉറപ്പുവരുത്തുന്നതിനുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. വഖഫ് ഭേദഗതി നിയമത്തെക്കുറിച്ചാണ്. ജനസേവനമാണ് ദേശസേവനം എന്ന പ്രത്യേക പരമ്പരയിൽ ഇന്ന് നൂറ്റാണ്ടുകൾ പടക്കമുള്ള വഖഫ് ഭൂമി സങ്കല്പങ്ങളെ പരിഷ്കരിക്കാൻ ലക്ഷ്യമിട്ടുള്ള സുപ്രധാന നിയമനിർമ്മാണമാണ് വഖഫ് ഭേദഗതി നിയമം 2025. വഖഫ് സ്വത്തുകൾ കൂടുതൽ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാൻ സഹായിക്കുന്നതിനോടൊപ്പം മുസ്ലിം സ്ത്രീകൾക്ക് പൈതൃകമായി ലഭിക്കുന്ന സ്വത്തവകാശം ഉറപ്പുവരുത്താനും ഈ നിയമത്തിലൂടെ സാധിക്കുന്നു. സൈബർ സ്റ്റോക്കിങ്ങിനെതിരെ വനിതാ കമ്മീഷൻ ബോധവൽക്കരണ പരിപാടികൾക്ക് തുടക്കമിടുന്നു. സംസ്ഥാനത്ത് സൈബർ കുറ്റകൃത്യങ്ങൾ ഓരോ വർഷവും കൂടി വരുന്ന സാഹചര്യത്തിലാണ് പരിപാടി ആരംഭിക്കുന്നത്. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും വനിതാ കമ്മീഷൻ കൈകോർത്തുകൊണ്ടാണ് ബോധവൽക്കരണ സെമിനാറുകൾ നടത്തുക. സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ഓൺലൈൻ പ്രവർത്തനങ്ങൾ നിരന്തരം നിരീക്ഷിക്കുകയും അവരെ പിന്തുടരുകയും ചെയ്യുക. ചിത്രങ്ങൾ മോർഫ് ചെയ്ത് പ്രചരിപ്പിക്കുക, കടുത്ത അധിക്ഷേപങ്ങൾ, ഭീഷണികൾ, ബോഡി ഷെയ്മിംഗ് എന്നിവയെല്ലാം സൈബർ സ്റ്റാക്കിംഗിൽ ഉൾപ്പെടുന്നു. കേസ് അന്വേഷിക്കുന്നതിൽ പോലീസിൽ നിന്നും വിമുഖതയുണ്ടായാൽ ദേശീയ വനിതാ കമ്മീഷനോ സംസ്ഥാന വനിതാ കമ്മീഷനോ പരാതി നൽകാനും സാധിക്കും.
0: സംസ്ഥാനത്ത് തുലാവർഷം ഉടൻ എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഈ മാസം 16 വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇടിമിന്നലിനെതിരായ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. അതേസമയം മറ്റന്നാൾ വരെ താപനില ഉയരാൻ സാധ്യതയുള്ളതിനാൽ പകൽ സമയം നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. രാജ്യത്ത് നവരാത്രി ആഘോഷങ്ങൾ പുരോഗമിക്കുന്നു. ദക്ഷിണ കർണാടകയിലെ കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ആദ്യ ദിനം മുതൽ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ.
3: വിജ്ഞാനത്തിന്റെയും വിദ്യയുടെയും ദേവതയായി വിശ്വസിക്കപ്പെടുന്ന മൂകാംബിക ദേവിയുടെ സന്നിധിയിൽ നവരാത്രി ആഘോഷങ്ങൾക്കായി കേരളത്തിൽ നിന്നും കർണാടകയിൽ നിന്നുമായി ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് എത്തുന്നത്. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്ന രഥോത്സവവും ഭക്തരുടെ ശ്രദ്ധാകേന്ദ്രമാണ്. രഥത്തിൽ നിന്ന് എറിയുന്ന നാണയത്തുട്ടുകൾ കിട്ടിയാൽ സർവ്വ ഐശ്വര്യവും ലഭിക്കുമെന്നാണ് ഐതിഹ്യം.
0: സംസ്ഥാനത്തും നവരാത്രി ആഘോഷങ്ങൾക്ക് തുടക്കമായി. പത്മനാഭപുരത്ത് നിന്നുള്ള വിഗ്രഹ ഘോഷയാത്ര ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എത്തിയതോടെ തിരുവനന്തപുരത്തെ നവരാത്രി ആഘോഷങ്ങൾക്ക് കൊടിയേറി. കണ്ണൂർ കോർപ്പറേഷൻ സംഘടിപ്പിക്കുന്ന കണ്ണൂർ ദസറയ്ക്കും ഇന്ന് തുടക്കമാകും. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് പോരാട്ടം. രാത്രി 7:30 ഗുവാഹത്തിയിലാണ് മത്സരം. CMRL എക്സോലോജിക് പണമിടപാട് കേസിൽ FIR രജിസ്റ്റർ ചെയ്യുന്നതിനെതിരെ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ അടക്കമുള്ളവർ ഹൈക്കോടതിയിൽ നൽകിയ അപ്പീൽ ഹർജി നാളത്തേക്ക് പരിഗണിക്കാൻ മാറ്റി. കേസിൽ സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കണമെന്നാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. തങ്ങളുടെ ഭാഗം കേൾക്കാതെയുള്ള ഉത്തരവ് സ്വാഭാവിക നീതിയുടെ നിഷേധമാണെന്നായിരുന്നു വാദം. പ്രധാന വാർത്തകൾ വീണ്ടും. ആരോഗ്യ സ്ഥാപനങ്ങളിൽ സേവനങ്ങളുടെ നിരക്കുകൾ വ്യക്തമായി കാണുന്ന രീതിയിൽ പ്രദർശിപ്പിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും നിർദ്ദേശിച്ച് കേന്ദ്ര സർക്കാർ. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിന്റെ ആദ്യ ദിനം തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം, സ്വകാര്യ സർവകലാശാല ബിൽ എന്നിവ സംബന്ധിച്ച് 2 പ്രമേയങ്ങൾ പാസാക്കി. വനിതകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുമായുള്ള KSFE പിങ്ക് ചിട്ടികളുടെ ഔദ്യോഗിക പ്രഖ്യാപനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിച്ചു. ഉല്ലാസ് നവഭാരത് സാക്ഷരതാ

പരിപാടിയിലൂടെ ലക്ഷദ്വീപിനെ സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ച കേന്ദ്രഭരണ പ്രദേശമായി പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് തുലാവർഷം ഉടൻ എത്തുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വെള്ളിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യത. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:45.

0: ഗാനകേളി. ഗാനകേളിയിൽ ഇനി കൈതപ്രം ജോൺസണും ഒരുക്കി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം, ഞാൻ ഗന്ധർവൻ എന്ന ചിത്രത്തിൽ നിന്ന്.
1: 103.6 Real FM.

0: സെബിയുടെ ഒരു ഇൻവെസ്റ്റർ ബോധവൽക്കരണ സംരംഭം. കൂടുതൽ വിവരങ്ങൾക്ക് സെബി ഇൻവെസ്റ്റർ വെബ്സൈറ്റ് സന്ദർശിക്കുക അല്ലെങ്കിൽ സെബി സാർഥി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക.
1: ചേച്ചി, ഈ പഴയ ഫോണിന് എന്തിനാ?
2: അത് മൈജിയിലൊന്ന് എക്സ്ചേഞ്ച് ചെയ്താ പോരെ.
1: പക്ഷെ ഫോൺ മാറ്റി ടിവി എടുക്കാമോ?
2: ഗാഡ്ജറ്റ്സിലും അപ്ലയൻസസിലും എന്തും എന്തിനോട് മാറ്റിയെടുക്കാം.
3: പ്രോഡക്റ്റുകൾക്ക് ഏറ്റവും കൂടുതൽ എക്സ്ചേഞ്ച് വില നൽകുന്നതും മൈജി തന്നെ. നിങ്ങൾ തേടുന്നതെല്ലാം ഒരിടത്ത്. അതെ, എല്ലാം ഉണ്ട് മൈജിയിൽ.
4: ഗാനകേളിയിൽ ഇനി എം ജി ശ്രീകുമാർ, ചിത്ര എന്നിവർ പാടിയത്. ചിത്രം വൺ മാൻ ഷോ. കൈതപ്രത്തിന്റെ രചന, സുരേഷ് പീറ്റേഴ്സിന്റെ സംഗീതം.

0: അതിരുകളില്ലാത്ത വിനോദത്തിന് ഇനി പുത്തൻ പേര്. പ്രസാർ ഭാരതി അവതരിപ്പിക്കുന്നു വേവ്സ്,
1: ഭാരതത്തിന്റെ സ്വന്തം ഒ ടി ടി പ്ലാറ്റ്ഫോം.
0: ക്ലാസിക് ദൂരദർശൻ ടെലിവിഷൻ ഷോകൾ, ഡോക്യുമെന്ററികൾ തുടങ്ങിയവ മുതൽ പുതിയ വെബ് സീരീസുകളും സിനിമകളും വരെ,
1: ഒപ്പം 65-ലധികം തത്സമയ ടിവി ചാനലുകൾ, കായിക മാമാങ്കങ്ങൾ, ആകാശവാണിയുടെ അപൂർവ ശ്രവ്യശേഖരങ്ങൾ,
0: എല്ലാം പൂർണ്ണമായും സൗജന്യമായി നിങ്ങളുടെ സ്വന്തം ഭാഷയിൽ.
1: വിനോദത്തിനൊപ്പം മൊബൈൽ ഗെയിമുകൾ, പരീക്ഷാ പരിശീലനങ്ങൾ, ഇ ബുക്കുകൾ, കൂടാതെ ആപ്പിലൂടെ നേരിട്ട് ഷോപ്പിംഗ് നടത്താനുള്ള ONDC സൗകര്യവും.
0: മൊബൈലിലും സ്മാർട്ട് ടിവിയിലും സൗജന്യമായി ആസ്വദിക്കുവാൻ ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിലോ ആപ്പിൾ ആപ്പ് സ്റ്റോറിലോ നിന്ന് ഡൗൺലോഡ് ചെയ്യൂ ഡിജിറ്റൽ വിനോദരംഗത്തെ പുതിയ തരംഗം വേവ്സ് ആപ്പ്.
2: വളരുന്ന ഭാരതം, ഡൽഹിയെയും മീററ്റിനെയും മിനിറ്റുകൾക്കുള്ളിൽ ബന്ധിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം മണിക്കൂറിൽ 180 കിലോമീറ്റർ വേഗതയിൽ കുതിച്ചുപാഞ്ഞ് ഡൽഹി മീററ്റ് യാത്രാസമയം ഒരു മണിക്കൂറിൽ താഴെയാക്കുന്ന വിപ്ലവകരമായ മാറ്റം. സ്ത്രീകൾക്കായി പ്രത്യേക കോച്ചുകളും പ്രീമിയം ലോഞ്ചുകളും പ്ലാറ്റ്ഫോം സ്ക്രീൻ ഡോറുകളും ഉൾക്കൊള്ളുന്ന ആധുനിക യാത്രാ സൗകര്യം, തലസ്ഥാന മേഖലയുടെ വേഗതയും അഭിമാനവും. നമോ ഭാരത് RRTS.

0: ಗಾನ ಕೇಳಿ ഗാന കേളി സമാപിച്ചു.
1: The Real FM 103.6.

FM പ്രധാന വാർത്തകൾ. 2027-28 മുതൽ 2030-31 വരെയുള്ള കാലയളവിൽ പ്രാദേശിക സർക്കാരുകൾക്ക് കൈമാറേണ്ട ധനവിഭവങ്ങൾ സംബന്ധിച്ച് 7-ാം ധനകാര്യ കമ്മീഷൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. വിഭവ വിതരണത്തിന്റെ മാനദണ്ഡങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. KSFE പിങ്ക് ചിറ്റുകളുടെ ഔദ്യോഗിക പ്രഖ്യാപനം മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. വനിതകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും മാത്രമായി KSFE അവതരിപ്പിക്കുന്ന പ്രത്യേക സമ്പാദ്യ പദ്ധതിയാണിത്. 16-ാം കേരള നിയമസഭയുടെ 2-ാം സമ്മേളനത്തിന് ഇന്ന് തുടക്കമായി. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനം സുതാര്യമാക്കേണ്ടതിന്റെ ആവശ്യകത സംബന്ധിച്ച പ്രമേയവും രാഷ്ട്രപതിയുടെ പരിഗണനയിലിരിക്കുന്ന കേരള സ്വകാര്യ സർവകലാശാല ബിൽ 2025 മടക്കി നൽകുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്ന പ്രമേയവും സഭ ഇന്ന് പാസാക്കി. ദേശീയ ഉരുക്ക് നയം വിഷൻ 2047-ന്റെ കരട് രേഖയ്ക്ക് കേന്ദ്ര സർക്കാർ രൂപം നൽകി. ആഗോളതലത്തിൽ മത്സരശേഷിയും സാങ്കേതിക തികവ് ഉള്ളതും പരിസ്ഥിതി സൌഹൃദവുമായ ഉരുക്ക് മേഖല കെട്ടിപ്പടുക്കുന്നതിനുള്ള ദീർഘകാല നയരേഖയാണിത്. സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള 2026-ലെ നോബൽ പുരസ്കാരം അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞരായ റോബർട്ട് ഇ ഹാൾ, മൈക്കൽ വുഡ്ഫോർഡ് എന്നിവർക്ക്. സാമ്പത്തിക മാന്ദ്യത്തിന്റെ സമയത്തും സാമ്പത്തിക സ്ഥിരത ഉറപ്പുവരുത്താൻ സഹായിക്കുന്ന മാക്രോ ഇക്കണോമിക് മോഡലുകൾ വികസിപ്പിച്ചതിനാണ് അംഗീകാരം. രാജ്യതലസ്ഥാനത്ത് നടക്കുന്ന പ്രതിഷേധങ്ങൾക്കായി രാംലീല മൈതാനം, ബുരാരി ഗ്രൌണ്ട്, CBD ഗ്രൌണ്ട് എന്നീ 3 പുതിയ സ്ഥലങ്ങൾ നിർദ്ദേശിച്ച് ഡൽഹി പോലീസ്. ജന്തർ മന്തർ ഇനി മുതൽ സമരവേദിയായിരിക്കില്ലെന്നും ഡൽഹി പോലീസ് കമ്മീഷണർ അറിയിച്ചു. CMRL എക്സാലോജിക്ക് പണമിടപാട് കേസിൽ FIR രജിസ്റ്റർ ചെയ്യുന്നതിനെതിരെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ ഹൈക്കോടതിയിൽ നൽകിയ അപ്പീൽ ഹർജി നാളത്തേക്ക് പരിഗണിക്കാൻ മാറ്റി. ദക്ഷിണേന്ത്യയിൽ അടുത്ത 3 ദിവസത്തിനുള്ളിൽ തുലാവർഷം ആരംഭിക്കാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 5 ജില്ലകളിൽ ഇന്നും 6 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രത. രാജ്യത്തെ ഓഹരി വിപണികളിൽ ഇടിവ്. സെൻസെക്സ് 547 പോയിന്റും നിഫ്റ്റി 157 പോയിന്റും നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ വില പവന് 1280 രൂപ കുറഞ്ഞു. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനെ നേരിടും. രാത്രി 7:30 മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

റിയൽ എഫ് എമ്മിൽ ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. ആര്യഗാനം അയാൾ കഥ എഴുതുകയാണ് എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാർ, സുജാത എന്നിവർ ആലപിച്ചത്. കൈതപ്രത്തിൻ്റെ രചന രവീന്ദ്രൻ്റെ സംഗീതം.

ഒരു മെയ്മാസ പുലരിയിൽ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കാമിനി. പി ഭാസ്കരന്റെ രചന, രവീന്ദ്രന്റെ സംഗീതം.

0: കോഴിക്കോട്.
1: ഇനി കേൾക്കാം യേശുദാസും ചിത്രയും പാടിയത്. ചിത്രം ജോണി വാക്കർ, ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, എസ് പി വെങ്കടേഷിൻ്റെ സംഗീതം.

0: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്.
1: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: ഇനി കേൾക്കാം പൂവച്ചൽ ഖാദർ എഴുതി, രവീന്ദ്രൻ ഈണം പകർന്ന് യേശുദാസ് ആലപിച്ചത്. ചിത്രം തമ്മിൽ തമ്മിൽ.

പൂമുഖപ്പടിയിൽ നിന്നെയും കാത്ത്. യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനമിത, വിചിത്രമലയുടെ രചന, ഇളയരാജയുടെ സംഗീതം.

ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 30 മിനിറ്റും 28 സെക്കൻഡും. റിയൽ എഫ്എമ്മിൽ നിന്നും ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കേൾക്കാം ചിത്ര പാടിയത്. ചിത്രം വാരഫലം. രചന ബിച്ചു തിരുമല, സംഗീതം മോഹൻ സിതാര.

0: നൂറ ഹൗസ് ലോൺസ് രാഗ പരാഗം സമർപ്പിക്കുന്നത്
1: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ കോഴിക്കോട്.
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ
3: ഇളയനില
2: സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ
4: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
5: ശ്രീകുമാരൻ തമ്പിയെ എഴുതി ശ്യാം ഈണമിട്ട് യേശുദാസ് ആലപിച്ച ഗാനമാണിനി. ചിത്രം അക്ഷരത്തെറ്റ്.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 7:45 മലയാളത്തിൽ വാർത്തകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം.
1: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. സമസ്ത മേഖലകളിലും സ്വയം പര്യാപ്തത ഉറപ്പുവരുത്താനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്നും രാജ്യത്തെ പ്രതിരോധ സംവിധാനങ്ങളുടെ വലിയൊരു പങ്കും ഇന്ത്യ തദ്ദേശീയ

0: ഭാഗമായി നിർമ്മിക്കുന്നതാണെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിന് ഇന്ന് തുടക്കമായി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനം, സ്വകാര്യ സർവകലാശാല ബിൽ എന്നിവ സംബന്ധിച്ച 2 പ്രമേയങ്ങൾ സഭ പാസാക്കി. ആരോഗ്യ സ്ഥാപനങ്ങൾ നൽകുന്ന സേവനങ്ങളുടെ നിരക്കുകൾ വ്യക്തമായി കാണുന്ന രീതിയിൽ പ്രദർശിപ്പിക്കണമെന്ന് സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള 2026 നൊബേൽ പുരസ്കാരം അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞരായ റോബർട്ട് ഇ ഹാൾ, മൈക്കൽ വുഡ്ഫോർഡ് എന്നിവർക്ക്. കേരളത്തിൽ തുലാവർഷം ഉടൻ എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മോഹൻ ബഗാൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. ആയുധം, സാങ്കേതികവിദ്യ തുടങ്ങി സമസ്ത മേഖലകളിലും സ്വയം പര്യാപ്തതയും ആധുനികവൽക്കരണവും കൈവരിക്കുന്നതിലാണ് കേന്ദ്ര സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. രാജ്യത്തെ പ്രതിരോധ സംവിധാനങ്ങളുടെ വലിയൊരു പങ്കും ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ കരസേനയും ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയും തമ്മിൽ ധാരണാപത്രം ഒപ്പുവയ്ക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു രാജ്യരക്ഷാമന്ത്രി. ഗുണനിലവാരമുള്ള ഉപകരണങ്ങളും മികച്ച പരിശീലനവും സൈനികരുടെ മനോവീര്യം വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.
1: आज आर्मी और फूड कॉर्पोरेशन ऑफ इंडिया के बीच स्ट्रेटेजिक लॉजिस्टिक पार्टनरशिप MOU की शाइनिंग भी और नेशनल सिक्योरिटी को इन्हांस करने की दिशा में यह एक महत्वपूर्ण कदम है. आज के युद्ध केवल फ्रंट लाइन पर नहीं जीते जाते, युद्ध के पीछे सप्लाई चेन की मजबूती, स्टोरेज की क्षमता, ट्रांसपोर्टेशन नेटवर्क्स, वेयर हाउसिंग इंफ्रास्ट्रक्चर और टाइमली रिप्लेसमेंट की क्षमता भी उतनी ही महत्वपूर्ण होती है.
0: 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിന്റെ ആദ്യ ദിനമായ ഇന്ന് ചട്ടം 118 പ്രകാരമുള്ള 2 പ്രമേയങ്ങൾ സഭ പാസാക്കി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനം സുതാര്യമാക്കേണ്ടതിന്റെയും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലെ അപാകതകൾ പരിഹരിക്കേണ്ടതിന്റെയും ആവശ്യകത സംബന്ധിച്ച പ്രമേയം മുഖ്യമന്ത്രി വി ഡി സതീശനാണ് അവതരിപ്പിച്ചത്. വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കിയ അർഹരായവരെ വീണ്ടും പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന് പ്രമേയം ആവശ്യപ്പെടുന്നു. BJP അംഗങ്ങൾ പ്രമേയത്തെ എതിർത്തു. രാഷ്ട്രപതിയുടെ പരിഗണനയിലിരിക്കുന്ന കേരള സ്വകാര്യ സർവകലാശാല ബിൽ 2025 മടക്കി നൽകുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് ഗവർണർ മുഖേന കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്ന 2nd പ്രമേയം മന്ത്രി റോജി എം ജോണാണ് അവതരിപ്പിച്ചത്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ നടന്ന അതിക്രമം സംബന്ധിച്ച് അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചുള്ള പ്രതിപക്ഷ വാക്കൌട്ടിനും സഭ ഇന്ന് വേദിയായി. ഇന്ത്യയുടെ വികസന യാത്രയിൽ സജീവ പങ്കാളികളാകാൻ യുവജനങ്ങളോട് ആഹ്വാനം ചെയ്ത് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. പുത്തൻ കാഴ്ചപ്പാടുകൾ, നൂതന ആശയങ്ങൾ, ശക്തമായ ലക്ഷ്യബോധം എന്നിവയിലൂടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് യുവതലമുറ കരുത്തു പകരണമെന്ന് ന്യൂഡൽഹിയിൽ ദില്ലി ഡയലോഗ് 2026 അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. ആഗോള വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യ വളർച്ച കൈവരിച്ചതായും 2047 ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ 30 trillion $30 അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു.
2: To demonstrate the strength of 1.4 billion people. So you are an aging population, I am a young population. My average age is below 30 years. For the next 30 years, I will remain below. So from now until 2047, I will become a $30 trillion economy and the fastest growing large economy.
0: ആരോഗ്യ സ്ഥാപനങ്ങൾ നൽകുന്ന സേവനങ്ങളുടെ നിരക്കുകൾ വ്യക്തമായി കാണുന്ന രീതിയിൽ പ്രദർശിപ്പിക്കണമെന്ന് സംസ്ഥാനങ്ങളോടും കേന്ദ്രഭരണ പ്രദേശങ്ങളോടും ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ. ഇത് ചൂണ്ടിക്കാട്ടി കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ ചീഫ് സെക്രട്ടറിമാർക്ക് കത്തയച്ചു. ഇതിലൂടെ രോഗികൾക്ക് ചികിത്സാ ചെലവ് മനസ്സിലാക്കാനും ചെലവുകൾ ആസൂത്രണം ചെയ്യാനും സാധിക്കുമെന്ന് കത്തിൽ വ്യക്തമാക്കുന്നു. സുപ്രീംകോടതിയുടെ വാതിലുകൾ എല്ലാ പൌരന്മാർക്കും മുന്നിൽ തുറന്നിട്ടിരിക്കുകയാണെന്നും നിയമപരമായി സാധ്യമായ എല്ലാ പരിഹാരങ്ങളും ജനങ്ങൾക്ക് ഉറപ്പുവരുത്തുമെന്നും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. ന്യൂഡൽഹിയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ 33rd സ്ഥാപക ദിനാഘോഷങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങൾ ഉൾക്കൊള്ളണമെന്നും പ്രവർത്തന സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തണമെന്നും NHRC അധ്യക്ഷൻ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ ചടങ്ങിൽ പറഞ്ഞു. ദേശീയ ഉരുക്ക് നയം വിഷൻ 2047 കരട് രേഖയ്ക്ക് കേന്ദ്ര സർക്കാർ രൂപം നൽകി. ആഗോളതലത്തിൽ മത്സരശേഷിയും സാങ്കേതിക തികവുമുള്ളതും പരിസ്ഥിതി സൌഹൃദവുമായ ഉരുക്ക് മേഖല കെട്ടിപ്പടുക്കുന്നതിനുള്ള ദീർഘകാല നയരേഖയാണിത്. നിലവിൽ 116 kilogram പ്രതിശീർഷ ഉരുക്ക് ഉപഭോഗം 302 kilogram ഉയർത്താനും 2047 രാജ്യത്തിന്റെ ഉരുക്ക് കയറ്റുമതി 45 dashalaksham ടണ്ണായി വർദ്ധിപ്പിക്കാനും ഇതിലൂടെ ലക്ഷ്യമിടുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.

0: സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള 2026 നൊബേൽ പുരസ്കാരം അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞരായ റോബർട്ട് ഇ ഹാൾ, മൈക്കൽ വുഡ്ഫോർഡ് എന്നിവർക്ക്. സാമ്പത്തിക മാന്ദ്യത്തിന്റെ സമയത്തും സാമ്പത്തിക സുസ്ഥിരത ഉറപ്പുവരുത്താൻ സഹായിക്കുന്ന മാക്രോ ഇക്കണോമിക് മോഡലുകൾ വികസിപ്പിച്ചതിനാണ് അംഗീകാരം. റോബർട്ട് ഇ ഹാൾ സ്റ്റാൻഫോർഡ് സർവകലാശാലയിലെയും മൈക്കൽ വുഡ്ഫോർഡ് കൊളംബിയ സർവകലാശാലയിലെയും പ്രൊഫസർമാരാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിവിധ പരിപാടികൾ പുരോഗമിക്കുന്നു. അന്താരാഷ്ട്ര യോഗ ദിനാചരണത്തെക്കുറിച്ചാണ് ആകാശവാണി അവതരിപ്പിക്കുന്ന ജനസേവനമാണ് ദേശസേവനം പ്രത്യേക പരമ്പരയിൽ ഇന്ന്. വിശദാംശങ്ങളിലേക്ക്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭ്യർത്ഥന പ്രകാരമാണ് ഐക്യരാഷ്ട്രസഭ ജൂൺ 21 അന്താരാഷ്ട്ര യോഗ ദിനമായി പ്രഖ്യാപിച്ചത്. 2015 മുതൽ ലോകമെമ്പാടും ദിനാഘോഷം നടന്നുവരുന്നു. യോഗയ്ക്ക് ആഗോളതലത്തിൽ അംഗീകാരം നേടിക്കൊടുക്കാനും കായികശേഷി, മാനസിക സൌഖ്യം, ആരോഗ്യകരമായ ജീവിതശൈലി എന്നിവയെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാനും ഇതിലൂടെ കഴിഞ്ഞു. കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന്റെയും സംസ്ഥാന സർക്കാരുകളുടെയും വിവിധ സ്ഥാപനങ്ങളുടെയും നേതൃത്വത്തിൽ വിപുലമായ ആഘോഷ പരിപാടികൾ യോഗാ ദിനത്തോടനുബന്ധിച്ച് രാജ്യത്ത് നടന്നുവരുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രാജ്യതലസ്ഥാനത്ത് നടക്കുന്ന പ്രതിഷേധങ്ങൾക്കായി രാംലീല മൈതാനം, ബുരാരി ഗ്രൌണ്ട്, CBC ഗ്രൌണ്ട് എന്നീ 3 പുതിയ സ്ഥലങ്ങൾ നിർദ്ദേശിച്ച ഡൽഹി പോലീസ്. ജന്തർ മന്തർ ഇനി മുതൽ സമരവേദി ആയിരിക്കില്ലെന്നും ഡൽഹി പോലീസ് കമ്മീഷണർ അറിയിച്ചു. പ്രതിഷേധങ്ങൾക്ക് അനുയോജ്യമായ സ്ഥലങ്ങൾ കണ്ടെത്താൻ ആഭ്യന്തര മന്ത്രാലയം നിയോഗിച്ച സമിതിയുടെ ശുപാർശ പ്രകാരമാണ് നടപടി. പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് സംബന്ധിച്ച പ്രവർത്തന മാർഗരേഖ പ്രത്യേകം പുറത്തിറക്കുമെന്നും പോലീസ് അറിയിച്ചു. പ്രതിപക്ഷ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ രാജ്യതലസ്ഥാനത്ത് സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിനെതിരായ INDIA സഖ്യ നേതാക്കൾ സുപ്രീംകോടതിയെ സമീപിക്കുമെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. അതേസമയം ഭരണഘടനാ സ്ഥാപനങ്ങളെ ദുർബലമാക്കുകയാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നതെന്ന് BJP വിമർശിച്ചു. ഡൽഹി ദേശീയ തലസ്ഥാന മേഖലയിലെ വായുമലിനീകരണം തടയുന്നതിനായി പടക്ക നിരോധനം ഏർപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് സുപ്രധാനമായ നിരീക്ഷണങ്ങളുമായി സുപ്രീംകോടതി. നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കടുത്ത നിയന്ത്രണ ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നതിനേക്കാൾ പൊതുജന അവബോധവും ജനങ്ങളുടെ സ്വമേധയാവുള്ള പങ്കാളിത്തവുമാണ് കൂടുതൽ ഫലപ്രദമെന്ന് കോടതി നിരീക്ഷിച്ചു. സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം ന്യൂഡൽഹിയിൽ മറ്റന്നാൾ ഭിക്ഷാവൃത്തി മുക്ത ഭാരത്, ഭിക്ഷാവൃത്തി മുക്ത ഡൽഹിയിലേക്ക് എന്ന പരിപാടി സംഘടിപ്പിക്കും. യാചനമുക്ത നഗര ചട്ടക്കൂട് വിഭാവനം ചെയ്യുന്ന സുപ്രീംകോടതിയുടെ നിർദ്ദേശത്തിന് അനുസൃതമായാണ് പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ തുലാവർഷം ഉടനെത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഈ മാസം 16 വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇടിമിന്നലിനെതിരെ ജാഗ്രത പാലിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മോഹൻ ബഗാൻ പോരാട്ടം. ഗുവാഹത്തിയിൽ അല്പസമയം മുൻപാണ് മത്സരം ആരംഭിച്ചത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ ഇടിവ്. സെൻസെക്സ് 547 പോയിന്റ് താഴ്ന്ന് 71924, നിഫ്റ്റി 157 പോയിന്റ് താഴ്ന്ന് 22363 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 320 രൂപ കുറഞ്ഞ 1,10,720 രൂപയും ഗ്രാമിന് 13,840 രൂപയുമാണ് ഇന്നത്തെ വില. സൌദി അറേബ്യയിലെ റിയാദ് വിമാനത്താവളത്തിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ഹൂതി ആക്രമണത്തിൽ പരിക്കേറ്റ ഒരു ഇന്ത്യൻ പൌരൻ മരിച്ചതായി ഇന്ത്യൻ എംബസി. മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള എല്ലാ നടപടിയും സ്വീകരിക്കുമെന്നും എംബസി വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. സമസ്ത മേഖലകളിലും സ്വയം പര്യാപ്തത ഉറപ്പുവരുത്താനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്നും രാജ്യത്തെ പ്രതിരോധ സംവിധാനങ്ങളുടെ വലിയൊരു പങ്കും ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്നതാണെന്നും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിന് ഇന്ന് തുടക്കമായി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനം, സ്വകാര്യ സർവകലാശാല ബിൽ എന്നിവ സംബന്ധിച്ച 2 പ്രമേയങ്ങൾ സഭ പാസാക്കി. ആരോഗ്യ സ്ഥാപനങ്ങൾ നൽകുന്ന സേവനങ്ങളുടെ നിരക്കുകൾ വ്യക്തമായി കാണുന്ന രീതിയിൽ പ്രദർശിപ്പിക്കണമെന്ന് സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള 2026 നൊബേൽ പുരസ്കാരം അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞരായ റോബർട്ട് ഇ ഹാൾ, മൈക്കൽ വുഡ്ഫോർഡ് എന്നിവർക്ക്. കേരളത്തിൽ തുലാവർഷം ഉടൻ എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ISL ഫുട്ബോളിൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മോഹൻ ബഗാൻ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8.

റിയലഫമിൽ ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. ഇനി എം ജി ശ്രീകുമാർ പാടിയത് ചിത്രം വന്ദനം. രചന ഷിബു ചക്രവർത്തി, സംഗീതം ഔസേപ്പച്ചൻ.

FM പ്രധാന വാർത്തകൾ. 2027-28 മുതൽ 2030-31 വരെയുള്ള കാലയളവിൽ പ്രാദേശിക സർക്കാരുകൾക്ക് കൈമാറേണ്ട ധനവിഭവങ്ങൾ സംബന്ധിച്ച് 7-ാം ധനകാര്യ കമ്മീഷൻ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു.

വിഭവ വിതരണത്തിന്റെ മാനദണ്ഡങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. 16ാം കേരള നിയമസഭയുടെ 2ാം സമ്മേളനത്തിന് ഇന്ന് തുടക്കമായി. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനം സുതാര്യമാക്കേണ്ടതിന്റെ ആവശ്യകത സംബന്ധിച്ച പ്രമേയവും രാഷ്ട്രപതിയുടെ പരിഗണനയിലിരിക്കുന്ന കേരള സ്വകാര്യ സർവകലാശാല ബിൽ 2025 മടക്കി നൽകുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്ന പ്രമേയവും സഭ ഇന്ന് പാസാക്കി. ഇന്ത്യയുടെ വികസനയാത്രയിൽ സജീവ പങ്കാളികളാകാൻ യുവജനങ്ങളോട് ആഹ്വാനം ചെയ്ത് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശീയമായി നിർമ്മിച്ച വിമാനവാഹിനി കപ്പലായ INS വിക്രാന്തിന്റെ മാതൃക ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലക്കർ ഇന്ന് തിരുവനന്തപുരം മ്യൂസിയം ജംഗ്ഷനിൽ ഉദ്ഘാടനം ചെയ്തു. ശബരിമല തീർത്ഥാടന കാലയളവിൽ സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിലെ 4 അമ്പലങ്ങൾക്കുള്ളിൽ ഫോട്ടോഗ്രാഫിയും വീഡിയോ ചിത്രീകരണവും നിരോധിച്ച് പത്തനംതിട്ട ജില്ലാ കളക്ടർ ഉത്തരവായി. ദേശീയ ഏകതാ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഈ മാസം 31ന് സംഘടിപ്പിക്കുന്ന മോട്ടോർ സൈക്കിൾ റാലിയിൽ കേരള പോലീസും പങ്കെടുക്കും. രാജ്യത്തുടനീളമുള്ള യുവാക്കളെ ലഹരിയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് ബോധവൽക്കരിക്കുന്നതിനാണ് റാലി സംഘടിപ്പിക്കുന്നത്. സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള 2026 നോബൽ പുരസ്കാരം അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞരായ റോബർട്ട് ഇ ഹാൾ, മൈക്കൽ വുഡ്ഫോർഡ് എന്നിവർക്ക്. കേരളത്തിൽ തുലാവർഷം ഉടൻ എത്താൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ ഇടിവ്. സെൻസെക്സ് 547 പോയിന്റും നിഫ്റ്റി 157 പോയിന്റും നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില പവന് 1280 രൂപ കുറഞ്ഞു. FM പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്.

0: 106.6 Real FM.
1: ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.
2: കലയും ഫോട്ടോഗ്രാഫിയും മനുഷ്യജീവിതത്തിന്റെ സർഗാത്മകമായ ആവിഷ്കാരങ്ങളാണ്. വാക്കുകൾക്ക് പകരം നിറങ്ങളിലൂടെയും വരകളിലൂടെയും ദൃശ്യങ്ങളിലൂടെയും ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന കലയുടെ ഈ വിസ്മയ ലോകം ആസ്വാദകർക്ക് സമ്മാനിക്കുന്ന ഒരു കലാവിരുന്നാണ് ദൃശ്യം ആർട്ട് ആൻഡ് ഫോട്ടോഗ്രാഫി എക്സിബിഷൻ 2026. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ മലബാർ ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഈ പ്രദർശനം കലയും കരുതലും സർഗാത്മകതയും ഒത്തുചേരുന്ന ഒരു വേദിയാണ്. എ സെലിബ്രേഷൻ ഓഫ് ക്രിയേറ്റിവിറ്റി ആൻഡ് കെയർ എന്ന ആശയത്തെ മുൻനിർത്തി ഒരുക്കിയിരിക്കുന്ന ഈ പ്രദർശനം കലയുടെ വൈവിധ്യങ്ങളെയും മനുഷ്യന്റെ സർഗാത്മകമായ ചിന്തകളെയും ഒരുപോലെ അടയാളപ്പെടുത്തുന്നു. കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിലാണ് ദൃശ്യം എക്സിബിഷൻ അരങ്ങേറുന്നത്. ഒക്ടോബർ 10 മുതൽ 14 വരെ നീളുന്ന പ്രദർശനത്തിൽ ചിത്രകലയുടെയും ഫോട്ടോഗ്രാഫിയുടെയും മനോഹരമായ ആവിഷ്കാരങ്ങൾ ആസ്വദിക്കാനുള്ള അവസരമാണ് ഒരുക്കിയിരിക്കുന്നത്. ഒക്ടോബർ 11 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് പ്രശസ്തനായ ശ്രീ പോൾ കല്ലനോടാണ് എക്സിബിഷൻ ഉദ്ഘാടനം ചെയ്തത്. കലയുടെ അതിരുകൾക്കപ്പുറത്തേക്ക് ചിന്തകളെ കൊണ്ടുപോകാനും ഓരോ ചിത്രത്തിന്റെയും പിന്നിലുള്ള കഥകളെ അടുത്തറിയാനും ഓരോ ഫ്രെയിമിലും ഒളിഞ്ഞിരിക്കുന്ന കാഴ്ചപ്പാടുകളെ തിരിച്ചറിയാനും ഈ പ്രദർശനം അവസരമൊരുക്കുന്നു. ആർട്ട് കഫേയിൽ ഇന്ന് ദൃശ്യം എക്സിബിഷനെ കുറിച്ച് സംസാരിക്കുന്നു സംഘാടകരും പ്രദർശനത്തിൽ പങ്കെടുത്തവരും. ഉദ്ഘാടകൻ പോൾ കല്ലനോട് ദൃശ്യം എക്സിബിഷനെ കുറിച്ച് സംസാരിക്കുന്നു.
3: ഇത് ഡോക്ടർമാരുടെ ചിത്രങ്ങളാണ്. ഡോക്ടർമാരെന്ന് പറയുമ്പോൾ അതിൽ തന്നെ ഒരു വിഭാഗം ഡെന്റിസ്റ്റുകൾ. അവർ തിരക്ക് പിടിച്ച ജീവിതവും വളരെയധികം സ്ട്രെസ്സും സ്ട്രെയിനും ഒക്കെ അനുഭവിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. അവരുടെ അടുത്ത് പല്ല് പറിക്കാൻ അല്ലെങ്കിൽ പല്ലിൻ്റെ ശുശ്രൂഷകൾക്കായി ചെല്ലുന്ന രോഗികളാവട്ടെ അതിനേക്കാളും ഒരു സങ്കടകരമായ അവസ്ഥയിലുണ്ട്. അവരുടെ ജീവിതത്തിൽ അവരുടെ ശുശ്രൂഷകളുടെ പ്രൊഫഷൻ്റെ ഭാഗമായിട്ട് ഉള്ള തിരക്കുകളുടെ ആ ജീവിതത്തിൽ വളരെയധികം സ്ട്രെസ്സും സ്ട്രെയിനും അനുഭവിക്കുന്ന ഒരു വിഭാഗമാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഒരു പെയിന്റിങ് ചെയ്യുക എന്ന് പറയുന്നത് അത് അവർ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ അവർക്കത് വളരെ ആഹ്ലാദകരമായ ഒരു സംഭവമായിരിക്കും. കാരണം ആ പെയിന്റിൻ്റെ ആ ഒരു സങ്കടങ്ങളുടെ വേദനയുടെ ഒരു ദൂരീകരണം അവർക്ക് ഈ ഒരു പെയിന്റിങ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അകറ്റാൻ കഴിഞ്ഞു എന്ന് വരാം. ഇത്

0: പേഷ്യൻറ്റിനും പറ്റും ഡോക്ടറിനും. അപ്പം ഞാൻ പറയുന്നത് ഒരു ആർട്ടിസ്റ്റിന് എന്തും വരയ്ക്കാം, പക്ഷേ ഒരു ആർട്ടിസ്റ്റിൻ്റേതല്ലാത്ത ഒരു പ്രൊഫഷനിലാണ് ഒരു ആർട്ടിസ്റ്റ് മൈൻഡഡ് ആയിട്ടുള്ള ഒരാൾ ജീവിക്കുന്നതെങ്കിൽ അയാൾക്ക് കിട്ടുന്ന ലീഷർ ടൈം അവർക്ക് ഈ കലയോട് ഒക്കെ ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും, ഒരു ആവേശകരമായ ഒരു സാമീപ്യം ഉണ്ടാവും. പ്രസിദ്ധനായ ഒരു ആർട്ടിസ്റ്റിനോട് ഞാൻ ഒരിക്കൽ ചോദിച്ചു, നിങ്ങൾ ഈ വരയ്ക്കുന്നത് മുഴുവൻ ഇല്ലസ്ട്രേഷൻസാണ്, അത് മുഴുവൻ നിങ്ങൾ വർക്ക് ചെയ്യുന്ന പത്രത്തിൻ്റെ പേജുകളെ സൗന്ദര്യവൽക്കരിക്കാൻ വേണ്ടിയിട്ടാണ്, ഇതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളുടേതായ ഒരു വർക്ക് എന്ന രീതിയിൽ ക്രിയേറ്റീവായിട്ട് നിങ്ങൾക്ക് പെയിൻറ്റിങ് ചെയ്തുകൂടെ, ചെയ്യാറില്ലേ, ചെയ്യാത്തത് എന്തുകൊണ്ടാണ് എന്നൊക്കെയുള്ള മട്ടിൽ ഞാൻ, എനിക്ക് വളരെ സ്നേഹവും ബഹുമാനമുള്ള ഒരു വലിയ ആർട്ടിസ്റ്റാണ്, ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ ചോദിച്ചതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, ആഴ്ചയിലെ 6 ദിവസവും ഓഫീസിൽ പോയിരുന്ന് ഞാൻ ചിത്രം വരയ്ക്കുകയാണ്, അവസാനമായി കിട്ടുന്ന 7-ാം ദിവസവും ഞാൻ വീട്ടിലിരുന്ന് ചിത്രം വരയ്ക്കണം എന്നല്ലേ നീ പറയുന്നതിൻ്റെ അർത്ഥം, അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതൊരു പ്രധാന പ്രശ്നമാണ്, അതായത് തൊഴിൽ ഇതല്ലാത്തതുകൊണ്ട് ഈ ഡോക്ടർമാർക്ക് കലാപരമായ ഒരു ജന്മം ഉണ്ടാവുകയും തൊഴിൽ അതല്ലാതിരിക്കുകയും ചെയ്യുന്നത് അവർ പലപ്പോഴും അവരുടെ ഒരു സങ്കടമായിട്ടൊക്കെ പറയും. നമ്മളിങ്ങനെ പെട്ടുപോയി, ഞാൻ ഡോക്ടറായിപ്പോയി, നമ്മൾ ഈ ചിത്രമൊക്കെ വരച്ച് നടക്കേണ്ട ഒരാളാണ്, നമുക്കതിന് അവസരം കിട്ടുന്നില്ല എന്ന്. അതായത് അവർക്ക് തൊഴിൽ അല്ലാത്തതുകൊണ്ട് അവരിൽ കലാപരമായ ഈ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് അത് ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങളെ അവർ വളരെ ആവേശത്തോടുകൂടി, വളരെ ഇൻറ്റിമസിയോടുകൂടി, വളരെ ഇഷ്ടത്തോടുകൂടിയാണ് സ്വീകരിക്കുന്നത്. അതിവിടെ ചെയ്തിട്ടുള്ള ഈ പെയിൻറ്റിങ്ങുകൾ നോക്കിയാലും പെയിൻറ്റിങ്ങുകൾ എന്ന പേരിൽ എന്തെങ്കിലും ചെയ്തു എന്ന അർത്ഥത്തിലല്ല, എല്ലാവരും ചെയ്തിട്ടുള്ളത് ഒരു റിസൾട്ട് ഉണ്ടാവണം, ഒരു അത് പോസിറ്റീവ് ആവണം, അത് സന്തോഷകരമാവണം, അത് നല്ല ഒരു ഫലവത്താവണം എന്ന ഒരു മനോഭാവത്തോടു കൂടിയാണ് ഇവർ മിക്കവാറും ആളുകളൊക്കെ ഈ ചിത്രങ്ങൾ വരച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു ഗുണം ആ ചിത്രങ്ങൾക്കൊക്കെ ഉണ്ട്. എങ്ങനെയെങ്കിലും ചെയ്ത് ഒരു ചിത്രം എൻ്റെ വക ഉണ്ടാക്കുക എന്ന അർത്ഥത്തിലല്ല. അപ്പോൾ നല്ല ചിത്രങ്ങൾ ചെയ്യുക, അത് ചെയ്യുമ്പോൾ തന്നെ എങ്ങനെ പരീക്ഷണാത്മകമാവുക, അത് തന്നെ എങ്ങനെ സമകാലീനമാവുക, ആ സമകാലീനമാവുമ്പോൾ തന്നെ എങ്ങനെ അത് സൗന്ദര്യപരമായി അതിൻ്റെ ഫോർമുലകൾ അല്ലെങ്കിൽ അതിൻ്റെ ഗ്രാമർ പാലിക്കുന്നു, അങ്ങനെ ഇതിൻ്റെ എല്ലാ വശങ്ങളും നോക്കിയിട്ട് ഉള്ള പരീക്ഷണങ്ങളാണ്. ഇത് വല്ലപ്പോഴേ അവർക്ക് കഴിയുന്നുള്ളൂ, 2 വർഷത്തിലൊരിക്കലോ മറ്റാണ് അവർക്കിതുള്ളത്. ഈ 2 വർഷത്തിലൊരിക്കലാണെങ്കിലും ആ സമയം അവർ വളരെ സന്തോഷത്തോടുകൂടി ആവേശത്തോടുകൂടി ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടെ ഈ ആർട്ട് ഗാലറിയിൽ ഇപ്പോൾ ഇത്രയും നല്ല കുറച്ച് ചിത്രങ്ങൾ ഉണ്ടായത്. പക്ഷേ ഇവരുടെ നിന്ന് ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല. ഇത് വളരെ ആവേശകരമായി ഇവർ ചെയ്തിട്ടുണ്ട്, അവർ അതിൻ്റെ റിസൾട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് കാണുന്നത് അവരെ പോലെയുള്ളവർക്കും അതല്ല സാധാരണക്കാരായ നമ്മൾ ആസ്വാദകർക്കും ഒരു നല്ല അനുഭവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
1: ഹായ്, ഞാൻ ഡോക്ടർ രേഷ്മി വിശ്വനാഥൻ, IDA മലബാർ ബ്രാഞ്ചിന്റെ WDC റെപ്രസെന്റേറ്റീവ് ആണ്. ഇപ്രാവശ്യം ദൃശ്യം 2026 ഭാഗമാവാൻ സാധിച്ചത് ഒരുപാട് സന്തോഷമുണ്ട്. ദൃശ്യം യൂഷ്വലി ഇപ്പം 2022, 2024, ഇപ്പോൾ 2026 ഇങ്ങനെ ഇയറിലൊക്കെ നടത്തിയിട്ടുണ്ട്. ഈ 3 പ്രാവശ്യവും എനിക്കിതിൻ്റെ ഭാഗമാവാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ ഇപ്രാവശ്യം എക്സിബിറ്റ് ചെയ്തിട്ടത് സെൻറ്റ് ആംഗിളും മണ്ഡല ആർട്ടും ആണ്. ഒരു വളരെ നല്ല എക്സ്പീരിയൻസ് ആണ് ഇത് നമുക്ക് ഇങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോഴും എക്സിബിറ്റ് ചെയ്യുമ്പോഴും കിട്ടുന്നത്. ബേസിക്കലി ഒരു മെസ്സേജ് എന്ന് പറയാനുള്ളത്, നമ്മൾ എത്ര തിരക്കാണെങ്കിലും എത്ര ബിസി ഷെഡ്യൂൾ ആണെങ്കിലും, ഇപ്പം ഞങ്ങൾ ഡോക്ടേഴ്സാണ്, ഞങ്ങൾ ഇതിന് ടൈം കണ്ടെത്തുന്നു എന്നുള്ളതാണ്. ഈ ഒരു ആർട്ട് കംപ്ലീറ്റ് ചെയ്യുന്നു, എക്സിബിറ്റ് ചെയ്യാൻ സാധിക്കുന്നു, അപ്പം അത് എല്ലാവർക്കും കഴിയും. അത് അതിനുള്ള ഇൻട്രസ്റ്റ് കാണിക്കുക, താനേ അതിനുള്ള ടൈം നമുക്ക് കിട്ടും എന്നുള്ളതാണ് പറയാനുള്ളത്.
2: എൻ്റെ പേര് ഡോക്ടർ ടോം ജോസ്. ഞാൻ ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ മലബാർ ബ്രാഞ്ചിൻ്റെ പ്രസിഡന്റാണ്. ഞങ്ങൾ ഇത് ദൃശ്യം 3 എന്ന് പറഞ്ഞിട്ട് ഞങ്ങളിത് പെയിൻറ്റിങ് ആൻഡ് ആർട്ട് എക്സിബിഷൻ ഞങ്ങളുടെ മെമ്പേഴ്സിന് വേണ്ടി, ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ ബ്രാഞ്ച് മെമ്പേഴ്സിന് വേണ്ടിയിട്ട് ഇത് നടത്തുന്നതാണ്. ഇത് 3rd ടൈമാണ് നമ്മൾ നടത്തുന്നത്, 2 കൊല്ലം കൂടുമ്പോഴാണ് നടത്തുന്നത്. നമ്മളെന്ന് വെച്ചാൽ ഡോക്ടേഴ്സിന് അവരുടെ ഒരു കലാവാസന പുറത്തു കൊണ്ടുവന്നത് പ്രദർശിപ്പിക്കാനുള്ളൊരു വേദി നമ്മൾ ഒരുക്കി കൊടുക്കുന്നു. ഒരുപാട് നല്ല ആർട്ടിസ്റ്റുമാരുണ്ട്, ഡെന്റിസ്റ്റുമാരാണ്, എല്ലാവരും തന്നെ ആർട്ടിസ്റ്റുമാരാണ്, ബട്ട് അതിനകത്ത് ഉള്ള ആർട്ടിസ്റ്റുകാർക്കുള്ളൊരു വേദി നമ്മൾ ഒരുക്കി കൊടുക്കുന്നു. അതാണ് ഈ ദൃശ്യം 3 കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ബഹുമാനപ്പെട്ട പോൾ കല്ലോണ മാഷ് അത് ഇനാഗ്രേറ്റ് ചെയ്തു. ഇത് നമ്മൾ എന്താ വെച്ചാൽ എല്ലാവരും അത്യാവശ്യം സ്ട്രെസ്സിലാണ് പോകുന്നത് ഡേ ടു ഡേ ലൈഫ്, അതിനകത്തൊരു സ്ട്രെസ് ബസ്റ്റർ എന്ന രീതിയിൽ റിലീവ് ചെയ്യാനുള്ളൊരു ഇതാണുള്ളത്. പാഷനാണ്, പാഷനുള്ള ആൾക്കാർ അതിനകത്ത്

0: വരയിലൂടെ എക്സ്പ്രസ് ചെയ്യുന്നു, അവരവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുന്നു, അവരവരുടെ എന്താ പറയുക പീസ് അതിനകത്ത് കണ്ടെത്തുന്നു, അവരവരുടെ എക്സ്പ്ലോർ ചെയ്യുന്നതും ഈ ആർട്ടിലൂടെയാണ്. അപ്പം അതിനുള്ളൊരു ചാൻസ് ആയിട്ടാണ് കാണുന്നത്.
1: നമസ്കാരം, ഞാൻ ഡോക്ടർ ഇന്ദു, ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ മലബാർ ബ്രാഞ്ചിന്റെ സെക്രട്ടറിയാണ്. നമ്മളിന്ന് ദൃശ്യം എന്നൊരു കലാവിരുന്ന് ഒരുക്കുന്നത് തന്നെ ഒരു കലയുടെ ഉത്സവമായിട്ട് ഞങ്ങൾ ആഘോഷിക്കുകയാണ്. അതായത് എല്ലാ ഡെന്റിസ്റ്റുകളും ഒരു 90% കലാകാരന്മാർ തന്നെയാണ്. മൈക്രോ എഞ്ചിനീയേഴ്സ് ആൻഡ് ബ്യൂട്ടിഫുൾ ആർട്ടിസ്റ്റാണ്. അവർ ആർട്ടിസ്ട്രി ഫുള്ള് ഓരോരുത്തരുടെ ചിരിയിൽ തന്നെ മിറർ ചെയ്യപ്പെടുന്നുണ്ട്. നമ്മൾ ലോകമെമ്പാടും കാണുന്ന ഓരോ ചിരികളും ഓരോ ഡെന്റിസ്റ്റിന്റെയും കലാസൃഷ്ടിയാണ്. അപ്പൊ ആ കലാസൃഷ്ടി അവർ ചിരിയിൽ മാത്രം ഒതുക്കാതെ കൂടുതൽ ചിത്രങ്ങളിലും നിറങ്ങളിലേക്കും പകരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ദൃശ്യം ഒരുക്കിയിരിക്കുന്നത്. ഇത് ഒരു ദിവസം അല്ലെ 2 ദിവസത്തെ ഒരു പ്രയത്നമല്ല. ഞങ്ങളിതിന് ഒരുങ്ങുക, ഇതിനായിട്ട് ഓരോരുത്തരെയും കൂട്ടിച്ചേർത്ത് പിടിക്കുക. ഇതിന്റെ ഓർഗനൈസേഷൻ, ഇതിന്റെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പും ഞങ്ങൾ ആഘോഷമായിട്ടാണ് ഇവിടെ മലബാർ ബ്രാഞ്ച് ആഘോഷിക്കുന്നത്. ഇവിടെ ചെറിയ തോതിൽ എന്റെ ഭാഗമായ ഒരു പെൻസിൽ സ്കെച്ചിങ്ങും ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് ഇവിടെയുള്ള കലാസൃഷ്ടികൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് പല പല ബ്രാഞ്ചുകൾ, അതായത് കേരളത്തിന് അങ്ങോളം ഇങ്ങോളം ഉള്ള ഡെന്റിസ്റ്റുകൾ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട്. ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്, പെയിന്റേഴ്സ് ഉണ്ട്, നല്ല നല്ല ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഭാഗമാവാനും ഈ ഉത്സവത്തിന്റെ ഭാഗമാവാന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ വിചാരിക്കും. ദൃശ്യത്തിന്റെ ഒരു 3 പ്രാവശ്യത്തെ പരിപാടിയിലും ഇവിടെ തന്നെ ഉണ്ട്. ഡോക്ടർ സുനന്ദൻ, ഡോക്ടർ ബിന്ദിയാണ് ഞങ്ങളുടെ നെടുന്തൂണ്, ഡോക്ടർ ശ്രുതീറാണ് ഞങ്ങളുടെ ഫുൾ കോർഡിനേഷന് ബിഹൈൻഡ് ഉള്ളത്. പിന്നെ ഒപ്പം ഞങ്ങളുടെ പ്രസിഡന്റ് ഡോക്ടർ ടോം ജോസ്. എല്ലാവരും ഒരു ഒരു കുടുംബം പോലെയാണ് ഞങ്ങളിവിടെ ഇതിനായിട്ട് പ്രയത്നിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഉത്സവത്തെ നിങ്ങൾ എല്ലാവരും ഇവിടെ വന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചാൽ വളരെയധികം സന്തോഷം. ലിസണേഴ്സിനടുത്ത് ഞങ്ങളെ സന്തോഷപൂർവ്വം ഞങ്ങളിവിടെ നിങ്ങളെ വെൽക്കം ചെയ്യുകയാണ്. ഞങ്ങളുടെ ഈ ചെറിയ ചെറിയ ഞങ്ങളുടെ കലാസൃഷ്ടികളെ വന്ന് നിങ്ങൾ ഓരോരുത്തരെയും പ്രോത്സാഹനമായിരിക്കും ഞങ്ങൾ ഇനിയുള്ള വർഷങ്ങളിലുള്ള പ്രചോദനം. അപ്പോൾ വരിക.
2: നമസ്കാരം, ഞാൻ ഡോക്ടർ സുനന്ദ സുധാകരൻ, ദൃശ്യം 2026 വൺ ഓഫ് ദി ഓർഗനൈസർ ആണ്. എൻ്റെ കൂടെ ഡോക്ടർ ബിന്ദിയ പി കെ ആണ് മറ്റേ ഓർഗനൈസർ. ഞങ്ങൾ 2022 മുതൽ ഞാൻ ഇതിൻ്റെ ഭാഗമാണ്. ദൃശ്യം ആർട്ട് ആൻഡ് ഫോട്ടോഗ്രാഫി എക്സിബിഷൻ്റെ ഭാഗമാണ് ഞാൻ. 2022 മുതൽ 2026 വരെ നമുക്ക് നോക്കുമ്പോൾ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് തന്നെയാണ് ശരിക്കും ഞങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം 2022 and 2024 ആക്ച്വലി ഞാൻ പാർട്ടിസിപ്പൻറ്റ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ബട്ട് 2026 ഐ ഗോട്ട് ആൻ ഓപ്പർച്യൂണിറ്റി ഫോർ ഓർഗനൈസിങ് ദ ഇവന്റ്. അപ്പം എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ള ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇത്തവണ കുറച്ചും കൂടി യങ് ഡെന്റിസ്റ്റും ആർട്ടിസ്റ്റും കുറച്ചും കൂടി ഇൻവോൾവ് ആയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ നോക്കുമ്പോൾ ന്യൂ ടാലൻസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ലാസ്റ്റ് മിനിറ്റ് വരെ പാർട്ടിസിപ്പൻസ് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് വി ആർ ഹാപ്പി ദാറ്റ് വി കുഡ് ഇൻക്ലൂഡ് ഓൾ ഓഫ് ദം. പിന്നെ ഇത്തവണ നമ്മൾ 35 ആർട്ടിസ്റ്റാണ് ഉള്ളത് അക്രോസ് കേരള. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷന്റെ ഭാഗമായിട്ടുള്ള മെമ്പേഴ്സ് ആയിട്ടുള്ള 35 ഡെന്റിസ്റ്റാണ് ഇത്തവണ പങ്കെടുക്കുന്നത്. അതിൽ ഫോട്ടോഗ്രാഫി ഉണ്ട്, എംബ്രോയിഡറി വർക്ക്സ് ഉണ്ട്, പെയിന്റിങ്സ് ഉണ്ട്, കൂടാതെ റെസിൻ ആർട്ട് വർക്ക്സ്, അങ്ങനത്തെ കുറേ വിവിധ തരത്തിലുള്ള ക്രിയേറ്റിവിറ്റിയുടെ ഒരു ഭാഗമായിട്ട് ആണ് ദൃശ്യം 2026 ഉള്ളത്. ആൻഡ് കലയെ സ്നേഹിക്കുന്നവരും ഡിഫറെൻറ്റ് ക്രിയേറ്റീവ് ആയിട്ടുള്ള പ്രോസസ്സ് ആസ്വദിക്കാൻ ഇഷ്ടമുള്ള ആർക്കും വന്നിട്ട് ഇത് കാണാം. പബ്ലിക്കിന് ഓപ്പൺ ആണ്, ഡെന്റിസ്റ്റ് മാത്രമല്ല പബ്ലിക്കിന് ഓപ്പൺ ആണ്. പോൾ സാറാണ് ഇനോഗ്രേറ്റ് ചെയ്തത്. 11 to 14 ആണ്. മോർണിംഗ് 11 to evening 7 PM വരെയാണ് നമ്മുടെ ടൈമിംഗ് ഉള്ളത്. അതിൻ്റെ ഇടയിൽ എപ്പോൾ വേണമെങ്കിലും വന്നിട്ട് കാണാം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം. ലാസ്റ്റ് 3 times കാലിക്കറ്റിലെ ലളിതകലാ അക്കാദമി വെച്ചിട്ട് തന്നെയാണ് ഇത് നടന്നിട്ടുള്ളത്.
3: ഇത്തവണത്തെ ദൃശ്യം 2026 പ്രത്യേകത എന്തായിരുന്നു എന്ന് വെച്ചാൽ, ഞങ്ങളൊരു ചെറിയൊരു കോർണർ ഫോർ ചാരിറ്റി കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. കളേഴ്സ് ഓഫ് കമ്പാഷൻ ആയിരുന്നു ഞങ്ങൾ ആ കോർണറിനുള്ള പേരിട്ടത്. അതായത് അതിൽ ഡെന്റിസ്റ്റ് ചെയ്തിരിക്കുന്ന മിനിയേച്ചർ പെയിന്റിങ് സ്കൾപ്ചർ, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ, കോസ്റ്റേഴ്സ്, കീ ചെയിൻസ്, അങ്ങനത്തെ ചെറിയ ചെറിയ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ സെയിലിന് വെച്ചിട്ടുണ്ടായിരുന്നു. അത് സെയിലാവുന്നതിൻ്റെ എല്ലാ ഇതും അതിൻ്റെ എല്ലാ പ്രൊസീഡ്സും പോകുന്നത് ചാരിറ്റിക്ക് വേണ്ടിയിട്ടായിരുന്നു. അതായിരുന്നു ഈ ദൃശ്യം 2026 ഞങ്ങൾ അഡീഷണൽ ആയിട്ട് തവണ, കഴിഞ്ഞ 2 തവണത്തേക്കാളും അഡീഷണൽ ആയിട്ട് ചെയ്തത് ഇതായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ കലയെ സ്നേഹിക്കുന്നവർക്കും ഞങ്ങൾ ഡെന്റിസ്റ്റ് എന്ന് പറയുന്ന കുറച്ചുകൂടി സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഡോക്ടേഴ്സ് എസ്പെഷ്യലി കുറച്ചുകൂടി സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ജോബിൽ ഉള്ളവരാണ്. അപ്പം ഞങ്ങളുടെ കൊച്ചു കുറച്ച് ഫ്രീ ടൈമിൽ ഞങ്ങൾ ചെയ്ത കുറേ കലാസൃഷ്ടികളാണ്. അപ്പം അത് പബ്ലിക് വന്ന് ആസ്വദിക്കുക, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, അപ്രീഷിയേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഞങ്ങൾക്ക് ഒരു വലിയൊരു കാര്യം തന്നെയാണ്. അപ്പം കല ഇഷ്ടപ്പെടുന്നവർ വന്ന് കാണണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം എന്ന് മാത്രമേ എനിക്ക് പറയാൻ.
4: ഞാൻ ഡോക്ടർ ജെസ്സി, കൊല്ലം ഡിസ്ട്രിക്റ്റിൽ നിന്നാണ്. ഞാൻ ഐഡിയ ആറ്റിങ്ങൽ ബ്രാഞ്ച് മെമ്പറാണ്. അപ്പം ആദ്യമായിട്ടാണ് ഞാൻ ഐഡിയ മലബാർ ഇങ്ങനൊരു ഡെന്റിസ്റ്റുകൾക്ക് വേണ്ടി ഒരു ആർട്ട് ആൻഡ് ഫോട്ടോഗ്രാഫി എക്സിബിഷൻ നടത്തുന്നത്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഇതിലൊരു പങ്കാളിയാവുന്നത്. എനിക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞാനിങ്ങനെ വരയ്ക്കാൻ എനിക്ക് ഇൻട്രസ്റ്റഡ് ആണ്. കൊച്ചിലെ മുതലേ വരയ്ക്കാൻ

0: ഇൻട്രസ്റ്റഡ് ആണെങ്കിലും ഞാൻ ഇതിലേക്ക് കൂടുതൽ എക്സിബിഷനിലേക്ക് ഇറങ്ങിയത് ഈ ഒരു 2026 ജനുവരി മുതലാണ്. ഇത് എൻ്റെ 13-ാമത്തെ എക്സിബിഷനാണ്. ഞാനൊരു 5 ആർട്ട് വർക്കുകൾ ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ വർക്കും ടെൻഷനും എല്ലാത്തിൽ നിന്നും ഒരു നമുക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യം ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങിയത്. 14-ാം തീയതി വരെ ഈ എക്സിബിഷൻ ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. എല്ലാവരെയും ക്ഷണിക്കുന്നു, എല്ലാവരും വന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. നമ്മുടെ പ്രൊഫഷനിൽ പല പല ടെൻഷനുകൾ ഇതിനകത്തുണ്ട്. നമ്മുടെ ഇൻട്രസ്റ്റും നമ്മുടെ പാഷനും അതൊക്കെ കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അത് നമുക്ക് നല്ലൊരു ടെൻഷൻ ഫ്രീ മൈൻഡിലേക്ക് അതിലെത്തിക്കും. അപ്പം അത് കണ്ടിന്യൂ ചെയ്യാൻ തന്നെയാണ് എൻ്റെ ആഗ്രഹം.
1: ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ മലബാർ ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ഒക്ടോബർ 10 മുതൽ 14 വരെ നടക്കുന്ന ദൃശ്യം ആർട്ട് ആൻഡ് ഫോട്ടോഗ്രാഫി എക്സിബിഷനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു പ്രദർശനത്തിന്റെ സംഘാടകരും പങ്കെടുത്തവരും. ആർട്ട് കഫേ സമാപിക്കുന്നു. അവതരണം സുധർമ്മ.
2: കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.

0: സുവർണ മലരുകൾ.
1: സുവർണമലരുകളിൽ ആദ്യ ഗാനം എസ് ജാനകി പാടിയത്, ചിത്രം ആലോലം. കാവാലം നാരായണ പണിക്കരുടെ രചന, ഇളയരാജയുടെ സംഗീതം.

സുവർണ മലരുകളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കേൾക്കാം ചിരിയോ ചിരി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് ആലപിച്ചത്. രചന ബിച്ചു തിരുമല, സംഗീതം രവീന്ദ്രൻ.

0: സുവർണ മലരുകൾ.
1: സുവർണമലരുകളിൽ ഇനി പൂവച്ചൽ ഖാദർ എഴുതിയ രഘുകുമാർ ഈണമിട്ട ഗാനമാണ് സതീഷ് ബാബുവും എസ് ജാനകിയും പാടിയത്. ചിത്രം ധീരാ.

0: മങ്കൊമ്പ് ഗോപാലകൃഷ്ണനും എടി ഉമ്മറും ഒരുക്കിയ യേശുദാസും വി വസന്തയും പാടിയ ഗാനമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ചിത്രം ദ്രോഹി.
1: ഇളയമില സമർപ്പിക്കുന്നത്
2: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
0: സുവർണമലരുകളിൽ ഇനി കേൾക്കാം എസ് ജാനകിയുടെ സ്വരം. ചിത്രം ഇത് ഞങ്ങളുടെ കഥ. പി ഭാസ്കരന്റെ രചന, ജോൺസന്റെ സംഗീതം.

ഇനി കേൾക്കാം മാർക്കോസും ജെൻസിയും പാടിയ ഗാനം, ചിത്രം കേൾക്കാത്ത ശബ്ദം. ഗാനരചന ദേവദാസ്, സംഗീതം ജോൺസൺ.

0: എൻ്റെ ബാല്യം 70-കളുടെ ആദ്യമാണ്. 70-കളിൽ നമുക്കൊരു ചുറ്റും ഉള്ള അന്തരീക്ഷം വായനയുടെ ഒരു അന്തരീക്ഷമായിരുന്നു.
1: ഞാൻ എൻ്റെ വായന ഈ പരമ്പരയിൽ പങ്കെടുത്ത് ഓർമ്മകളും നിരീക്ഷണങ്ങളും പങ്കുവയ്ക്കുന്നത് എഴുത്തുകാരനായ എൻ സന്തോഷ് കുമാർ.

70s നമുക്കൊരു ചുറ്റും ഉള്ള അന്തരീക്ഷം വായനയുടെ ഒരു അന്തരീക്ഷമായിരുന്നു. അത് സ്വാഭാവികമായിട്ടും നമ്മൾ ജനിച്ചു വളരുന്ന ചുറ്റുപാടിൽ നിറയെ പുസ്തകങ്ങളുണ്ട്, മാസികകളുണ്ട്, പത്രങ്ങളുണ്ട്. അപ്പം നമ്മൾ അക്കാലത്ത് മറ്റ് നമുക്ക് സമയം കളയാനുള്ള ഉപാധി എന്ന് പറഞ്ഞാൽ മറ്റ്

എൻ്റർടൈൻമെൻറ്റുകളില്ല, ഇന്നത്തെ പോലെ ഫോണില്ല, മറ്റ് ഉപാധികളൊന്നുമില്ല. അപ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ ചുറ്റും നടന്നു വരുന്ന ഒരുപാട് ചർച്ചകൾ, മറ്റ് കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ ലോക കാര്യങ്ങളിലേക്കാണ് കൂടുതലായിട്ടും ശ്രദ്ധ പതിപ്പിക്കുന്നത്. അത് ഒന്ന് ഇന്ത്യൻ രാഷ്ട്രീയം, കേരള രാഷ്ട്രീയം, അതുപോലെ ലോകത്ത് നടക്കുന്ന മാറ്റങ്ങൾ, ഇതൊക്കെ നമ്മുടെ ഒരു പ്രധാന ചർച്ച ആ കാലത്ത് പൊതുവെ ഉണ്ടായിരുന്നു, എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നു. 70s അത് വളരെ ശക്തമായിരുന്നു. അതും ഒരു ഭാഗ്യമാണ്. ഒരു പക്ഷേ ഒരുപാട് പുസ്തകവും മാസികകളും പത്രങ്ങളും ഒക്കെയുള്ള ഒരു വീട്ടിൽ ജനിക്കാൻ കഴിഞ്ഞു എന്നും ഇത്തരം ഒരു അന്തരീക്ഷത്തിൽ വളരാൻ കഴിഞ്ഞു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അക്കാലത്ത് ഞാൻ ആലോചിക്കുന്നത് കലാകൗമുദി, മാതൃഭൂമി, അക്കാലത്ത് ദേശാഭിമാനിയും മോശമല്ല. അതുകൂടാതെ ബദലായിട്ട് പ്രസക്തി, പ്രേരണ തുടങ്ങിയിട്ടുള്ള ഈ മാസികളൊക്കെ വീട്ടിൽ വരുന്നുണ്ട്. അപ്പോൾ പത്രങ്ങളിലൊരു പ്രധാന കാര്യം എന്താ വെച്ചാൽ, ഇന്ത്യൻ രാഷ്ട്രീയം മാത്രമല്ല, പത്രങ്ങളിൽ മിക്കവാറും വിദേശരംഗം ഉണ്ടാവും. ഈ വിദേശരംഗത്ത് വിദേശ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നത് പത്രങ്ങളിലൂടെയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ശ്രദ്ധ വല്ലാതെ ആകർഷിച്ചിരുന്നു. അതോടൊപ്പം ഞാനും ഒരിക്കലും പിന്നെ വായനയിലേക്ക് നമ്മൾ പോകുക എന്ന് പറഞ്ഞാൽ അന്ന് ലൈബ്രറികൾ, പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ ആളുകൾ പുസ്തകങ്ങൾ കൊണ്ടുവന്ന് വായിക്കുന്ന ഒരു ശീലം. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും നമ്മളെ വായനയിലേക്ക് കൊണ്ടുപോകുമെന്നുള്ളതാണ് ശരി. ഞാൻ ബാലസാഹിത്യം അധികം വായിച്ച ഒരാളല്ല. അപ്പം അതിൻ്റെ അകത്ത് ഞാൻ വായിച്ച രണ്ട് ബാലസാഹിത്യ പുസ്തകം എന്ന് എനിക്ക് തോന്നുന്നു രണ്ടോ മൂന്നോ ആണ്. അത് ഒന്ന് ഒരു റഷ്യയിൽ നിന്ന് വന്ന് കൊണ്ടുവന്ന, സോവിയറ്റിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന കളിക്കോപ്പുകൾ എന്ന് പറഞ്ഞിട്ട് എ ബർത്തോ എഴുതിയിട്ടുള്ള ഒരു വളരെ സചിത്ര പുസ്തകമായിരുന്നു ഞാൻ വായിച്ചിട്ടുള്ള ഒരു ബാലസാഹിത്യം. പിന്നീടൊന്ന് അർക്കാദി ഗൈദാർ എഴുതിയിട്ടുള്ള ചുക്കും കെക്കുമാണ്. നമ്മളൊരു ഭാവന സഞ്ചാരം ശരിക്കും ഇതെല്ലാം വായിച്ചിട്ട് നടന്നിട്ടുണ്ട്, നമ്മുടെ മനസ്സിൻ്റെ അകത്ത് നടന്നിട്ടുണ്ട്. പിന്നെ ഞാൻ വായിച്ച എനിക്ക് ഒന്ന് പി നരേന്ദ്രനാഥിൻ്റെ പങ്കുണ്ണി എന്നുള്ളൊരു നോവലാണ് ഞാൻ വായിച്ചത്. ഒരുപക്ഷെ എനിക്ക് ബാലസാഹിത്യം എന്ന് പറയാൻ അടുപ്പമുള്ള കാര്യങ്ങൾ ഇവ മാത്രമായിരുന്നു. പക്ഷെ അതിനേക്കാൾ ഞാൻ ആ കാലത്ത് വായിച്ചത് ഒരുപക്ഷെ പിന്നെ മാതൃഭൂമി വീക്കിലി ഞാൻ വായിച്ചിട്ടുണ്ട്. കലാകൗമുദി എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നുന്നത് കലാകൗമുദിയാണ്. കലാകൗമുദിയിൽ തുടർച്ചയായിട്ട് വന്നിരുന്ന രവീന്ദ്രൻ്റെ അകലങ്ങളുടെ മനുഷ്യരും ശരിക്കും അത് എത്രമാത്രം ഞാൻ അന്ന് ആ കാലത്ത് തന്നെ എൻജോയ് ചെയ്ത് വായിച്ചിരുന്നു എന്നുള്ളതാണ്. അങ്ങേറ്റ ആഹ്ലാദത്തോടെ വായിച്ചതെന്നാണ്. ഇങ്ങനെയുള്ള ഈ കലാകൗമുദി ഫിലിം മാഗസിൻ, ഇപ്പോൾ ലോക സിനിമകളെക്കുറിച്ചൊക്കെ അതിൽ ഒരുപാട് വരുമായിരുന്നു. കാരണം നമുക്ക് വലിയ ധാരണകളൊന്നും ഇല്ലെങ്കിലും നമ്മുടെ ചുറ്റുപാടുമുള്ള ഈ പത്രങ്ങൾ ഇതൊക്കെ വായിച്ച് നമുക്ക് അത്തരം സിനിമകളെ കുറിച്ചിട്ടുള്ള വായന ആ കാലത്ത്, ഇത് ഞാൻ പറഞ്ഞ 80s മുമ്പ് തന്നെയാണ് ഇത് നടന്നത്. ഞാൻ ചെറിയ ക്ലാസ്സാണ്, വാസ്തവത്തിൽ ഒരു കൂട്ടി വായിക്കാനൊക്കെ പഠിക്കുന്ന ഒരു 2nd class അല്ലെങ്കിൽ കുറച്ചുകൂടി അക്ഷരം ഉറച്ച ഒരു 3rd class മുതലേ നമ്മളിങ്ങനെ പത്രവും മാഗസീനുകളൊക്കെ പുസ്തകങ്ങളും വായിക്കാൻ തുടങ്ങിയെന്നുള്ളതാണ്. എന്റെ വായന ഒന്ന് മാറി മറിഞ്ഞു പോയത് എനിക്ക് തോന്നുന്നത് അക്കാലത്തെ വിവർത്തന ഗ്രന്ഥങ്ങളിലൂടെയാണ്. ഒട്ടേറെ വിവർത്തന പുസ്തകങ്ങൾ നമ്മുടെ ചുറ്റും വന്നിരുന്നു. അത് എനിക്ക് തോന്നുന്നു ബംഗാളി സാഹിത്യം, ബംഗാളിൽ നിന്ന് ഇപ്പോൾ ലീല സർക്കാർ ആയാലും ഇപ്പോൾ വിമൽ മിത്രയുടെ പുസ്തകങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് പുസ്തകങ്ങൾ നമുക്ക് ആ കാലത്ത് തർജ്ജിമ വഴി നമുക്ക് കിട്ടി. ഇവയൊക്കെ ഞാൻ വായിക്കുന്നുണ്ട്. മറ്റൊന്ന് സോവിയറ്റ് റഷ്യയിൽ നിന്ന് ഒരുപാട് പുസ്തകങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ വായിച്ച് നമ്മൾ ഒരു വല്ലാതെ ആവേശം കൊള്ളിക്കാനുള്ള ശേഷി ആ പുസ്തകങ്ങൾക്ക് അന്ന് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അന്ന് മലയാളത്തിൽ ഉണ്ടാവുന്ന സാഹിത്യത്തെക്കാൾ നമ്മൾ ആസ്വദിച്ച് വായിച്ചിരുന്നത് ഇത്തരത്തിലുള്ള വിവർത്തനങ്ങളാണ് എന്നുള്ളതാണ് സത്യം. ഞാനടക്കം, ഞാൻ 8th class വെക്കേഷനിലാണ് എനിക്ക് ടോൾസ്റ്റോയുടെ റിസറക്ഷൻ കിട്ടുന്നത്. അന്ന് എനിക്ക് തോന്നുന്നു 1100 pageള്ള ഗോപാലകൃഷ്ണൻ തർജ്ജം ചെയ്തിട്ടുള്ള പ്രോഗ്രസ് പബ്ലിക്കേഷൻസ് മോസ്കോ ഇറക്കിയിട്ടുള്ള പുസ്തകമാണ്. 8th class പഠിക്കുമ്പോഴേ തന്നെ ഞാൻ വായിച്ചൊരു പുസ്തകമാണ് പെളസ് ബെക്കിൻ്റെ ഗുഡർത്ത്. അതിൽ ഗുഡർത്തിൻ്റെ വാങ്ലൂങ്ങിനൊന്നും എനിക്ക് ഇന്നും മറക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു മുട്ടത്ത് വർക്കിയാണ് ഇത് വിവർത്തനം ചെയ്തു തോന്നും. മനോഹരമായിട്ടുള്ള വിവർത്തനമാണ്. ഇതൊക്കെ നമ്മൾ കടന്നുപോയ കുട്ടിക്കാലമാണ്. ഇന്ന് നമുക്കൊരു ധാരണയുണ്ട് കുട്ടികൾ ബാലസാഹിത്യം വായിച്ച് വളരണം. സത്യത്തിൽ ബാലസാഹിത്യം ഒന്നും കുട്ടികൾ വായിക്കണം എന്ന് ഞാൻ പറയില്ല. കാരണം ഒരു കുട്ടിക്ക് എങ്ങനെയാണോ അത് സ്വീകരിക്കാൻ പറ്റുക, എങ്ങനെയാണോ സംശീകരിക്കാൻ പറ്റുക, അങ്ങനെ സ്വീകരിക്കുന്നതിനും സംശീകരിക്കുന്നതിനും ആസ്പദമായ തരത്തിലുള്ള ഒരു വായനയാണ് ഓരോ ആളും നടത്തേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ വായനയുടെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ ആളുകൾ ചിലവർ പറയും ഞാൻ ഭയങ്കര വായനയായിരുന്നു, പണ്ട് വായനയായിരുന്നു, ഇന്ന് വായന. പക്ഷേ ഈ വായനയുടെ ഒരു അത് സംശീകരിച്ചതിൻ്റെ ഒന്നും അയാൾ കാണാനും നമുക്ക് കാണില്ല. അങ്ങനെ വായിച്ചുകൊണ്ട് വല്ല കാര്യമുണ്ടോ ചോദിച്ചാൽ ഒരു കാര്യമില്ല എന്നാണ് ഞാൻ പറയുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ ഓരോ കാലത്തും നമ്മുടെ വായന കടന്നു പോകുന്ന പല വഴികളുണ്ട്. ആ വഴികൾ, ഇപ്പോൾ ഉദാഹരണം, നമ്മളിപ്പോൾ ഇന്ന് ഇപ്പോൾ ഈ പോപ്പുലർ സാഹിത്യം ഒരു കാലത്ത് ജനപ്രിയ സാഹിത്യത്തിന് ഒരുപാട് വായനക്കാരുണ്ടായിട്ടുണ്ട്. അത് മംഗളമായിട്ടും മനോരമയായിട്ടും ഒക്കെ വായിച്ചു വരുന്നുണ്ട്. പക്ഷേ ചിലവരൊക്കെ അതിൽ തറഞ്ഞു നിന്നപ്പോൾ ചിലവർ അതിനൊക്കെ അതിലംഘിച്ചിട്ട് മുമ്പോട്ട് പോയവരുണ്ട്. വാസ്തവത്തിൽ വായനക്ക് ഇങ്ങനൊരു തലമുണ്ട്. നമ്മൾ ഒരു കാലത്ത് വായിച്ചതിൽ നിന്നും ഭിന്നമായിട്ട് പിന്നീട് അതിൻ്റെ ഒരു മേൽത്തട്ടിലേക്ക് പോയിട്ട് നമ്മുടെ ഒരു വായനാനുഭവത്തെ മാറ്റിമറിക്കും. നമ്മൾ അതിൻ്റെ ഒരു പുതിയ ജ്ഞാനത്തെ, പുതിയ സൗന്ദര്യശാസ്ത്രത്തെ, പുതിയ അനുഭവ ലോകത്തെ ഒക്കെ നമ്മളിങ്ങനെ നിരന്തരമായിട്ട് എത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നമ്മുടെ വായനയോട് അത് അറിയാതെ നടക്കുന്ന ഒരു കാര്യമാണ്. അത് സ്വാഭാവികം സംഭവിക്കുന്നുണ്ട്. അത്തരത്തിൽ എനിക്ക് തോന്നുന്നു പിന്നീട് ഒരു വലിയൊരു മാറ്റം എനിക്ക് ഉണ്ടായിട്ടുള്ള ഞാനൊരു പ്രീഡിഗ്രി കാലമാണ്. ഈ പ്രീഡിഗ്രി കാലത്ത് അന്ന് എല്ലാ പ്രീഡിഗ്രി കോളേജുകളിലും നല്ല ലൈബ്രറി ഉണ്ടായിരുന്നു, എല്ലാ പുസ്തകങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ കോളേജിലെത്തുന്ന ഒരു കുട്ടി പ്രീഡിഗ്രിക്ക് ചേരുമ്പോൾ തന്നെ അവനൊരു വായനയുടെയും പുസ്തകത്തിൻ്റെ ലോകത്തേക്കാണ് അവിടെ എത്തുന്നത്. പിന്നെ ഈ സ്കൂൾ കാലത്തുണ്ടായ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, നിരന്തരം ഈ നമ്മൾ മത്സരങ്ങൾക്ക് അധ്യാപകർ കൂട്ടിപ്പോവുക, കവിത എഴുതാക്കുക, കഥ എഴുതിക്കുക, പിന്നെ ലേഖനങ്ങൾ എഴുതിക്കുക, ക്വിസ് മത്സരത്തിന് പോവുക. ഈ ക്വിസ് മത്സരത്തിനൊക്കെ പോകണമെങ്കിൽ നമ്മൾ ഗൈഡൊന്നും വായിച്ചിട്ട്

0: അല്ല പോകുന്നത്. നേരെ മറിച്ച് നമ്മൾ വായിച്ച പത്രം വായിച്ചിട്ടുള്ള അനുഭവങ്ങൾ വെച്ചിട്ട് മാത്രമാണ് നമ്മൾ ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. അത് മിക്കവാറും എനിക്ക് തോന്നുന്നു ഞാൻ പോയിട്ടുള്ള ചുറ്റുപാട് നടക്കുന്ന മത്സരങ്ങളിൽ എനിക്ക് സമ്മാനം കിട്ടിയിട്ടുണ്ട്. കാരണം അപ്പോഴും ഒരു കാര്യം ഉറപ്പാണ്, ഇന്നത്തെ പോലെ ഗൈഡല്ല നമ്മുടെ പ്രധാന ഉപാധി, നമ്മുടെ പത്രവായനകൾ മാസിക വായനകൾ ഒക്കെയായിരുന്നു നമ്മുടെ പ്രധാന ഉപാധി എന്നുള്ളതാണ്. ഞാൻ പ്രീ ഡിഗ്രി എത്തുമ്പോൾ വന്ന ഒരു മാറ്റം, അന്ന് പുസ്തക പ്രസാദ സംഘത്തിൻ്റെ ഒരു ബ്രാഞ്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന കോളേജിനടുത്ത് കാഞ്ഞങ്ങാട് നഗരത്തിൽ ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു ഇന്നിപ്പം പഴയ മുൻ തിരുവമ്പാടി പഞ്ചായത്ത് പ്രസിഡന്റ് ജോളി ജോസഫാണ് അവിടെ ഈ പുസ്തകങ്ങളും കൊണ്ടുവന്നത്. അപ്പോൾ ജോളിയുടെ കയ്യിൽ നിന്നാണ് ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ കാണുന്നത്. മിത്തു യാഥാർത്ഥ്യവും രോഷജനകമായ പ്രബന്ധങ്ങൾ, ആനന്ദിൻ്റെ പ്രജ്ഞയും കരുണയും പോലുള്ള ഇതൊക്കെ മറ്റൊരു തലത്തിലുള്ള പുസ്തകങ്ങൾ. അതുവരെ നമ്മൾ വായിച്ചിരുന്ന കഥ, കവിത തുടങ്ങിയിട്ടുള്ള പുസ്തകങ്ങൾ, നോവലുകൾ തുടങ്ങിയ പുസ്തകങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു തരത്തിൽ മറ്റൊരു ലെവല്, മനുഷ്യനെ വേറൊരു തരത്തിൽ ആലോചിപ്പിക്കുകയും വേറൊരു തരത്തിൽ ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന പുസ്തകങ്ങൾ ഞാൻ ജോളിയാണ് ശരിക്കും എനിക്ക് ഈ പുസ്തകങ്ങൾ കാണുന്നു. എനിക്കൊന്ന് അക്കാലത്ത് ഞാൻ പലരെയും അടുത്ത് പോയിട്ട് കമ്മീഷൻ ഒന്ന് വാങ്ങിക്കാതെ തന്നെ അവർ കൊടുക്കുന്ന ആ പൈസക്ക് ഞാൻ എന്ത് ചെയ്തു, ഈ പുസ്തകം മറ്റ് പലരിലും എത്തിക്കുന്നുണ്ട്. പലരോടും ഞാൻ പറയുന്നു ഇങ്ങനെ പുസ്തകം ഉണ്ടെന്ന് പറയുന്നു, അവർ വാങ്ങിക്കുന്നു. അപ്പോൾ അന്നുവരെ സയൻസ് പഠിച്ച് നമ്മൾ ഇതോടുകൂടിയിട്ട് മറ്റൊരു വഴിയിൽ സാഹിത്യം ഇഷ്ടപ്പെടുന്നു, നമ്മൾ ഒരുപക്ഷെ മലയാള ഭാഷ പഠിക്കണം എന്നുള്ള താല്പര്യം വരുന്നു നമുക്ക്. അപ്പോൾ നമ്മൾ അത്തരം വായനക്ക് നമ്മൾ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നൊരവസ്ഥ ഉണ്ടാകുന്നു. എനിക്ക് തോന്നുന്നു അതുപോലെ എൻ്റെ ഡിഗ്രി കാലം ഞാൻ മലയാളം എടുത്താണ് കോളേജിൽ പഠിച്ചതെങ്കിലും ആ കാലത്ത് എനിക്ക് പ്രഗത്ഭനായ ഒരു അധ്യാപകനെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. കവിയും സാഹിത്യ നിരൂപനൊക്കെ ആയിരുന്ന മേലചന്ദ്രേശ്വരൻ മാഷ്. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകളുടെ ഒരു പ്രത്യേകത, ക്ലാസ്സിൽ അദ്ദേഹം ക്ലാസ് എടുക്കുമ്പോൾ പ്രത്യേകിച്ച് അദ്ദേഹം പാശ്ചാത്യ സാഹിത്യമൊക്കെയാണ് എടുത്തിരിക്കുന്നത്. യുജീൻ ഒനീലിനെ പരിചയപ്പെടുത്തും, ടി എസ് എലിയറ്റിനെ കുറിച്ചിട്ട് ഇവരുടെയൊക്കെ അടങ്ങുന്ന. എനിക്ക് തോന്നുന്നു അന്ന് നവകേരള പബ്ലിഷേഴ്സ് നാറ്റം പറഞ്ഞിട്ട് ഈ കോഴിക്കോട്ട് നിന്നാണ് അങ്ങനെ ഒരു പബ്ലിഷേഴ്സ് ഉണ്ടായിട്ടുള്ള, അവരുടെ ഒരു പാശ്ചാത്യ സാഹിത്യത്തിലെ ആളുകളെ പരിചയപ്പെടുത്തുന്ന അസാമാന്യമായിട്ടുള്ളൊരു പുസ്തകമുണ്ട്. അതിലാണ് ഈ യുജീൻ ഒനീലിനെയൊക്കെ കുറിച്ച് പറയുന്നത്. എനിക്ക് തോന്നുന്നു ആധുനികരായിട്ടുള്ള പാശ്ചാത്യ എഴുത്തുകാരെ കുറിച്ച് പറയുന്ന ഒരു പുസ്തകമാണ്. അപ്പോൾ ഇതൊക്കെ പഠിപ്പിക്കാനുണ്ടായിരുന്നു. ഇത് മാത്രമല്ല അദ്ദേഹം പൊതുവെ ക്ലാസ് എടുക്കുമ്പോഴും അക്കാലത്തെ യൂറോപ്യൻ സാഹിത്യകാരന്മാരെ കുറിച്ചൊക്കെ പറയും. കഫ്കയെ കുറിച്ച് പറഞ്ഞുതരും, ടെന്നീസി വില്യംസിനെ കുറിച്ച് പറഞ്ഞുതരും, ഇവരൊക്കെ പറ്റി അദ്ദേഹം പരാമർശിക്കാറുണ്ട്. സ്വാഭാവികമായിട്ടും മാഷിത് പറയുമ്പോൾ നമ്മൾ ഈ പുസ്തകങ്ങൾ ഒരുപക്ഷെ തേടി പിടിച്ച് വായിക്കാനുള്ള പ്രവണത ഉണ്ടാവുന്നു. ശരിയായ രീതിയിൽ വായിച്ചെടുക്കണമെങ്കിലും അവർക്ക് വളരെ കൃത്യമായിട്ട് വളരെ സൂക്ഷ്മമായിട്ടൊരു ജ്ഞാനം ആവശ്യമാണ്. അതുകൊണ്ട് നല്ല ഫിക്ഷനുകൾ ആസ്വദിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല ജ്ഞാനം കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഏറ്റവും നല്ല ഫിക്ഷൻ രചന നിർവഹിക്കാനും ഏറ്റവും നല്ല കവിതാരചന നിർവഹിക്കാനും ഏറ്റവും നല്ല സാഹിത്യം വായിച്ച് ആസ്വദിക്കാനും നമുക്ക് കഴിയൂ എന്നുള്ളതാണ് വാസ്തവം.
1: എഴുത്തുകാരനായ എൻ സന്തോഷ് കുമാർ ആണ് ഇതുവരെ സംസാരിച്ചത്. ഞാൻ എന്റെ വായന സമാപിക്കുന്നു.

റിയൽ എഫ് എമ്മിൽ ഇനി കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. ബോഡിഗാർഡ് എന്ന ചിത്രത്തിന് വേണ്ടി രഞ്ജിത്ത് ഗോവിന്ദ് പാടിയ ഗാനമിത, അനിൽ പനഞ്ചൂരാന്റെ രചന, ഔസേപ്പച്ചന്റെ സംഗീതം.

ഇനി കേൾക്കാം മധു ബാലകൃഷ്ണൻ, ഷീലാമണി എന്നിവർ പാടിയത്. ചിത്രം ഇങ്ങനെയും ഒരാൾ. കൈതപ്രത്തിൻ്റെ രചന മോഹൻ സിതാരയുടെ സംഗീതം.

കാർത്തിക് പാടിയ ഗാനമിതാ. ചിത്രം മമ്മി ആൻഡ് മീ. വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ രചന, സേജോ ജോണിന്റെ സംഗീതം.

ഇനി കേൾക്കാം എം ജി ശ്രീകുമാർ പാടിയത് ചിത്രം ഒരു നാൾ വരും. ഈ ഗാനത്തിൻ്റെ രചന മുരുകൻ കാട്ടാക്കട, സംഗീതം എം ജി ശ്രീകുമാർ.

0: ഭാരതത്തിന്റെ സ്വന്തം ശബ്ദം ഇനി നിങ്ങളുടെ വിരൽ തുമ്പിൽ.
1: പ്രസാർ ഭാരതി അവതരിപ്പിക്കുന്നു ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പ്.
0: ആകാശവാണിയുടെ 200-ലധികം തത്സമയ റേഡിയോ ചാനലുകൾ,
1: 40-ഓളം ഭാഷകളിലെ തത്സമയ വാർത്തകളും പോഡ്കാസ്റ്റുകളും,
0: ദൂരദർശന്റെ പ്രധാന ടിവി ചാനലുകളും ലൈവ് സ്ട്രീമിംഗും എല്ലാം ഒരൊറ്റ മൊബൈൽ ആപ്പിൽ. പ്രവാസി മലയാളികൾക്ക് ലോകത്തിന്റെ ഏത് കോണിൽ നിന്നും ജിയോ മാപ്പിംഗ് വഴി നിങ്ങളുടെ പ്രിയപ്പെട്ട ആകാശവാണി നിലയത്തിന്റെ പരിപാടികൾ നിമിഷ നേരം കൊണ്ട് കണ്ടെത്താം.
1: ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ ന്യൂസ് ഓൺ എയർ. ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ആപ്പിൾ ആപ്പ് സ്റ്റോറിലും ലഭ്യം.
2: ഇനി കേൾക്കാം മധു ബാലകൃഷ്ണൻ, സുജാത എന്നിവർ പാടിയത് ചിത്രം പാപ്പി അപ്പച്ച. വയലാർ ശരചന്ദ്ര വർമ്മയുടെ വരികൾക്ക് വിദ്യാസാഗരന്റെ സംഗീതം.

പെൺപട്ടണം എന്ന ചിത്രത്തിന് വേണ്ടി ജോസ്ന പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. പി ടി വിനോദ് രചന, എം ജി ശ്രീകുമാറിന്റെ സംഗീതം. ചിത്രയുടെ സ്വരം, ചിത്രം യക്ഷിയും ഞാനും.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
3: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
4: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
1: പുത്തലത്ത് കണ്ണാശുപത്രി ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
3: പുത്തലത്ത് കണ്ണാശുപത്രി.
5: കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും വിളിക്കൂ 7994385496, 0495274446.
0: സമയം 10 മണി.

FM പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ പുതിയ ഗവർണറായി ഓംപ്രകാശ് മാഥൂറിനെ നിയമിച്ച് രാഷ്ട്രപതി ദ്രൌപദി മുർമു. നിലവിൽ സിക്കിം ഗവർണറാണ് അദ്ദേഹം. രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ തമിഴ്നാട് ഗവർണറാകും. കാൻസർ ചികിത്സാ മരുന്നുകളുടെ വ്യാപാര മാർജിൻ പരമാവധി വിൽപ്പന വിലയുടെ 30% സുപ്രീംകോടതിയെ അറിയിച്ച് കേന്ദ്ര സർക്കാർ. മരുന്നുകളുടെ പട്ടിക ഉടൻ വിജ്ഞാപനം ചെയ്യുമെന്നും സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത. 16th കേരള നിയമസഭയുടെ 2nd സമ്മേളനത്തിന് ഇന്ന് തുടക്കമായി. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനം സുതാര്യമാക്കേണ്ടതിന്റെ ആവശ്യകത സംബന്ധിച്ച പ്രമേയവും രാഷ്ട്രപതിയുടെ പരിഗണനയിലിരിക്കുന്ന കേരള സ്വകാര്യ സർവകലാശാല ബിൽ 2025 മടക്കി നൽകുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്ന പ്രമേയവും സഭ ഇന്ന് പാസാക്കി. ദേശീയ ഏകതാ ദിനാഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന മോട്ടോർ സൈക്കിൾ റാലിയിൽ കേരള പോലീസും പങ്കെടുക്കും. റാലിയുടെ ഫ്ളാഗ് ഓഫ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. കേരള കായിക ദിനാഘോഷം കേരളം സ്പോർട്സ് നൈറ്റ് 2026 മുഖ്യമന്ത്രി വി ഡി സതീശൻ നാളെ തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്യും. ന്യൂനപക്ഷ മതവിഭാഗങ്ങളിൽപ്പെടുന്ന വിധവകൾക്കും വിവാഹബന്ധം

ബന്ധം വേർപ്പെടുത്തിയവരോ ഉപേക്ഷിക്കപ്പെട്ടവരോ ആയ സ്ത്രീകൾക്കുള്ള ഇമ്പിച്ചി ബാവ ഭവന പുനരുദ്ധാരണ പദ്ധതിയിൽ ധനസഹായം നൽകുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. ഒരു വീടിന്റെ അറ്റകുറ്റപ്പണികൾക്ക് 50,000 രൂപയാണ് ധനസഹായം. സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള 2026 നോബൽ പുരസ്കാരം അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞരായ റോബർട്ട് ഇ ഹാൾ, മൈക്കൽ വുഡ്ഫോർഡ് എന്നിവർക്ക്. കായിക മേഖലയിൽ സംഭാവനകൾക്കുള്ള 2025-26 ജി വി രാജ അവാർഡ് പ്രഖ്യാപിച്ചു. പ്രശസ്ത കായിക താരങ്ങളായ എൽഡോസ് പോൾ, ട്രീസ ജോളി തുടങ്ങിയവർ പുരസ്കാരം സ്വന്തമാക്കി. ഐഎസ്എൽ ഫുട്ബോളിൽ മോഹൻ ബഗാനെ പരാജയപ്പെടുത്തി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഏകപക്ഷീയമായ 1-0 വിജയിച്ചിരിക്കുന്നത്. FM പ്രധാന വാർത്തകൾ ഇനി നാളെ കാലത്ത് 6 മണിക്ക്.

രഞ്ജിനി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, രഞ്ജിനിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ മുതൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഗാനങ്ങൾക്കായി വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ പറയുന്നു 9400024440. ഇന്നത്തെ ആദ്യത്തെ ഗാനം എസ് ജാനകി പാടിയത്, ചിത്രം ശേഷം കാഴ്ചയിൽ. കോനിയൂർ ബാസിൻ്റെ രചന, ജോൺസന്റെ സംഗീതം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നത് നരുക്കുനി വട്ടപ്പാറപ്പൊയിൽ നിന്ന് ശ്യാമള.

രഞ്ജിനിയിൽ ഇനി കക്കോടി ബിന്ദുചാലിൽ ആവശ്യപ്പെട്ട ഗാനമാണ്. പി സുശീല പാടിയ ഈ ഗാനം അഗ്നിപുത്രി എന്ന ചിത്രത്തിൽ നിന്ന്. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് എം എസ് ബാബുരാജിൻ്റെ സംഗീതം.

രഞ്ജിനിയിൽ. ഇനി കേൾക്കാം ചിത്രയുടെ സ്വരം. ചിത്രം കണ്ണകി. കൈതപ്രത്തിൻ്റെ രചന, കൈതപ്രം വിശ്വനാഥൻ്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് താമരശ്ശേരി കൂടത്തായിൽ നിന്ന് ഗീതാ ശിവശങ്കർ.

രഞ്ജിനിയിൽ ഇനി കേൾക്കാം മുത്തോട് മുത്ത് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും എസ് ജാനകിയും പാടിയത്. ചുനക്കര രാമൻകുട്ടിയുടെ രചന, ശ്യാമിൻ്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് പെരിയങ്ങാടി മാഹിയിൽ നിന്ന് ശ്രീവിദ്യ.

0: വ്യാജ സന്ദേശങ്ങളും തെറ്റായ വാർത്തകളും കണ്ട് ആശയക്കുഴപ്പത്തിലാകാറുണ്ടോ?
1: ഫോർവേഡ് ചെയ്യുന്നതിന് മുൻപ് സത്യം തിരിച്ചറിയൂ.
0: കേന്ദ്ര സർക്കാരിന്റെ ഔദ്യോഗിക വസ്തുതാ പരിശോധനാ സംവിധാനം PIB ഫാക്ട് ചെക്ക്.
1: കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട വാർത്തകൾ, നയങ്ങൾ, വിജ്ഞാപനങ്ങൾ, സാമ്പത്തിക ആനുകൂല്യങ്ങൾ എന്നിവയുടെ സത്യാവസ്ഥ ഇനി എളുപ്പത്തിൽ കണ്ടെത്താം.
0: ഏതെങ്കിലും സന്ദേശത്തിൽ സംശയം തോന്നിയാൽ ഉടൻ തന്നെ factcheck.pib.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക,
1: അല്ലെങ്കിൽ 8799711259 എന്ന വാട്സ്ആപ്പ് നമ്പറിലോ factcheck@pib.gov.in എന്ന ഇമെയിലിലോ നിങ്ങൾക്ക് സംശയമുള്ള വിവരങ്ങൾ അയച്ചു നൽകൂ.
0: വ്യാജ വാർത്തകളെ തടയാം, സത്യസന്ധമായ വിവരങ്ങൾ മാത്രം പങ്കുവയ്ക്കാം. PIB ഫാക്ട് ചെക്ക്. സത്യമറിയാം, സുരക്ഷിതരാകാം.

രഞ്ജിനി. രഞ്ജിനിയിൽ ഇനി ചാത്തമംഗലം വെള്ളലശ്ശേരിയിൽ നിന്ന് അമൃത ശ്രീജേഷ് ആവശ്യപ്പെട്ട ഗാനമാണ് യേശുദാസ് പാടിയത്. ചിത്രം ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റൽ. ഈ ഗാനത്തിന്റെ രചന യൂസഫലി കച്ചേരി, സംഗീതം രവി ബോംബെ.

രഞ്ജിനി. വെസ്റ്റ് കൈതപ്പൊയിൽ നിന്ന് കെ ആർ വെലായുധൻ്റെ ഇഷ്ടഗാനമാണിനി. ഈ ഗാനത്തിൻ്റെ രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം സലിൽ ചൗധരി, യേശുദാസും വാണി ജയറാമും പാടിയത്, ചിത്രം എയർ ഹോസ്റ്റസ്.

രഞ്ജിനി. ഇനി കേൾക്കാം യേശുദാസിന്റെ സ്വരം, ചിത്രം ലോട്ടറി ടിക്കറ്റ്. ശ്രീകുമാരൻ തമ്പിയുടെ രചന, വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതം. രഞ്ജിനിയിലൂടെ ഈ ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു ഹരിപ്പാട് നിന്ന് രേഖ.

ഇനി കേൾക്കാം യേശുദാസ് പാടിയത് ചിത്രം കടിഞ്ഞൂൽ കല്യാണം. വിചിത്രമല്ലയുടെ രചന, രവീന്ദ്രന്റെ സംഗീതം. ഈ ഗാനത്തിനായി കാത്തിരിക്കുന്നു ഉള്ളിയേരിൽ നിന്ന് രാജേഷ് പുത്തഞ്ചേരി.

രഞ്ജിനി. രഞ്ജിനിയിൽ ഇനി യേശുദാസ് പാടിയതാണ് ചിത്രം ആരാന്റെ മുല്ല കൊച്ചുമുല്ല. മധു ആലപ്പുഴയുടെ വരികൾക്ക് ആലപ്പി രംഗനാഥന്റെ സംഗീതം. ഈ ഗാനത്തിനെ കാത്തിരിക്കുന്നു അമ്പലപ്പാടിൽ നിന്ന് പത്മ.